3.3 MHz എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 7, കൊല്ലവർഷം 1202 കന്നി 13, 2026 സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5:53 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

സുഭാഷിതം. പ്രശംസിക്കപ്പെടുക എന്നത് ഏതൊരാൾക്കും ആനന്ദപ്രദമായ അനുഭവമാണ്. നേരെമറിച്ച് കുറ്റപ്പെടുത്തലോ പരിഹസിക്കലോ ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നല്ലത് പറയാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദോഷേകദൃക്ക് എന്നൊരു വാക്കുണ്ട് നമ്മുടെ ഭാഷയിൽ. എല്ലാറ്റിലും ദോഷം കണ്ടെത്തുന്നയാൾ എന്നർത്ഥം. അത്തരം ആളുകൾ നല്ലത് കാണുകയില്ല, നല്ലത് ചെയ്തവരെ അഭിനന്ദിക്കുകയുമില്ല. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും തമ്മിൽ കാര്യമായ അന്തരമില്ല എന്നുള്ളതാണ് കൗതുകകരം. വിദ്യാഭ്യാസമുള്ളവരൊക്കെ മാതൃകാപരമായി നല്ലതിനെയൊക്കെ കണ്ടറിഞ്ഞ് അഭിനന്ദിക്കാറുണ്ടോ? വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളിൽ ചിലരെങ്കിലും അകമഴിഞ്ഞ് നല്ല പ്രവൃത്തികളെയോ നേട്ടങ്ങളെയോ പ്രശംസിക്കാറുമുണ്ട്. വിദ്യാഭ്യാസം കൂടിയവർ പ്രശംസിക്കുന്നതിൽ പിന്നാക്കം നിൽക്കുന്നത് അവരുടെ സങ്കല്പത്തിലെ മികവ് ദർശിക്കാത്തതുകൊണ്ടാവാം. എന്തായാലും പ്രശംസയുടെ അഭാവം ശുഭകരമല്ല. പ്രശംസയുടെ സ്വീകർത്താക്കൾക്ക് കൂടുതൽ ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയും മുന്നേറാനത് സഹായകമാവും. പ്രശംസാവചനങ്ങളിലെ ആത്മാർത്ഥതയും സ്നേഹവും അത്രമാത്രം ഉത്തേജക ശേഷിയുള്ളതാണ്. പലരുടെയും സർഗശേഷി പൂത്തുലഞ്ഞത് അവരെ അഭിനന്ദനങ്ങൾ കൊണ്ട് ആശ്ലേഷിച്ചപ്പോഴാണ്. ഷേക്സ്പിയർ നാടകരംഗത്ത് പരീക്ഷണാർത്ഥത്തിൽ ചില സീനുകൾ മാറ്റിയെഴുതി അവതരിപ്പിച്ചപ്പോൾ ലഭിച്ച പ്രശംസ സമ്പൂർണ്ണ നാടകരചനയിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി. അതേസമയം ഷേക്സ്പിയറെ പോലെ നാടകരചനയിൽ ശോഭിച്ച ജോർജ് ബെർണാഷോയ്ക്ക് വ്യത്യസ്തമായ അനുഭവമാണ് ആരംഭത്തിൽ ഉണ്ടായത്. നോവലുകളാണ് ഷോ ആദ്യം എഴുതിയത്. അദ്ദേഹത്തിന്റെ 5 നോവലുകളും പ്രസാധകർ നിഷ്കരുണം നിരസിച്ചു. ഹതാശനായ ഷാ പക്ഷേ ഉൾവലിഞ്ഞ് വൽമീകത്തിൽ ഒളിച്ചില്ല. അദ്ദേഹം കളം മാറി നാടകരചനയിലേക്ക് കടന്നു. ഫലമോ, ഒന്നിനു പിറകെ ഒന്നായി നാടകങ്ങൾ പിറക്കുകയായി. ഇവയെല്ലാം പ്രശംസയുടെ പൂമണം ഏറ്റവയാണ്. ഷായുടെ ആത്മബലമോ വിശ്വാസമോ പലരിലും കാണില്ല എന്നതാണ് വാസ്തവം.

0: പ്രശംസ ക്രിയാത്മകമായ പ്രോത്സാഹനമാണ്. അതേസമയം പുകഴ്ത്തുക എന്നൊരു ഏർപ്പാടും സർവസാധാരണമാണ്. ഇത് പ്രതിലോമകരമാണ്. പുകഴ്ത്തുന്നത് നിഷ്കളങ്കതയോടെയോ നിസ്വാർത്ഥതയോടെയോ അല്ല, നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ നിറവേറ്റാനായി പ്രയോഗിക്കുന്ന അടവായിട്ടാണ് പുകഴ്ത്തലിനെ കാണേണ്ടത്. അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവരെ വലയം ചെയ്യുന്ന പ്രകൃതമാണ് ഇക്കൂട്ടർക്ക്. അധികാരസ്ഥാനങ്ങളിൽ പുതിയവരെത്തിയാലും ഇക്കൂട്ടർ അവരുടെ സ്വഭാവം തുടർന്നുകൊണ്ടേയിരിക്കും. ഏകാധിപതികളുടെ അധപ്പതനം പലപ്പോഴും ഈ വൈതാളികരെ വിശ്വസിക്കുന്നതാണ്. സ്തുതിപാഠകരായ ഇക്കൂട്ടർ സ്വഭാവ മഹിമയുള്ളവരെ അവഹേളിച്ച് പുറത്താക്കാൻ ഉത്സാഹിക്കും. പ്രശംസയ്ക്ക് പ്രൈസ് എന്നും പുകഴ്ത്തലിന് ഫ്ലാറ്ററി എന്നും ഇംഗ്ലീഷിൽ വാക്കുകളുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നൈസർഗികമായി നിർഗളിക്കുന്ന ആത്മാർത്ഥത തുളുമ്പുന്ന വാക്കുകൾ വെറുതെ പറഞ്ഞു പോകാനുള്ളവയല്ല, അവയ്ക്ക് മൂല്യമുണ്ട്. എന്നാൽ പുകഴ്ത്തലിനും സ്തുതിപാടലിനും മനസ്സിൽ ചിട്ടപ്പെടുത്തി വച്ച പദാവലി ഉണ്ടാവും. ഇറ്റ് ഈസ് ഹാർഡ് ടു പ്രേസ് ബട്ട് ഡിഫിക്കൽറ്റ് ടു ഫ്ലാറ്റർ എന്ന ചൊല്ല് ഇവ തമ്മിലുള്ള അന്തരം വ്യക്തമാക്കുന്നു. നല്ല ഭരണാധികാരികൾ കഴിവുള്ളവരെ തേടി കണ്ടുപിടിക്കും. അല്ലാതെ കപടവിനയവും പുകഴ്ത്തലുമായി കാണാൻ വരുന്നവരെയല്ല തിരഞ്ഞെടുക്കുക. എല്ലാവരും പണത്തിന് പിറകെ പായുമ്പോൾ സാമൂഹികമായ അധപ്പതനം വിദൂരമല്ല എന്ന് ചിന്തിക്കണം. ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതിൽ ഈ പരമാർത്ഥം ഒളിഞ്ഞിരിക്കുന്നു. നല്ലത് കാണുമ്പോൾ നല്ലത് പറയാൻ നമുക്ക് സാധിക്കട്ടെ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് N.K. വിജയൻ കിഴക്കമ്പലം. സമയം 6 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2-ാമത് സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ഔട്ട്സ്റ്റേഷൻ ഓപ്പറേഷണൽ ഏരിയ കമാൻഡർമാർ ഉൾപ്പെടെ ഉന്നത നാവികസേനാംഗങ്ങൾ പങ്കെടുക്കും. ജനങ്ങൾക്ക് UDF ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അത് നടപ്പാക്കാൻ ഗവൺമെന്റിന്റെ കഠിനാധ്വാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. 6 മാസത്തിനകം ഈ ഗവൺമെന്റിന്റെ റിസൾട്ട് കാണാനാകുമെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10 വോട്ടെണ്ണൽ തുടങ്ങും. ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N.ശേഷാദ്രിനാഥൻ. ജില്ലാ അടിസ്ഥാനത്തിൽ 84.55% വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂരാണ് മുന്നിൽ. കുറവ് കോട്ടയത്ത് 54.24%. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന റെയിൽ ഫെൻസിംഗിന്റെ നിലവിലെ രൂപകൽപ്പന ഒഴിവാക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആറളത്ത് അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് ദേശീയപാത 66 മുറിച്ചുകിടക്കവേ കാൽനട യാത്രക്കാരൻ ബൈക്കിടിച്ചു മരിച്ചു. മുഴപ്പിലങ്ങാട് സ്വദേശി വിജയനാണ് മരിച്ചത്. ജപ്പാനിൽ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി ഇന്ത്യ 8 മെഡലുകൾ കൂടി സ്വന്തമാക്കി.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ബാലാമണിയമ്മയുടെ സൃഷ്ടി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7 മണിക്ക് മഹിതം മലയാളം, തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക

0: ശേഷങ്ങൾ തയ്യാറാക്കിയത് വി കെ സഞ്ജു. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 എഫ് എം ഹെൽത്ത് ലൈൻ, ഇതിൽ ലോക ഹൃദയാരോഗ്യ ദിനം പ്രത്യേക പരിപാടി. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ കെ എസുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം. അഞ്ജനാദേവി, പാർവതി അമ്പലപ്പുഴ എന്നിവർ അവതരിപ്പിച്ചത്. 11:30 എൻ സി ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ലോക ഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം. എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
3: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Union Home Minister Amit Shah inaugurated the conference on Prahar, National CT Policy and Strategy in New Delhi yesterday. The conference deliberated upon the 7 pillars of Prahar, including prevention, response, aggregating internal capacities, human rights, attenuating conditions for terrorism, aligning with international efforts, and recovery and resilience through a whole-of-society approach. Speaking on the occasion, the Home Minister said the government has adopted a zero-tolerance policy against all forms and manifestations of terrorism. He highlighted that from 2019 to 2026, the Narendra Modi government successfully brought back 288 fugitive criminals to India from 36 countries. Mr. Shah said, as a result of better coordination among agencies, more than 40 modules of Shehzad Bhatti network involved in cross-border smuggling of weapons, explosives and narcotics were busted. Commerce and Industry Minister Piyush Goyal will be on a visit to US from today till 5th of next month. During the visit, Mr. Goyal will participate in the two-day G20 trade ministers meeting, which will commence tomorrow. On the sidelines of the meeting, Mr. Goyal will hold bilateral meetings with his counterparts. The engagements will focus on expanding opportunities for farmers, fishermen, women entrepreneurs, startups, MSMEs and other enterprises. The minister also engaged bilaterally with his counterpart from the United States as part of ongoing efforts to advance a balanced and mutually beneficial India-US bilateral trade agreement and finalize an interim deal. Indian Navy will host second edition of Commanders Conference 2026 in New Delhi from today till Thursday. The three-day conference will provide an avenue for senior naval leadership, including outstation operational and area commanders. It will undertake a comprehensive review of our operational preparedness at the military strategic level and engage with senior government functionaries through an institutionalized mechanism. The conference will be pivotal in underscoring Indian Navy's contribution towards safeguarding India's maritime interests, including security of energy, amidst the ongoing conflicts in West Asia. On the opening day of the conference, Defence Minister Rajnath Singh will share his vision and guidance on national maritime perspectives and expectations from Indian Navy. The Chief of the Defence Staff and the Chief of the Army Staff will also engage with naval commanders to foster tri-services synergy and integration. The FASTag annual pass has crossed the significant milestone of 1 crore passes issued after its launch on

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സ്വരവന്ദനം, അക്ഷരവന്ദനം, യേശുദാസ് പാടിയ ഗാനമാണ് ഇനി പ്രഭാതഗീതത്തിൽ. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം TS രാധാകൃഷ്ണൻ.

തകത്തിമി തകജണ്ണു തരികട തരികട തരികട തോ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: എം ആർ ഗോപിനാഥൻ നായർ എഴുതി ജയവിജയ ഈണം നൽകിയ ഗാനം മയിലേറിയും ഭക്ത മനസ്സേറിയും, പാടിയത് എം ജി ശ്രീകുമാർ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ പ്രഭാതഗീതം സമാപിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 20 സെക്കൻഡും. കാർഷിക വാർത്തകൾ. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ ഏവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1,000 രൂപ, 2,000 രൂപ, 3,000 രൂപ, 5,000 രൂപ, പ്രോത്സാഹന സമ്മാനമായി 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com

എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. 8078095860. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് നാളെ വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04872 43 81 39. 04872 43 81 39. 1st വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാക്കുന്ന എല്ലാ കർഷകരും നാളേക്കകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. www.supplycopaddy.in. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടികൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാളെയാണ്. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 04872 43 81 39 എന്ന നമ്പറിലേക്ക്. 04872 43 81 39. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മഞ്ഞ മുസാന്ത, വിവിധ നിറത്തിലുള്ള പെൻറാസ്, ചെത്തികൾ, പിങ്ക് ലൻറാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 96 07 58 55 94 എന്ന നമ്പറിലേക്ക്. 96 07 58 55 94. പാമ്പാടി ഈസ്റ്റ് RPSന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ ബോർഡ് അടുത്ത മാസം 5 മുതൽ 15 വരെ ചെന്നംപള്ളിയിൽ സൌജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 94 95 92 80 77. ഇന്നാണ് അവസാന തീയതി. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,200 രൂപ, കൊപ്ര ക്വിൻ്റലിന് 15,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,900 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,900 രൂപ, റബ്ബർ RSS 4 27,900 രൂപ, RSS 5 27,300 രൂപ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:32. പ്രധാന പത്രവാർത്തകൾ. കമ്പനികൾക്ക് പേറ്റന്റ് ഉണ്ടെങ്കിലും ജീവൻ രക്ഷാ മരുന്നുകളുടെ വില സാധാരണക്കാർക്ക് താങ്ങാനാവുന്നില്ലെങ്കിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി. ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ട്രോപ് ടി പരിശോധന BPL വിഭാഗത്തിന് സൌജന്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 18 വയസ്സിൽ താഴെയുള്ളവരുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നിയന്ത്രിക്കാൻ കേന്ദ്രം നടപടിയെടുത്തില്ലെങ്കിൽ IT നിയമപ്രകാരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്ന് സുപ്രീംകോടതി. രാജ്യതലസ്ഥാനത്ത് ബലാത്സംഗ കേസുകൾ കൂടുന്നതിൽ ഇടപെട്ട് സുപ്രീംകോടതി. ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയമപാലകരുടെയും ഭരണസംവിധാനങ്ങളുടെയും വീഴ്ചയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഏഷ്യൻ ഗെയിംസിൽ കുറാഷിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. 75 കിലോഗ്രാം വിഭാഗത്തിൽ പിങ്കി ബൽഹാരയാണ് വെങ്കലം സ്വന്തമാക്കിയത്. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.

സമയം 6 മണി കഴിഞ്ഞ 33 മിനിറ്റും 23 സെക്കൻഡും. ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര.

0: പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് ബാലാമണിയമ്മയുടെ സൃഷ്ടി എന്ന കവിത കേൾക്കാം.
2: ശാന്തി തൻ ദിവ്യ പ്രഭാ പ്രസരത്തിൽ

0: ആലാപനം ഐവർക്കാല സുരേഷ് കുമാർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലോക ഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484242639 0484242639 9446455888 വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം: ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി: 0484242439 0484242639 9446455888 അറിയിപ്പ് കഴിഞ്ഞു.

0: ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ എഫ്എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
0: ഇന്ന് രാവിലെ 7 മണിക്ക് മഹിതം മലയാളത്തെ തുടർന്ന് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് വി കെ സഞ്ജു. ഏഴ് 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ലോക ഹൃദയാരോഗ്യ ദിനം പ്രത്യേക പരിപാടി. എഫ് എം ഹെൽത്ത് ലൈനിൽ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ കെ എസുമായി അഭിമുഖം. സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9 മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം.

സമയം 6 മണി കഴിഞ്ഞ 43 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ തിരിച്ചെത്താം ഈ നിലയത്തിലേക്ക് 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗവുമായി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 5 വരെയാണ് സന്ദർശനം. നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ, മറ്റ് സംരംഭകർ എന്നിവരുടെ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിൽ ഈ കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: സമഗ്രവും പരസ്പര പ്രയോജനകരവുമായ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായി പീയൂഷ് ഗോയൽ US വാണിജ്യ മന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നിർമ്മാണം, ഉപഭോഗ വസ്തുക്കൾ, അഗ്രി ബിസിനസ്, റീറ്റെയിൽ, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തും. ബിസിനസുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേറ്റീവ് കമ്പനികൾ എന്നിവയുമായുള്ള വട്ടമേശ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിക്കും സ്വാമി വിവേകാനന്ദനും പീയൂഷ് ഗോയൽ പുഷ്പാർച്ചന അർപ്പിക്കും. ഇന്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പ്രൊഫഷണൽ അസോസിയേഷനുകളുമായും അദ്ദേഹം സംവദിക്കും.
1: ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 2ാമത് സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ഔട്ട്സ്റ്റേഷൻ ഓപ്പറേഷനിൽ ഏരിയ കമാൻഡർമാർ ഉൾപ്പെടെ ഉന്നത നാവികസേനാംഗങ്ങൾ പങ്കെടുക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഉദ്ഘാടന ദിനമായ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംയുക്ത സേനകളുടെ സവിശേഷമായ ഏകോപനവും സംയോജനവും വളർത്തുന്നതിന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫും നാവിക കമാൻഡർമാരുമായി സംവദിക്കും. വടക്കുകിഴക്കൻ റെയിൽവേയുടെ വാരാണസി ഡിവിഷന് കീഴിലെ 614 റൂട്ട് കിലോമീറ്ററിലധികം ദൂരം കവച് 4 സംവിധാനം നടപ്പാക്കും. ഇതിനായി റെയിൽവേ 223 കോടി രൂപ അനുവദിച്ചു. ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ, അടിസ്ഥാന സൌകര്യം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. ട്രെയിൻ സർവീസുകൾ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യ 3 ടണ്ണോളം ക്ഷയരോഗ നിവാരണ മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമൂഹ മാധ്യമക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു.

0: നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിംഗുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. ഇവയുടെ ഗുണഫലങ്ങൾ സ്വാംശീകരിക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ തോട്ടള ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് UDF ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അത് നടപ്പാക്കാൻ ഗവൺമെന്റിന്റെ കഠിനാധ്വാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 6 മാസത്തിനകം ഈ ഗവൺമെന്റിന്റെ റിസൾട്ട് കാണാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ MLA KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ 2nd ചരമവാർഷികാചരണം കണ്ണൂർ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിൽ നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനംവകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കോൺക്ലേവ്. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അവ തടയുന്നതിന് മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. താളം തെറ്റാതിരിക്കട്ടെ, പ്രവർത്തനത്തിന് ഹൃദയം ഉപയോഗിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് 2000 മുതലാണ് ലോക ഹൃദയ ദിനാചരണം ആരംഭിച്ചത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനും നിലവിലെ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നതിനും നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. വട്ടിയൂർക്കാവിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് ഭാരവാഹികളുമായി നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതോടെ ചികിത്സാ സൌകര്യങ്ങളും സേവന സംവിധാനങ്ങളും കൂടുതൽ വിപുലീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി K.മുരളീധരൻ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും പുതുതായി നിർമ്മിക്കുന്ന മാതൃ ശിശു സംരക്ഷണ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ കണ്ണൂർ 6 ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്ത വിഷയത്തിൽ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് മന്ത്രി K.A. തുളസി പറഞ്ഞു. വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പാട്ടത്തിന് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. 6 ഫാമിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ മന്ത്രി C.P. ജോൺ ഉദ്ഘാടനം ചെയ്യും. വേളിയിൽ നിന്ന് ആരംഭിച്ച് പാർവതി പുത്തനാർ കനാലിലൂടെ കഠിനംകുളം കായൽ വരെയും തിരിച്ചുമുള്ള റൌണ്ട് ട്രിപ്പ് സർവീസാണ് ആരംഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണവാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 ആരംഭിക്കും. ഫലം www.sec.kerala.gov.in വെബ്സൈറ്റിലെ ട്രെൻഡിൽ ലഭ്യമാകും. ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N.ശേഷാദ്രിനാഥൻ അറിയിച്ചു. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ജില്ലാടിസ്ഥാനത്തിൽ 84.55% വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂരാണ് മുന്നിൽ. കോട്ടയത്താണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്, 54.24%. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി 8 മെഡലുകൾ കൂടി ഇന്ത്യ സ്വന്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ മലയാളിയായ ശ്രീശങ്കർ മുരളിയും 1500 മീറ്ററിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ കരസ്ഥമാക്കി. വനിതകളുടെ 5000 മീറ്ററിൽ പാറുൾ ചൌധരിയും 400 മീറ്റർ ഹെഡിൽസിൽ വിദ്യാരാമരാജും വെങ്കല മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഈഷ സിംഗ് വെള്ളിയും 78 കിലോ വിഭാഗം കുറാഷിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്ൻ, പ്രിയ ഗംഗാസ്, കപിൽ പൊഗാരിയ എന്നിവർ സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ 3 മെഡലുകൾ ഉറപ്പായി. ക്രിക്കറ്റിലും ഹോക്കിയിലും ഇന്ത്യൻ പുരുഷ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിലവിൽ 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 12th സ്ഥാനത്താണ്.
0: കണ്ണൂർ 6 ആനമതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന റെയിൽ ഫെൻസിംഗിന്റെ നിലവിലെ രൂപകൽപ്പന ഒഴിവാക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 6 അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: റെയിൽ ഫെൻസിംഗിനെ വയനാട്ടിൽ പരീക്ഷിച്ച മാതൃക ഉപയോഗിക്കാൻ മന്ത്രി

0: കുമരാമത്ത് കെട്ടിട വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടു. 500 മീറ്റർ ഭാഗത്താണ് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. ഡിസംബറോടെ ആനമതിലിന്റെയും വേലിയുടെയും പണി പൂർത്തീകരിക്കുമെന്ന് അവലോകന യോഗത്തിൽ ബന്ധപ്പെട്ടവർ മന്ത്രിയെ അറിയിച്ചു. ആറളത്തെ വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു. ആൾത്താമസമുള്ള 1300 വീടുകളിൽ ഡിസംബർ 31 കുടിവെള്ള വിതരണം പൂർത്തിയാക്കും. മന്ത്രിമാരായ KA തുളസി, സണ്ണി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആറളം വന്യജീവി സങ്കേതത്തിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ലോഗോ മന്ത്രിമാർ ചേർന്ന് പ്രകാശനം ചെയ്തു.
1: കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾക്കെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് തൂഫാൻ പതാക ഉയർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 6 മണി കഴിഞ്ഞ് 56 മിനിറ്റും 10 സെക്കൻഡുമാകുമ്പോൾ വിനോദവും വിജ്ഞാനവും ഇഴചേർന്ന പരിപാടികൾ കോർത്തിണക്കിയ FM ഡയറിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പതിവ് പോലെ FM ഡയറി ആരംഭിക്കാം ചിന്താശകലത്തോടുകൂടി. സാഹിത്യവും ചിത്രമെഴുത്തും നാടകവും സംഗീതവും ചേരുന്നതാണ് സിനിമ. പക്ഷേ ആത്യന്തികമായി അത് സിനിമ എന്ന സ്വതന്ത്ര കലാരൂപവുമാണ്. അക്കീറ കുറസോവ. സാഹിത്യവും ചിത്രമെഴുത്തും നാടകവും സംഗീതവും ചേരുന്നതാണ് സിനിമ. പക്ഷേ ആത്യന്തികമായി അത് സിനിമ എന്ന സ്വതന്ത്ര കലാരൂപവുമാണ്. പ്രിയ ശ്രോതാക്കളെ, അക്കീറ കുറസോവയുടെ ഈ വാക്കുകളോടെ ആരംഭിക്കുന്നു ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: 1967 സെപ്റ്റംബർ 29 റിലീസ് ചെയ്ത മലയാള ചലച്ചിത്രമാണ് TS മുത്തയ്യ സംവിധാനം ചെയ്ത ചിത്രമേള. എന്തായിരുന്നു അതിന്റെ സവിശേഷത? ചോദ്യം ആവർത്തിക്കാം: 1967 സെപ്റ്റംബർ 29 റിലീസ് ചെയ്ത മലയാള ചലച്ചിത്രമാണ് TS മുത്തയ്യ സംവിധാനം ചെയ്ത ചിത്രമേള. എന്തായിരുന്നു അതിന്റെ സവിശേഷത? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ഡയറിയുടെ അവസാന ഭാഗം വരെ, അതായത് 8:30 തൊട്ട് മുൻപ് വരെ.

FM ഡയറിയിൽ നാട്ടുവിശേഷം. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ വാർഡ് 12 ഗുരുദേവ സാംസ്കാരിക സംഘം ഹാൾ കടക്കരയിൽ. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5:30 ആഴ്ചവട്ടം, 6:30 റേഡിയോ സൗഹൃദ കൂട്ടായ്മ സ്വരക്കൂട്ടിന്റെ വിവിധ പരിപാടികൾ. ശ്രോതാക്കൾ കേട്ടത്

0: വിശേഷം. സേവന വാർത്തയിലേക്ക്. അടുത്ത മാസം 2 മുതൽ 8 വരെ നടക്കുന്ന വന്യജീവി വാരാഘോഷത്തിന് മുന്നോടിയായി ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് മത്സരങ്ങൾ. വ്യക്തിഗത മത്സരങ്ങൾക്ക് അംഗീകാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അധികാരികളുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടി എത്തുന്ന 2 പേർക്ക് വീതവും ക്വിസ് മത്സരത്തിന് 2 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും ലൈവ് മോഡലിംഗിന് 5 പേർ ഉൾപ്പെടുന്ന ടീമിനും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04 8 6 2 23 25 05 04 8 6 2 23 25 05. വെബ്സൈറ്റ് ഐ ഡി www.forest.kerala.gov.in www.forest.kerala.gov.in. കരുനാഗപ്പള്ളി സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി വിഷയങ്ങളിൽ ഡിഗ്രി പ്രോഗ്രാമുകളിൽ സീറ്റ് ഒഴിവുണ്ട്. പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഇന്ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിലെത്തണം. ഫോൺ നമ്പർ 04 7 6 2 86 40 10. സമയം 7 മണി. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
3: തിണസങ്കല്പം. പ്രാചീന മലയാളത്തിൽ സംഘം സാഹിത്യത്തിൽ പ്രചാരത്തിലിരുന്ന ഒരു സാഹിത്യ സങ്കല്പനമാണ് തിണ. പഴംതമിഴിന്റെ ലക്ഷണഗ്രന്ഥമായ തൊൽക്കാപ്പിയത്തിലെ പൊരുളധികാരത്തിൽ തിണസിദ്ധാന്തം വിവരിക്കുന്നുണ്ട്. തിണ എന്ന വാക്കിന്റെ അർത്ഥം നിലമുഴുക്കം അഥവാ ഭൂപ്രകൃതിയുടെ പെരുമാറ്റമെന്നാണ്. ഭൂമിശാസ്ത്രപരമായ വിഭജനമാണ് തിണകൾക്ക് ആധാരം. ഇവ പ്രധാനമായും 5 തരത്തിലാണ് ഉള്ളത്. അതിനാൽ ഐന്തിണ എന്നറിയപ്പെടുന്നു. കുറിഞ്ചി, പാലൈ, മരുതം, മുല്ലൈ, നെയ്തൽ എന്നിവയാണ് 5 തിണകൾ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഓരോ സ്ഥലത്തും ഏറ്റവുമധികം ലഭ്യമാകുന്ന പൂക്കളുമാണ് പേരിന് ആധാരം. കുറിഞ്ചി. കുറിഞ്ഞിപ്പൂക്കൾ ധാരാളമായി ഉണ്ടാകുന്ന ഉയർന്ന മലമ്പ്രദേശമാണ്. പാലൈ, ഏഴിലമ്പാല, യക്ഷിപ്പാല, ദൈവപ്പാല, കുടകപ്പാല, കുരുട്ടുപാല തുടങ്ങി പലവിധ പാലകളാൽ നിറഞ്ഞ അധികം ഫലപുഷ്ടിയില്ലാത്ത വരണ്ട ഭൂമിയാണ്. മരുതം. വെൺമരുത്, നീർമരുത്, മണിമരുത്, ആറ്റുമരുത്, കരിമരുത്, പൂമരുത് തുടങ്ങി സമതല പ്രദേശങ്ങളിലും നദീതടങ്ങളിലും ധാരാളമായുള്ള മരുതുപൂവിൻ്റെ പേരാണ്. മുല്ലൈ. ഇടതൂർന്ന കുറ്റിക്കാടുകളും വനങ്ങളും താഴ്വരകളും നിറഞ്ഞ പ്രദേശം. പലതരത്തിലുള്ള മുല്ലപ്പൂക്കളാൽ നിറഞ്ഞ പ്രദേശമാണിത്. നെയ്തൽ. കടലും തീരപ്രദേശങ്ങളുമാണ്. ഇവിടെ ഏറ്റവുമധികം കാണുന്ന പൂവ് ആമ്പലാണ്. നെയ്തൽ അഥവാ നെയ്യാമ്പൽ, ചെങ്ങഴിനീർപ്പൂവ് എന്നെല്ലാം പറയുന്നു. ഈ തിണകൾക്ക് യഥാക്രമം മുരുകൻ, കൊറ്റവൈ, വേന്തൻ, മായോൻ, വരുണൻ എന്നിങ്ങനെ ഓരോ അതിദേവതയുമുണ്ട്. അവ ദ്രാവിഡ ദൈവങ്ങളാണ്. ഐന്തിണകളെ അടിസ്ഥാനമാക്കി പുതിയ കൃതികളെ വിലയിരുത്തുന്ന ധാരാളം പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എസ് കെ പൊറ്റക്കാടിൻ്റെ മലമ്പ്രദേശ പശ്ചാത്തലമുള്ള വിഷകന്യക എന്ന നോവൽ കുറിഞ്ഞിത്തിണയാണ്. ആനന്ദിൻ്റെ മരുഭൂമികളുണ്ടാകുന്നത് പാലൈത്തിണ. കൃഷിയിടങ്ങൾ പശ്ചാത്തലമാകുന്ന തകഴിയുടെ 2 ഇടങ്ങഴി മരുതമാണ്. കടലവും തീരവും നിറഞ്ഞ തകഴിയുടെ ചെമ്മീൻ നെയ്തൽ തിണയുമാണ്. ഓരോ തിണയും ഭൂപ്രകൃതിയും അത് രൂപപ്പെടുത്തുന്ന സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക അവസ്ഥകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ ആധുനിക കാലത്ത് ഭൂപ്രകൃതി എന്നതിനപ്പുറം സ്ഥലം അഥവാ സ്പേസ് എന്ന അർത്ഥം സ്വീകരിച്ച് തിണ സങ്കല്പത്തെ വിപുലപ്പെടുത്തിയത് കാണാം. മനുഷ്യർ ഏത് പ്രദേശത്തിരുന്നാലും സൈബർ ഇടങ്ങളിൽ വ്യാപകമായി വിഹരിക്കാൻ

0: തുടങ്ങിയതോടെ സൈബർ തിണകളുള്ള കൃതികളും സൈബർ തിണകളെപ്പറ്റിയുള്ള പഠനങ്ങളും ധാരാളമായി ഉണ്ടാകാൻ തുടങ്ങി. ഇ പി ശ്രീകുമാറിൻ്റെ പരസ്യ ശരീരം പോലുള്ള കഥകളും എം മുകുന്ദൻ്റെ നൃത്തം, ജോസ് പനച്ചിപ്പുറത്തിൻ്റെ ഈ രൗദ്രം പോലുള്ള നോവലുകളും സൈബർ തിണകളായി വിലയിരുത്തപ്പെടുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം വീണ്ടും കേൾക്കാം രാത്രി 8:50. കെസിബി അറിയിപ്പ്. തേവിക്കൽ സെക്ഷൻ പരിധിയിൽ കൂനംതൈ പച്ചക്കറി ജംഗ്ഷൻ, കൂനംതൈ അമ്പലം എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: ആലപ്പുഴ ജില്ലയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതികളിലെ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിൽ നിലവിലെ ഒഴിവിലേക്ക് നിയമവകുപ്പ് അഭിഭാഷകരുടെ പാനൽ ക്ഷണിച്ചു. 7 വർഷത്തിൽ കുറയാത്ത നിയമാനുസൃത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ പതിച്ച ബയോഡേറ്റ, മെയിൽ വിലാസം, ജനനത്തീയതി, എൻറോൾമെന്റ് നമ്പറും തീയതിയും, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ, കേസ് നടത്തുന്നതിനുള്ള പരിചയ സമ്പത്ത് വ്യക്തമാക്കുന്നതിന് നടത്തിയിട്ടുള്ള 3-4 കേസുകളുടെ രേഖകൾ എന്നിവ സഹിതമായുള്ള അപേക്ഷ അടുത്ത മാസം 9 വൈകിട്ട് 5 ജില്ലാ കളക്ട്രേറ്റിൽ ലഭ്യമാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04772251676, 04772251676. ഇമെയിൽ ഐ ഡി dc-alz@gov.in. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന OEC/ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാൻസ് മുഖേന ഡാറ്റ എൻട്രി അടുത്ത മാസം 20 പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842 98 31 30.
1: ചില്ലുജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

സേവന വാർത്തകൾ തുടരുന്നു. കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ഇന്നാണ് അവസാന തീയതി. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം.

ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ അടുത്ത മാസം 1 ആരംഭിക്കുന്ന സൗജന്യ PSC മത്സര പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ മെയിൻ പരീക്ഷകൾക്കും മറ്റു മത്സര

0: എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0477223062, 0477223062. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയിൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് കോഴ്സിലേക്ക് ട്രെയിനറെ നിയമിക്കുന്നു. യോഗ്യത ന്യൂട്രീഷൻ, ഡയറ്ററ്റിക്സ്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ഫുഡ് സയൻസ്, ഹോം സയൻസ് എന്നിവയിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, ഫിറ്റ്നസ് ട്രെയിനിംഗ്, ഡയറ്റ് കൌൺസിലിംഗ്, ജിം, സ്പോർട്സ് അക്കാദമി, സ്കൂൾ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ 2 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94 95 96 82. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി
1: ഈ ഗാനം, ഇന്നത്തെ ഗാനം. ടി ഹരിഹരൻ കഥാതിരകഥാ സംഭാഷണം സംവിധാനം നിർവഹിച്ച് 2005 പുറത്തിറങ്ങിയ ചിത്രമാണ് മയൂഖം. സൈജു കുറുപ്പ്, മംമ്ത മോഹൻദാസ്, ശ്രീദേവി ഉണ്ണി, ജഗതി ശ്രീകുമാർ, തിലകൻ, നെടുമുടി വേണു തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന ടി ഹരിഹരൻ, സംഗീതം ബോംബെ രവി, പാടിയത് യേശുദാസ്.

0: സേവന വാർത്തകൾ. ഐ സി എ ആർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ യങ് പ്രൊഫഷണൽ 2 പോസ്റ്റിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 5 നടത്തുന്നു. യോഗ്യതാ ബിരുദം പ്രായപരിധി 21 45 മധ്യേ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഐ സി എ ആർ സ്വിഫ്റ്റ് കൊച്ചി കേന്ദ്രത്തിൽ അടുത്ത മാസം 5 രാവിലെ 10:30 എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-2-41-23-00 വെബ്സൈറ്റ് ഐ ഡി www.sift.res.in ഇമെയിൽ ഐ ഡി aris.sift@gmail.com. സമയം 7 കഴിഞ്ഞ 17:30 FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: ഇന്ന് സെപ്റ്റംബർ 29 ലോക ഹൃദയദിനം. കേരളത്തിൽ പ്രമേഹത്തിൻ്റെയും ഹൃദ്രോഗ മരണങ്ങളുടെയും ഹൃദയാഘാതങ്ങളുടെയും നിരക്ക് പൂർവാധികം വർദ്ധിച്ചു വരികയാണ്. ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുകയും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെ അവ നിയന്ത്രിക്കുകയുമാണ് ഹൃദ്രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള ഏകമാർഗം. പ്രധാനമായി ഹൃദ്രോഗത്തിന് കാരണമാകുന്ന ചില കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രമേഹം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളും പുകവലി, വ്യായാമക്കുറവ് തുടങ്ങിയ ജീവിതശൈലി പ്രശ്നങ്ങളുമാണ്. ഇവ മനസ്സിലാക്കുന്നതിന് ഒരു മെഡിക്കൽ ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്. ഹൃദ്രോഗം പ്രിവെൻ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഹൃദ്രോഗത്തിന് കാരണമാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയാണ്. ഉണ്ടെങ്കിൽ അവ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ ഒരു ഡോക്ടറുടെ സഹായം തേടണം. രണ്ടാമതായി, നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഹൃദയ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം പാചകം ചെയ്യുന്നത് വീട്ടിൽ ശീലമാക്കുക. നമുക്കറിയാം, നന്നായി കളിച്ചു വളരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ഹൃദയാരോഗ്യം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, ഹൃദ്രോഗം വരാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ 5 മുതൽ 20 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ 1 മണിക്കൂറെങ്കിലും പുറത്തുപോയി കളിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മുടെ സ്കൂളുകളിലും ഈവൻ നമ്മളുടെ ജോലിസ്ഥലങ്ങളിലും ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.

0: പുകവലി ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണമാണ്. ഒരു സിഗരറ്റ് പോലും അതിലുള്ള നിക്കോട്ടിൻ എന്ന രാസപദാർത്ഥം മൂലം ഹൃദ്രോഗത്തിന് കാരണമാകാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പുകവലിയും പുകയിലയുടെ മുഴുവനായ ഉപയോഗവും ഉപേക്ഷിക്കണം. നമ്മളുടെ സുഹൃത്തുക്കളെയും നമ്മുടെ വീട്ടിലുള്ളവരെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും എല്ലാം പുകവലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും നിർബന്ധിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യണം. ഇതുവഴി സ്വന്തം ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കാർഡിയാക് സർജൻ ഡോക്ടർ ഇ.വി. ജോൺ.
2: പ്രിയ ശ്രോതാക്കളെ, ലോക ഹൃദയ ദിനം പ്രമാണിച്ച് ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484-2-4-6-3-9-7, 0484-2-4-2-6-3-8-7, 0944-4-5-5-8-8-8. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം: ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം.

0: സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. എഫ് എൻ ഡയറിയിൽ ഇനി
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: എന്നതാ കൊറേ നേരം ആയല്ലോ ഈ വായന തുടങ്ങിയിട്ട്.
3: സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ്.
2: ഓ, നിങ്ങളുടെ നാടകം ആരാ എഴുതിയേ?
3: എന്റെ നാടകം ഞാൻ എഴുതുന്നത്. കഥാ തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം എല്ലാം ഞാനാ.
2: കാണാനും ഞാനേ കാണും.
3: ഹേ, 200 ടിക്കറ്റ്, അത് വിറ്റ് പോയി കഴിഞ്ഞു.
2: അത്ഭുതമാണല്ലോ വർക്കിച്ചായ.
3: പിന്നെ കളിയാകെ രണ്ടിടത്തേ ഉള്ളൂ, രണ്ടേ രണ്ടിടത്ത്.
2: ഓ, മിഡിൽ മിസ്റ്റർസ് റെഡ് പോലെ അല്ലേ?
3: മിഡിൽ മിസ്റ്റർസ് റെഡോ?
2: അതെ, കേട്ടോ, രണ്ടിടത്ത്, ലോകത്ത് രണ്ടിടത്ത് മാത്രം കാണപ്പെടുന്ന അപൂർവ പുഷ്പം.
3: അത് അപൂർവം തന്നെ കേട്ടോ.
2: ന്യൂസിലൻഡിലും ബ്രിട്ടനിലും ഉള്ള 2 പൂന്തോട്ടങ്ങളിൽ മാത്രമുള്ളതാണ് ഈ പുഷ്പം.
3: ഓ, അതുപോലെയല്ലേ നമ്മുടെ വല്ലപ്പോഴും പൂക്കുന്ന നീലക്കുറിഞ്ഞി?
2: അതെ, അത് നമ്മുടെ അപൂർവ പുഷ്പം.
3: ഓ, എന്റെ ഈ ക്ലൈമാക്സിലെ ഡയലോഗ് നീലക്കുറിഞ്ഞിയെ കുറിച്ചാ.
2: ആഹാ, ആണോ? കേൾക്കട്ടെ കേൾക്കട്ടെ.
3: കേട്ടോ, നീലക്കുറിഞ്ഞി പുഷ്പിക്കുന്ന രാവിൽ പ്രീളാശീലയായി നീ നിൽക്കുമ്പോൾ നിണമണിഞ്ഞ കാൽപ്പാടുകൾ കൊണ്ട് നഖചിത്രം എഴുതി ഉണർന്ന് തളർന്ന് ഞാൻ വരും.
2: ഒരു കാര്യം ചോദിച്ചോട്ടെ, മനുഷ്യന്മാർക്ക് കാണാനും മനസ്സിലാക്കാനും അല്ലേ ഈ നാടകം?
3: എന്നാ കുഴപ്പം?
2: വ്രീളാശീലയോ?
3: അതെ.
2: നിണമണിഞ്ഞ കാൽപ്പാടുകളോ?
3: അതെ.
2: ഓ, ഏതാണ്ടൊക്കെയാ എഴുതി വെച്ചിരിക്കുന്നെ.
3: സാഹിത്യമാ, സാഹിത്യം.
2: ഓ, പിന്നെ സാഹിത്യം പോലും.
3: ഫീല് കേട്ടോ, നിണമണിഞ്ഞ കാൽപ്പാടുകൾ കൊണ്ട് നഖചിത്രം എഴുതി ഉണർന്ന് തളർന്ന് ഞാൻ വരും.
2: ഉണരുകയും തളരുകയും ചെയ്യും. ഓഹ്, എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
3: ഇത് പറഞ്ഞ നായകനെ നെഞ്ചും പൊട്ടി അങ്ങ് മരിക്കുക.
2: ഓ,
3: സ്റ്റേജിൽ ഇത് അഭിനയിച്ച് ശരിക്കും എനിക്ക് മരിച്ചു വീഴണം. ഒരു കലാകാരന്റെ പുണ്യം.
2: ഇത് റിഹേഴ്സൽ ചെയ്യുമ്പോഴെങ്കിലും മരിക്കണം, അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

എറണാകുളം കെൽട്രോൺ കലൂർ നോളജ് സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി എന്നീ മേഖലകളിലെ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം. ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നിവയാണ് കോഴ്സുകൾ. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ, MES കൾച്ചറൽ കോംപ്ലക്സ്, കലൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 80 75 24 64 74 80 75 24 64 74.

0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഗ്രൂപ്പുകൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 04772253870 04772253870. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. തിരിച്ചെത്താം 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗവുമായി ഈ നിലയത്തിലേക്ക്. കൂടെ ഉണ്ടാവുക പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 58.81% പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയവും തന്ത്രവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നുള്ള ആയുധ സ്ഫോടക വസ്തു ലഹരി മരുന്ന് കടത്തുകളിൽ ഏർപ്പെട്ടിരുന്ന ഷെഹസാദ് ഭാട്ടി ശൃംഖലയുടെ 40-ലധികം മൊഡ്യൂളുകൾ വിവിധ സുരക്ഷാ ഏജൻസികളുടെ ഏകോപനത്തിലൂടെ തകർത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2nd പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കന്നുകാലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പശുധൻ ഭീമാ യോജന പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇൻഷുറൻസ് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പോർട്ടലെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: इस बीमा पोर्टल का लाभ किसानों को उठाना चाहिए. किसानों के लिए एक समस्या थी, दुर्घटना हो जाए, कोई बीमारी से पशु की मौत हो जाए तो उनकी आजीविका पर सीधा असर पड़ता था और उनकी आजीविका को सुरक्षित करने के लिए यह बीमा योजना प्रधानमंत्री जी ने 2014 में देश के सभी जिलों में चलाया. आज उसको आगे बढ़ाने के लिए टेक्नोलॉजी का इस्तेमाल करते हुए पोर्टल लॉन्च किया गया है.
1: ചരക്ക് സേവന കയറ്റുമതി രംഗത്ത് വൻ മുന്നേറ്റത്തിനൊരുങ്ങിയ ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ $863 ബില്യൺ നിന്ന് ഈ വർഷം കയറ്റുമതി $1 ട്രില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ഫലമായി ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായി $100 ബില്യൺ എത്തിയിട്ടുണ്ട്. 2032 വ്യാപാരം $200 ബില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്.

0: െന്നും മന്ത്രി പറഞ്ഞു. ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ജി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആറാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് രണ്ട് ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ മൂന്ന് ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 ആരംഭിച്ച ഫാസ്റ്റാഗ് വാർഷിക പാസിന് കീഴിൽ 1 കോടി പാസുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ. ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും തടസ്സരഹിതവും ചെലവ് കുറഞ്ഞതുമായ യാത്രാ സൗകര്യമൊരുക്കുന്ന ഈ പാസിന് സ്വകാര്യ വാഹന ഉടമകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയാണ് ഈ നേട്ടം പ്രതിഫലിപ്പിക്കുന്നതെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു. 3,075 രൂപ നൽകി 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 200 തവണ ടോൾ പ്ലാസകൾ കടക്കുന്നതുവരെയോ സാധുതയുള്ള ഈ പാസ് എടുക്കുന്നതിലൂടെ ഇടയ്ക്കിടെ ഫാസ്ടാഗ് റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യം ഒഴിവാകുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.81% വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് കോട്ടയത്തുമാണ്. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫിനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ജീവിതരീതികൾ സ്വീകരിക്കാൻ പൌരന്മാരെ പ്രേരിപ്പിക്കുന്ന മിഷൻ ലൈഫ് പദ്ധതി വൻ ജനകീയ പങ്കാളിത്തമാണ് കൈവരിച്ചിട്ടുള്ളത്. 2022 ഒക്ടോബറിൽ ആരംഭിച്ച ഈ ആഗോള ജനകീയ പ്രസ്ഥാനത്തിൽ 7.3 കോടിയിലധികം ആളുകൾ പങ്കാളികളാണ്. ഊർജ്ജ ജല സംരക്ഷണം, മാലിന്യവും ഈ മാലിന്യവും കുറയ്ക്കൽ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം, ആരോഗ്യകരമായ ജീവിതശൈലി, സുസ്ഥിര ഭക്ഷണരീതികൾ തുടങ്ങി 7 പ്രധാന വിഷയങ്ങളിലൂന്നിയാണ് മിഷൻ ലൈഫ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെയും സമൂഹത്തിന്റെയും സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ വിജയം. ഏക് പേട് മാങ്കേ നാം എന്ന പദ്ധതിക്ക് കീഴിൽ രാജ്യത്തുടനീളം 272 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് 12 ലക്ഷത്തിലധികം ഇക്കോ ക്ലബുകളും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് 3 ടൺ ക്ഷയരോഗ നിർമ്മാർജ്ജന മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു ഇന്ത്യ. അയൽ രാജ്യങ്ങളുടെ ക്ഷേമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഇന്ത്യ നൽകുന്ന മുൻഗണനയും പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നതാണ് ഈ നടപടിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ ജനതയുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണ തുടർന്നുമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഇന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഹൃദയദിനാചരണ പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കൊയ്ത്ത് തുടരുന്നു. ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും സ്വന്തമാക്കി. ലോങ് ജമ്പിൽ മലയാളി താരം ശ്രീശങ്കർ മുരളിയും 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയുടെ വിദ്യ രാംരാജ് ദേശീയ റെക്കോർഡോടെ വെങ്കലം സ്വന്തമാക്കി. 5000 മീറ്ററിൽ പാരുൽ ചൌധരി വെങ്കലം നേടി. ഷൂട്ടിംഗിൽ 25 മീറ്റർ പിസ്റ്റൽ വിഭാഗത്തിൽ 21-കാരി ഇഷാ സിംഗ് വെള്ളിയും കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളുമായി നിലവിൽ 12 സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്ത് ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ഈച്ചെല്ലാൻ പിഴകൾ കൃത്യമായി ഈടാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സുപ്രീംകോടതിയുടെ ഇടപെടൽ. കുടിശ്ശിക തുക വൈദ്യുതി ബില്ലുകളുമായി ബന്ധിപ്പിക്കുന്ന കാര്യം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആലോചിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന നിർദ്ദേശം മുന്നോട്ടുവച്ചത്. പിഴ ഈടാക്കാൻ ഫലപ്രദമായ സംവിധാനമില്ലെങ്കിൽ ഈച്ചെല്ലാൻ നൽകുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. റാബി കൃഷി സീസണിനായി

0: കൃത്യമായ ഏകോപനത്തോടെയും ശാസ്ത്രീയമായ വിലയിരുത്തലോടെയും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ റാബി ക്യാമ്പയിൻ 2026 ദേശീയ കാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 58.81% പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ, ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ 35:23. സ്വാഗതം പ്രിയ ശ്രോതാക്കൾ FM ഡയറിയുടെ 2 ഇപ്പോൾ കേൾക്കാം.
2: സമകാലീകം.
3: കായികവേദി.
4: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ വി കെ സഞ്ജു തയ്യാറാക്കിയ അവലോകനം.
3: കഴിഞ്ഞ ആഴ്ച കായിക ലോകത്തുണ്ടായ പ്രധാന സംഭവങ്ങളിലൂടെ ഒരു യാത്ര. ജപ്പാനിലെ ഐചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ മുന്നേറ്റം തന്നെയാണ് പ്രധാന വിഷയം. പ്രത്യേകിച്ച് ഷൂട്ടിംഗ് റേഞ്ചിൽ തിളങ്ങിയ മലയാളി താരം വിദർശ വിനോദിന്റെ പ്രകടനം.
5: വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലൂടെയാണ് മെഡൽ പട്ടികയിൽ ആദ്യ മലയാളി തിളക്കം വന്നത്. ഇളവേനിൽ വാളറിവാൻ, സോനം മാസ്കർ എന്നിവരായിരുന്നു വിദർശ വിനോദിന്റെ ടീംമേറ്റ്സ്. ഈ ഇനത്തിൽ ഇന്ത്യൻ ടീം വെള്ളി മെഡൽ നേടി. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീം ഇനത്തിലായിരുന്നു വിദർശയുടെ 2 മെഡൽ. തിലോത്തമ സെൻ, ആശി ചൌക്സെ എന്നിവർക്കൊപ്പമാണ് ഈ ഇനത്തിൽ വിദർശ ഷൂട്ടിംഗ് റേഞ്ചിലെത്തിയത്. ഇവിടെയും വെള്ളി മെഡലാണ് ഇന്ത്യൻ ടീം നേടിയത്. ഇതേ ഇനത്തിലെ വ്യക്തിഗത വിഭാഗത്തിൽ വിദർശ 5 എത്തിയത്. ഇതോടെ ഈ ഏഷ്യൻ ഗെയിംസിലെ 2 മെഡലുകളുമായി വിദർശ വിനോദ് തന്റെ ക്യാമ്പയിൻ അവസാനിപ്പിച്ചു. ലോക റാങ്കിങ്ങിൽ മുൻനിരയിൽ ഇല്ലാതിരുന്നിട്ടും കടുത്ത സമ്മർദ്ദത്തിൽ സ്ഥിരതയോടെ പോരാടിയ വിദർശ രാജ്യത്തിനു വേണ്ടി നേടിയ വെള്ളി മെഡലുകൾക്ക് കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ സ്വർണ്ണത്തിളക്കമുണ്ടാകും.
3: ടി എസ് മനുവാണ് ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇടം പിടിച്ച 2 മലയാളി. 4x400 മീറ്റർ മിക്സർ റിലേയിൽ വെള്ളി നേടിയ ഇന്ത്യൻ സംഘത്തിലെ അംഗമായിരുന്നു മനു. പൂവമ്മ, ടി കെ, വിശാൽ, വിദ്യ, രാംരാജ് എന്നിവരാണ് മനുവിനൊപ്പം ട്രാക്കിൽ ഇറങ്ങിയത്. അടുത്ത മലയാളി മെഡൽ വേട്ടക്കാരിയുടേത് പ്രതീക്ഷിച്ച പേര് തന്നെയായിരുന്നു ആൻസി സോജൻ. സാഷാൽ അഞ്ജു ബോബി ജോർജിന്റെ 22 പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തിരുത്തിക്കുറിച്ച് ശ്രദ്ധയാകർഷിച്ച ആൻസിക്ക് പക്ഷേ ഏഷ്യൻ ഗെയിംസിൽ വെള്ളിയാണ് നേടാൻ സാധിച്ചത്. 5 വരെ ലീഡ് ചെയ്തിരുന്ന ആൻസിയെ 6 അവസാനത്തെയും ശ്രമത്തിലാണ് ചൈനീസ് താരം 2 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ മറികടന്നത്.
5: അതേസമയം ഏഷ്യൻ ഗെയിംസിലെ ആദ്യ സ്വർണം നേടാൻ ഇന്ത്യക്ക് വനിതാ ക്രിക്കറ്റ് ഫൈനൽ വരെ കാത്തിരിക്കേണ്ടി വന്നു. ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യ ഫൈനലിൽ ശ്രീലങ്കയെ 147 കീഴടക്കിയാണ് സ്വർണം നിലനിർത്തിയത്. സ്മൃതി മന്ധനയുടെ 79 റിച്ച ഘോഷ് പുറത്താകാതെ നേടിയ 49 ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി. 216 എന്ന റെക്കോർഡ് സ്കോറാണ് ഇന്ത്യ കുറിച്ചത്. ഇതിനിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 11,000 പൂർത്തിയാക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റർ എന്ന ചരിത്ര നേട്ടവും മന്ധന സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കയാവട്ടെ ദീപ്തി ശർമ്മ, ഷെഫാലി വർമ്മ, ശ്രേയങ്ക പാട്ടീൽ, ശ്രീചരണി എന്നിവരുടെ സ്പിൻ ആക്രമണത്തിന് മുന്നിൽ തകർന്നു. വെറും 69 അവർ ഓൾ ഔട്ടായി. ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസിൽ ഒരു ടീമിന് പോലും ഇന്ത്യക്കെതിരെ 3 സ്കോർ കണ്ടെത്താൻ സാധിച്ചില്ല.
3: എന്നാൽ ഇന്ത്യയുടെ ശക്തമായ ഇനങ്ങളിലൊന്നായ ഷൂട്ടിംഗിൽ ആദ്യ സ്വർണത്തിനു വേണ്ടി ഏഷ്യൻ ഗെയിംസിന്റെ 6 ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഗെയിംസ് റെക്കോർഡ് കൂടിയാണ് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യൻ താരങ്ങൾ സ്വർണമണിഞ്ഞത്. കമൽജീത്തും സുരുജി സിംഗുമായിരുന്നു ടീം അംഗങ്ങൾ. ഇതിനു പിന്നാലെ കബഡിയിൽ ഇരട്ട സ്വർണവും ഇന്ത്യയെ തേടിയെത്തി. പുരുഷന്മാരുടെ കബഡിയിൽ 9 വട്ടവും വനിതാ വിഭാഗത്തിൽ 4 വട്ടവുമാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. 2 വിഭാഗങ്ങളിലും ഫൈനലുകളിൽ കീഴടക്കിയത് ഇറാനെയായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾക്ക് ഒരിക്കൽ മാത്രമാണ് കബഡിയിൽ സ്വർണം കിട്ടാതെ പോയിട്ടുള്ളത്. ആ 2 തവണയും ഇറാനായിരുന്നു ഫൈനലിലെ ജേതാക്കൾ.
5: ഇതിനിടെ ഇന്ത്യക്കാർ ഉൾപ്പെട്ട വ്യക്തിപരമായ ചില നേട്ടങ്ങൾക്കും ഏഷ്യൻ ഗെയിംസ് സാക്ഷ്യം വഹിച്ചു. വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി നേടിയ വെങ്കലമാണ് ഇതിലൊന്ന്. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഇനത്തിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. മിക്സഡ് മാർഷൽ ആർട്സ് അതായത് MMA ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ മെഡൽ സൂചിക തരിയാൽ സ്വന്തമാക്കിയതും പ്രത്യേകതയുള്ള പ്രകടനമാണ്. വെങ്കല മെഡലാണ് സൂചിക നേടിയത്. ഇന്ത്യൻ മാരത്തോൺ താരം സാവൻ ബർവാൾ കുറിച്ചതും ചരിത്ര നേട്ടമായിരുന്നു. ഏഷ്യൻ ഗെയിംസ് മാരത്തോണിൽ തന്റെ കരിയറിലെ 2 മാത്രം മത്സരത്തിനിറങ്ങിയ സാവൻ സ്വന്തം ദേശീയ റെക്കോർഡ് തകർത്തു. 1982 ശേഷം ഏഷ്യൻ ഗെയിംസ് മാരത്തോണിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമെന്ന അപൂർവ നേട്ടവും ഇതോടെ സാവന് സ്വന്തമായി. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഷോട്ട് പുട്ടിൽ മുൻ ചാമ്പ്യൻ തജീന്ദർ പാൽ സിംഗ് തൂർ കഴിഞ്ഞ തവണത്തെ വെങ്കലത്തിന് ശേഷം ഇത്തവണ വെള്ളി മെഡൽ കരസ്ഥമാക്കി.
3: വെയ്റ്റ് ലിഫ്റ്റിംഗും ബാഡ്മിന്റണും അടക്കം ഉറച്ച സ്വർണ പ്രതീക്ഷകൾ പലതും തകിടമറിഞ്ഞ സ്ഥാനത്താണ് ഇന്ത്യയുടെ ഈ ആശ്വാസ നേട്ടങ്ങൾ. ഇതിനിടെ ഗെയിംസ് നടത്തിപ്പിനെ കുറിച്ച് നേരത്തെ തന്നെ ഉയർന്ന പരാതികൾ ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുണ്ട്. റോവിംഗ് മത്സരത്തിൽ ഇടവേളയുടെ ദൈർഘ്യം കുറിച്ചതായിരുന്നു ആദ്യ വിവാദം. ഇപ്പോൾ സംഘാടനത്തെക്കുറിച്ച് ക്രിക്കറ്റ് ബാഡ്മിന്റൺ താരങ്ങളും അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ക്രൂരമായ മത്സര ക്രമീകരണമാണ് ഏർപ്പെടുത്തിയതെന്ന് വിമർശമുയർന്നു. താമസ സൌകര്യങ്ങളെക്കുറിച്ച് BCCI മുൻപ് പറഞ്ഞ പരാതികൾ ഇപ്പോൾ ബാഡ്മിന്റൺ താരങ്ങളും ആവർത്തിക്കുന്നു. യാത്രാ സൌകര്യങ്ങളുടെ അവസ്ഥയും മോശമാണ്. അർദ്ധരാത്രി 12 ശേഷം ഇന്ത്യൻ സൂപ്പർ താരം PV സിന്ധുവിന് ഷട്ടിൽ കോർട്ടിൽ ഇറങ്ങേണ്ടി വന്ന അവസ്ഥ ഇതിന് ഒരു ഉദാഹരണം മാത്രം. അതേ ദിവസം സിന്ധുവിന്റെ 2 മത്സരം കൂടിയായിരുന്നു ഇത്. ചില പ്രധാന മത്സരങ്ങൾ TVയിൽ സംപ്രേഷണം ചെയ്യാനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നില്ല. മത്സരക്രമത്തിന്റെയും യാത്രാ സൌകര്യത്തിന്റെയും പ്രശ്നം കാരണം രാത്രി 12:30 വരെ ഭക്ഷണം കഴിക്കാതെ കഴിയേണ്ടി വന്നതിനെക്കുറിച്ച് ഇന്ത്യൻ താരം HS പ്രണോയിയും പരാതിപ്പെട്ടിരുന്നു. താരങ്ങൾക്ക് ഐച്ചി നഗോയയിലെ ഹോട്ടലുകളിലും തുറമുഖത്ത് നങ്കൂരമിട്ട ക്രൂസ് കപ്പലിലുമാണ് താമസമൊരുക്കിയിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് പോലുള്ള വലിയ ടൂർണമെന്റുകളിൽ ഗെയിംസ് വില്ലേജ് ഇല്ലാത്തത് പലർക്കും അവിശ്വസനീയമായാണ് തോന്നുന്നത്.
5: ഏഷ്യൻ ഗെയിംസിന് അകത്തും പുറത്തുമായി 2 ടീമുകളായി തിരിഞ്ഞ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി സംഘടിപ്പിച്ച മത്സരത്തിൽ ഇന്ത്യ ജപ്പാനെ നേരിട്ടതും പുതുമയായി. ജപ്പാനിൽ ക്രിക്കറ്റ് വളർത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ജപ്പാൻ ക്രിക്കറ്റ് അസോസിയേഷൻ മത്സരത്തിനായി ക്ഷണിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. മഴ കാരണം 5 ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യക്ക് 35 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചതെങ്കിലും എതിരാളികളെ 33 റൺസിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ഇന്ത്യ ആവേശകരമായ വിജയം പിടിച്ചെടുത്തു.
3: അതേസമയം കേരളത്തിൽ കളിക്കാനെത്തിയ ഏകദിന ടീം വെസ്റ്റ് ഇൻഡീസിനെ ആദ്യ മത്സരത്തിൽ 8 അനായാസം കീഴടക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കേരളത്തിൽ കളിക്കുന്ന അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കാനാണ് സാധ്യത. അടുത്ത വർഷം നടക്കുന്ന ഏകദിന ലോകകപ്പ് തന്റെ അവസാന ലോകകപ്പ് ആയിരിക്കുമെന്ന് കോഹ്ലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ടീമിലെ ഈ 2 സീനിയർ താരങ്ങളും ഇപ്പോൾ ഏകദിന ഫോർമാറ്റ് മാത്രമാണ് കളിക്കുന്നത്. ലോകകപ്പ് നേടുക എന്നത് തന്നെയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും അതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണെന്നും കോഹ്ലി വ്യക്തമാക്കുന്നു. ലോകകപ്പോടെ വിരമിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനുശേഷം അദ്ദേഹം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സജീവമാകാൻ സാധ്യത വിരളമാണ്. ഏതായാലും കേരളത്തിലെ കാണികൾക്ക് ബാറ്റിംഗ് വിരുന്നൊരുക്കിയാണ് കോഹ്ലി കളം വിട്ടത്. 88 139 റൺസ് എടുത്ത വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ 15,000 റൺസ് തികയ്ക്കുന്ന ലോകത്തെ 2 ബാറ്ററായും മാറി. കോഹ്ലിക്ക് പുറമെ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടിയത് തിരുവനന്തപുരത്ത് തടിച്ചുകൂടിയ കാണികൾക്ക് വിരുന്നായി. 108 റൺസാണ് ഗിൽ നേടിയത്. 296 റൺസ് വിജയലക്ഷ്യം. 42 ഓവറിൽ തന്നെ ഇന്ത്യ മറികടക്കുകയും ചെയ്തു.
5: ഇതിനിടെ പുതുച്ചേരിയിൽ നടന്ന ഇന്ത്യ എ ഓസ്ട്രേലിയ എ അനൌദ്യോഗിക ടെസ്റ്റിലും ഇന്ത്യൻ യുവതാരങ്ങളിൽ തിളങ്ങി. ചതുർദിന മത്സരത്തിൽ വിക്കറ്റ് കീപ്പർ കുമാർ കുശാഗ്രയുടെ ബാറ്റിംഗ് പ്രകടനവും ഷാംസ് മുലാനിയുടെ ബോളിംഗ് പ്രകടനവുമാണ് ഇന്ത്യൻ യുവനിരയ്ക്ക് തുണയായത്. ഇന്ത്യ എ 162 റൺസിന്റെ ഗംഭീര വിജയം ഈ മത്സരത്തിൽ സ്വന്തമാക്കി. ഇതിനൊപ്പം U19 ടീം ഓസ്ട്രേലിയയുടെ U19 ടീമിനെതിരെ ഏകദിന പരമ്പര സ്വന്തമാക്കി. ഇന്ത്യയുടെ ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിന്റെ മകൻ അൻവയ് ദ്രാവിഡും വെടിക്കെട്ട് ഓപ്പണറായിരുന്ന വീരേന്ദ്ര സെവാഗിന്റെ മകൻ ആര്യ വീർ സെവാഗും ഈ കൗമാര സംഘത്തിൽ ഉൾപ്പെടുന്നു.
3: വനിതകളുടെ എ ടീമും ഓസ്ട്രേലിയൻ വനിതാ എ ടീമിനെതിരെ ഗംഭീര പ്രകടനം പുറത്തെടുത്തു. ടി ട്വന്റി പരമ്പര നഷ്ടപ്പെടുത്തിയെങ്കിലും 3 മത്സരങ്ങൾ ഉൾപ്പെട്ട ഏകദിന പരമ്പര 2-1 എന്ന നിലയിൽ ഇന്ത്യൻ വനിതകൾ പിടിച്ചെടുത്തു. അവസാന മത്സരത്തിൽ 362 റൺസ് എന്ന റെക്കോർഡ് സ്കോർ പിന്തുടർന്ന ഇന്ത്യൻ വനിതകൾക്ക് കരുത്തു പകർന്നത് 56 പന്തിൽ 88 റൺസെടുത്ത് പുറത്താകാതെ നിന്ന മലയാളി താരം മിന്നുമണിയുടെ മിന്നുന്ന ബാറ്റിംഗ് പ്രകടനമാണ്.
5: വനിതാ ക്രിക്കറ്റിലെ മറ്റൊരു വിശേഷം, അടുത്ത ആഭ്യന്തര ക്രിക്കറ്റ് സീസണിലും ദേശീയ ക്രിക്കറ്റ് താരം ആശാ ശോഭന കേരളത്തിന് വേണ്ടി കളിക്കും എന്നതാണ്.

0: ഇന്ത്യൻ റെയിൽവേസിൽ ജോലിയുള്ള ആശയെ റെയിൽവേ ക്രിക്കറ്റ് ടീമിന്റെ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നതിനാലാണ് കേരളത്തിന് വിട്ടുകിട്ടില്ലെന്ന ആശങ്കയുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടാണ് ആശയെ കേരള ക്യാമ്പിൽ തിരിച്ചെത്തിച്ചത്. കഴിഞ്ഞ സീസണിൽ കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു ആശ. കേരളത്തിനായി തുടർന്ന് കളിക്കണമെന്ന് ആശ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ആശയെ ടീമിൽ നിലനിർത്താൻ അനുവദിക്കണമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനും അഭ്യർത്ഥിച്ചു. ഇത് പരിഗണിച്ചാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ട് റെയിൽവേ അധികൃതരുടെ അനുമതി നേടിയെടുത്തത്. 2 മാസം മുൻപ് നടന്ന സീച്ചം ട്രോഫിയിൽ ആശയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ കേരള ടീം ചാമ്പ്യന്മാരായിരുന്നു.
1: കേരള ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കാനുണ്ട്. പുരുഷ ടീമിന് പുതിയ കോച്ചിനെ പ്രഖ്യാപിച്ചതാണ് അത്. IPLന്റെ ആദ്യ സീസൺ കണ്ടവർക്ക് മറക്കാനാവില്ല സ്വപ്നിൽ അസ്നോദ്കർ എന്ന ഓപ്പണറെ. ഗോവയുടെയും രാജസ്ഥാൻ റോയൽസിന്റെയും താരമായിരുന്ന അസ്നോദ്കർ ആണ് കേരള ടീമിന്റെ പുതിയ പരിശീലകൻ. 2008 IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ കിരീടത്തിലേക്ക് നയിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളായിരുന്നു അസ്നോദ്കർ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ശോഭിച്ചിരുന്ന അസ്നോദ്കറെ രാജസ്ഥാൻ റോയൽസിന്റെ കോച്ചും ക്യാപ്റ്റനുമായിരുന്ന ഷെയ്ൻ ഓൺ അവിശ്വസനീയമായ രീതിയിൽ ഒരു തട്ടുപൊളിപ്പൻ T20 ഓപ്പണറാക്കി മാറ്റിയെടുക്കുകയാണ് അന്ന് ചെയ്തത്. 5'4" മാത്രം ഉയരമുള്ള അസ്നോദ്കറിന് വോണു അന്ന് നൽകിയ ചെല്ലപ്പേരാണ് ഗോവൻ പീരങ്കിയെന്ന്. ഇപ്പോൾ 42 വയസ്സുള്ള അസ്നോദ്കർ മുൻപ് കേരള U23 ടീമിന്റെ മുഖ്യ പരിശീലകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അനുഭവ സമ്പത്ത് പരിഗണിച്ചാണ് ഈ സീസണിൽ രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിലേക്ക് മുഖ്യ പരിശീലകനായി നിയമിച്ചത്. ഇതിനൊപ്പം സീനിയർ പുരുഷ ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി കേരളത്തിന്റെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായ രോഹൻ പ്രേമിനെയും നിയമിച്ചിട്ടുണ്ട്. കേരള U19 വിമൻസ് ടീം പരിശീലകയും KCA വനിതാ അക്കാദമിയുടെ മെന്ററായും മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കരുണ ജെയിനെയും നിയമിച്ചു.
0: ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് അഭിമാനകരമായ മത്സരമാണ് കടന്നുപോയത്. ബംഗളൂരുവിൽ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ പനാമയെ ഇന്ത്യ 1-1 സമനിലയിൽ തളച്ചു. കഴിഞ്ഞ ലോകകപ്പിൽ കളിക്കാനിറങ്ങിയ ടീമാണ് പനാമ. ഈ ടീമിലെ പല പ്രമുഖരും ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇറങ്ങിയിരുന്നു. എന്നാൽ മത്സരത്തിൽ റയൻ വില്യംസിന്റെ ഗോളിലൂടെ ഇന്ത്യക്ക് ലീഡ് നേടാൻ സാധിച്ചു. പിന്നീട് അത് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഖാലിദ് ജമീലിന്റെ പരിശീലനത്തിന് കീഴിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് ടീം പുറത്തെടുത്തത്. ഒക്ടോബർ 1 ബ്രസീലിനെയും ഉറുഗ്വേയെയും നേരിടാനിറങ്ങിയ ഇന്ത്യൻ ടീമിന് ഇത് വലിയ ആത്മവിശ്വാസം പകരും. അതേസമയം ഇന്ത്യയോട് സമനില വഴങ്ങിയതിന് പിന്നാലെ വിചിത്ര ന്യായീകരണങ്ങളുമായി പനാമ പരിശീലകൻ തോമസ് ക്രിസ്റ്റ്യൻസൺ രംഗത്തെത്തുകയും ചെയ്തു. പനാമ വലിയ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബംഗളൂരുവിൽ അനുഭവപ്പെട്ട കനത്ത ഗതാഗത കുരുക്കും യാത്രാ ബുദ്ധിമുട്ടുകളും തന്റെ ടീമിന്റെ പ്രകടനത്തെ ബാധിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കളിക്കാർക്ക് ഇതിലും മികച്ച സൗകര്യങ്ങൾ നൽകേണ്ടതുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഒപ്പം കളിക്കളത്തിൽ പനാമയുടെ പ്രതിരോധ നിരയിലുണ്ടായ വിടവുകൾ കൃത്യമായി മുതലെടുക്കാൻ ഇന്ത്യൻ മുന്നേറ്റ നിരക്കായെന്ന് അദ്ദേഹം വിലയിരുത്തി. ഇന്ത്യക്ക് സ്ഥലവും സമയവും നൽകിയാൽ അവർ അപകടകാരികളാകുമെന്നും പ്രത്യേകിച്ച് ഇന്ത്യയുടെ മുന്നേറ്റ നിര പനാമയുടെ പ്രതിരോധ നിരയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയെന്നും ക്രിസ്റ്റ്യൻസൺ പറഞ്ഞു.
1: ഇന്ത്യ പനാമ മത്സരത്തിനൊപ്പം തന്നെ രാജ്യത്ത് ഫുട്ബോൾ പ്രേമികളെ ആവേശം കൊള്ളിച്ച മറ്റൊരു മത്സരവും അരങ്ങേറിയിരുന്നു. അതും നമ്മുടെ കൊച്ചിയിൽ. ഗാലറി ആവേശക്കടലാക്കിയ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയത് ഇന്ത്യ ഓൾ സ്റ്റാർസ് 11 ബ്രസീൽ ലെജൻഡ്സുമാണ്. 3-4 ബ്രസീൽ ലെജൻഡ്സ് വിജയിക്കുകയും ചെയ്തു. റൊണാൾഡീഞ്ഞോയും റിവോൾഡയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിനിരന്ന മൈതാനത്ത് ഹാട്രിക്കുമായി കളനിറഞ്ഞ ഫെർണാണ്ടീഞ്ഞോയാണ് ബ്രസീലിന്റെ ഇതിഹാസ പടയുടെ വിജയശില്പിയായത്. തോൽവിയിലും ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ മലയാളി താരം CK വിനീതിന്റെ പ്രകടനം ശ്രദ്ധേയമായി. അഷിം ബിശ്വാസാണ് ഇന്ത്യയുടെ 3rd ഗോൾ നേടിയത്. 13th ഇന്ത്യയാണ് മത്സരത്തിൽ ആദ്യം ഗോളടിക്കുന്നത്. മധ്യനിരയിൽ നിന്ന് കിട്ടിയ പന്തുമായി ഒറ്റയ്ക്ക് മുന്നേറിയ വിനീത് ബ്രസീലിയൻ ഗോൾ കീപ്പർ ഗോമസിനെ കാഴ്ചക്കാരനാക്കി പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. എന്നാൽ 21st പെനാൽറ്റി യിലൂടെ റൊണാൾഡീഞ്ഞോ ടീമിനെ ഒപ്പമെത്തിച്ചു. തൊട്ടുപിന്നാലെ ഫെർണാണ്ടീഞ്ഞോയിലൂടെ ലീഡും നേടി. തുടർന്നങ്ങോട്ട് കളി ബ്രസീലിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. അവർ 4 നേടിക്കഴിഞ്ഞാണ് ഇന്ത്യ 2 കൂടി നേടുന്നത്. ഏതായാലും IM വിജയൻ അടക്കമുള്ള ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ രോമാഞ്ചമായിരുന്ന ബ്രസീലിയൻ താരങ്ങളുമായി ഏറ്റുമുട്ടുന്നതിന് സാക്ഷ്യം വഹിക്കാൻ കൊച്ചിയിലെ കാണികൾക്ക് സാധിച്ചു.
0: അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് വരുമ്പോൾ യൂറോപ്പിൽ UEFA നേഷൻസ് ലീഗിന്റെ പുതിയ റൌണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ശനിയാഴ്ച നടന്ന മത്സരത്തിൽ വൻ അട്ടിമറികളാണ് സംഭവിച്ചത്. ശക്തരായ ഇംഗ്ലണ്ടിനെ അവരുടെ തട്ടകത്തിൽ 2-3 പരാജയപ്പെടുത്തി ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ മികച്ച വിജയം നേടി. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിലാണ് സ്പെയിൻ വിജയ ഗോൾ കണ്ടെത്തിയത്. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 1-2 ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. സ്കോട്ട്ലൻഡ് സ്ലൊവേനിയ മത്സരം ഗോളുകളൊന്നുമില്ലാതെ സമനിലയിൽ കലാശിച്ചു. ഇതിനിടെ അമേരിക്കയിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ USA 4-1 സ്കോറിന് പെറുവിനെ തകർത്തു.

0: ഇവരെ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. വി കെ സഞ്ജു തയ്യാറാക്കിയ അവലോകനം.
1: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.
2: സമകാലികം.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറി. FM ഡയറിയിൽ ഇനി കേൾക്കാം നോവൽ പാരായണം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആരും വിചാരിക്കാത്ത ഒരു സംഭവം അവിടെയുണ്ടായി. വൈകിട്ട് 6 മണിയാകാറായപ്പോൾ ഒരു പെൺകുട്ടി അലമുറയിട്ടുകൊണ്ട് ക്ലാരയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നത് എല്ലാവരും കണ്ടു. അവൾ ചെന്നുപെട്ടത് നിരത്തിലെ തിരക്കിലായിരുന്നു. പീടികകളിലും പുല്ലും മീനും വിൽക്കുന്നിടത്തും ആളുകളുണ്ടായിരുന്നു. മൈനറും അക്കൂട്ടത്തിൽ അവരോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ അലറിക്കരച്ചിൽ കേട്ടപ്പോൾ എല്ലാവരും അവൾക്ക് ചുറ്റും കൂടി. അവൾക്ക് ഭീതി കൊണ്ട് സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം അവൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അവളുടെ സംസാരം ചേർത്തുവെച്ച് നാട്ടുകാർ ഈ നിഗമനത്തിലെത്തി. ഗർഭഛിദ്രത്തിനു വേണ്ടി ലൈറ്റ് ഹൗസിനടുത്തുനിന്നും കൊണ്ടുവന്ന പെൺകുട്ടിയാണത്. ഇന്ന് അർദ്ധരാത്രിയാണ് അതിനുള്ള സമയം നിശ്ചയിച്ചിരുന്നത്. അത്രയും സമയം വെറുതെ കിടക്കുകയാണല്ലോ. പതിവായി അവിടെ വരുന്ന ആളുകളെ ക്ലാര വിവരമറിയിച്ചു. അവർ വന്നപ്പോഴാണ് പെൺകുട്ടിക്ക് അപകടം ബോധ്യമായത്. അപ്പോൾ തന്നെ അവൾ തന്റെ നിലപാടും അറിയിച്ചു. അബദ്ധത്തിൽ വയറ്റിലുണ്ടായി എന്നത് നേരാണ്. അതിന്റെ പേരിൽ മറ്റു ആളുകളുമായി ബന്ധപ്പെടാൻ ഞാനില്ല. ക്ലാര ഇത് സമ്മതിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, മറ്റുള്ളവർ ബലം പ്രയോഗിക്കാനും. അതിനിടെയാണ് പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് കുതറി ഓടിയത്. പെൺകുട്ടിയുടെ സംസാരം കേട്ട നാട്ടുകാരിൽ നിന്നും ഉടൻ പ്രതികരണമുണ്ടായി. കെർപ്പം കലക്ക് പേറ്റിച്ചിയമ്മ നാടുവിടുക! അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെത്തിയത് ക്ലാരയുടെ വീട്ടുമുറ്റത്തായിരുന്നു. അവിടെ വെച്ച് അവർ ഇത് വിളിച്ചു പറഞ്ഞു. ക്ലാര മുറിയിൽ നിന്നും പുറത്തു വന്നില്ല. പിറ്റേ ദിവസം കാലത്ത് തന്നെ അവർ വീട് വിട്ടതായി നാട്ടുകാർ അറിഞ്ഞു. ക്ലാര പോയെന്ന വിവരം രാമറോട് പറഞ്ഞത് കോരിക്കുട്ടിയായിരുന്നു. അയാൾ തക്ഷൻകുന്നിൽ താമസമാക്കിയിട്ട് 5 വർഷമാവുന്നതേ ഉള്ളൂ. നേരത്തെ മുജുകുന്നിലായിരുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിന് പറ്റിയ സ്ഥലം തക്ഷൻകുന്നാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇവിടേക്ക് താമസം മാറ്റുകയായിരുന്നു. മുജുകുന്നിലെ സ്ഥലങ്ങൾ വിറ്റ് തക്ഷൻകുന്നിൽ സ്ഥലവും വീടും വാങ്ങി. നല്ലവണ്ണം അധ്വാനിക്കും. പണിയെല്ലാം കഴിഞ്ഞ് ചില നേരങ്ങളിൽ അയാൾ രാമറുടെ അടുത്തെത്തും. കയ്യിൽ ഓല കുത്തിക്കെട്ടിയ ഒരു ചൂട്ടുമുണ്ടാകും. ജുമാഅത്ത് പള്ളിയിൽ നിന്നും ഈശാ ബാങ്ക് വിളി ഉയരുന്നതുവരെ വർത്തമാനം തുടരും. ബാങ്ക് വിളി കേട്ടാൽ നേരം ഒരുപാടായി എന്ന് പറഞ്ഞ് ചൂട്ടും കത്തിച്ചിറങ്ങും. അന്ന് പേറ്റിച്ചിയമ്മയെക്കുറിച്ചാണ് കോരിക്കുട്ടി പറഞ്ഞത്. ഒടുവിൽ സംസാരം എത്തിച്ചേർന്നത് കേളപ്പനിലായിരുന്നു. കേളപ്പനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് കുറേയായി. പത്രങ്ങളിൽ നിന്നും അറിയുന്ന വിവരങ്ങളേ ഉള്ളൂ. കേളപ്പജിയുടെ കാര്യം മഹാകഷ്ടമാണ് എന്ന് പറഞ്ഞാണ് കോരിക്കുട്ടി ക്ലാരയിൽ നിന്നും കേളപ്പനിലെത്തിയത്. രാമറിനും അത് കേൾക്കാൻ ഏറെ താല്പര്യമായിരുന്നു. കേളപ്പനെക്കുറിച്ച് തന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കോരിക്കുട്ടിക്ക് അറിയുകയും ചെയ്യാം. തറവാട്ടിൽ നിന്നും കിട്ടിയ സ്ഥലത്ത് വീടില്ലാത്ത കുറേ പേർക്ക് കേളപ്പജി വീടുണ്ടാക്കി കൊടുത്തു. ഓർക്കൊരു പണി വേണമല്ലോ എന്ന് കരുതി നൂല് നൂൽക്കാൻ പഠിപ്പിച്ചു. ചർക്കയും വാങ്ങിക്കൊടുത്തു. കുറേ കൊല്ലം അത് നന്നായി നടന്നു. കേളപ്പജിക്ക് പിന്നെ കുറേ കാലത്തേക്ക് അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്നപ്പോൾ ഉണ്ടാക്കിക്കൊടുത്ത വീടെല്ലാം വീഴാറായിരുന്നു. നൂല് നൂൽക്കല് നിന്നിരിക്കുന്നു. ആരും ഒരു പണിക്കും പോണില്ല. ഒരു ഭാഗത്ത് കേളപ്പജി ചെന്ന് നോക്കുമ്പോൾ എന്തോ പാചകം ചെയ്യുന്നതാണ് കണ്ടത്. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമാകുമെന്നാ കരുതിയത്. എന്നാൽ അടുത്തു ചെന്നപ്പോൾ മനസ്സിലായി അടുപ്പത്തുള്ളത് ചോറല്ല, ആടെ റാക്കുണ്ടാക്കഴിഞ്ഞു. അതിന് വിറകായിട്ട് എന്താ ഉപയോഗിച്ചതെന്ന് അറിയാമോ? ചർക്ക. ചർക്ക കൊത്തി നുറുക്കി വിറകാക്കയിരുന്നു. കേളപ്പജിയുടെ ഉള്ളു വെന്തു പോയിന്നാ പറയുന്നത്. ഒന്നും മിണ്ടാതെ ഓറ് സ്ഥലം വിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോഴേക്കും ഈശാ ബാങ്ക് മുഴങ്ങിയിരുന്നു. ഇനി പിന്നെ കാണാമെന്ന് പറഞ്ഞ് കോരിക്കുട്ടി ചൂട്ട് കത്തിച്ച് മുറ്റത്തേക്കിറങ്ങി. ചൂട്ടിന്റെ വെളിച്ചം അകന്നുകൊണ്ടിരിക്കെ രാമറുടെ

0: മനസ്സിൽ കേളപ്പന്റെ മുഖം കനത്തു വരികയായിരുന്നു. നിരാശയോടെ കുന്നിറങ്ങുന്ന അദ്ദേഹത്തിന്റെ മുഖത്തെ ഓരോ ഭാവവും രാമറിനപ്പോൾ വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50.

സേവന വാർത്തയിലേക്ക്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ഭവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോം www.medscholarship.kerala.gov.in എന്ന വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ അതത് ജില്ലാ കളക്ടറേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 10. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484242292. 0484242292.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484-24-26-387, 0484-24-26-397, 944-45-88. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി 0484-24-26-387, 0484-24-26-397, 944-45-88. FM ഡയറിയിൽ ഇനി കേൾക്കാം.
1: എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ്. ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: അർച്ചന ബിജു, എടപ്പള്ളി.
2: ചോദ്യം ചോദിച്ചോളൂ.
3: ഞാനിപ്പോ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാ പഠിക്കണേ. അപ്പൊ ഞാൻ ഇനി എന്ത് കോഴ്സ് പഠിച്ചാലായിരിക്കും എന്റെ
2: ബാക്കി? ഇലക്ട്രോണിക്സ്.
3: ഇലക്ട്രോണിക്സ് തേർഡ് ഇയർ.
2: എത്രയുണ്ട് ആവറേജ്?
3: എനിക്ക് CGPA 7.55.
2: ഒരു ഓപ്ഷൻ പറയാം. ഒന്ന് MBAക്ക് പോവാ. BTech ഇലക്ട്രോണിക്സ് MBA സൂപ്പർ കോമ്പിനേഷൻ ആണ്, നല്ല ജോലി കിട്ടും. പക്ഷെ ആ MBA പോകുമ്പോ ഒരു ഇന്ത്യയിലുള്ള MBA കോളേജിന്റെ ഒരു ആദ്യത്തെ ഒരു 400 കോളേജിൽ പോകണം. അതിനുവേണ്ടി 16 ടെസ്റ്റ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ടെസ്റ്റ് കാറ്റ്, ഏറ്റവും താഴെ വരുമ്പോ ഐമ അല്ലെങ്കിൽ എക്സാറ്റ്, അങ്ങനെ 16 ടെസ്റ്റ്. ഈ ടെസ്റ്റില് തെരഞ്ഞെടുത്ത് മുകളിലൊക്കെ പോയിട്ട് ഗൂഗിൾ

0: സെർച്ച് ചെയ്ത് കപ്പാസിറ്റിക്ക് പറ്റിയ ഒരു 5 ടെസ്റ്റ് എഴുതുക, അതിന് ഇപ്പൊ തന്നെ തയ്യാറാകുക. ഫോർത്ത് ഇയർ പാസ്സാവുമ്പോൾ ടെസ്റ്റും പാസ്സാവണം. നല്ല സ്ഥലത്ത് MBA കിട്ടിയാൽ പോവുക, ക്ലിയർ ആയോ? രണ്ടാമത്തെ കാര്യമാണ് അടുത്ത പ്ലാൻ ബി പറയുകയാണ്. പ്ലാൻ ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ ഫോർത്ത് ഇയർ ആകുമ്പോൾ ആപ്പിൽ ഇരുന്നിട്ട് ബാങ്കിന്റെ ടെസ്റ്റ് തയ്യാറാകുക. ബാങ്കിൽ ടെസ്റ്റ് പാസ്സായാൽ ഒരു 70,000 rupees സ്റ്റാർട്ടിംഗ് കിട്ടും. രണ്ട് മെത്തേഡായി, ഇത് രണ്ടും ശ്രമിക്കുക. ഒന്ന് ജോലി, ഒന്ന് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഒരു മെത്തേഡ്. മൂന്നാമത്തേത് IT മേഖലയുടെ എതിരില്ല വെച്ചോളൂ. IT മേഖല ഒരു 16 പുതിയ എമർജിംഗ് ഫീൽഡ് ഉണ്ട് IT. അപ്പൊ ഇവരുടെ ഓതറൈസ്ഡ് സെന്റേഴ്സ് എറണാകുളത്ത് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ 8 മാസം 9 മാസം ഈ ഒരു ആഡ് ഓൺ കോഴ്സ് പഠിക്കുക. അവിടെ നിന്ന് തന്നെ പ്ലേസ് ചെയ്യും. പക്ഷെ ഒരു ജോബ് IT യിലായിരിക്കും. പാസ്സാകുമ്പോൾ തന്നെ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടും ഈ ആഡ് ഓൺ കോഴ്സ് പഠിച്ചാൽ. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞ ബാങ്ക് ടെസ്റ്റ് തയ്യാറാകുക. ഈ മൂന്ന് മെത്തേഡ് ആലോചിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
1: സമയം 8 മണി.
2: ആകാശവാണി FM വാർത്തകൾ.
1: കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഒരാഴ്ചത്തെ അമേരിക്കൻ സന്ദർശനം ഇന്ന് തുടങ്ങും. G20 വാണിജ്യമന്ത്രിമാരുടെ യോഗത്തിൽ സംബന്ധിക്കുന്ന അദ്ദേഹം വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റാബി സീസൺ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഏകോപിതമായ ആസൂത്രണം, ശാസ്ത്രീയമായ വിലയിരുത്തൽ, കൃഷിയിടങ്ങളിലെ സൂക്ഷ്മമായ മേൽനോട്ടം എന്നിവയിലൂടെ മുന്നൊരുക്കങ്ങൾ സജീവമാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. CBSE 7-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരിനും CBSEക്കുമാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്. ഫാസ്ടാഗ് ആനുവൽ പാസ് പുറത്തിറക്കി ഒരു വർഷം പിന്നിടുമ്പോൾ വിതരണം ചെയ്ത പാസുകളുടെ എണ്ണം 1 കോടി കടന്നതായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം. കഴിഞ്ഞ വർഷം August 15 പദ്ധതി ആരംഭിച്ചത്. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങളുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ. വോട്ടെണ്ണൽ രാവിലെ 10 ആരംഭിക്കും. ഇന്ന് ലോക ഹൃദയദിനം. താളം തെറ്റാതിരിക്കട്ടെ, പ്രവർത്തനത്തിന് ഹൃദയം ഉപയോഗിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി ഇന്ത്യ 8 മെഡലുകൾ കൂടി സ്വന്തമാക്കി.
2: ആകാശവാണി FM വാർത്തകൾ.
1: പ്രിയ ശ്രോതാക്കൾ, FM ഡയറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി ശാസ്ത്രദീപ്തി.
3: നീലക്കുറിഞ്ഞി. ഒരു പൂക്കാലത്തിന് ശേഷം ഒരു വ്യാഴവട്ടക്കാലം കാത്തിരുന്നാൽ മാത്രം കാണാവുന്ന അല്ലെങ്കിൽ പുഷ്പിക്കുന്ന അത്ഭുത സസ്യമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന നീലക്കുറിഞ്ഞി. അക്കാൻതേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമായ ഈ സുന്ദരി പൂക്കളുടെ ചെടികൾക്ക് 30 മുതൽ 60 cm വരെ ഉയരമുണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഉയരം 1.5 മീറ്റർ വരെ ആവുകയും ചെയ്യും. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഈ പ്രത്യേകതയെ ശാസ്ത്രജ്ഞർ മാസ് ഫ്ലവറിംഗ് അഥവാ ഗ്രിഗേറിയസ് ഫ്ലവറിംഗ് എന്ന് വിളിക്കുന്നു. പൂത്തുകഴിഞ്ഞാൽ വിത്തുൽപാദനവും നടക്കുമെങ്കിലും അടുത്ത തലമുറയായി വളർന്നു പൂവിടാൻ 12 വർഷങ്ങളെടുക്കും. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവയുടെ സംഗമ സ്ഥാനമായ നീലഗിരിക്കുന്നുകൾക്ക് പുറമെ ഇരവിക്കുളം, വട്ടവട, മൂന്നാർ, തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നീലക്കുറിഞ്ഞികൾ പൂക്കുന്നു. യഥാർത്ഥത്തിൽ സ്ട്രോബിലാന്തസിന്റെ 400-ലധികം സ്പീഷീസുകളിൽ ചിലത് ഓരോ വർഷവും പൂക്കാറുണ്ട്. കൂടാതെ 7, 8, 12, 16 വർഷം കൂടുമ്പോൾ പൂക്കുന്നവയുമുണ്ട്. കുന്തിപ്പുഴയുടെ പരിസരത്ത് ആദ്യമായി കണ്ടെത്തിയ നമുക്ക് സുപരിചിതമായ നീലക്കുറിഞ്ഞി പൂക്കുന്നത് 12 വർഷം കൂടുമ്പോൾ മാത്രമാണ്. കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നായതും. പരാഗണത്തിൻ്റെ പണിയാളന്മാരായി നമുക്ക് വിവിധങ്ങളായ ധാന്യങ്ങളും ഫലങ്ങളും പ്രദാനം ചെയ്യുവാൻ കാരണക്കാരായ തേനീച്ചകൾ കൂട്ടം കൂട്ടമായി കുറിഞ്ഞിപ്പൂക്കളെ തേടി എത്തുന്നത് ഈ പൂക്കളുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെയാണ് വിളിച്ചോതുന്നത്. കൂടാതെ ചിത്രശലഭങ്ങളും മറ്റു പരാഗണ കീടങ്ങളും ഈ വേളയിൽ ഇവിടെ എത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ പരാഗണം വർദ്ധിക്കുക മാത്രമല്ല നിരവധി ജീവികൾക്ക് ഭക്ഷണം ലഭിക്കുക കൂടി

0: ചെയ്ത് ഒരു മലനിരയുടെ ജൈവ വൈവിധ്യത്തെ ഒന്നാകെ പിന്തുണയ്ക്കപ്പെടുകയാണ് ഈ പൂക്കാലത്തിലൂടെ. അങ്ങനെ മനുഷ്യർക്ക് നേരിട്ടല്ലെങ്കിലും ജൈവ വൈവിധ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവ നമ്മെ സഹായിക്കുന്നു. കൂടാതെ പ്രകൃതി സഞ്ചാരത്തെ പ്രോത്സാഹിപ്പിച്ചും കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതുമാനങ്ങൾ നൽകിക്കൊണ്ടും സാമ്പത്തിക നേട്ടങ്ങൾക്കും ഇവ കാരണമാകുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ സ്പോട്ടായ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്നാണ് നീലക്കുറിഞ്ഞി സംരക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത്. യൂക്കാലിപ്റ്റസ് കൃഷിക്കായി ഈ മേഖലയെ ഒരുക്കിയത് ഇവയുടെ നാശത്തിന് കാരണമായി. ഇത് ഗൗരവതരമായി കണ്ടുകൊണ്ടാണ് കുറിഞ്ഞിമല സാങ്ക്ച്വറി എന്ന പേരിൽ വട്ടവട കൊടുകമ്പൂർ ഗ്രാമങ്ങളിലെ 32 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചത്. 2018 നാം അവസാനമായി ഈ നീല പരവതാനി ദർശിച്ചത്. ഇനി ഇതിന്റെ സ്വാഭാവിക പുഷ്പിക്കൽ കാലയളവനുസരിച്ച് 2030 ഈ മനോഹര കാഴ്ച ദർശിക്കാനാവുക. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നമുക്ക് ഈ കാഴ്ചകൾ കൺകുളിർക്കെ കാണാം. ക്യാമറയിൽ പകർത്തിയെടുത്ത് സായൂജ്യമടയുകയും ആവാം. എന്നാൽ കൈവശപ്പെടുത്തി താലോലിക്കാതിരിക്കാം. അറിയാതെ പോലും ചവിട്ടി മെതിക്കാതെയും ഇരിക്കാം.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി.
2: FM ഹെൽത്ത് ലൈൻ.

0: ഡോണ്ട് മിസ് എ ബീറ്റ്. ഒരു മിടിപ്പ് പോലും ശ്രദ്ധിക്കാതിരിക്കരുത്. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ കെ എസുമായി അഭിമുഖം.
1: ഇന്ന് സെപ്റ്റംബർ 29 ലോകഹൃദയദിനം. ലോകഹൃദയദിനം പ്രമാണിച്ചുള്ള എഫ് എം ഹെൽത്ത് ലൈൻ്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡോക്ടർ, ഈ വർഷത്തെ സന്ദേശം ഡോണ്ട് മിസ് എ ബീറ്റ്, അഥവാ ഒരു മിടിപ്പ് പോലും ശ്രദ്ധിക്കാതിരിക്കരുത് എന്നാണ്. നമുക്കറിയാം, നാം ജനിക്കുമ്പോൾ മുതൽ മരണം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം. അപ്പോൾ ഒരു മിടിപ്പ് പോലും മിസ്സാകരുത്, നഷ്ടമാകരുത് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: ആദ്യമായിട്ട് എല്ലാവർക്കും ലോകഹൃദയ ദിനത്തിൻ്റെ ആശംസകൾ. ഈ വർഷത്തെ നമ്മുടെ ലോകഹൃദയ ദിനത്തിലെ തീം എന്ന് പറഞ്ഞാൽ ഡോണ്ട് മിസ് എ ബീറ്റ്. നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? ഹൃദയത്തിൻ്റെ ഇടുപ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമോ? അല്ല. ഹൃദയം തരുന്ന കുറേ വാർണിംഗ് സൈൻസ് ഉണ്ട്, അതൊരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അതിന് അതിൻ്റേതായ ഗൗരവത്തോടെ തന്നെ എടുക്കണം. നമ്മൾ പലപ്പോഴും പല കാരണങ്ങളും, ഇത് കുഴപ്പമുണ്ടാവില്ല, ഇത് ഗ്യാസായിരിക്കും, അല്ലെങ്കിൽ ഇത് ചെറിയ ശ്വാസമുട്ടൽ മാത്രമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് മാറ്റിവെക്കുന്നത്, നമ്മൾ മാറ്റിവെക്കാതെ ഹൃദയത്തിൻ്റെ ഓരോ വാർണിംഗ് സൈൻസും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഡോണ്ട് മിസ് എ ബീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഹൃദയത്തിനെ സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഹൃദയ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ നാളത്തേക്കോ വേറൊരു ദിവസത്തേക്കോ മാറ്റിവെക്കാൻ പാടില്ല. അത് ഡോണ്ട് മിസ് ദാറ്റ് ചാൻസ് എന്നാണ് അതിനുദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇന്ന് നമ്മൾ എക്സസൈസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പുകവലി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ഇന്നും കൂടെ വലിക്കാം, ഇന്ന് ലാസ്റ്റ് സിഗരറ്റ് വലിക്കാം, ഇനി നാളെ മുതൽ ഞാൻ നന്നാവാം, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇന്ന് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം പോലും പാഴാക്കരുത്. അതാണ് ഡോണ്ട് മിസ് ദാറ്റ് ബീറ്റ്. പിന്നെ നമ്മളിപ്പോൾ റെഗുലറായിട്ട് കാർഡിയാക് ചെക്കപ്പിന് പോകണം എന്ന് ഉദ്ദേശിക്കുന്നു, അത് നമ്മൾ ആ ഒരു സമയം ഇനി ഒരു 6 മാസം കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ആയിട്ടില്ലല്ലോ, അങ്ങനെ മിസ് ചെയ്യാൻ പാടില്ല. ആ ബീറ്റും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. സമയത്തിനുള്ള ചെക്കപ്പ്, ഹൃദയം സൂക്ഷിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ഒരു ബീറ്റ് പോലും കളയാതെ ചെയ്യുക. അതേമാതിരി ഹൃദയം തരുന്ന വാർണിംഗ് സൈൻസ് അതിൻ്റേതായ ഗൗരവത്തോടുകൂടി സമയത്ത് തന്നെ അതിന് അതിൻ്റേതായ അറ്റൻഷൻ കൊടുക്കുകയും നമ്മൾ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോവുകയും ചെയ്യാം.
1: ഡോക്ടർ, ഇപ്പോൾ പറയേണ്ട ഹൃദയം തരുന്ന വാർണിംഗ് സൈൻസ് നമുക്കത് എന്തെല്ലാമാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആ വാർണിംഗ് സൈൻസിനെ കുറിച്ച് ഒന്നുകൂടി പറയാമോ? എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് ഹൃദയം നമ്മളോട് പറയുന്നത്?
2: പലപ്പോഴും നമ്മൾ വിചാരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത് വളരെ പെട്ടെന്നാണ്, നമുക്ക് ഒറ്റ ദിവസം ഒന്ന് എണീക്കാൻ നേരത്ത് നെഞ്ചിൽ വേദന വരുന്നു, നമ്മൾ ഉടനെ തന്നെ സിനിമയിൽ കാണുന്ന മാതിരി ഹാർട്ട് അറ്റാക്ക് ആണെന്നും പറഞ്ഞ് കൊളാപ്സായി വീഴുന്നു, അങ്ങനെയല്ല പലപ്പോഴും വരുന്നത്. ചെറിയ ചെറിയ വാർണിംഗ് സൈൻസ് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്ന് നടക്കാൻ നേരത്ത് നെഞ്ചിലൊരു

ഭാരം ഒന്ന് വേർക്കുക, അല്ലെങ്കിൽ നെഞ്ചിലെ ഭാരം കണ്ടിന്യൂസ് ആയിട്ട് മോർ ദാൻ 20 മിനിറ്റ് കൂടുതൽ നിൽക്കുക, നെഞ്ചിലെ ഭാരം കഴുത്തിലോട്ടും കൈകളിലോട്ടും പടരുക, എസ്പെഷ്യലി കഴുത്തിലോട്ട് പടരുക. ചിലപ്പോൾ ഈ ഗ്യാസ് മാതിരി തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഓ ഇതൊരു ഗ്യാസ് ആയിരിക്കും, കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ

0: പേഷ്യൻസ് പലപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ മുന്നോടിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുകയും ഒരു ബേസിക് ആയിട്ടുള്ള പരിശോധനകളായ ECG ഹാർട്ട് അറ്റാക്കിൻ്റെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം.
1: സാധാരണ ഇപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളപ്പോൾ, പ്രമേഹം പോലെയുള്ള രോഗമുള്ളപ്പോൾ ഇത്തരം വാർണിംഗ് സൈൻസ് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകില്ല, ഈ വേദന നമ്മൾ അറിയാതെ പോകും എന്ന് പറയുന്ന പോലെ.
0: പ്രമേഹമുള്ള രോഗികൾക്ക് പലപ്പോഴും എടിപ്പിക്കൽ സിംപ്റ്റംസ് ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നടക്കാൻ നേരത്ത് അതിയായ ശ്വാസമുട്ടൽ മാത്രമായിരിക്കും, വേദന ഉണ്ടാവത്തേയില്ല. ചില സമയങ്ങളിൽ വേർക്കുക മാത്രമേ ആയിരിക്കും ചെയ്യുന്നത്. ചില സമയം മാറാതെയുള്ള എമ്പക്കവും ഗ്യാസും ആയിരിക്കും. അപ്പോൾ രാവിലെ മുതൽ ഗ്യാസ് ആയിരിക്കും, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മുതൽ ഗ്യാസ് മാറുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ക്ലൂ തരും പലപ്പോഴും ഇങ്ങനെ ഹാർട്ടിൻ്റെ പ്രശ്നം ആകാം. അപ്പോൾ ഷുഗറിൻ്റെ അസുഖമുള്ളവർ, പ്രഷറിൻ്റെ അസുഖമുള്ളവർ, കൊളസ്ട്രോളിൻ്റെ അസുഖമുള്ളവർ, പാരമ്പര്യമായിട്ട് ഹാർട്ടിൻ്റെ അസുഖമുള്ളവർ, രോഗലക്ഷണങ്ങൾ പെർസിസ്റ്റൻ്റായി കുറേ നേരം ഇരിക്കുന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ECG മറ്റ് പരിശോധനകളും ചെയ്യേണ്ടതാണ്.
1: എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തുക, അതിന് സൗകര്യമുള്ള ഹോസ്പിറ്റലിലെത്തുക എന്ന് ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചു. ഈ ഏറ്റവും പെട്ടെന്ന് എത്തുക എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? ഗോൾഡൻ അവർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യം എന്താണ്?
0: നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ടൈം ഈസ് മസിൽ. ഹാർട്ടിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. ഒരു ഇടത്തരം ഹാർട്ട് അറ്റാക്ക്, ഒരു വെരി സിവിയർ ഹാർട്ട് അറ്റാക്ക്. വെരി സിവിയർ ഹാർട്ട് അറ്റാക്ക് അഥവാ സ്റ്റെമി എന്ന് പറയുന്ന രക്തക്കുഴൽ പൂർണ്ണമായി അടഞ്ഞു പോകുമ്പോഴുള്ളൊരു അറ്റാക്കിനെയാണ് നമ്മൾ സ്റ്റെമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്തയോട്ടമാണ് ഈ ഹാർട്ടിന് ജീവവായു കൊടുക്കുന്നത്. അത് അടഞ്ഞു പോകാൻ നേരത്ത് ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ആവും. അത് എത്ര നേരം അടഞ്ഞിരിക്കുന്നു അതിനനുസരിച്ചിരിക്കും ഹാർട്ട് എത്രത്തോളം ഡാമേജ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂറിനകത്ത് തന്നെ ഈ അടഞ്ഞ രക്തക്കുഴൽ തുറക്കാൻ പറ്റിയാൽ നമുക്ക് പലപ്പോഴും പൂർണ്ണമായി തന്നെ ഹാർട്ടിൻ്റെ പേശികളെ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ഓരോ മിനിറ്റ് വൈകുന്തോറും പേശികൾ ഭാഗികമായോ പൂർണ്ണമായോ നശിച്ചുകൊണ്ടിരിക്കും. ഈ പൂർണ്ണമായി നശിച്ച പേശികളെ ഒന്നും നമുക്ക് പലപ്പോഴും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ നമ്മൾ രോഗലക്ഷണങ്ങൾ കാണാൻ നേരത്തെ, ഇപ്പോൾ വളരെ സിവിയർ രോഗലക്ഷണങ്ങൾ, അസഹനീയമായ നെഞ്ചുവേദന, അസഹനീയമായ ശ്വാസംമുട്ടൽ, ഇങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും സൗകര്യവുമുള്ള അടുത്തുള്ള ആശുപത്രിയിൽ പോകുകയും ആ ഹാർട്ടിൻ്റെ പേശികളെ പൂർണ്ണമായിട്ട് നശിച്ചു പോവാതെ ഇരിക്കാനുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രക്ഷപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്.
1: മുമ്പൊക്കെ നമുക്ക് ഒരു 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിൽ ചില ലക്ഷണങ്ങൾ, അതല്ലെങ്കിൽ അവർ കുഴഞ്ഞു വീഴുക അങ്ങനെയൊക്കെ ഉണ്ടായാൽ അതൊരു ഹൃദ്രോഗത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു ഹൃദയാഘാതമായിട്ട് നമ്മൾ സംശയിക്കാറുള്ളൂ. ഇന്ന് നമ്മൾ പലപ്പോഴും 35 വയസ്സ്, 40 വയസ്സ് ഇങ്ങനെ ചെറുപ്പക്കാർ എന്ന് പറയാവുന്നവരിൽ കൂടി ഈ ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നു. ഇത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ജീവിതശൈലിയും ആഹാര രീതിയും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണോ?
0: ഇന്ത്യൻസും അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആൾക്കാർ ജനറലി ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ഫെയിലിയറും വരുന്നത് ഒരു 10 വർഷം മുന്നേ ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഒരു ജനറ്റിക് കോമ്പണൻറ്റും കൂടെ അതിനകത്തുണ്ട്. നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസിന് ഹാർട്ടിൻ്റെ അസുഖം വരാനുള്ള സാധ്യത ബാക്കിയുള്ളവരെ കാട്ടിയും യങ്ങർ ഏജിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാതിരി തന്നെ ഇപ്പോഴത്തെ ന്യൂയർ ജനറേഷൻ ആൾക്കാരിൽ സ്ട്രെസ് ലെവൽ അധികവും നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളുമാണ് യങ്ങർ ഏജിൽ കാർഡിയാക് അറസ്റ്റ് വരാനുള്ള പ്രധാന കാരണം. നമുക്ക് ആവശ്യത്തിനുള്ള വ്യായാമമില്ല, ആവശ്യത്തിനുള്ള റെസ്റ്റ് ഇല്ല, നമ്മുടെ ആഹാര രീതി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 20-25 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആഹാര രീതി പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഇതെല്ലാം ആണ് ഇതിന് ഒരു കാരണമായിട്ട് കാണുന്നത്.
1: പലപ്പോഴും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വ്യായാമം ഇല്ലാത്തവരിലാണ് ഇത്തരം ലക്ഷണങ്ങളും അസുഖങ്ങളും കാണുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നു ജിമ്മിൽ നിന്ന് ഇറങ്ങി ഉടനെ കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ. അപ്പോൾ വ്യായാമവും ഹൃദ്രോഗവും ആയിട്ടുള്ള ബന്ധം അതെങ്ങനെയാണ്? ഇതൊരു വൈരുദ്ധ്യമല്ലേ?
0: ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളവർ, ഒരു 30 വയസ്സിൻ്റെ മേളിൽ അല്ലെങ്കിൽ ഒരു 40 വയസ്സിൻ്റെ മേളിലുള്ളവർ ജിമ്മിൽ പോകുന്ന നേരത്ത് നമ്മൾ അതിനു മുമ്പേ ഒരു കാർഡിയാക് ഇവാലുവേഷൻ, ഒളിഞ്ഞു കിടക്കുന്ന ഹാർട്ട് ഡിസീസ് ഇല്ല എന്നൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വളരെ ഹെവി വർക്ക് ലോഡുള്ള ജിം ചെയ്യുന്നതായിരിക്കും നല്ലത്. പലപ്പോഴും ഒളിഞ്ഞു കിടക്കുന്ന ബ്ലോക്കുകൾ നമ്മൾ പരിശോധനകൾ കൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ഹെൽത്തിയാണ്, നമുക്ക് അസുഖങ്ങളൊന്നുമില്ല, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്.

0: അപ്പം ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ കേൾക്കാതിരിക്കുമ്പോഴാണ്, ഒരു പരിധിയിൽ കൂടുതൽ വ്യായാമം ചെയ്യുമ്പോഴാണ് പലപ്പോഴും അതൊരു കാർഡിയാക് അറസ്റ്റും അങ്ങനെ ഉള്ള സംഭവങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 30 to 40 years കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാർഡിയോളജി ഇവാലുവേഷൻ, കാർഡിയോളജി പരിശോധനകളുടെ ശേഷം നമ്മൾ ഹെവി വർക്കൗട്ട്സിലോട്ട് പോകുന്നതായിരിക്കും ഉചിതം.
1: നമ്മൾ ഹൃദ്രോഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പണ്ടൊക്കെ ആണെങ്കിൽ ECG എടുക്കും, അതല്ലെങ്കിൽ എക്കോ ചെയ്യും, TMT ചെയ്യും. ഇപ്പോൾ അതിലും അധികം നമുക്ക് ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാക്കാവുന്ന തരത്തിൽ രോഗനിർണയ സാധ്യതകൾ നമ്മുടെ ആശുപത്രികളിൽ ലഭ്യമാണല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോഴും നമ്മളൊരു ECG, എക്കോ, TMT തന്നെയാണ്. എമർജൻസി ആയിട്ട് വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ എന്നറിയാൻ നമ്മൾ പലപ്പോഴും ട്രോപ്പോണിൻ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റും ചെയ്യും. മറ്റു ടെസ്റ്റുകൾ ഒളിഞ്ഞു കിടക്കുന്ന ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മളെ CT scan, CT കാൽസ്യം സ്കോറിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഇത് കൂടാതെ TMTയിലോ CT സ്കാനിലോ CT ആൻജിയോഗ്രാമിലോ നമ്മൾ ബ്ലോക്കുകളും എല്ലാം കാണുന്നുണ്ടെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ ചികിത്സയുണ്ട്. അത് വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ഉള്ളതാണ്. ആൻജിയോഗ്രാമിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഹാർട്ടിന് ബ്ലോക്കുണ്ടോ, ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെ ചികിത്സിക്കണം, മരുന്ന് മതിയോ അതോ ആൻജിയോപ്ലാസ്റ്റി വേണമോ അതോ ബൈപ്പാസ് വേണമോ അതോ ജസ്റ്റ് മരുന്ന് തന്നെ തുടർന്നാൽ മതിയോ എന്നുള്ളത്.
1: നമുക്ക് ഈ CT കാൽസ്യം സ്കോർ അല്ലാതെ മറ്റു ചില പരിശോധനകൾ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ അതേക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാം.
0: ഒരു CT കാൽസ്യം സ്കോർ ഉണ്ട്, അതേമാതിരി തന്നെ CT കൊറോണറി ആൻജിയോഗ്രാം ഉണ്ട്. നമ്മൾ ഈ ഇൻവേസീവ് ആൻജിയോഗ്രാം, നമ്മൾ കാത്ലാബിൽ കയറ്റി ചെയ്യുന്ന ആൻജിയോഗ്രാം അല്ലാതെ തന്നെ CT കൊറോണറി ആൻജിയോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഫെമിലി, നമ്മുടെ ജനിതകമായി നമുക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടോ എന്നറിയാനുള്ള ബ്ലഡ് ടെസ്റ്റും നമ്മൾ ഇപ്പോൾ പറയാറുണ്ട്. ഒന്ന് ലൈപ്പോപ്രോട്ടീൻ സ്മോൾ എ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്, അപ്പോ ലൈപ്പോപ്രോട്ടീൻ ബി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്. ഇതെല്ലാം നമ്മൾ ഹൃദ്രോഗം വരാൻ എത്രത്തോളം സാധ്യതയുണ്ട്, നമ്മൾ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് എത്ര ലെവലിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ HbA1c ഷുഗറിൻ്റെ ലെവൽ എത്ര ലെവലിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ BP അളവ് എത്ര ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ കിട്ടുന്ന സാധനങ്ങളാണ്.
1: പലപ്പോഴും ഹൃദ്രോഗ സാധ്യതയുമായി ബന്ധപ്പെടുത്തി കൊളസ്ട്രോളിനെ കുറിച്ച് പറയാറുണ്ട്. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണെന്ന് പറയാറുണ്ട്. ഇതിൽ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, കൊളസ്ട്രോളുകളെ കുറിച്ച് തന്നെ കൂടുതൽ കേൾക്കുന്നുണ്ട് ഈ കാലത്ത്. എന്താണ് ഹൃദ്രോഗവുമായിട്ട് ഈ കൊളസ്ട്രോളിനുള്ള ബന്ധം, അതിൻ്റെ സാധ്യത എങ്ങനെയാണ്, ആർക്കെല്ലാം മരുന്ന് നിർദ്ദേശിക്കാറുണ്ട്, അതേക്കുറിച്ച് പറയാം.
0: ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ളവർക്ക്, ഹൃദ്രോഗം ഉള്ളവർക്ക്, ഹൃദ്രോഗം ഉള്ളവരിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക്, ബൈപ്പാസ് കഴിഞ്ഞവർക്ക്, ഇതിൽ ഇവരിൽ എല്ലാവർക്കും കൊളസ്ട്രോളിൻ്റെ മരുന്ന് എത്രയാണ് എന്നുള്ളത് വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് ഒരേ ഡോസിലല്ല നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ആൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധ്യതയുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ആപ്പുണ്ട്. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സ്കോർ ആപ്പുണ്ട്. ആ ആപ്പ് അനുസരിച്ച് നമുക്ക് ഇന്ന ആൾക്ക് ഇത്ര ശതമാനം ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ LDL കൊളസ്ട്രോൾ എത്ര വെക്കണം. അപ്പം നമുക്ക് ചീത്ത കൊളസ്ട്രോളുണ്ട്, നല്ല കൊളസ്ട്രോളുണ്ട്. നമ്മൾക്ക് പണ്ട് മുതലേ അറിയാം LDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളും, HDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോളും. അപ്പോൾ LDL കൊളസ്ട്രോള് ഒരു ഹൃദ്രോഗം വരാൻ സാധ്യത ഉള്ള ആൾക്ക് നമ്മൾ വെക്കേണ്ടത് 130 താഴെ എന്നുള്ള കണക്കാണ്. അത് ഇപ്പോൾ മാറി മാറി 70 വരെ എത്തിയിട്ടുണ്ട്, പല ഡിപ്പെൻഡിങ് അപ്പോൾ എത്രത്തോളം സാധ്യതയുണ്ട് അതിനനുസരിച്ച്. പക്ഷേ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആൾക്കാർക്ക്, ഒരു സ്റ്റെൻ്റ് ഇട്ട ആൾക്കാർക്ക് നമ്മളെ LDL കൊളസ്ട്രോളിൻ്റെ അളവ് ഒരു 55 താഴെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്റ്റെൻ്റ് ഇട്ട് കഴിഞ്ഞ് ചില ആൾക്കാർക്ക് വീണ്ടും സ്റ്റെൻറ്റിനകത്ത് ബ്ലോക്ക് വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ വീണ്ടും LDL കൊളസ്ട്രോൾ കുറച്ച് വെച്ചാലാണ് നല്ലതെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതൊരു 40 or 30 താഴെയോ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതാണ് LDL കൊളസ്ട്രോളിൻ്റെ കാര്യം. ഇനി ഉള്ളത് നമ്മൾ ഒരു Lipoprotein A എന്ന് പറഞ്ഞൊരു കൊളസ്ട്രോളിൻ്റെ അംശമുണ്ട്. അത് നോക്കുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് ഇത് കിട്ടാൻ സാധ്യതയുണ്ടോ. അപ്പോൾ Lipoprotein A കൂടുതലാണെങ്കിൽ അത് നമ്മൾ കുറയ്ക്കാനല്ല നോക്കുന്നത്, അപ്പോഴും നമ്മൾ LDL കൊളസ്ട്രോളിൻ്റെ അളവ് വീണ്ടും കുറയ്ക്കാൻ, ഇപ്പോൾ 70 നമ്മുടെ ടാർഗറ്റ് എങ്കിൽ 55 ആക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്.
1: അതോടൊപ്പം തന്നെ പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ, രക്താ

0: രക്താതിമർദ്ദത്തെയും ഹൃദ്രോഗത്തെയും ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ഈ രക്താതിമർദ്ദം എത്രത്തോളം പ്രാധാന്യമുണ്ട് ഹൃദ്രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ?
1: നേരത്തെ പറഞ്ഞ മാതിരി എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മാതിരി തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ള രോഗികളിൽ നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കുറവ് ആണ് നമ്മൾ ടാർഗറ്റ് പലപ്പോഴും വെക്കാറുള്ളത്. ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതോ ഒരു ബൈപ്പാസ് കഴിഞ്ഞ രോഗികളിൽ നമ്മൾ യൂഷ്വലി ഒരു 130-80 താഴെ ബ്ലഡ് പ്രഷർ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളിൽ നമ്മൾ ഈ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ അത് ബാധിച്ചിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ മാതിരി പേശികൾ ാണല്ലോ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ബാധിക്കുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ പമ്പിങ്ങിന് കൂട്ടാനുള്ള ബ്ലഡ് പ്രഷർ ഗുളികകൾ ആണ് നമ്മൾ പലപ്പോഴും കഴിക്കാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഉള്ള രീതിയിലുള്ള ഒരു 3-4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലഡ് പ്രഷറിൻ്റെ ഗുളിക പലപ്പോഴും ഒരു ഹൃദ്രോഗി കഴിക്കേണ്ടതായിട്ടുണ്ട്. ഈ 4 പില്ലേഴ്സ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിലേ ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ.
0: സാധാരണ ഈ ഹൃദ്രോഗ ചികിത്സ തുടങ്ങുമ്പോൾ മരുന്ന് ഒരിക്കൽ കഴിച്ചു തുടങ്ങിയാൽ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരും എന്ന് പറയാറുണ്ട്. ഇത് നമുക്ക് മരുന്ന് കുറയ്ക്കുവാനും മരുന്ന് നിയന്ത്രിക്കുവാനും നമ്മുടെ ജീവിതശൈലി മാറ്റം കൊണ്ടൊക്കെ ഒരു പരിധി വരെ കഴിയുന്നുണ്ടോ?
1: നമ്മൾ ആദ്യത്തെ ഒരു വർഷം പലപ്പോഴും മരുന്നുകൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ഒരു ബൈപ്പാസോ കഴിയുന്ന ഹൃദ്രോഗികൾക്ക് വേണ്ടി വരും. അത് കഴിയുമ്പോൾ നമ്മൾക്ക് മരുന്നുകളുടെ അളവ് കുറയ്ക്കാം. പക്ഷേ പലപ്പോഴും ഈ ഒരു ഹൃദയത്തിൻ്റെ പേശികളിൽ ഡാമേജ് ഉണ്ടെങ്കിൽ അതിൽ പമ്പിങ് കുറവാണെങ്കിൽ പമ്പിങ്ങിൻ്റെതായിട്ടുള്ള പല മരുന്നുകളും നമുക്ക് കുറയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പല മരുന്നുകളും ഈ രക്തം കട്ടിയാവാതിരിക്കാനുള്ള മരുന്നുകൾ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ ഇത് ഒരു പരിധി വരെ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ അതിനെ കുറയ്ക്കാൻ സാധിക്കുന്നത്.
0: നമ്മുടെ ആഹാര രീതിയും ഹൃദ്രോഗങ്ങളും തമ്മിൽ അതല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു? കാരണം ഈ കൊളസ്ട്രോളും ഇതെല്ലാം ആഹാരവുമായി വളരെ ബന്ധപ്പെട്ടതാണല്ലോ.
1: നമ്മൾ കഴിഞ്ഞ ഒരു 25-30 കൊല്ലത്ത് കേരളത്തിൻ്റെ ആഹാര രീതി പൂർണ്ണമായി മാറി. പണ്ടത്തെ ഒരു ആഹാര രീതിയല്ല. ചിലപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കും കേരളത്തിൽ ഇത്രത്തോളം ഹൃദ്രോഗികളുള്ളതും ഹൃദ്രോഗം വരാനുള്ള സാധ്യതയും. നമ്മളൊരു 30 കൊല്ലം മുമ്പേ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ചിക്കനോ അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് ഐറ്റംസോ ഒക്കെ കഴിക്കുന്നത് ബാക്കി റിലേറ്റീവ്ലി ഹെൽത്തി ഫുഡ്സ് ആയിരുന്നു ബാക്കി ആഴ്ചയിൽ 6 ദിവസവും കഴിച്ചുകൊണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ നേരവും പണ്ട് ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ച ഒരു ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പം ആ ഒരു കാരണമായിരിക്കും ഫുഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായ ഇത്രയും മാറ്റങ്ങളുടെ ഒരു പ്രധാന കാരണം.
0: ഇന്ന് ലോക ഹൃദയദിനം പ്രമാണിച്ച് നമ്മുടെ ശ്രോതാക്കളോട് എന്തെല്ലാം ശ്രമിച്ചാൽ നമുക്ക് ഹൃദയം പറയുന്നത് മനസ്സിലാക്കാം, ഹൃദ്രോഗത്തിൽ നിന്ന് മാറി നിൽക്കാം എന്നൊന്ന് പറയാമോ ഡോക്ടർ?
1: ഇന്ന് ഡോണ്ട് മിസ് എ ബീറ്റ് ഞാൻ ഒന്നും കൂടി പറയുന്നു. നമ്മൾ ഹൃദയത്തെ കേൾക്കുക. വളരെ വ്യക്തമായിട്ട് ഹൃദയം നമുക്ക് സൂചനകൾ തരും. അങ്ങനെ നമുക്ക് സംശയങ്ങൾ വരുന്ന സമയത്ത് അടുത്തുള്ള ആശുപത്രിയിൽ സമീപിക്കുക. ഒരു ഡോക്ടറെ കണ്ട് ECG മറ്റ് പരിശോധനകളും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. 2, ഹൃദയത്തെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുക. ഹൃദയത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. ഒരവസരം സ്മോക്കിംഗ് നിർത്തുന്നതാണെങ്കിലും എക്സസൈസ് തുടങ്ങുന്നതാണെങ്കിലും ഒരു നല്ലൊരു ഡയറ്റിലോട്ട് മാറുന്നതാണെങ്കിലും അതേമാതിരി 3-ാമത്തെ കാര്യം നമ്മൾ ഹൃദയത്തിന് വേണ്ടി നമ്മളൊരു ചെക്കപ്പ് ചെയ്യാൻ അതും ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. നമ്മൾ ആ സമയാസമയം ആ ഹൃദയത്തിൻ്റെ ആവശ്യമുള്ള ചെക്കപ്പുകളായ കൊളസ്ട്രോളിൻ്റെ അളവ് ചെക്ക് ചെയ്യുക, റെഗുലറായിട്ട് റെഗുലറായി BP ചെക്ക് ചെയ്യുക, ഷുഗറിൻ്റെ അളവ് ചെക്ക് ചെയ്യുക, ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നാണ് ഡോണ്ട് മിസ് എ ബീറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഇന്ന് വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. FM ഹെൽത്ത് ലൈനിൽ വന്ന് ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: നന്ദി. ഡോണ്ട് മിസ് എ ബീറ്റ്. ഒരു മിടിപ്പ് പോലും ശ്രദ്ധിക്കാതിരിക്കരുത്. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ KSമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. FM ഹെൽത്ത് ലൈൻ.

ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട സമയം ഉച്ചകഴിഞ്ഞ് 3 മുതൽ. നമ്പറുകൾ 0484242639 0484242639 9446455888 വിളിക്കേണ്ട സമയം ഉച്ചകഴിഞ്ഞ് 3 മുതൽ. വിഷയം ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം.

എഫ് എം ഡയറിയിൽ ഇനി ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. എഫ് എം ഡയറിയെ തുടർന്ന് രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. പത്ത് 30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലു ജാലകം. 11 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം, അഞ്ജനാദേവി, പാർവതി അമ്പലപ്പുഴ എന്നിവർ അവതരിപ്പിച്ചത്. NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ലോകഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടി. ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം. എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഇഞ്ഞാറ്റുവേല. 6:50 കിസാൻ വാണിയിൽ കാലാവസ്ഥാധിഷ്ഠിത വിള പരിപാലനം, ഡോക്ടർ നീരജ സിയാറുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:35 മുതൽ രാത്രി 9 വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് വി കെ സഞ്ജു. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:05 വിടരുന്ന മുട്ടുകൾ, കാക്കനാട് ഭവൻ സാദർശ് വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്ന് എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗത്ത് ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, 1967 സെപ്റ്റംബർ 29 റിലീസ് ചെയ്ത മലയാള ചലച്ചിത്രമാണ് ടി എസ് മുത്തയ്യ സംവിധാനം ചെയ്ത ചിത്രമേള. എന്തായിരുന്നു അതിന്റെ സവിശേഷത? ഉത്തരം, നഗരത്തിന്റെ മുഖങ്ങൾ, പെണ്ണിന്റെ പ്രപഞ്ചം, അപസ്വരങ്ങൾ എന്നീ 3 ലഘുചിത്രങ്ങൾ ചേർന്ന മലയാളത്തിലെ ആദ്യ ആന്തോളജി സിനിമയാണ് ചിത്രമേള. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി, 1967 സെപ്റ്റംബർ 29 റിലീസ് ചെയ്ത മലയാള ചലച്ചിത്രമാണ് ടി എസ് മുത്തയ്യ സംവിധാനം ചെയ്ത ചിത്രമേള. എന്തായിരുന്നു അതിന്റെ സവിശേഷത? നഗരത്തിന്റെ മുഖങ്ങൾ, പെണ്ണിന്റെ പ്രപഞ്ചം, അപസ്വരങ്ങൾ എന്നീ 3 ലഘുചിത്രങ്ങൾ ചേർന്ന മലയാളത്തിലെ ആദ്യ ആന്തോളജി സിനിമയാണ് ചിത്രമേള. ചിന്താശകലം, സാഹിത്യവും ചിത്രമെഴുത്തും നാടകവും സംഗീതവും ചേരുന്നതാണ് സിനിമ. പക്ഷേ ആത്യന്തികമായി അത് സിനിമ എന്ന സ്വതന്ത്ര കലാരൂപവുമാണ്. അക്കിറ കുറസോവ. സാഹിത്യവും ചിത്രമെഴുത്തും നാടകവും സംഗീതവും ചേരുന്നതാണ് സിനിമ. പക്ഷേ ആത്യന്തികമായി അത് സിനിമ എന്ന സ്വതന്ത്ര കലാരൂപവുമാണ്. പ്രിയ ശ്രോതാക്കളെ, അക്കിറ കുറസോവയുടെ വാക്കുകളോടെ ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 37 സെക്കൻഡും. പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ് പ്രിയരെ, നമസ്കാരമുണ്ട്. മനസമാധാനം, സന്തോഷം, ഇതെല്ലാം ആഗ്രഹിച്ച് ഇന്ന് സ്പിരിച്വാലിറ്റിയുടെ പുറകെ പോകുന്നവർ നിരവധിയാണ്. അത്തരം മാർക്കറ്റുകൾ ഇന്ന് സുലഭമാണ് താനും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കള്ളനാണയങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്കവരെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. ഒരു യഥാർത്ഥ യോഗിക്ക് അത്യാഗ്രഹം ഉണ്ടാകില്ല, അശ്ലീല വാക്കുകൾ പറയുകയും ചെയ്യില്ല. ജനങ്ങളുടെ മുൻപേ ഗുരുവായൂരപ്പ, പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ വിളിക്കുമെങ്കിലും പ്രവൃത്തിയിൽ ഇതൊന്നും കാണില്ല പലർക്കും. ഉദാഹരണത്തിന്, എത്ര മുകളിൽ പറന്നാലും പരുന്തിന്റെ കണ്ണ് താഴെ ചത്ത ശവങ്ങളിൽ തന്നെയായിരിക്കും. സോ ഇതൊന്നും കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകരുത്. സത്യം തിരിച്ചറിഞ്ഞ ശേഷം മാത്രം മതി ആത്മസമർപ്പണം. മാനസികമായ ഉയർച്ച പ്രതീക്ഷിക്കുന്നതിലും അതിനുവേണ്ടി ശ്രമിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ എത്തുന്ന ഇടം സുരക്ഷിതമായതാണോ എന്നതിൽ ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, ആരംഭിക്കുന്നു ഇന്ന് ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും പ്രോഗ്രാം പ്രസന്റേഴ്സും ഡാനി ജെയിംസ്, ബാലകൃഷ്ണൻ പെരിയ ആൻഡ് ആശാലത.
1: വിപിഎസ് ലേക് ഷോർ ഹൃദയ സ്പർശം, സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന 50 പേരെ കണ്ടെത്തി സൗജന്യ ആൻജിയോഗ്രാം പരിശോധന നടത്തുന്നു. ഹൃദയാരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ വിപിഎസ് ലേക് ഷോർ ഹൃദയ സ്പർശം. ആൻജിയോഗ്രാം സേവനം ആവശ്യമുള്ളവർ ഈ മാസം 30 മുൻപ് നിങ്ങളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9916460000.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore Hospital, Ernakulam. ഹലോ, അശോക് കുമാർ ആണോ?
2: അതെ
0: അശോക് കുമാർ, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്. ഇല്ല, റിയൽ ആശാലതയാണ്. നമ്മൾ അങ്ങനെ പറ്റിക്കൽ പ്രസ്ഥാനം ഒന്നും ഇല്ല.
2: എനിക്കറിയാം പറ്റിക്കുന്ന പരിപാടി.
0: എന്താ ചെയ്യുന്നത്?
2: ഞാനിപ്പോ റിട്ടയർഡ് ആയി, ഞാൻ ഡൽഹിയിലായിരുന്നു. ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയിട്ട് ഇപ്പൊ ഇവിടെ മംഗളൂരിലാണ് സെറ്റിൽഡ്, മംഗലാപുരത്ത്.
0: ഓ, മംഗലാപുരത്ത് എന്താ പരിപാടി?
2: മംഗലാപുരത്ത് ഞാൻ ചെറിയ ചോട്ടാമൊട്ട ബിസിനസ് ഒക്കെ ചെയ്യുന്നത്.
0: ഈ ചോട്ടാമൊട്ട എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കടംചോദിക്കുന്നുള്ള പേടി കൊണ്ടാണോ?
2: അങ്ങനത്തെ അല്ല, അങ്ങനത്തെ അല്ലേ, കടം തരാനൊന്നും പറ്റൂല നിങ്ങൾക്ക്. അങ്ങനത്തെ ടൈപ്പാണ് ഞാൻ. ഇൻഡസ്ട്രിയൽ വാൾസിലൊക്കെ ഡീൽ ചെയ്യുന്നതാണ്.
0: ഓ, ഓക്കെ ഓക്കെ ഓക്കെ.
2: ബാലകൃഷ്ണൻ നമ്മുടെ നാട്ടുകാരനും കൂടിയാണ്. ബാലകൃഷ്ണൻ നമ്മളെ പെരിയക്കാരനല്ലേ? പെരിയയിലെ നമ്മളെ ബന്ധുക്കളൊക്കെ ഉണ്ട്.
0: പേഴ്സണലി ബാലേട്ടനെ അറിയോ?
2: ഇല്ല, പേഴ്സണലി അറിയില്ല. ഞാനപ്പം മറ്റേ എപ്പോഴും എന്റെ കുഞ്ഞമ്പ മാഷ് എന്ന് പറയാറില്ലേ പണ്ട്, ഒരു
0: പറയാറുണ്ട്.
2: അതെ, കുഞ്ഞമ്പ മാഷ് എന്റെ ഒരു റിലേറ്റീവ് ആണ്. ഞാൻ കുഞ്ഞമ്മാഷ മകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അപ്പൊ അവര് ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി പോവാണ് അച്ഛനെ പറ്റി എന്നൊക്കെ
0: പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു
2: എടുത്തു അല്ലേ? അപ്പൊ അവളിപ്പൊ എന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ആശാജിയുടെ പ്രോഗ്രാം, എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ ന്യൂസ് ഓൺ എയറിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
0: ശരി, അശോക് ജിയുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്?
2: എന്റെ വൈഫും രണ്ട്.

0: മോള് കല്യാണം കഴിഞ്ഞു, ഷീസ് ഇൻ കാനഡ. അപ്പൊ അവള് കാനഡയിലാണ്. മോൻ ഇപ്പം ഇവിടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ്ചേർച്ചിലാണ് MBA ചെയ്യുന്നു.
1: വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ?
0: വൈഫ് വർക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവള് ബാംഗ്ലൂരില്. കോഴിക്കോട് എനിക്ക് നിനക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്ക്. ഞാൻ കോഴിക്കോട് സെന്റ് ജോസഫിലാ പഠിച്ചേ.
1: ഓ അത് ശരി, കോഴിക്കോടുകാരൻ കൂടിയാണ്. ഡൽഹി മിസ് ചെയ്യുന്നുണ്ടോ?
0: ആ ഡൽഹി റിയലി റിയലി മിസ് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇടയ്ക്ക് പോവാറുണ്ടോ ഫ്രണ്ട്സിനെ ഒക്കെ കാണാൻ?
0: ഇടയ്ക്ക് ഇങ്ങനെ പോകും. ഞാനും വൈഫൊക്കെ ഞങ്ങൾ അവിടെ നല്ല ശരിക്കും ലൈഫ് എൻജോയ് ചെയ്തതാണ് ഡൽഹിയില്. ഞാനിപ്പോ ആഫ്റ്റർ 50 ഇയേഴ്സ് ഞാൻ സ്കൂളിൽ
1: പോയിട്ടുണ്ടായിരുന്നു.
0: ഞങ്ങൾ അവിടുന്ന് പാസ്സായതിനു ശേഷം ഞങ്ങൾ ഒരു 10 പേര് ഞങ്ങളെല്ലാം കൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഞങ്ങളൊക്കെ കൂടി അവിടെ പോയിരുന്നു. അപ്പൊ ഞങ്ങൾ പഴയ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ പണ്ട് കിടന്നുറങ്ങിയിരുന്ന ബോർഡിംഗ് റൂംസും മറ്റേ ഹോളൊക്കെ കണ്ടു. അതൊക്കെ മാറ്റി ഇപ്പൊ. പക്ഷെ അതൊരു ഭയങ്കര നൊസ്റ്റാൾജിക്.
1: ഏതായാലും
0: വിളിച്ചത് വളരെ വളരെ സന്തോഷം.
1: നമുക്ക് ഒരുപാട് സന്തോഷം. ഏത് പാട്ടപ്പൊ വെച്ചേരണ്ടേ പറയൂ.
0: എനിക്ക് നല്ലൊരു പാട്ട് പറഞ്ഞാല്
1: പഴയകാല പാട്ടുകൾ.
0: പഴയകാലത്തെ പാട്ടുകൾ നമ്മുടെ എന്താ പറയാ, നല്ലൊരു പാട്ട് വെച്ചിരുന്നാ മതി.
1: നല്ലൊരു പാട്ട് വെച്ചിരാ. സലിൽ ചൗധരിയുടെ നല്ലൊരു പാട്ട് വെച്ചിരാ. പഴയ
0: സെലക്ഷൻ ഒക്കെ എപ്പോഴും നല്ല സെലക്ഷൻ ആണ് ആശാജിയുടെ.
1: താങ്ക് യു സോ മച്ച്.
0: ബാലേട്ടനോട് എനിക്ക് അന്വേഷണം പറയൂ.
1: എന്തായാലും തീർച്ചയായിട്ടും പറയാം.
0: നാട്ടിൽ വരുമെങ്കിൽ എപ്പോഴും വരുന്നെങ്കിൽ ഞാൻ തിരിക്കി പറ്റിയെങ്കിൽ ഒന്ന് വരാൻ പറ്റിയെങ്കിൽ
1: ഞാൻ പറയാം. ബാലേട്ടന് ഞാൻ നമ്പർ കൊടുക്കാം.
0: ആ നമ്പർ കൊടുക്കാം.
1: മാഷക്കാര്യം പറഞ്ഞിട്ട് ഞാൻ നമ്പർ കൊടുക്കാം.
0: ആ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഇയാള് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ഒക്കെ നമ്മുടെ വലിയ അടുത്തുള്ള പാർട്ടീസ് ആണ്.
1: അത് ശരി. അപ്പൊ രാമേന്ദ്ര മാഷോട് ചോദിച്ചാൽ മതി, നമ്മളെയൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ മതി. മാഷക്ക് അറിയാം നമ്മളെയൊക്കെ.
0: ഞാൻ ചോദിച്ചാൽ രാമേന്ദ്ര അടുത്ത വർഷം മുമ്പേ കാണുമ്പോൾ ഞാൻ ചോദിക്കാം.
1: ആശിച്ച് അന്വേഷണം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി.
0: ആ ശരി കുട്ടി, ഇവിടെ ഡെഫിനറ്റ്ലി എന്തായാലും പറയില്ല.
1: ശരി എന്നാ അശോക് ജി, താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്.
1: ബൈ ബൈ
0: ബൈ ബൈ.

ഹൃദയത്തിന് കരുതലേകാം, ജീവിതത്തിന് പ്രതീക്ഷയേകാം ഹൃദയസ്പർശം. അതെ പ്രിയരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആൻജിയോഗ്രാം പരിശോധന നടത്താൻ കഴിയാതെ വിഷമിക്കുന്നവർക്കായി VPS ലേക് ഷോർ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി ഹൃദയസ്പർശം. സാമ്പത്തിക പരിമിതികൾ കാരണം കൃത്യസമയത്ത് ഹൃദയ പരിശോധനയും ചികിത്സയും ലഭിക്കാതെ ആരുടെയും ജീവൻ അപകടത്തിലാകരുത്. അർഹരായ 50 പേർക്ക് സൗജന്യ ആൻജിയോഗ്രാം പരിശോധന ലഭ്യമാക്കുന്നു. ഹൃദയാരോഗ്യത്തിന് കൃത്യസമയത്ത് പരിശോധനയും ചികിത്സയും

0: ഏറെ പ്രധാനമാണ്. സേവനം ആവശ്യമുള്ളവർ സെപ്റ്റംബർ 30 മുൻപ് രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്വർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: അശ്വതി, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ബാലേട്ട.
2: ഹലോ, VPS ലേക്ഷ്വർ.
0: യെസ്.
2: MSc കഴിഞ്ഞ് ഗവേഷണ പഠനത്തിനായി ഹൈദരാബാദിലേക്ക് മാറിയപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ വീട് വിട്ട് താമസിക്കുന്നത്. ഡിഗ്രിയും PG എല്ലാം വീട്ടിൽ നിന്ന് പോയി പഠിച്ച ഒരു ഡേ സ്കോളർ ആയിരുന്ന എനിക്ക് ചുറ്റും പെട്ടെന്ന് അപരിചിതമായൊരു നഗരവും മുറിയും അപരിചിതങ്ങളായ മുഖങ്ങളും. വീട്ടിൽ അമ്മ അടുക്കളയിലേക്ക് കയറുമ്പോൾ ആദ്യം ഓൺ ചെയ്യുന്നത് റേഡിയോ ആയിരുന്നു. തൃശൂർ ആകാശവാണിയിൽ നിന്നുള്ള പ്രഭാത വാർത്തയും അതിനിടയിൽ അടുക്കളയിൽ നിന്ന് കേൾക്കുന്ന പാത്രങ്ങളുടെ തട്ടലും മുട്ടലുമായിരുന്നു എന്റെ പല പ്രഭാതങ്ങളുടെയും ഉണർത്തുപാട്ട്. വീട്ടിൽ നിന്ന് അകന്നപ്പോഴാണ് മനസ്സിലായത് ചില ശബ്ദങ്ങൾ വെറും ശബ്ദങ്ങളല്ല, അവയ്ക്ക് വീടിന്റെ മണവും അമ്മയുടെ സാന്നിധ്യവും പ്രഭാതത്തിന്റെ ചൂടുമൊക്കെ ഉണ്ട് എന്നും. അതുകൊണ്ട് തന്നെ ആ വീട്ടന്തരീക്ഷത്തിന്റെ ഒരു ചെറുതുണ്ട് എങ്കിലും ഹോസ്റ്റൽ മുറിയിലേക്ക് കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിൽ ഞാൻ ആകാശവാണി കേൾക്കാൻ തുടങ്ങി. ഒരു ദിവസം പതിവ് പോലെ ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയ രണ്ട് പരിചിത ശബ്ദങ്ങളെ ഞാൻ വീണ്ടും കണ്ടെത്തി. ആശിച്ചിയും ബാലേട്ടനും. ഞാൻ 8 ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് തൃശൂർ ആകാശവാണിയിലെ പ്രോഗ്രാം കേട്ടു പരിചയപ്പെട്ടിരുന്ന ആ ശബ്ദങ്ങൾ. കാലം ഒരുപാട് മുന്നോട്ട് പോയിട്ടും ചില ശബ്ദങ്ങൾക്ക് കാലത്തിന്റെ അകലത്തെ തോൽപ്പിക്കാനുള്ള എന്തോ ഒരു മാന്ത്രികതയുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തൃശൂർ ആകാശവാണിയിൽ നിന്ന് അപ്രത്യക്ഷരായ ആ രണ്ട് ശബ്ദങ്ങളെ കൊച്ചി ആകാശവാണിയിലൂടെ വീണ്ടും കണ്ടെത്തിയ നിമിഷം സത്യത്തിൽ ലാബിൽ ഇതുവരെ നടത്തിയിട്ടുള്ള ഏതൊരു കണ്ടുപിടുത്തത്തെക്കാളും വലിയൊരു ആവേശമായിരുന്നു എനിക്ക്. ആ പരിപാടി അന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ദാ, നമ്മുടെ ആശിച്ചേച്ചിയെയും ബാലേട്ടനെയും വീണ്ടും കിട്ടി എന്നൊരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അന്ന് തൊട്ട് എന്നും കാലത്ത് 8:30 കൊച്ചി ആകാശവാണി കേൾക്കുന്നത് പതിവായി. ഇന്ന് പരീക്ഷണത്തിന്റെ വാൾമുനയേന്തി പടനിലത്തിൽ ഞാൻ വീഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യ ഔഷധമായി ഹലോ VPS ലേക്ഷോർ കൂടെയുണ്ട്. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് അകന്നുപോയ ഒരാൾക്ക് വീട് തിരികെ നൽകാൻ എപ്പോഴും ഒരു വീടിന്റെ ചുവരുകൾ ആവശ്യമില്ല. ചിലപ്പോൾ ഒരു പഴയ പരിചിത ശബ്ദം മതി, റേഡിയോ മതി, ഒരു പരിപാടി മതി. എനിക്ക് അത്തരം ഒരു വീടിന്റെ വാതിൽ തുറന്നു തന്നതിന് പ്രിയപ്പെട്ട ഹലോ VPS ലേക്ഷോറിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അനാമിക ഈ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്.
0: ഇങ്ങനെ ഞങ്ങൾക്ക് അനസ്യൂതം ഒഴുകാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്ന സ്പോൺസേഴ്സിനെ നമുക്ക് ആദ്യമായിട്ട് ഓർക്കാം. ഞങ്ങളെ കേൾക്കാനും തൊട്ടറിയാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ്സ് ഗോസ് ടു VPS ലേക്ഷോർ ഹോസ്പിറ്റൽ.
2: പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അല്ലെ. ചുമരുകളില്ലാതെ ഒരു ശബ്ദം കൊണ്ടൊരു വീട്ടുകാരെ നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പറയുന്നത് എത്ര വലിയ ഒരു ക്യാൻവാസിലേക്കാണ് ബന്ധങ്ങളെ തിരിച്ചു കൊണ്ടുപോയി വരച്ചു വെച്ചിരിക്കുന്നത് അല്ലേ അനാമിക. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ 4 ചുവരുകളുള്ള ഒരു വീടിനകത്ത് താമസിക്കുന്നവർ മാത്രമാണ് നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിന് മുന്നിലാണ്. അതൊന്നും അല്ല, അതിനപ്പുറം പലതുമുണ്ട് നമുക്ക് ബന്ധുക്കളാക്കി മാറ്റാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞാൻ പോയപ്പോ രണ്ട് ആളുകൾ
0: രണ്ട്
2: ആളുകൾ അവിടെ വന്നു. അപ്പൊ വന്നത് അവരൊരു വോയിസ് ആക്ടിങ്ങിന്റെ ഒരു സെമിനാറിൽ പങ്കെടുക്കാനാണ്. അപ്പൊ കുറേ സമയം സംസാരിച്ചു. ഞാൻ ശബ്ദത്തെ കുറിച്ചിട്ടൊക്കെ അവരോട് വാദമൂരാതെ സംസാരിച്ചതിന് ശേഷം ഒരു പരസ്യം അവരോട് പറയാൻ വേണ്ടി പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഈ ശബ്ദം നല്ല പരിചയമുണ്ടല്ലോ എനിക്ക് കേട്ടിട്ട്, എവിടെയാ സാറ് ഡബ് ചെയ്തതെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ റേഡിയോയിൽ പ്രോഗ്രാം ചെയ്യുന്ന ആളാണെന്ന്. അപ്പൊ തന്നെ അവർക്കുണ്ടായ ഒരു സന്തോഷം. അപ്പൊ തന്നെ അവരെന്നോട് പറഞ്ഞു, യശോദാ മുരളി അവനൂരിന് അറിയോന്ന്. ഞാൻ പറഞ്ഞു, അറിയോന്ന്. എത്ര യശോദേച്ചിയുടെ കത്തുകൾ ഇങ്ങനെ വായിച്ചിരിക്കുന്നു. അപ്പൊ പറഞ്ഞു, എന്റെ നേരെ അമ്മായിയാണ്, പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബം നിറയെ നിങ്ങളുടെ കത്തുകൾ ഇങ്ങനെ അയച്ചു കളിക്കുന്ന പരിപാടിയാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കോളിൽ
0: നമ്മുടെ
2: യശോദേച്ചിയായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, എത്ര പെട്ടെന്നാണ് ഒരു കുടുംബാംഗത്തെ പോലെ നമുക്ക് മാറാൻ സാധിച്ചത് അല്ലേ. ശരിക്കും മനുഷ്യനൊക്കെ പലപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു ഒരു ചിന്ത തന്നെയാണിത്. നമ്മുടെ ചുവരുകൾക്കുള്ളിൽ ജീവിക്കുന്നവർ മാത്രമല്ല, പല അർത്ഥത്തിൽ, പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ, വിവിധ വഴികളിലൂടെ നമ്മളിലേക്ക് ഓരോ ദിവസവും തേടി വരുന്ന പല മനുഷ്യരുണ്ട്. അവരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും എല്ലാ ദിവസവും കൂട്ടുകാരായി മാറുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.

ശ്രീജ വിനോദാണ് ഈ കത്തയച്ചിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞ ശശി ബാലേട്ട, ഈ കാലഘട്ടത്തിൽ റോഡിലൂടെ നടന്നു പോകുന്ന മനുഷ്യരെ നോക്കിയാൽ പലപ്പോഴും പേടി തോന്നും. കയ്യിലൊന്നുമില്ല, കൂടെ ആളുകളും ഇല്ല, എന്നിട്ടും പലരും ആകാശത്തേക്കും നിലത്തേക്കും നോക്കി കൈകാലുകൾ വായിൽ വീശി സ്വയം സംസാരിച്ചു കൊണ്ടുപോകുന്നത് കാണാം. പണ്ട് വഴിയെ പോകുന്നവർ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചാൽ ആളുകൾ പറയുമായിരുന്നു പാവത്തിനെന്തോ മാനസിക വിഭ്രാന്തിയാണ് എന്ന്. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. കാതിലൊരു ചെറിയ വെളുത്ത കഷ്ണം തിരികെ വെച്ചാൽ ആർക്കും പരസ്യമായി ഭ്രാന്തനാകാം എന്നൊരു സൗകര്യം ശാസ്ത്രം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ ഒരു സാങ്കേതിക വിദ്യയുടെ മുന്നിൽപ്പെട്ട് ജീവനും മാനവും പോകാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു കഥ എനിക്കുണ്ട്. പറയട്ടെ, ഓഫീസിലെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കി കണ്ണു കഴിച്ച് മേലാസകലം ക്ഷീണവും തലവേദനയുമായി ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. നല്ല തിരക്കുള്ള സമയം, റോഡിൽ ഹോണടികളുടെ ബഹളം, പുക, പൊടി. എങ്ങനെയെങ്കിലും ഒന്നും ബസ് കിട്ടി വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ മതി എന്നൊരൊറ്റ ചിന്തയെ എന്റെ തലയിലുള്ളൂ. അപ്പോഴാണ് എന്റെ തൊട്ടടുത്തേക്ക് നല്ല വെളുത്ത ഷർട്ടും നീല ജീൻസും ധരിച്ച് മുടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ വന്നു നിന്നത്. ഞാൻ റോഡിലേക്ക് നോക്കി ബസ് വരുന്നുണ്ടോ എന്ന് എത്തി നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് എന്റെ ഇടത് ചെവിയുടെ തൊട്ടടുത്ത് ആ ശബ്ദം കേട്ടത്. വളരെ അടുത്തേക്ക് തിരിഞ്ഞു നിന്ന് കട്ടക്കലിപ്പിൽ പല്ലിറുമ്മിക്കൊണ്ട് അവൻ ചോദിക്കുകയാണ്, നിനക്ക് പെണ്ണോട് സംസാരിക്കാൻ നേരമില്ല അല്ലേടി? ഞാൻ ഞെട്ടി തിരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം എന്റെ തലച്ചോറിലെ സകല സർക്യൂട്ടുകളും കത്തിക്കരഞ്ഞു പോയി. ഡി എന്നൊരു സംബോധന, അതും തികച്ചും അപരിചിതനായ ഒരുത്തൻ. അതോ നടു റോഡിൽ വെച്ച് എന്നെപ്പോലെ ഒരു മാന്യസ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ വിളി. അവൻ കണ്ണുകൾ കുറിപ്പിച്ച് എന്നെ തന്നെ ഉറ്റുനോക്കുകയാണ്. മുഖത്ത് ദേഷ്യം കൊണ്ട് ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്നു. രക്തം തലയിലേക്ക് ഇരച്ചു കയറി. ഇവൻ എന്നെയാണോ ഉദ്ദേശിച്ചത്? അതോ ഇവൻ എന്നെ കണ്ടു വല്ല കാമുകിയുമായി തെറ്റിദ്ധരിച്ചതാണോ? അതല്ല, ആളുകൾ നോക്കി നിൽക്കെ എന്നെ അപമാനിക്കാൻ വന്നതാണോ ഇവൻ? നാണക്കേടും ദേഷ്യവും കൊണ്ട് എന്റെ കൈകൾ തനിയെ മുഷ്ടി ചുരുട്ടി. ഓഫീസ് ബാഗ് ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ച് വലത് കൈ പതുക്കെ പിന്നിലേക്ക് ആഞ്ഞു. അവനിട്ട് ഒറ്റയടി വെച്ചു കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. മനസ്സിൽ കണക്ക് കൂട്ടി താടി നോക്കി ഒരൊറ്റയടി. സ്റ്റോപ്പിലുള്ളവരുടെ മുന്നിൽ വെച്ച് ഇവന്റെ കരണം പൊക്കിക്കണം. ഞാൻ കൈ ആഞ്ഞു വെച്ച് എന്തടാ പറഞ്ഞേ എന്ന് അലറാൻ വായ തുറന്ന അതേ സെക്കൻഡിൽ മതിയുടെ നിന്റെ ന്യായീകരണം എന്ന് പറഞ്ഞു അവൻ ദേഷ്യത്തോടെ പതുക്കെ ഇടത്തോട്ടൊന്ന് തിരിഞ്ഞു. ദൈവമേ, അവന്റെ വലതു ചെവിയിൽ ഒരു ചെറിയ വെളുത്ത പ്ലാസ്റ്റിക് കുട്ടിയിരിക്കുന്നു. ലേറ്റസ്റ്റ് മോഡൽ ബ്ലൂടൂത്ത് എയർപോഡ്. അവൻ അവന്റെ കാമുകിയോടോ ഭാര്യയോടോ ആണ് സംസാരിക്കുന്നത്. ഞാൻ കൈ ആഞ്ഞു വെച്ച അതേ പോസിൽ സ്റ്റാച്യു പോലെ അനങ്ങാതെ നിന്നു. അവൻ വീണ്ടും കാതിലേക്ക് കൈ ചേർത്ത് പിടിച്ച് എന്നെ പൂർണമായും അവഗണിച്ച് റോഡിലേക്ക് നോക്കി അടുത്ത ഡയലോഗ് കാച്ചി. ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നീ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്നെ വിളിച്ചോ? ഇല്ലല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. എന്റെ വലത് കൈ വായുവിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ്.

0: ഞാൻ പെട്ടെന്ന് ആരും കാണാതെ ആ കൈ തലയിലേക്ക് കൊണ്ടുപോയി തല ചൊറിയുന്നത് പോലെ അഭിനയിച്ചു. തൊണ്ടയിൽ നിന്ന് ഉമിനീര് കഷ്ടപ്പെട്ടിറക്കി. ഭാഗ്യത്തിന് ആ ചെറുപ്പക്കാരൻ സ്വന്തം കാമുകിയുമായുള്ള വഴക്കിൽ അത്രയ്ക്ക് മുഴുകിയിരിക്കുകയായിരുന്നു. അവന്റെ തൊട്ടടുത്ത് ഒരു കൊലപാതകം നടക്കാൻ പോയതും ഞാൻ കൈ ചുരുട്ടിപ്പിടിച്ചതും അവൻ കണ്ടതേയില്ല. ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. അഥവാ ആ വെളുത്ത എയർപോർട്ട് കാണാതെ ഞാൻ അവന്റെ മുഖം നോക്കി ഒറ്റയടി വെച്ചു കൊടുത്തിരുന്നെങ്കിലോ? ബസ് സ്റ്റോപ്പിലുള്ളവർ ഓടിക്കൂടും, അവൻ പോലീസിനെ വിളിക്കും. ഇവൻ എന്നെ എടി എന്ന് വിളിച്ചു സാറേ എന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ പോലീസുകാർ എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയച്ചേനെ. അപ്പോഴേക്കും ഞാൻ പോകേണ്ട ബസ് മുന്നിൽ വന്നു നിന്നു. എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. വലിഞ്ഞു കയറി ബസിന്റെ ഏറ്റവും പുറകിലെ സീറ്റിൽ പോയിരുന്നു. ബസ് നീങ്ങുമ്പോഴും ആ പയ്യൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്വയം മറന്ന് രോഷത്തോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും റോഡിൽ വെച്ച് ആരെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതോ ചിരിക്കുന്നതോ കണ്ടാൽ ആദ്യം അവരുടെ ചെവിയിലേക്കാണ് ഞാൻ നോക്കുക. ഈ ഒരു ചെറിയ വെളുത്ത സാധനം അവിടെ എങ്ങാനും ഇരിപ്പുണ്ടെങ്കിൽ ഒരു വാക്ക് പോലും ഇണ്ടാതെ സാവധാനം ഒഴിഞ്ഞുമാറി നടക്കും. ശ്രീജ വിനോദ്.
1: ശ്രീജ എഴുതിയത് വളരെ വളരെ വളരെ സത്യമാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള അബദ്ധം സംഭവിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം പണ്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു വയറും കൂടി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാം. പക്ഷെ ഇപ്പൊ അതും കാണാനില്ല. ഇപ്പൊ ഈ പറയുന്നത് പോലെ ചെവിയിൽ വെച്ചിരിക്കുന്ന സാധനം പോലും പുറത്ത് കാണാത്ത രീതിയിൽ അബദ്ധം പറ്റാറുണ്ട്. എത്രയോ ആളുകൾ ആ വഴിയിൽ വെച്ചിട്ട് എന്തായിരുന്നു പറഞ്ഞിട്ട് പോകുന്നതാണ്. ട്രെയിനിൽ നമ്മള് ഒരു സീറ്റിലിരിക്കുമ്പോ മറുഭാഗത്തെ സീറ്റിൽ നിന്ന് പെട്ടെന്നായിരിക്കും സംസാരം ആരംഭിക്കുന്നത്. സംസാരം ആരംഭിക്കുമ്പോ ആദ്യമൊക്കെ നമ്മൾ മൂളിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ മോളിൽ ആവശ്യമില്ല എവിടുന്നോ എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ആദ്യം പറ്റിയ അബദ്ധം എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, നമ്മള് ദുബായിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മള് വർക്ക് ചെയ്ത ഉമ്മൽക്കൈൻ റേഡിയോ ഉണ്ട്. അപ്പൊ അവിടെ അതിന്റെ ഒരു മുതലാളി ഉണ്ടായിരുന്നു, അദ്ദേഹം പാകിസ്ഥാനിയാണ്. അപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും നമ്മള് റൂമിൽ നിന്ന് റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്തായിരിക്കും അദ്ദേഹം റോഡിൽ നിന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലേക്ക് പോകുന്നത്. അപ്പൊ എപ്പോഴും ഇങ്ങനെ കാണുമ്പോ, നമ്മളെ കാണുമ്പോ പെട്ടെന്ന് പുള്ളി സംസാരിക്കുന്ന പോലെ തോന്നും. ഗുഡ് മോർണിംഗ് സർ. എന്ത് ഗുഡ് മോർണിംഗ്, നമ്മളോട് ഒരു ഗുഡ് മോർണിംഗും ഇല്ല. അപ്പൊ പുള്ളി സ്ഥിരം, അന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ഇതൊക്കെ വളരെ കുറവാണ്, പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് എല്ലാ സംഭവങ്ങളും ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒറ്റക്ക് സംസാരിച്ചിട്ട് പോകുമ്പോ പിന്നെ എനിക്ക് തോന്നി പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം.
0: ഈ കത്തില് ശ്രീജ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്കും പുള്ളിക്ക് വട്ടാന്ന് വിചാരിച്ചു.
1: അങ്ങനെ മുതലാളിയെ പറയാൻ
0: പറ്റില്ല. നിങ്ങൾ വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ജോലി.
1: എല്ലാ സ്ഥലത്തും ആയി, പക്ഷെ അപ്പോഴും ഈ കൺഫ്യൂഷൻ ഉറപ്പാണ്. നമ്മൾക്ക് തീരെ താല്പര്യമില്ലാത്ത ചില വാക്കുകളൊക്കെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കേൾക്കേണ്ടി വരുമ്പോ ഇത് നമ്മളോടാണോ, അല്ല ഇനി നമ്മളെ ഉദ്ദേശിച്ച തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ബ്ലൂടൂത്ത് വഴി അല്ലെങ്കിൽ അതിന്റെ പിൻബലത്തിൽ നമ്മളോട് പറയുന്നതാണോ, ഒന്നും മനസ്സിലാവില്ല.
0: ഒന്നും മനസ്സിലാവില്ല. അപ്പൊ എന്തായാലും ശ്രീജ, ഇങ്ങനെയുള്ള പല പല കോപ്രായങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടിയിരിക്കുന്നു. എല്ലാം കണ്ട് നമുക്ക് അങ്ങ് ജീവിക്കാം.

0: VPS ലേക്ഷോർ ഹൃദയ സ്പർശം സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന 50 പേരെ കണ്ടെത്തി സൗജന്യ ആൻജിയോഗ്രാം പരിശോധന നടത്തുന്നു. ഹൃദയാരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ VPS ലേക്ഷോർ ഹൃദയ സ്പർശം. ആൻജിയോഗ്രാം സേവനം ആവശ്യമുള്ളവർ ഈ മാസം 30 മുൻപ് നിങ്ങളുടെ പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9916460000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: സത്യം പറഞ്ഞാലേ, ഇത്തരം ഉപകരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന പല അവസ്ഥകളുണ്ട്. അതായത് ബാക്കിലൊരു വണ്ടി വന്ന് ഹോൺ അടിച്ചാൽ നമ്മൾ കേൾക്കില്ല.
3: ഇഷ്ടം പോലെ ആളുകളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒട്ടും ശ്രദ്ധിക്കാതെ റോഡിലൂടെ ഇതിങ്ങനെ
2: വെച്ചു പോവും.
3: അത് മാത്രമല്ലല്ലോ, ഇപ്പൊ നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോ ആ റോഡിൽ നടക്കുന്നതിന് പോലും വളരെ കൃത്യമായിട്ടുള്ള നിയമമുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് റോഡിന്റെ ഏത് സൈഡിലെ കൂടിയിട്ടാണ് നടക്കേണ്ടതെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ റൈറ്റ് സൈഡിലെ കൂടിയിട്ടാണ് നടക്കേണ്ടത്. പക്ഷേ അധികം ആളുകളെയും നമ്മൾ നടന്നു പോകുന്നത് കാണാറുള്ളത്
2: ലെഫ്റ്റ്
3: സൈഡിലൂടെയാണ്. എന്നിട്ടോ ഈ മാതിരി ചെവിയിലൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു പോകും. ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചാൽ പോലും പലപ്പോഴും പല ആളുകളും കേൾക്കാറില്ല എന്നുള്ളത് സത്യമാണ്. എല്ലാം ആവാം, പക്ഷെ അപ്പോഴും ഒരു ശ്രദ്ധ, പ്രത്യേകിച്ച് റോഡിലൂടെ നടക്കുമ്പോ, വാഹനം ഓടിക്കുമ്പോ, ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും രീതിയിൽ ഞാനിത് ഫോണിലൂടെയാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്നത് പലപ്പോഴും നല്ലതാണ്. ഏതായാലും ഹലോ, VPS ലൈക് ഷോറിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. കത്തുകൾ അയക്കാനുള്ള വിലാസം നിങ്ങൾക്കറിയാം. ഹലോ VPS ലൈക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര PO.
2: മെയിൽ ഐഡി hello@vpslakeshore@gmail.com ആണ്. നമ്പർ 8157000888.
3: സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
2: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇപ്പോൾ സമയം 9 മണി. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യ ഗാനം ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് P. ഭാസ്കരന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ട്. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇനി റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം നൽകിയത് ലീല എൽ ഗിരീഷ് കുട്ടൻ, പാടിയത് അഫ്സൽ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
3: ആർ ബി ഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ പാട്ടായിരുന്നു അത്. ബി ആർ പ്രസാദിന്റെ വരികൾ വിദ്യാസാഗറിന്റെ ഈണം. പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന്. അടുത്ത ഗാനം ധ്രുവം എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്. പാടിയത് ജി വേണുഗോപാൽ, ചിത്രം.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ലോക ഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484242639 0484242639 0944445588 വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം: ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം. അറിയിപ്പ് കഴിഞ്ഞു.

സ്വയംവര പന്തൽ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു അത്. യേശുദാസ് പാടിയത്. ഓയൻവീട് വരികൾ, ജോൺസന്റെ സംഗീതം. അടുത്ത ഗാനം പാടിയത് വിനീത് ശ്രീനിവാസൻ. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ ഈ ഗാനം വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകിയത്.

സമയം 9 മണി കഴിഞ്ഞ് 29:33. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. അടുത്ത ഗാനം എം ജി ശ്രീകുമാറും സംഘവും പാടിയത് മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ നിന്നും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്നും കേൾക്കാം. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഫലം www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ട്രെൻഡിൽ ലഭ്യമാകും. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ആകെ 126 പേരാണ് ജനവിധി തേടുന്നത്. 7-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ സുപ്രീംകോടതി കേന്ദ്ര ഗവൺമെന്റിനോടും CBSEയോടും നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മാലിയ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ചരക്കുസേവന കയറ്റുമതി രംഗത്ത് വൻ മുന്നേറ്റത്തിനൊരുങ്ങി ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ $863 ബില്യൺ നിന്ന് ഈ വർഷം കയറ്റുമതി $1 ട്രില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം ഒഴികെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും LDF പ്രക്ഷോഭം. ദേശീയതലത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഇത്. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ രാവിലെ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലെ 24 പേർക്ക് സഞ്ചരിക്കാവുന്ന സോളാർ ബോട്ടാണിത്. ഒഡീഷയിൽ മഹാനദി വൃഷ്ടി പ്രദേശങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് വെള്ളം പൊങ്ങിയ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച അധികൃതർ ഹിരാക്കുഡ് അണക്കെട്ടിന്റെ 26 സ്ലൂയിസ് ഗേറ്റുകൾ തുറന്ന് ഏകദേശം 500,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഷൂട്ടിംഗ് വനിതാ ട്രാപ്പ് ടീമിന് വെള്ളി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുവാനായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയിൽ, അതായത് തെറ്റായ ഭക്ഷണരീതി, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഹൃദയാഘാത സാധ്യത വളരെ കൂടി വരുന്നൊരു സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. കൃത്യമായ അറിവുകളിലൂടെയും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെയും നമുക്കൊരു പരിധിവരെ ഹൃദ്രോഗങ്ങളെ തടയുവാൻ സാധിക്കും. ലോക ഹൃദയാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദയാരോഗ്യ സംരക്ഷണത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ രഞ്ജിത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
2: സെപ്റ്റംബർ 29 ലോകമെമ്പാടും ലോക ഹൃദയ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ഹൃദ്രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും ഹൃദയാഘാതം, പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനുള്ള ജീവിതശൈലി മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2026 വേൾഡ് ഹാർട്ട് ഡേയുടെ സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് ആ സന്ദേശം. അതായത് ഹൃദയം നൽകുന്ന മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ നാം അവഗണിക്കരുത്. കാരണം ഹൃദ്രോഗം എല്ലായ്പ്പോഴും ശക്തമായ നെഞ്ചുവേദനയോടെയോ പെട്ടെന്നുള്ള ബോധക്ഷയത്തോടെയോ മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോൾ വളരെ ചെറിയ ലക്ഷണങ്ങളായിരിക്കും ആദ്യ സൂചന. അതുകൊണ്ട് ഈ വർഷത്തെ സന്ദേശം 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1, ലക്ഷണങ്ങൾ തിരിച്ചറിയുക. 2, ഹൃദയത്തെ സംരക്ഷിക്കുക. 3, സമയത്ത് നടപടി സ്വീകരിക്കുക. പലരും കരുതുന്നത് ഹൃദ്രോഗമുണ്ടെങ്കിൽ തീർച്ചയായും നെഞ്ചുവേദന ഉണ്ടാവുമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ചിലരിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നെഞ്ചിൽ ചെറിയൊരു അസ്വസ്ഥത പോലെയോ ശ്വാസമുട്ടൽ പോലെയോ അമിതമായ ക്ഷീണം, തലകറക്കം, വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടുക, എക്സസൈസ് ചെയ്യുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ അസ്വസ്ഥത തുടങ്ങിയ രൂപത്തിലായിരിക്കും ആദ്യം വരുന്നത്. ചില രോഗികൾക്ക്, പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആളുകൾക്ക്, ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നെഞ്ചുവേദന ഉണ്ടായിക്കൊള്ളണമെന്ന് തന്നെ ഇല്ല. സ്ത്രീകളിലും ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഇത് ആസിഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ക്ഷീണം മാത്രമാണ്, എന്റെ പ്രായം കൂടുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ വരുന്നത്, ഈ ലക്ഷണങ്ങളൊക്കെ അത് പറഞ്ഞ് അവഗണിക്കരുത്. ഹൃദയം നൽകുന്ന ചെറിയ വാർണിംഗ് സൈൻസ് പോലും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഈ വർഷത്തെ ഹാർട്ട് ഡിസീസ് ക്യാൻ ഹൈഡ് ഇൻ പ്ലെയിൻ സൈറ്റ്, ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന സന്ദേശത്തിന്റെ പ്രസക്തി.
1: സർ, ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഹൃദ്രോഗ സാധ്യത വളരെ വർദ്ധിച്ചു വരുന്നതായാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: ശരിയാണ്, ഹൃദയാഘാതം ഇപ്പോൾ ചെറുപ്പക്കാരിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഹൃദയാഘാതം പ്രായമായിട്ടുള്ളവരുടെ മാത്രം രോഗമാണെന്നുള്ള ധാരണ തികച്ചും ശരിയല്ല. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ ചെറുപ്പക്കാരിലും രോഗമുണ്ടാവാനുള്ള പ്രധാനമായ കാരണങ്ങൾ. 1, പുകവലി, വ്യായാമക്കുറവ്, അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, അനാരോഗ്യകരമായ ഭക്ഷണശീലം, ഉറക്കക്കുറവ്, അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഹൃദ്രോഗത്തെ ചെറുപ്പക്കാരിൽ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ ചെറുപ്പിൽ തന്നെ ഹൃദയാഘാതമുണ്ടായ വേറെ വ്യക്തികളുണ്ടെങ്കിൽ, അതായത് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പ്രായം കുറവാണ്, അതുകൊണ്ട് ഹൃദയാഘാതം വരില്ല എന്ന ധാരണ ശരിയല്ല. പ്രായം കുറവാണെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവ നിയന്ത്രിക്കുകയും വേണം, വേണ്ട സമയത്ത് ചികിത്സ തേടുകയും വേണം.
1: സർ, ഒരാൾക്ക് ഹൃദ്രോഗ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അതിൽ എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ചില സന്ദർഭങ്ങളിൽ ശരീരം നമുക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന സന്ദേശം പ്രസക്തമാവുന്നു. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സയൻസിനെ നമ്മൾ വാർണിംഗ് സയൻസ് എന്ന് പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ചുരുക്കി പറയാം. 1. കാര്യം, നെഞ്ചിൽ അമർത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഞെരിക്കുന്നത് പോലെയോ ഉള്ള ഒരു വേദന, അല്ലെങ്കിൽ നെഞ്ചിൽ അസ്വസ്ഥത കുറച്ച് മിനിറ്റുകൾക്ക് കൂടുതൽ സമയം നിൽക്കുകയാണ്. വേദന ഇടത് കൈയിലേക്കോ രണ്ട് കൈകളിലേക്കോ തോളുകളിലേക്കോ പുറത്തേക്കോ അല്ലെങ്കിൽ കഴുത്തിന്റെ ബാക്കിലേക്കോ ഒക്കെ പടരുകയാണെങ്കിലും, അല്ലെങ്കിൽ താടി

0: എല്ലിന്റെ അടിയിലേക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിലും ഇതോടൊപ്പം തന്നെ ശ്വാസമുട്ടൽ, അമിതമായ വിയർപ്പ്, തലകറക്കം, ബോധക്ഷയം, അസാധാരണമായ ക്ഷീണം, അല്ലെങ്കിൽ ഛർദിയോ അല്ലെങ്കിൽ ഓക്കാനം പോലെയുള്ള ലക്ഷണങ്ങൾ വരികയാണെങ്കിലും ഇതൊരു ഹൃദയാഘാതത്തിന്റെ ലക്ഷണമായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ എല്ലാവർക്കും ഈ ലക്ഷണങ്ങളെല്ലാം കാണിച്ചോളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ വാർണിംഗ് സൈൻസ് ശ്രദ്ധിക്കേണ്ടതാണ്.
1: സർ, ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നാൽ നമ്മൾ വീട്ടിൽ വെച്ച് എന്താണ് ചെയ്യേണ്ടത്? ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ?
0: ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ആ വേദനയെ അവഗണിക്കരുത് എന്നതാണ്. നെഞ്ചിൽ ശക്തമായ വേദനയോ മുറുക്കമോ ശ്വാസമുട്ടലോ അമിതമായ വിയർപ്പോ തുടങ്ങിയ ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലി അപ്പോൾ തന്നെ നിർത്തുക, എന്നിട്ട് റെസ്റ്റ് ചെയ്യുക, ഉടൻ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. സ്വന്തം വാഹനം ഓടിച്ച് ഒരിക്കലും ആശുപത്രിയിൽ പോകരുത്. അടിയന്തരമായി മെഡിക്കൽ സഹായം തേടാൻ ശ്രമിക്കുക. രോഗിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും, അതായത് ഹൃദ്രോഗിയാണ്, അവർക്ക് ഒരു എമർജൻസി മെഡിസിൻസ് വല്ലതും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ ഉടനെ കഴിക്കുക. ഒട്ടും താമസിക്കാതെ ആശുപത്രിയിൽ ചികിത്സ തേടുക. ഹാർട്ട് അറ്റാക്ക് ചികിത്സയിൽ ടൈം ഈസ് മസിൽ എന്നൊരു പ്രധാന ആശയമുണ്ട്. അഥവാ ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെട്ടാൽ ഓരോ മിനിറ്റും പ്രധാനപ്പെട്ടതാണ്. വേദന കുറയും എന്ന് വിചാരിച്ച്, ഇനി കുറച്ചു നേരം കാത്തിരുന്നാൽ വേദന കുറയുമെന്ന് വിചാരിച്ച് വീട്ടിൽ കാത്തിരിക്കുന്ന അപകടമാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: സർ, അടുത്തതായി ഈ എന്താണ് ഈ CPR എന്ന് പറഞ്ഞാൽ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് ബോധമില്ലാതെ സാധാരണ ശ്വാസമില്ലാതെ കിടക്കുന്നത് കാർഡിയാക് അറസ്റ്റ് ആയിരിക്കാം. അത്തരം സാഹചര്യത്തിൽ രോഗിയുടെ ജീവൻ നിലനിർത്താൻ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷയാണ് CPR, അതായത് കാർഡിയോ പൾമേറി റെസിറ്റേഷൻ എന്ന് പറയുന്നത്. ആദ്യം വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. രണ്ടാമത് സഹായത്തിനായി ആളെ കോൾ ഫോർ ഹെൽപ്പ് നമ്മൾ ചെയ്യണം. എമർജൻസി മെഡിക്കൽ സർവീസസോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്ററിന്റെ സഹായവും ലഭ്യമാണെങ്കിൽ അത് ഉറപ്പുവരുത്തണം. ഹൃദയമിടിപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങണം. മുതിർന്ന ഒരാളിൽ നെഞ്ചിന്റെ മധ്യഭാഗത്ത് ശക്തമായ അമർത്തി മിനിറ്റിൽ ഏകദേശം 100 to 120 തവണയാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നൽകേണ്ടത്. പരിശീലനം ലഭിച്ചവർക്ക് റെസ്ക്യൂ ബ്രത്ത് ഉൾപ്പെടുന്ന CPR നൽകാം. AED ലഭ്യമാണെങ്കിൽ അത് നമ്മൾ ഉടനെ കണക്ട് ചെയ്യുകയും അതിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് CPR ആരംഭിക്കാൻ മടിക്കരുത്. ഒരു വ്യക്തിക്ക് സമയോചിതമായി നൽകുന്ന CPR ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും.
1: സർ, ഹൃദ്രോഗം ഒഴിവാക്കുവാൻ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
0: വളരെ നല്ല ചോദ്യം. ഹൃദയത്തെ സംരക്ഷിക്കാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ദിവസേന ചെയ്യുന്ന ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം വ്യായാമം. നമ്മുടെ ജീവിതത്തിൽ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉൾപ്പെടുത്തണം. ദിവസവും നമ്മൾ ഒരു ബ്രിസ്ക് വാക്കിംഗ്, അതായത് കുറച്ച് സ്പീഡിലുള്ള നടത്തം പോലുള്ള മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റികൾ ചെയ്യുന്നത് സഹായകരമാണ്. 2006 വേൾഡ് ഹാർട്ട് ഡേയുടെ ക്യാമ്പയിനിലും മൂവ്മെന്റ്സിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. രണ്ടാമത്തേത് ഭക്ഷണക്രമം. ഭക്ഷണത്തിൽ നമ്മൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഹോൾ ഗ്രെയിൻ പയർവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. അമിതമായ ഉപ്പ്, പഞ്ചസാര, സാച്ചുറേറ്റഡ് ഫാറ്റ്, പ്രോസസ് ഫുഡ് എന്നിവ കുറയ്ക്കുക. മൂന്നാമത്തെ കാര്യം പുകവലി പൂർണ്ണമായി നിർത്തുക എന്നതാണ്. നാലാമത് നമ്മുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അഞ്ചാമത് ശരീരഭാരം കുറയ്ക്കുക, അമിതവണ്ണം ഒഴിവാക്കുക. ഇനി ഉറക്കവും മാനസികാരോഗ്യത്തെയും കുറിച്ച്. മതിയായ ഉറക്കവും സ്ട്രെസ് മാനേജ്മെന്റും ഹൃദയാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ചെയ്യുക.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഈ 40 ശേഷം മാത്രമേ ഹൃദയാഘാത സാധ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നൊരു ധാരണ പലരിലുമുണ്ട്. ഇത് ഈ അഭിപ്രായത്തോട് എന്താണ് സാറിന് പറയാനുള്ളത്?
0: 40 കഴിഞ്ഞാൽ മാത്രമേ ഹൃദയത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന ധാരണയാണ് ആദ്യം തെറ്റായത്. എന്നാൽ 40 ശേഷം പ്രത്യേകിച്ച് നമ്മുടെ കാർഡിയോ വാസ്കുലർ റിസ്ക് പ്രൊഫൈൽ, അതായത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, നമ്മുടെ ശരീരഭാരം, പിന്നെ നമ്മുടെ വെയ്സ്റ്റ് സർക്കംഫറൻസ്, അതായത് അമിതവണ്ണം ഉണ്ടോ എന്നുള്ളത്. അതോടൊപ്പം സ്നോക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി കുറവാണോ, അതായത് നമ്മൾ വ്യായാമം ആവശ്യത്തിന് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, കുടുംബത്തിൽ ചെറുപ്പത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിലയിരുത്തണം. ആവശ്യമെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ECG എടുത്തു നോക്കുന്നത് നല്ലതാണ്. വേണ്ടി വരികയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എക്കോ കാർഡിയോഗ്രാഫി, അതായത് എക്കോ ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് ECG എടുക്കുന്ന ടെസ്റ്റ്, പിന്നെ ചില സാഹചര്യങ്ങളിൽ CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് തുടങ്ങിയ പരിശോധനകളാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ് കാണുകയാണെങ്കിൽ, ഈ ടെസ്റ്റുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ, പിന്നെ ഈ പേഷ്യന്റിന് ഇതേപോലെ സിംപ്റ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവരെ ആൻജിയോഗ്രാമിന് വിധേയരാക്കും. പക്ഷേ എല്ലാവർക്കും ഒരേ പരിശോധനകൾ ആവശ്യമില്ല. ലക്ഷണം, പ്രായം, റിസ്ക് ഫാക്ടേഴ്സ്, ഫാമിലി ഹിസ്റ്ററി എന്നിവ കണക്കിലെടുത്താണ് നമ്മൾ പരിശോധന തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്താൽ എല്ലാം അറിയാം എന്നതിലുപരി നമ്മൾ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി അതിനനുസരിച്ച് നമ്മുടെ എന്തൊക്കെ പരിശോധന വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്.
1: സർ ഈ ഹൃദ്രോഗം

0: ചികിത്സയിൽ ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആൻജിയോപ്ലാസ്റ്റി? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത് ഹൃദയത്തിലെ ധമനികളിലെ രക്തോട്ടം കുറയുകയോ അല്ലെങ്കിൽ ആ ധമനി

0: രക്തക്കൊള്ളു വഴി ഒരു ചെറിയ ട്യൂബ് അതിലേക്ക് കടത്തിവിട്ട് ആ രക്തക്കൊള്ളിലേക്ക് നമ്മൾ ഹാർട്ടിന്റെ രണ്ട് രക്തക്കൊള്ളിലേക്കും ഒരു മഷി ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. ആ മഷിയുടെ പേരാണ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ കോൺട്രാസ്റ്റ് നമ്മൾ ഹാർട്ടിന്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഏത് ധമനിയിലാണോ രക്തോട്ടം കുറവുള്ളത് അത് നമുക്ക് കാണാൻ കഴിയും. ആ കാണാൻ കഴിയുന്നത് വരെയാണ് നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൂടെ ഒരു പ്രത്യേക തരം വയർ കിടത്തിവിട്ട് ആ വയർ കിടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഭാഗത്തിനെ മറികടന്നതിന് ശേഷം അതിലൂടെ ഒരു പ്രത്യേക തരം ഹാർട്ടിന്റെ കൊറോണറി ബലൂൺ എന്ന് പറയും. ആ ബലൂൺ ആ ബ്ലോക്കുള്ള ഭാഗത്ത് കിടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഏരിയയെ നമ്മൾ വികസിപ്പിക്കും. അതിലൂടെ അതേ ആക്സസിലൂടെ ഒരു സ്റ്റെന്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റാലിക് സാധനം അവിടെ ആ ബ്ലോക്കുള്ള ഭാഗത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രോഗികൾക്കും ഹാർട്ട് അറ്റാക്ക് വന്നവർക്കും ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് നിർബന്ധമില്ല. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ രോഗികൾക്ക് ആൻജിയോപ്ലാസ്റ്റി ആണോ അതോ ചില കേസുകളിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ കാണുന്നത് ചില രക്തക്കൊള്ളുകൾ രോഗിയുടെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എല്ലാ രക്തക്കൊള്ളും അടഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ രക്തക്കൊള്ളുകളെല്ലാം ധാരാളം കാൽസ്യം ഡെപ്പോസിറ്റ് അതായത് ചുണ്ണാമ്പടിയുക എന്ന് പറയും, അതേപോലെ ഏറ്റവും കഠിനമായ നീളത്തിലുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. ആ രോഗികൾക്ക് ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് ചെയ്യുന്ന ചികിത്സയാണ് ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ നെഞ്ചു തുറന്നുള്ള സർജറി. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന എല്ലാ രോഗികൾക്കും ഈ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്നത് ശരിയല്ല. അത് ആൻജിയോഗ്രാമിന് ശേഷം മാത്രമാണ് നമ്മൾ തീരുമാനിക്കുന്നത്.
1: സർ, ഈ അവസരത്തിൽ പൊതുജനങ്ങൾക്കായി ഒരു സന്ദേശം നൽകാമോ?
0: ഈ വേൾഡ് ഹാർട്ട് ഡേക്ക് നമുക്ക് 6 കാര്യങ്ങൾ ഓർമ്മിക്കാം. ഒന്ന്, നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ പരിശോധിക്കുക. 2, ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുക. പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക. ദിവസവും കുറച്ചു സമയമെങ്കിലും വ്യായാമത്തിന് വേണ്ടി നീക്കിവെക്കുക. ഹൃദയത്തിന്റെ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. ഇനി ഹൃദയാഘാതത്തിന്റെ വാർണിംഗ് സൈൻസ് ഒരിക്കലും അവഗണിക്കാതിരിക്കുക. നമ്മുടെ ഹൃദയം ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേൾഡ് ഹാർട്ട് ഡേ ദിനത്തിൽ മറ്റുള്ളവരോട് മാത്രം പറയാതെ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. ഒന്ന്, ഞാൻ എന്റെ ഹൃദയത്തെ സംരക്ഷിക്കും. എന്റെ കുടുംബത്തിന്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും. ഹൃദയം നൽകുന്ന മുന്നറിയിപ്പുകൾ ഞാൻ അവഗണിക്കുകയില്ല. കാരണം ഒരു ഹൃദയമിടിപ്പും നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഡോണ്ട് മിസ് എ ബീറ്റ്. ഹാപ്പി വേൾഡ് ഹാർട്ട് ഡേ 2026.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുക് കടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 15:05. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഒഴിവ് 1. ഓട്ടിസം പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള

0: ബാഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് hcrecruitment.kerlacots.in സന്ദർശിക്കുക. hcrecruitment.kerlacots.in.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബിടെക് 2015 സ്കീമിൽ പഠിച്ചിരുന്ന സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കുസെക് എന്നിവിടങ്ങളിലെ ബിടെക് കോഴ്സ് അംഗീകൃത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായി ഇറ്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.qsat.ac.in. കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBCH വിഭാഗങ്ങളിലുൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484298313. 0484298313. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2 ആഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള UDID കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 1800-1201. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI, ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്, ഫണ്ടമെന്റൽസ് ഓഫ് ജനറേറ്റീവ് AI, AR, VR, MR എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത SSLC+2. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 62-82-84-17-72 എന്ന നമ്പറിലേക്ക്. 62-82-84-17-72. പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 85-47-63-01-25 എന്ന നമ്പറിലേക്ക്. 85-47-63-01-25. സേവന വാർത്തകളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,640 രൂപ നിരക്കിലും പവന് 109,120 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ്

0: ചില്ലു ജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ആകാശത്ത് എവിടെ നിന്നോ പാറിവന്ന് തന്റെ കൈത്തലത്തിൽ പറ്റിയിരുന്ന തൂവൽ പൊട്ടിന് തന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നി. മഞ്ഞിൻ കണങ്ങൾ പൂത്തുനിൽക്കുന്ന പുൽത്തകടിയിലൂടെ അവ നൽകുന്ന സുഖകരമായ കുളിരേറ്റ് നടക്കുമ്പോൾ അറിയാതെ തന്റെ മനമൊന്നിടഞ്ഞുവോ ആവോ അറിയില്ല തന്നെ. മട്ടുപ്പാവിലിരുന്ന് കുറുകുന്ന പ്രണയത്തിന്റെ വഴികളിലെവിടെയോ തനിച്ചാക്കപ്പെടേണ്ടി വന്ന തൂവലിന്റെ ദുഃഖം തന്റേതുകൂടിയല്ലേ? വൃക്ഷത്തലപ്പുകൾക്കിടയിലൂടെ തലനീട്ടി തന്റെ കവിളത്ത് നനുത്ത ഊഷ്മാവിന്റെ മുത്തം നൽകി ഇളവെയിൽ തലോടിയപ്പോഴും തന്റെ മനസ്സുടക്കി നിന്നത് നനുത്ത രോമങ്ങൾ ആടിയിളക്കി ചെറുകാറ്റിൽ തന്റെ കൈത്തലത്തിൽ മുഖമർത്തി നെഞ്ചമർത്തി പിടയുന്ന ഹൃദയവുമായി പതിഞ്ഞിരുന്ന തൂവൽപൊട്ടിലായിരുന്നില്ലേ? അവിരാമം മാരുതൻ വന്നു വിളിച്ചിട്ടും പോകാതെ തന്റെ മേലൊട്ടിയിരുന്ന ആ തൂവൽ കണത്തിന് എന്തായിരിക്കാം തന്നോട് പറയാനുണ്ടാവുക?

രാത്രിയുടെ ഏതോ യാമത്തിൽ പിരിഞ്ഞുപോയവരെ തിരഞ്ഞു ക്ഷീണിച്ചതാവാം ഈ തൂവൽപൊട്ട്. നേർത്ത പുകമഞ്ഞിന്റെ കുളിർമയിൽ താഴ്വരയിൽ പൂത്ത പാലയുടെ ഉറയുന്ന സൗരഭ്യം സന്നിവേശിപ്പിച്ച സുഖാനുഭൂതിയിൽ അന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത രാത്രിയുടെ നിഗൂഢ സൗന്ദര്യത്തിൽ മോഹിതനായി നിന്നപ്പോൾ താനുപേക്ഷിച്ചുപോയ അതേ തൂവൽക്കണമല്ലേ ഇത്? ഓർമ്മകൾക്ക് ഭാരമേറുമ്പോൾ ഹൃദയം ദുർബലമാകുന്നു.

ഒരു കുളിർക്കാറ്റായി, ഒരു ചാറ്റൽ മഴയായി, ഒരു മഞ്ഞിൻകണമായി തന്നിൽ ചേക്കേറിയ നിന്നെ ഞാൻ എന്തേ വഴിയിൽ മറന്നുപോയി. നിലയ്ക്കാത്ത ചലനമായി നീ എന്നെ പിന്തുടർന്നപ്പോഴൊന്നും ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കാനെന്തേ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ ഹൃദയത്തിന്റെ താളമായി നീ മാറിയപ്പോഴും നിന്നെ എന്തേ എനിക്ക് തിരിച്ചറിയാനായില്ല. മോഹക്കാഴ്ചയുടെ ഭാഗമായി പാഞ്ഞുപോകുന്ന എന്നെ നീ പിൻവിളി വിളിച്ചില്ല.

കാത്തിരുന്നു കാത്തിരുന്നു നിർജ്ജലമായിപ്പോയ ആ കണ്ണുകൾ താനും കണ്ടില്ല. ആ കണ്ണുകൾ ചേർത്തുവച്ച് അതിൽ തെളിയുന്ന ചിത്രങ്ങളിൽ തൻ്റെ സ്വപ്നങ്ങൾ ചാലിച്ചെടുക്കാനായിരുന്നു അന്ന് തനിക്കേറെ കൗതുകം. എവിടെയോ വച്ച് പിരിഞ്ഞെങ്കിലും ഇത്രയും കാലത്തിനു ശേഷം തൻ്റെ ഹൃദയത്തിൽ ഒരു നനുത്ത ചലനം ബാക്കി നിർത്തിക്കൊണ്ട് ഇതാ തിരികെ വന്നിരിക്കുന്നു. തന്നോടൊട്ടിനിന്ന് പറയാൻ കഥകൾ ഏറെയുണ്ടെങ്കിലും തിക്കുമുട്ടിയ മൗനവുമായി

പരിഭവങ്ങളോ പരാതികളോ ആ മുഖത്തില്ലായിരുന്നു. എല്ലാം നേടിയെടുത്ത അങ്കലാപ്പിൽ നനുത്തുപോയ കൺപീലികൾ. കാറ്റിന് അന്ന് തന്നെ മതിപ്പിച്ച സൗരഭ്യമുണ്ടായിരുന്നില്ല. യാഥാർത്ഥ്യങ്ങളുടെ തിരിച്ചറിവിൽ ഈ തൂവലിൻ്റെ മൃദുലതയും നന്മയും തനിക്കു മനസ്സിലാകുന്നു. ചെറുകാറ്റിൽപ്പെട്ടു പറന്നുപോകാതെ കൈകൊണ്ട് മറച്ച് രക്ഷാകവചമൊരുക്കി ആ തൂവൽ കണത്തെ തന്നോടടുപ്പിച്ചു നിർത്തി വികാരതള്ളിച്ചയിൽ ഒരുവേള വിതുമ്പിപ്പോയ മനസ്സുമായി ഞാനിവിടെ നിൽക്കുന്നു.

പറന്നു വന്ന തൂവൽക്കണം എല്ലാം പറഞ്ഞു പോയപ്പോൾ മനസ്സിൽ വിങ്ങലായി അവശേഷിച്ച സ്പന്ദനം നെഞ്ചിൻകൂട് ഭേരിച്ചു കടന്നുപോയി. വൈകിയെങ്കിലും എല്ലാം നേടിത്തളർന്ന തൂവൽ തന്നെ പൊരിഞ്ഞ കൈയുടെ സുരക്ഷിതത്വത്തിൽ ക്രമേണ നിശ്ചലമായി. താഴ്വരയിൽ വീശിയടിച്ച ശീതക്കാറ്റിൽ ഇരുവരും കാണാലോകത്തെ വിസ്മയങ്ങളിലേക്ക് പതിയെ ചേക്കേറി.

0: ചില്ലുജാലകം ഇവിടെ തീരുന്നു. അറിയാതെ പോകുന്ന അർത്ഥങ്ങളുടെ തോവൽ സ്പർശവുമായി ചില്ലുജാലകം വീണ്ടും വരും. അതുവരെ തൽക്കാലം വിട.
1: ചില്ലുജാലകം സമാപിച്ചു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം അംബിക ഷിബു, സഹായം അർപ്പണ കൃഷ്ണരാജ്.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഏഴിക്ക ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് 10:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ, വാർഡ് 12 ഗുരുദേവ സാംസ്കാരിക സംഘം ഹാൾ, കടക്കര. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ 5:30 ആഴ്ചവട്ടം, 6:30 റേഡിയോ സൗഹൃദ കൂട്ടായ്മ സ്വരക്കൂട്ടിൻ്റെ വിവിധ പരിപാടികൾ. നാട്ടുവിശേഷമാണ് നിങ്ങൾ കേട്ടത്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 3 സെക്കൻഡ്.
6: ആകാശവാണി FM വാർത്തകൾ.
2: സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ലഭ്യമായി തുടങ്ങി. ഇടുക്കി മുട്ടം പഞ്ചായത്തിൽ 9-ാം വാർഡ്, ചാലക്കുടി മുനിസിപ്പാലിറ്റി, കോട്ടയം മീനടം പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ UDFഉം പാലക്കാട് പട്ടഞ്ചേരി പഞ്ചായത്ത് LDFഉം വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടയം പാമ്പാടിയിലെ കുമ്പന്താനം LDF പിടിച്ചെടുത്തു. ഇടുക്കി മുട്ടം പഞ്ചായത്ത് 9-ാം വാർഡ് LDFന് നഷ്ടമായി. കോട്ടയം മീനടം പഞ്ചായത്തിലെ ചീരംകുളം UDF നിലനിർത്തി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ട്രാപ്പ് ടീമിനത്തിൽ വെള്ളി മെഡൽ നേടിയ നീരു ദണ്ഡ, ആഷിമ അഹ്ലാവത്ത്, മനീഷ കീർ എന്നിവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. അവരുടെ കൃത്യതയും ഉറച്ച ശ്രദ്ധയുമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കിയതെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സാമൂഹിക മാധ്യമത്തിലൂടെ ആശംസകൾ നേർന്നു. താളം തെറ്റാതിരിക്കട്ടെ എന്നതാണ് ഈ വർഷത്തെ പ്രമേയമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ ഏകദേശം 61% വർദ്ധിച്ച് 146,000 കിലോമീറ്ററിലധികമായി ഉയർന്നതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 2014 91,000 കിലോമീറ്ററിലധികമായിരുന്നു രാജ്യത്തെ ദേശീയപാതാ ശൃംഖല. CPIM

0: തൃശൂർ ജില്ലാ വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗം നാളെയും മറ്റന്നാളും തൃശൂർ നളിനം ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സ്വർണവില പവന് 1000 രൂപ കുറഞ്ഞ് 1,09,120 രൂപയായി. 13,640 രൂപയാണ് ഗ്രാമിന്. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ റിക്കർവ് ആർച്ചറി ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വനിതാ സ്ക്വാഷ് ടീം പൂൾ സിയിലെ അവസാന മത്സരത്തിൽ ഇറാനെ തോൽപ്പിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സോപാന സംഗീതം. ആലാപനം അഞ്ജനാ ദേവി എസ്, പാർവതി അമ്പലപ്പുഴ. ഇടക്കയിൽ തൃക്കാക്കര രജീഷ് രാമചന്ദ്രൻ.
3: ഏകദന്തം മഹാകായം.
4: കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അനുഷ്ഠാന ചടങ്ങുകളുടെ ഭാഗമാണ് കൊട്ടിപ്പാടി സേവ അഥവാ സോപാന സംഗീതം എന്ന കലാരൂപം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള സോപാനപ്പടികളുടെ വശത്തുനിന്ന് ഇടയ്ക്ക് കൊട്ടി പാടുന്നതുകൊണ്ടാണ് ഇതിന് സോപാന സംഗീതം എന്ന പേര് വന്നത്. സോപാന സംഗീതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇടയ്ക്ക. ക്ഷേത്രത്തിലെ നിത്യപൂജാ സമയങ്ങളിലും ഉത്സവ ചടങ്ങുകളിലും നിഷ്കർഷിച്ചിട്ടുള്ള രാഗങ്ങളിലും താളങ്ങളിലുമാണ് സോപാന സംഗീതം ആലപിക്കുന്നതും ഇടയ്ക്കയിൽ കൊട്ടുന്നതും. സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിലെ ഗീതങ്ങളാണ് സോപാന സംഗീതത്തിൽ പാടുന്നത്. കൂടാതെ ജയദേവരുടെ ഗീതഗോവിന്ദത്തിൽ നിന്നുള്ള അഷ്ടപദികളും പാടാറുണ്ട്. സോപാന സംഗീതത്തിൽ ഭക്തിരസത്തിനാണ് പ്രാധാന്യം. ഒരു ഗണപതി സ്തുതിയോടെ ആരംഭിക്കാം.

ഇനി പ്രസിദ്ധമായ ഒരു അഷ്ടപദിയാണ്. ദർബാരി കാനഡ രാഗത്തിൽ ആദ്യ താളത്തിൽ രാധിക കൃഷ്ണ ആരാധിക എന്നു തുടങ്ങുന്നു.

വളരെ പ്രസിദ്ധമായ പുരിജട കെട്ടി എന്നു തുടങ്ങുന്ന അർദ്ധനാരീശ്വര സ്തുതിയാണ് അടുത്തത്. മധ്യമാവധി രാഗത്തിലും ആദിതാളത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഞ്ജന ദേവി എസ്, പാർവതി അമ്പലപ്പുഴ എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതം. ഇടയ്ക്ക് തൃക്കാക്കര രജീഷ് രാമചന്ദ്രൻ.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 ലോക ഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-397

0: 8 7, അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842426387, അല്ലെങ്കിൽ 04842426397. മറ്റൊരു നമ്പർ 9446455888. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04842426387, അല്ലെങ്കിൽ 04842426397. മറ്റൊരു നമ്പർ 9446455888. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ഞാൻ സംസാരിക്കാൻ പോകുന്നത് അച്ചടക്കവും ജീവിത വിജയവും എന്ന വിഷയത്തെ കുറിച്ചാണ്.
0: ഇന്ന് വൈകിട്ട് 8:05 വിടരുന്ന മുട്ടുകൾ കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ.
1: പഠനം കൃത്യമായി ചെയ്യുക, മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുക, നിയമങ്ങൾ പാലിക്കുക, ഇവയെല്ലാം അച്ചടക്കത്തിന്റെ ഭാഗമാണ്.
0: വൈകിട്ട് 8:05 വിടരുന്ന മുട്ടുകൾ കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 9:15 ചുറ്റുവട്ടം. സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംപോസിയത്തിൽ ക്യുസാറ്റ് സെന്റർ ഫോർ ന്യൂറോ സയൻസിലെ ഡയറക്ടറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ PS ബേബി ചക്രവാണി നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്.
2: കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ചെയ്യുന്ന, ഇതുവരെ നമ്മുടെ തലച്ചോറിൽ വന്നേക്കുന്ന കണക്ഷൻസിനനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ വരുന്നത്. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഒരാളിൽ നിന്ന് ഡിഫറെൻ്റ് ആവണ എല്ലാം ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫോം ചെയ്തുകൊണ്ട് ഇതുവരെ നമുക്ക് പല ഇൻഫ്ലുവൻസസ് അതുപോലെ തന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഇതെല്ലാം വെച്ചിട്ടാണ്.
0: ഇന്ന് വൈകിട്ട് 9:15 ചുറ്റുവട്ടത്തിൽ ഡോക്ടർ PS ബേബി ചക്രവാണി നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്.
2: ഇപ്പൊ നമ്മളൊരു നെഗറ്റീവ് തോട്ട്സ് ആണ് റെഗുലറായിട്ട് എന്റർടൈൻ ചെയ്യണമെങ്കിൽ ആ നെഗറ്റീവ് തോട്ട്സിന് വേണ്ടിയുള്ള നെറ്റ്വർക്ക് നമ്മുടെ ബ്രെയിനിൽ സ്ട്രോങ് ആവും.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ നേരു ദണ്ഡ, ആശിമ അഹ്ലാവത്ത്, മനീഷ കീർ എന്നിവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. അവരുടെ കൃത്യതയും ഉറച്ച ശ്രദ്ധയുമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കിയതെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. കർഷക വന്യജീവി സംഘർഷ പ്രശ്നത്തിൽ കർഷക മനുഷ്യപക്ഷത്തു നിന്ന് പരിഹാരമുണ്ടാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് കോഴിക്കോട് തിരുവമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന IT മിഷന്റെ 5 ഡിജിറ്റൽ സംരംഭങ്ങൾ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ കേരളം 2.0, സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ്, വാട്സപ്പ് സേവനങ്ങൾ, AI ചാറ്റ് ബോട്ട്, കേരളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം എന്നിവയാണ് പദ്ധതികൾ. പാലക്കാട് ജില്ലയിലെ ഉയരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിന് 6 മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. ഇന്ന് ആധാർ ദിനം. ഇന്ത്യയിലെ പൗരന്മാർക്ക് സവിശേഷ

0: മായ തിരിച്ചറിയൽ രേഖ നൽകുന്ന യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സേവനങ്ങളും നേട്ടങ്ങളും വിലയിരുത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ആധാർ ദിനമായി ആചരിക്കുന്നത്. 2026-27 വർഷത്തെ ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിന് അവസാന തീയതി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് നീട്ടി. 31 ഒക്ടോബർ നിന്ന് നവംബർ 21 വരെയാണ് നീട്ടിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്ന് എറണാകുളം ടൗൺ ഹാളിൽ ചേരും. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. അടുത്ത ജനുവരി 4 മുതൽ എറണാകുളത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. ജപ്പാൻ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ ട്രാപ്പ് ഫൈനൽ മത്സരങ്ങൾ അല്പസമയത്തിനകം. ഇന്ത്യയ്ക്കായി ശബദ് ഭരദ്വാജ് മത്സരിക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം. 12:05 ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ലോക ഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടി. ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം. എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. അറിയിപ്പുകൾ തുടരുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിത ഗാനം. സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ഇതിൽ കാലാവസ്ഥാ അധിഷ്ഠിത വിള പരിപാലനം, ഡോക്ടർ നീരജ സിയാറുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് VK സഞ്ജു. ഏഴ് 55 ഒരിടത്തൊരിടത്ത്. മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തച്ചൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. ഇതിൽ സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംപോസിയത്തിൽ ക്യുസാറ്റ് സെന്റർ ഫോർ ന്യൂറോ സയൻസിലെ ഡയറക്ടറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ PS ബേബി ചക്രവാണി നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 കഥാപ്രസംഗം കല്ലുവാതുക്കൽ പുരുഷോത്തമൻ അവതരിപ്പിച്ചത്.

0: കഥ ചന്ദനക്കട്ടിൽ. തിരുവനന്തപുരം റിലി. 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലി. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഇനം വില കിലോയ്ക്ക് രൂപയിൽ. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 50, ചില്ലറ വില 56 രൂപ. മറുനാടൻ മൊത്തവില 48 രൂപ, ചില്ലറ വില 54 രൂപ. പയർ 56, 62, 50, 55. ചേന 40, 45, 38, 42. മരച്ചീനി 30, 34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച 43 രൂപ, 47 രൂപ. ചീര ചുവപ്പ് മൊത്തവില 43 രൂപ, ചില്ലറ വില 47 രൂപ. കുമ്പളങ്ങ 24, 28. ഞാലിപ്പൂവൻ 75, 80. പാളയൻതോടൻ 35, 40. പൂവൻ 60, 65. റോബസ്റ്റ 28, 32. ബീട്രൂട്ട് 60, 67. വെണ്ടയ്ക്ക 45, 50. പാവയ്ക്ക 66, 72. ചുരയ്ക്ക 38, 44. വഴുതന 38, 42. കത്തിരി ഉരുണ്ടത് 38, 42. കാബേജ് 35, 40. ക്യാരറ്റ് 52, 57. കോളിഫ്ലവർ 47, 52. കൊത്തമര 37, 42. കൂർക്ക 86, 92. ചേമ്പ് വലുത് 60, 67. ചേമ്പ് ചെറുത് 40 രൂപ, 45 രൂപ. വെള്ളരി 36, 40. മുരിങ്ങക്കായ 55, 60. ബീൻസ് 110, 117. ഇഞ്ചി 165, 172. പച്ചമുളക് 55, 60. കറിനാരങ്ങ 60, 67. ചെറുനാരങ്ങ 1, 5, 6. കോവയ്ക്ക 66, 72. മാങ്ങ പച്ച 95 രൂപ, 100 രൂപ. സവോള 54, 60. ചെറിയ ഉള്ളി 85, 90. ഉരുളക്കിഴങ്ങ് 34, 38. മത്തൻ 22, 25. പീച്ചിങ്ങ 52, 57. പടവലം 52, 57. തക്കാളി 36, 40. അമരപ്പയർ 65 രൂപ, 70 രൂപ. ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരമാണ് നിങ്ങൾ കേട്ടത്. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. രവിശങ്കർ പാടിയത്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം MG രാധാകൃഷ്ണൻ.

പാടിയത് എം ജി ശ്രീകുമാർ. എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം, വരികൾ എസ് രമേശൻ നായർ.

ലളിതഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പി പി ശ്രീധരനുണ്ണി വരികൾ രചിച്ച് രമേശ് നാരായൺ സംഗീതം നൽകി പി ഷെരീഫ് പാടിയ ഗാനം.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഒരറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 ലോക ഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാമെന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സേവന വാർത്തകൾ. PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകളുടെ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലക്കാട് മുട്ടട സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിലാണ് പരിശീലനം. പ്രവേശനത്തിന് 94-95-06-93-07 അല്ലെങ്കിൽ 04-71-25-50-612 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 04-71-25-50-612. പാലക്കാട് മുട്ടട IHRD സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ BTech, MTech, BSc, MSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കായുള്ള അക്കാദമിക് പ്രൊജക്റ്റുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കും പ്രവേശനത്തിനുമായി 04-71-25-50-612 അല്ലെങ്കിൽ 94-95-06-93-07 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 04-71-25-50-612 അല്ലെങ്കിൽ 94-95-06-93-07.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാർക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അടുത്ത മാസം 31 വരെ അവസരം. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ പോയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾ 0491-29-71-63-3 എന്ന നമ്പറിൽ അറിയാം. 0491-29-71-63-3. പാലക്കാട് മംഗലം ഗവൺമെൻറ് ITIയിൽ 1 ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് വെയർഹൗസ് ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്,

0: മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കണം. ഫോൺ നമ്പർ 0492225454545, അല്ലെങ്കിൽ 9061514773. നമ്പർ ഒരിക്കൽ കൂടി 0492225454545, അല്ലെങ്കിൽ 9061514773.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
0: ആലപ്പുഴ ജില്ലയിൽ അരുക്കുറ്റി കുടുംബശ്രീയുടെ CDS, അമ്പലപ്പുഴ ബ്ലോക്ക് അമ്പലപ്പുഴ സൗത്ത് CDS, ചമ്പക്കുളം ബ്ലോക്ക് തകഴി CDS, വെളിയനാട് ബ്ലോക്ക് പുളിങ്കുന്ന് CDS എന്നീ CDSകളിലായി ആരംഭദശയിലുള്ള 4 ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകളിൽ ക്ലസ്റ്റർ ലെവൽ IFC, RP, സീനിയർ CRP തസ്തികകളിലേക്ക് നിയമനത്തിനായി കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. യോഗ്യതകൾ IFC, RP ഡിഗ്രി സയൻസ്, ഡിപ്ലോമ അഗ്രികൾച്ചർ, അലൈഡ് സയൻസ്. കൃഷിയിലോ ഫാം ബേസ്ഡ് ലൈവ്ലിഹുഡിലോ 1 വർഷത്തെ പ്രവൃത്തി പരിചയം, എക്സ്റ്റൻഷൻ ആൻഡ് മാർക്കറ്റിംഗ് പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡിഗ്രി യോഗ്യത VHSE ഉള്ളവരെ പരിഗണിക്കും. പ്രവൃത്തി പരിചയങ്ങൾ, കുടുംബശ്രീ ഓക്സിലറി അംഗത്വം, ഐഡന്റിറ്റി എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ തപാൽ മുഖാന്തരമോ നേരിട്ടോ 10 മാസം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ ലഭ്യമാക്കേണ്ട വിലാസം: ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, വലിയകുളം, ആലപ്പുഴ 68-80-01. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-225454. നമ്പർ ആവർത്തിക്കാം: 0477-225454. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 UDFനും 15 LDFനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു താണ്ട. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 LDF 15 വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കോട്ടയം തൃക്കൊടിത്താനത്ത് LDF സ്ഥാനാർത്ഥി മഞ്ജു സുജിത്ത് 2140 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പാലക്കാട് പല്ലശനയിൽ LDFഉം തിരുവനന്തപുരം കല്ലറയിൽ UDFഉം ലീഡ് ചെയ്യുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 12 UDFഉം 7 LDFഉം നേടി. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് 5 ഡിവിഷൻ UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. CPIMലെ SBG മോൾ 359 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷനിൽ CPIM സ്ഥാനാർത്ഥി PB ബീന 925 വോട്ടിന് വിജയിച്ചു. പാലക്കാട് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹേമാംബിക നഗർ ഡിവിഷനിൽ CPIMലെ M തൌഷികയും ആലത്തൂർ ബ്ലോക്കിലെ അത്തിക്കൊയ്കയിൽ CPIയിലെ രേഖാസന്തോഷും തൃശൂർ വെള്ളാ ൂർ ബ്ലോക്കിലെ എടത്തിരിഞ്ഞിയിൽ CPIയിലെ VR രമേശും തെരഞ്ഞെടുക്കപ്പെട്ടു. മാനന്തവാടി ബ്ലോക്കിലെ പള്ളിക്കൽ സീറ്റിൽ കോൺഗ്രസിലെ ലീലാ ഗോവിന്ദനും വടക്കഞ്ചേരി തളി ഡിവിഷനിൽ UDF സ്വതന്ത്രൻ രവീന്ദ്രനും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3

0: മുനിസിപ്പാലിറ്റി വാർഡിൽ മട്ടന്നൂരും ചിറ്റൂർ തത്തമംഗലത്തും LDFും ചാലക്കുടിയിൽ UDFും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറയിലും UDFനാണ് ജയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് പരിപാടിയിൽ അധ്യക്ഷനായി. 7 വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6 വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6 വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 April 8 PM മുദ്രാ യോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്രാ യോജനയിലൂടെ സാധിച്ചു. പാലക്കാട് ജില്ലയിലെ ഉയരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിനായി 6 മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മോണിറ്ററിംഗ് കമ്മിറ്റി ചുരുങ്ങിയത് മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തണമെന്ന് കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തണൽ മരങ്ങൾ നടാൻ ഫലപ്രദമായ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ കൺവീനറായ പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സ്വീകരിച്ച നടപടികൾ 3 കമ്മീഷനെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ ചൂട് പ്രതിരോധിക്കാൻ മരങ്ങൾ നടണമെന്നും സുരക്ഷയുടെ പേരിൽ തണൽ മരങ്ങൾ മുറിക്കുന്നത് നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ.
1: സംസ്ഥാനത്ത് അടുത്ത 3 വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും September 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും കൃത്യസമയത്ത് ചികിത്സ തേടാനും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അപായ ഘടകങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും തയ്യാറായാൽ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന 75% ഹൃദ്രോഗങ്ങളും തടയാനാകുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോർജ് കോശി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം ഏതാണ്ട് 6 കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2

0: വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങൾ, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും.
1: രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ച് 146,000 കിലോമീറ്ററിൽ അധികമായതായി കേന്ദ്ര സർക്കാർ. 2014 ഇത് 91,000 കിലോമീറ്റർ ആയിരുന്നു. ദ്രുതഗതിയിലുള്ള ഈ വികസനം കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുകയും വിപണികളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും വേഗത്തിലുള്ള ചരക്കു നീക്കത്തിന് സഹായിക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട ചരിത്രം കുറിച്ചു. ഷൂട്ടിംഗ് വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യൻ സംഘം വെള്ളി മെഡൽ നേടി. നീരു, മനീഷ കീർ, ആഷിമ അഹ്ലാവത്ത് എന്നിവരുടെ സംഘമാണ് മെഡൽ കരസ്ഥമാക്കിയത്. 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി നിലവിൽ 11-ാം സ്ഥാനത്താണ് ഇന്ത്യ. BJP സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും സഹ ചുമതലയുള്ള നേതാക്കളുടെയും യോഗം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ദേശീയ അധ്യക്ഷൻ നിതിൻ നമീനാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. SIRമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. രാഷ്ട്രീയ പരാജയം മറയ്ക്കാൻ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നതായും അദ്ദേഹം ആരോപിച്ചു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റ് 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും അവയുടെ ഘടകങ്ങൾക്കും മേൽ തീരുവ ചുമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ, മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 120 പോയിന്റ് കുറഞ്ഞ് 72,652, നിഫ്റ്റി 32 പോയിന്റ് താഴ്ന്ന് 22,749 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 109,120 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 ഇടത്ത് UDFനും 15 ഇടത്ത് LDFനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് കോശി സംസാരിക്കുന്നു.
0: ഇന്ന് September 29 ലോക ഹൃദയ ദിനം. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം. വിശ്രമമില്ലാതെ ഒരു നിമിഷം പോലും നിർത്താതെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഹൃദയം മടികൂടാതെ മിടിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് ഓരോ വർഷവും കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് പ്രധാന കാരണമാകുന്നത് ഹൃദ്രോഗവും രക്തധമനി രോഗങ്ങളുമാണ്. ഹൃദയാഘാതം, ഹൃദയസ്തംഭനം, പക്ഷാഘാതം, ഹൃദയപ്രവർത്തന മാന്ദ്യം എന്നീ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഭാരതത്തിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഇത് താരതമ്യേന ചെറിയ പ്രായത്തിലാണ് സംഭവിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ 60-70 വയസ്സിൽ വരുന്ന രോഗം കേരളീയരിൽ പലപ്പോഴും 50-40 താഴെ കാണപ്പെടുന്നു. ഇത് വളരെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല കാര്യമുണ്ട്. ഹൃദ്രോഗങ്ങളിൽ വലിയൊരു പങ്ക് നമുക്ക് തടയുവാൻ സാധിക്കും, മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗം ഏതാണ്ട് 75% തടയാൻ സാധിക്കുന്നവയാണ്. ജീവിതശൈലി നിയന്ത്രണങ്ങൾ വഴിയും അപായ കാരണങ്ങൾ, അതായത് റിസ്ക് ഫാക്ടേഴ്സ്, മുൻകൂട്ടി മനസ്സിലാക്കി തടയുകയോ ഫലപ്രദമായി ചികിത്സിക്കുകയോ ചെയ്യുന്നത് വഴിയും ഇത് സാധ്യമാണ്. ഹൃദ്രോഗത്തിന് വഴിതെളിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുകവലി ശീലം, രക്താതിസമ്മർദ്ദം, പ്രമേഹം, രക്തത്തിലെ കൂടുതലായിട്ടുള്ള കൊളസ്ട്രോൾ എന്നിവയാണ് ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. പുകവലിയെ പറ്റി തന്നെ ആദ്യം പ്രതിപാദിക്കാം. ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. അമിതമായ പുകവലി

രോഗസാധ്യത 4 ഇരട്ടി വരെ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരിക്കലും പുകവലിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ പോലെയുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രായത്തിലും പുകവലി നിർത്തുന്നതുകൊണ്ട് ഗണ്യമായ പ്രയോജനമുണ്ട്. പുകവലി അതറോസ്ക്ലറോസിസ് എന്ന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നു. നിക്കോട്ടിനും കാർബൺ മോണോക്സൈഡ് എന്നീ രാസഘടകങ്ങളുമാണ് സാധാരണയായി ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്നത്. ഇവ രക്തധമനികളുടെ ആന്തരിക ആവരണത്തിന് കേടുവരുത്തുന്നു. ഓക്സിജൻ എത്തിക്കുന്നതിൽ വ്യതിയാനമുണ്ടാക്കുവാനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ ചില ഭാഗങ്ങളിൽ ഒത്തുകൂടുവാനും രക്തം കട്ടപിടിക്കുവാനും കാരണമാകുന്നു. നിക്കോട്ടിൻ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ഹൃദയമിടിപ്പിൽ താളപ്പിഴകൾ ഉണ്ടാക്കുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പുകവലി രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവിലും വികേന്ദ്രീകരണത്തിനും ഹാനികരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രക്തത്തിലെ ഹാനികരമായ കൊളസ്ട്രോളായ LDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും സഹായിയായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് രക്തധമനികളിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് വഴിതെളിക്കുന്നു. പുകവലിക്കാരുടെ സമീപത്ത് പുക ഏറ്റു ശ്വസിക്കുന്നത്, അതായത് പാസീവ് സ്മോക്കിംഗ്, സാരമായ തോതിൽ ദോഷഫലങ്ങളുണ്ടാകും. അതുകൊണ്ട് താമസ സ്ഥലങ്ങളിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും പുകവലി പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. രണ്ടാമതായി രക്താതിസമ്മർദ്ദം. രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം സദാ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം രക്തധമനികളുടെ ഭിത്തിയുടെ ഉൾഭാഗത്ത് ചെലുത്തുന്ന സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, അതായത് ബ്ലഡ് പ്രഷർ. ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത്, അതായത് സിസ്റ്റളി, രക്തം ഹൃദയത്തിൽ നിന്ന് രക്തധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഈ സമയത്തുള്ള രക്തസമ്മർദ്ദത്തിനാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് ഘട്ടത്തിൽ ഹൃദയത്തിൻ്റെ രക്തം വന്ന് നിറയുന്നു. ഈ സമയത്ത് രക്തധമനിയിലുള്ള മർദ്ദത്തിനാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് മർദ്ദം വരയുടെ മുകളിലായും ഡയസ്റ്റോളിക് മർദ്ദം വരയുടെ താഴെയായും രേഖപ്പെടുത്തുന്നു. സാധാരണയായുള്ള രക്തസമ്മർദ്ദം മിക്കവരിലും 120/80 താഴെയാണ്. ഇത് 140/90 മുകളിലാകുമ്പോഴാണ് രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദമുള്ള മിക്ക രോഗികളിലും തന്നെ പ്രത്യേക രോഗലക്ഷണങ്ങളൊന്നും തന്നെ അനുഭവപ്പെടാറില്ല. അതുകൊണ്ടാണ് രക്താതിസമ്മർദ്ദം സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത്. പ്രായപൂർത്തിയായ വ്യക്തികൾ വർഷത്തിലൊരിക്കലെങ്കിലും രക്തസമ്മർദ്ദം നിശ്ചയമായും പരിശോധിക്കേണ്ടതാണ്. രക്താതിസമ്മർദ്ദമുള്ള വ്യക്തികൾ ആഹാര നിയന്ത്രണം, ക്രമമായ വ്യായാമം, ശരീരഭാരം കുറയ്ക്കുക തുടങ്ങിയുള്ള ജീവിതചര്യയിലെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഒരളവ് വരെ കുറയ്ക്കുവാൻ പറ്റും. എന്നാൽ മിക്ക വ്യക്തികളിലും ഇതിനു പുറമെ മരുന്നുകളും ആവശ്യമാണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ മിക്ക രോഗികളിലും രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ ക്രമീകരിക്കുവാൻ സാധിക്കും. മൂന്നാമതായി രക്തത്തിലെ അമിതമായ കൊഴുപ്പ്. കൊഴുപ്പ് പ്രധാനമായും കൊഴുപ്പമ്ലമായാണ് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ലഭ്യമായിട്ടുള്ളത്. ഇവ പൂരിത രൂപത്തിലും അപൂരിത രൂപത്തിലും കാണപ്പെടുന്നു. പൂരിത കൊഴുപ്പമ്ലങ്ങൾ പ്രധാനമായും പാൽമിറ്റിക് ആസിഡ്, മെറസ്റ്റിക് ആസിഡ്, ലോറിക് ആസിഡ് എന്നിവയാണ്. പൂരിത കൊഴുപ്പമ്ലങ്ങൾ, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ്, രക്തത്തിലെ കൊളസ്ട്രോളും LDL കൊളസ്ട്രോളും ഉയർത്തുന്നു. മാംസപദാർത്ഥങ്ങളിലും ക്ഷീരപദാർത്ഥങ്ങളിലും തേങ്ങ, മിക്ക എണ്ണകളിലും, അതായത് വെളിച്ചെണ്ണ, പാം ഓയിൽ, ഇതിലെല്ലാം തന്നെ പൂരിത കൊഴുപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് 170 mg കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. LDL കൊളസ്ട്രോളിൻ്റെ അളവ് 130 mg താഴെയായിരിക്കണം. എന്നാൽ പ്രമേഹ രോഗികളിലും രക്താതിസമ്മർദ്ദമുള്ളവരിലും LDL കൊളസ്ട്രോളിൻ്റെ അളവ് 100 mg കൂടുവാൻ പാടില്ല. നല്ല കൊളസ്ട്രോളായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് 45 mg കൂടിയിരിക്കുന്നതാണ് നല്ലത്. രക്തത്തിലെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് 150 mg താഴെയായിരിക്കണം. ആഹാര നിയന്ത്രണം കൊണ്ടും ക്രമമായ വ്യായാമം കൊണ്ടും രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാമെങ്കിലും ഇതിന് പലപ്പോഴും മരുന്നുകൂടി ആവശ്യമായി വരാറുണ്ട്. നാലാമതായി പ്രമേഹം. പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗ സാധ്യത സാധാരണക്കാരേക്കാൾ 3 മുതൽ 4 ഇരട്ടി അധികമാണ്. ഹൃദ്രോഗം മൂലം മരണം സംഭവിക്കാനുള്ള സാധ്യതകളും ഇവരിൽ കൂടുതലാണ്.
പ്രായപൂർത്തിയായ വ്യക്തികൾ വർഷത്തിലൊരിക്കലെങ്കിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പുള്ള

0: രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 110 മില്ലിഗ്രാമിൽ താഴെയായിരിക്കണം. ആഹാരത്തിന് ശേഷം 140 മില്ലിഗ്രാമിൽ കൂടാൻ പാടില്ല. ആഹാരത്തിന് മുൻപുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 126 മില്ലിഗ്രാമിൽ കൂടുതലാണെങ്കിൽ പ്രമേഹ രോഗമുള്ളതായി കണക്കാക്കാം. പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും ബാധിക്കുന്നു. ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കകളുടെ പ്രവർത്തന മാന്ദ്യം, നേത്രങ്ങളുടെ റെറ്റിനയുമായി ബന്ധപ്പെട്ട റെറ്റിനോപ്പതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രമേഹ രോഗം ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ശരിയായി ചികിത്സിച്ച് നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മിക്ക അപകടങ്ങളിൽ നിന്നും ഒരു വലിയ അളവ് വരെ മോചനം ലഭിക്കും. അമിതമായ ശരീരഭാരം ഹൃദ്രോഗത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പ്രമേഹം, രക്താതിസമ്മർദ്ദം, അകാലത്തിലുള്ള ഹൃദ്രോഗബാധ, ഹൃദ്രോഗ മരണങ്ങൾ, അപ്രതീക്ഷിതമായ മരണങ്ങൾ, ഹൃദയ പ്രവർത്തന മാന്ദ്യം എന്നിവയെല്ലാം തന്നെ അമിതവണ്ണമുള്ളവരിൽ കൂടുതലാണ്. ശരീരം ആകമാനമുണ്ടാകുന്ന വണ്ണത്തെക്കാൾ അപകടകാരിയാണ് ഉഭയഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചുള്ള വണ്ണം, അതായത് അബ്ഡോമിനൽ ഒബീസിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഒബീസിറ്റി. വ്യായാമം തീരെ ചെയ്യാത്തവരിലും വളരെ കുറച്ച് മാത്രം ചെയ്യുന്നവരിലും ഹൃദ്രോഗവും ഹൃദയാഘാതവും കൂടുതലായി കാണപ്പെടുന്നു. നേരത്തെ ഹൃദ്രോഗം ബാധിച്ചിട്ടുള്ളവരിലും അല്ലാത്തവരിലും വ്യായാമമില്ലായ്മ ഒരുപോലെ ദോഷം ചെയ്യുന്നു. ക്രമമായുള്ള വ്യായാമം ഹൃദയരോഗ സംബന്ധമായുള്ള പല അപായ സാധ്യതകളെയും കുറച്ച് ഹൃദ്രോഗം പിടിപെടാനുള്ള സാഹചര്യം നന്നേ കുറയ്ക്കുന്നു. ഇതിലേറ്റവും പ്രധാനം രക്തത്തിലെ കൊഴുപ്പിന്റെ അളവിൽ വ്യത്യാസം വരുത്തുന്നു. എച്ച് ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിക്കുകയും എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തത്തിലെ ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്നതിനും വ്യായാമം സഹായിക്കുന്നു. മാനസിക പിരിമുറുക്കം ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. അത് കുറയ്ക്കുന്നതിന് നമ്മൾ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. പലതരം ഹോബികളിൽ ഏർപ്പെടുക, യോഗാഭ്യാസം, ധ്യാനം എന്നിവയെല്ലാം തന്നെ ഇതിന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങൾ, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും. ഈ വേൾഡ് ഹാർട്ട് ഡേയിൽ ഹൃദയമിടിപ്പ് നിലയ്ക്കാതെ ഹൃദയത്തെ സംരക്ഷിക്കാം. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ള പ്രതിജ്ഞ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം.
1: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് കോശി. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 ഇടത്തും LDFന് 15 ഇടത്തും വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 ഇടത്തും LDF 15 ഇടത്തും 4 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡിലും UDFനാണ് വിജയം. പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡിലും കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡിലും LDF വിജയിച്ചു. തൃശൂർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ UDFനാണ് വിജയം. 3 ജില്ലാ ഡിവിഷനുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷനിൽ LDF വിജയിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷനിൽ UDFനാണ് വിജയം. പാലക്കാട് പല്ലശ്ശന ഡിവിഷനിൽ LDF ലീഡ് ചെയ്യുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 13 എണ്ണം UDFും 7 എണ്ണം LDFും നേടി. 3 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 ഇടത്ത് LDFും 1 ഇടത്ത് UDFും 1 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ

0: സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ പങ്കുവയ്ക്കും. സംയുക്ത സേനാ മേധാവി, നാവിക കരസേനാ മേധാവിമാർ തുടങ്ങിയവരും കമാൻഡർമാരുമായി സംവദിക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നാവികസേന നൽകുന്ന സംഭാവനകൾ മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്തമാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സംരംഭകത്വ പ്രോത്സാഹനത്തിനായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ചെറുകിട സംരംഭങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഇതിനുവേണ്ട സാമ്പത്തിക പിന്തുണ ഉറപ്പുവരുത്തുന്നതിനുമാണ് 2015 നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പ വിതരണം ചെയ്തതിലൂടെ വലിയ മാറ്റങ്ങൾക്കാണ് പദ്ധതി വഴി തുറന്നത്. തുടക്കത്തിൽ 10 ലക്ഷം വരെയായിരുന്ന വായ്പാ സഹായം 2024 ഒക്ടോബർ മുതൽ 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെയുള്ള വായ്പകളിൽ 68% സ്ത്രീകൾക്കും 51% SC ST OBC സംരംഭകർക്കുമാണ് നൽകിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാമ്പത്തിക ഉന്നമനം ഉറപ്പുവരുത്താനും ഈ സുപ്രധാന പദ്ധതിയിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഹൃദ്രോഗ സൂചനകൾ തുടക്കത്തിലെ തിരിച്ചറിയുക, ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക, രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുക, കൃത്യസമയത്ത് ചികിത്സ തേടുക എന്നിവയുടെ പ്രാധാന്യം ദിനം ഓർമ്മപ്പെടുത്തുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയം സംബന്ധിച്ച ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 5 സ്വർണം. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് വ്യക്തിഗത ട്രാപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് നീരു. വനിതകളുടെ ട്രാപ്പ് ടീം ഇവന്റിൽ നീരു ധാണ്ട, ആഷിമ അഹ്ലാവത്, മനീഷ ഖീർ സഖ്യം വെള്ളി നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 11 സ്ഥാനത്താണ് ഇന്ത്യ. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമാണിത്. 4th കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഒക്ടോബർ 2 കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16th നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി

0: രൂപാന്തരപ്പെടുന്നത്. മട്ടന്നൂരിനടുത്തുള്ള കോട്ടയം കോവിലകത്തെ വീരകേരളവർമ്മ എന്ന കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
1: 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് അയച്ചു നൽകിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റു 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും ഘടകങ്ങൾക്കും മേൽ തീരുവ ചുമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഇതിലുൾപ്പെടുന്നു. പേറ്റന്റുള്ള ചില മരുന്നുകളുടെയും അവയുടെ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിനിടെയാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 353 പോയിന്റ് ഇടിഞ്ഞ് 72,417-ലും നിഫ്റ്റി 92 പോയിന്റ് നഷ്ടത്തിൽ 22,688-ലുമാണ് വ്യാപാരം തുടരുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,09,120 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. ഒക്ടോബർ 1 രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായതിനു ശേഷമേ സംസ്ഥാനത്തെ ട്രഷറികളിൽ പെൻഷൻ, സേവിംഗ്സ് ബാങ്ക് ഇടപാടുകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. സെപ്റ്റംബർ 30 ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് പൂർണ്ണമായും ഏജൻസി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതിനാലാണ് കാലതാമസം. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 ഇടത്തും LDFന് 15 ഇടത്തും വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്. ഗാനോത്സവം.

ഏവർക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധാനം ബോംബെ രവി. കത്തെഴുതി ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തോപ്രാംകുടി നിന്നും മനോഹരൻ.

ചിത്രം ഉദ്യോഗസ്ഥ, ഗായകൻ പി ജയചന്ദ്രൻ. യൂസഫലി കേച്ചേരിയുടെ വരികൾ, എം എസ് ബാബുരാജിൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി കത്തെഴുതിയത് പി എം വാസുദേവൻ നമ്പൂതിരിയും കുടുംബവും മുളഞ്ഞൂരിൽ നിന്ന്.

ചേരാൻ നല്ലൂരിൽ നിന്ന് ഇസ ഇഷാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നരസിംഹം എന്ന ചിത്രത്തിൽ സുജാത മോഹൻ പാടിയ ഗാനമാണ്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണ നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിറക്കൂട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം, പൂവച്ചൽ ഖാദറിന്റെ വരികൾ, സംഗീതം ശ്യാം. കരുമലൂരിൽ നിന്ന് കെ വി സുദർശനാണ് ഈ ഗാനത്തിനായി കത്തയച്ചത്.

യേശുദാസിൻ്റെ ശബ്ദം, ചിത്രം പളുങ്ക്. ഗാനശില്പികൾ വയലാർ മോഹൻ സിതാര. കടുത്തുരുത്തി നിന്നും പി ടി ജയനാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 ലോക ഹൃദയദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-242639 അല്ലെങ്കിൽ 0484-242639 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. ഗായകൻ യേശുദാസ്, ചിത്രം കാരുണ്യം. വരികൾ എഴുതി ചിട്ടപ്പെടുത്തിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു PT മാധവൻ, തുരുത്തിക്കരുതുന്നു.

എം ജെ ശ്രീകുമാറും ചിത്രയും അദ്വൈതം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, ഈണം പകർന്നത് എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനത്തിനായി കത്തെഴുതിയത് ഷാഫി, ഷറഫുനിസ, മിദ്ലജ്, മിൻഹജ്, ഫാത്തിമ എന്നിവർ ചെമ്മലശ്ശേരിയിൽ നിന്ന്.

ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിലമ്പ് എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഭരതൻ്റെ ഇരടികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ. പാട്ട് ആവശ്യപ്പെട്ട് കത്തെഴുതിയത് ആദിദേവ്, വിനു എന്നിവർ തുരുത്തിക്കരയിൽ നിന്ന്.

യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ചമ്പക്കുളം തച്ചൻ. വരികൾ ബിശു തിരുമല, ഈണം രവീന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജി, വെള്ളിത്തിരുത്തി.

ചിത്രം ഞാൻ ഗന്ധർവൻ, ആലാപനം യേശുദാസ്, സംഗീതം ജോൺസൺ, രചന കൈതപ്പുറം. കത്തെഴുതിയത് ചാരുബാബു, നന്ദന, സുജാത, കുഞ്ഞമ്മ എന്നിവർ വടുതല നിന്നു.

ചിത്രം അച്ചുവിൻ്റെ അമ്മ, പാടിയത് ചിത്ര. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജ. ഈ ഗാനത്തിനായി കത്തെഴുതിയിരിക്കുന്നത് പെരുമ്പടപ്പ് നിന്നും സിമി ഫിജി.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഫീമെയിൽ ഹോസ്റ്റൽ സൂപ്രണ്ട് വാർഡൻ മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തസ്തികയിൽ ഒരു വർഷത്തെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി ലഭിക്കേണ്ട അവസാന തീയതി 1 മാസം. വിശദ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ യോഗ്യരായ ITI വൊക്കേഷണൽ വിദ്യാർത്ഥികളിൽ നിന്ന് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് നടത്തുന്നതിനായി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ എന്നിങ്ങനെ വിവിധ തസ്തികകളിലായി ആകെ 205 ഒഴിവുകളാണുള്ളത്. വിശദ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 8 മാസം. ഇമെയിൽ വിലാസം apprenticeship@cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.cochinshipyard.in. ഇമെയിൽ വിലാസം apprenticeship@cochinshipyard.in.
1: റേഡിയോ ഹെൽത്ത്.

0: ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
2: ഗാനം പ്രകൃതിയുടെ രുചി.
3: കൽട്രോണിന്റെ എറണാകുളം കലൂർ നോളജ് സെന്ററിൽ സർക്കാർ അംഗീകൃതവും നോർക്ക അറ്റസ്റ്റേഷന് യോഗ്യവുമായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് വിത്ത് ഇ ഗാഡ്ജറ്റ് ടെക്നോളജി, PSC നിയമനങ്ങൾക്ക് യോഗ്യമായ PGDCA, DCA എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0484-297-1400 അല്ലെങ്കിൽ 8590-605-2 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 0484-297-1400 അല്ലെങ്കിൽ 8590-605-2.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ പ്രകൃതിയുടെ രുചി.
3: മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിഭാഗത്തിൽ ശില്പകല, അപ്ലൈഡ് ആർട്സ്, പെയിന്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ പകർപ്പും അസൽ രേഖകളും സഹിതം 9 AM പ്രിൻസിപ്പളിന് മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാകണം. സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ കേരള നോളജ് ഇക്കണോമി മിഷനുമായി ചേർന്ന് SSLC അഥവാ +2 യോഗ്യതയുള്ളവർക്ക് വേണ്ടി നടത്തുന്ന 6 മാസത്തെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഥവാ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും അഡ്മിഷനുമായി 9496-2447-01 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9496-2447-01. സേവന വാർത്തകളാണ് നിങ്ങളിതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2:14.
5: ആകാശവാണി FM വാർത്തകൾ.
3: സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മേൽക്കൈ. കണ്ണൂർ, കോട്ടയം, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ LDF മുൻതൂക്കം നേടിയപ്പോൾ ഇടുക്കി, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ UDFനാണ് മേൽക്കൈ. പോത്തൃക്ക പഞ്ചായത്ത് വാർഡിൽ NDA മുന്നണിയിലെ 2020 വിജയിച്ചു. വന്യജീവി സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 21 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഉദ്ഘാടനം കോഴിക്കോട് തിരുവമ്പാടിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനും പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നതിനും നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഫെഡറേഷൻ ഓഫ് വട്ടിയൂർക്കാവ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമായി നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ രാവിലെ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമാണ് സർവീസ്. BJP സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും സഹചുമതലയുള്ള നേതാക്കളുടെയും യോഗം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് യോഗത്തിൽ അധ്യക്ഷൻ. പാലക്കാട് ജില്ലയിൽ കൂടിവരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിന് 6-അംഗ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുവാനും നിർദ്ദേശമുണ്ട്. 4-ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം 2 ഒക്ടോബർ കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകൾ ആണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോ വിഭാഗത്തിൽ നരേന്ദർ ബർഗാളിന് വെങ്കലം. സെമിയിൽ കസാഖിസ്ഥാനെയാണ് ബർവാൾ തോൽപ്പിച്ചത്.
5: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയരെ, എല്ലാവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പറുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. മൂന്ന് നമ്പറുകളുണ്ട്: 94 46 45 58 88. മറ്റൊരു നമ്പർ 04 84 24 26 397. പിന്നെ 04 84 24 386. അപ്പോൾ വിളിച്ചോളൂ. ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആരാ സംസാരിക്കുന്നത്? മുരളി. കൊടുങ്ങല്ലൂര്
2: എവിടുന്നുരം.
1: ഓക്കെ, ശരി. ഈ എസ് എൻ പുരം എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് നാടുകളിലുണ്ട് അല്ലേ?
2: നാരായണപുരം.
1: അതെ അതെ, അതാണ്.
2: അവിടെ എനിക്ക് തയ്യൽ പണിയാണ്, ടൈലറിംഗാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ചെന്തെങ്ങ് ബസാർ എന്നാണ്.
1: ചെന്തെങ്ങ് ബസാർ, അത് കൊള്ളാം. ഓ ശരി. അതെ അതെ. അപ്പൊ പാട്ട് ഏതാ വേണ്ടേ?
2: പാട്ടേ പന്തലിട്ട ദൂരചക്രവാളം. ആ പാട്ട്
1: മാരിവില്ലിൻ പന്തലിട്ട ദൂരചക്രവാളം അല്ലേ? ആ ശരി. അപ്പൊ അത് ഉണ്ടോന്നൊന്ന് നോക്കിയേക്കട്ടെ നമ്മളിവിടെ.
2: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ, അവിടുത്തെ വിശേഷങ്ങളെല്ലാം. എന്താണ്? ആ പറഞ്ഞു. ഓക്കെ, ആളടുത്തുണ്ടോ ഇപ്പോ? ശരി, അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മിനിക്കും ഒരു ഹായ്.
2: അതെ.
1: അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാ? ഓക്കെ ശരി. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് തീർത്ഥയാത്ര എന്ന് പറയുന്ന സിനിമയിലെ ഈ പാട്ടങ്ങ് കൊടുക്കാം.
2: അപ്പൊ
1: എന്തായാലും പാട്ട് കേക്കാട്ടോ. ഓക്കെ അപ്പൊ. ആ

0: ഹലോ ഹലോ.
1: ഹലോ,
0: ആ
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ വിളിക്കുന്നത്.
0: ആണോ? ഓക്കെ, അപ്പൊ
1: ആ
0: സ്വാഗതം പരിപാടിയിലേക്ക്.
1: തൃശ്ശൂരിൽ നിന്നാണ്.
0: ആ പേരെന്താ?
1: രാജൻ.
0: രാജൻ
1: നാട്ടുകാരാന്ന് പറഞ്ഞാ തൃശ്ശൂരും കൊച്ചിയിലൊക്കെ അറിയാ ഒരു ഇതാവും.
0: രാജൻ എന്താ ഫുൾ പേരെന്താ പറഞ്ഞേ? രാജൻ
1: അർനാട്ടുകര.
0: അർനാട്ടുകര. ഓക്കെ, ശരി.
1: തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കില്.
0: ആ നമ്മുടെ ഇങ്ങോട്ട് കത്തൊക്കെ അയക്കാറുണ്ടോ?
1: വിളിക്കാറുള്ളോ?
0: വിളിക്കാറേ ഉള്ളൂ. വെള്ളിത്തിരയിലേക്ക് ആദ്യമായിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത്. ഓ ശരി. ആ ഹാ ഹാ ഞാനോർത്ത് ഒരു പുതിയ ശ്രോതാവാണ്, ആദ്യമായിട്ട് വിളിച്ചതാണെന്നാണ് വിചാരിച്ചത്. ആ ആ പക്ഷെ പുതിയ ശ്രോതാവല്ല.
1: ആഹാ,
0: ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: ഓ, എപ്പോഴാ തുറക്കണേ?
1: 5:30 തുറക്കുള്ളോ?
0: 5:30. ഓക്കെ, അവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ?
1: പോർക്ക്, ബീഫ്, ബോട്ടി, മുട്ട, ഗ്രീൻ പീസ്.
0: ആ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ സ്പെഷ്യലും ഉണ്ട്. ശരി. ആഹാ, അത് കൊള്ളാം. ഒരാഴ്ചയായുള്ളൂ അല്ലേ? അപ്പൊ ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ദേ വെള്ളിത്തിരയിലേക്ക് കിട്ടിയും കഴിഞ്ഞു. അതാണ്
1: ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചന്റെ കാലത്ത് ഉച്ചക്കുള്ള പരിപാടി കേട്ടു.
0: കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചക്കോ? ഞാനായിരിക്കില്ല കേട്ടോ, അത്
1: മറ്റേ മാഡം.
0: പ്രീതി, പ്രീതി ജോസഫ് ആയിരിക്കും.
1: അല്ല അല്ല അല്ല, വേറെ
0: ലൗലി മോളോ?
1: ആ ലൗലി.
0: ആ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ലൗലി ചേച്ചിയോ പ്രീതി ചേച്ചിയോ ആയിരുന്നിരിക്കും അന്ന്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് കേട്ടിട്ട്? ആഹാ, അത് കേട്ടാ മതി. അപ്പൊ ഇനി കൊച്ചി തന്നെ വെക്കുമല്ലോ? ആ അത് മതി. അപ്പൊ ഇന്ന ഏതാ പാട്ട്
1: വേണ്ടത്?
0: ആ അതാണ്. നമ്മള് തന്നെയാണോ കുക്ക് ചെയ്യണേ അവിടെ ഇതെല്ലാം? ആ ശരി ശരി. എന്താ ആളുടെ പേര്? ജീന. ഓക്കെ, അപ്പൊ ജീനയോടൊരു നമസ്കാരം.
1: നേരം വെളുത്ത റേഡിയോ ഓൺ ചെയ്തിട്ട് പറ്റുള്ള പരിപാടികൾ ചെയ്യുള്ളോ?
0: ആ ശരി.
1: അപ്പൊ അതായത് ഓരോ ടൈമിന് ഓരോ ടൈം ഇതറിയാലോ നമുക്ക്.
0: അതെ അതെ,
1: നമുക്ക് ക്ലോക്ക് നോക്കേണ്ട ആവശ്യമില്ല.
0: അതെ. അപ്പൊ ഏത് പാട്ട് രണ്ടുപേർക്കുമായിട്ട് ഞങ്ങള് വെച്ചു തരണ്ടേ?
1: തകരയിലത്തെ ജാനകിയമ്മ പാടിയ പാട്ട്.
0: മൗനമേ എന്നുള്ള പാട്ടായിരിക്കും.
1: ഓക്കെ
0: ശരി, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ശരി ശരി.
0: അപ്പൊ ഇനിയും കേൾക്ക, കൊച്ചി തന്നെ കേൾക്ക. ശരി. ഒന്ന്
1: 4 മണിയിലത്തെ പരിപാടി കേൾക്കാൻ പറ്റില്ല, അപ്പോഴേക്ക് ഞാൻ പോകും.
0: ആ ശരിയാണ്.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ ആരാ സംസാരിക്കുന്നത്?
1: എൻ്റെ പേര് ഷീല എന്നാണ്.
0: ഷീല, എവിടെ നിന്നാ വിളിക്കണേ?
1: ചേർത്തല.
0: ചേർത്തല. ഓക്കെ, നല്ല ശബ്ദം കേട്ടോ. ചേർത്തല എവിടെയാ കേട്ടോ?
1: ചേർത്തല പള്ളിപ്പുറം തിരുനെല്ലൂർ എന്ന് പറയും.
0: തിരുനെല്ലൂർ. ആ ശരി, അത് വളരെ പ്രശസ്തമായ പ്രദേശമാണ്.
1: അയ്യോ, തിരുനെല്ലൂർ കരുണാകരൻ അങ്ങനെ നമ്മുടെ ഒരു കവി ഉണ്ടായിരുന്നല്ലോ, അതല്ല. തിരുനെല്ലൂർ എന്ന് പറയുമ്പോ അതൊരു ഗ്രാമപ്രദേശം.
0: നല്ലൊരു ഗ്രാമപ്രദേശം അല്ലേ?
1: അതെ അതെ. കായലും പടിഞ്ഞാറ് കടലും പിന്നെ നമ്മളെ പച്ചപ്പൊക്കെയുള്ള ഒരു പ്രദേശം.
0: ഓക്കെ, സ്വന്തം നാട് നല്ല ഇഷ്ടാണോ?
1: ഓ പിന്നെ ഞങ്ങക്ക് അവിടെ നല്ല രസമല്ലേ, കായല് പറ്റലൊക്കെ ഉണ്ട്. പിന്നെ മീൻ പിടിക്കുന്നതും മീൻ പിടിക്കാനായിട്ട് പോകുന്നതും കമ്പോ ചീനവല കമ്പവല ഇതെല്ലാം രണ്ടും ഒന്നാണ്, എങ്കിലും പറ്റുണ്ട്. നല്ല രസമല്ലേ.
0: പിന്നെ ഇതൊക്കെ കേട്ടിട്ട് തന്നെ നല്ല രസം തോന്നുന്നു. ഞങ്ങൾ ഈ നല്ല ചൂടത്തിരുന്നിട്ട് കായലും കടലും എന്നൊക്കെ പറയുമ്പോ അത് തന്നെ
1: കാറ്റൊക്കെ കിട്ടും, നല്ല കാറ്റൊക്കെ കിട്ടും.
0: നല്ല കാറ്റാണല്ലേ അവിടെ.
1: ഫിഷ് മീന് കിട്ടും.
0: പിന്നെ എന്ത് വേണം, ജീവിക്കാനുള്ള എല്ലാ നല്ല കാര്യങ്ങളും അവിടെ ഉണ്ട്. ശരി, അപ്പൊ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോഴത്തേക്ക് അവിടെ കറങ്ങിടക്കലാണോ?
1: പറ്റയാ വീട്?
0: പറ്റയാണോ വീട്? ആ അപ്പൊ പിന്നെ ഒന്നും വേണ്ട, നേരെ ഒരു കാലെടുത്ത് വെച്ചാ മതി.
1: വലിയ വള്ളമൊക്കെ അവിടെ കിടപ്പുണ്ട്, വള്ളത്തിലൊക്കെ കയറി ഇരിക്കെ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ വരുമ്പോ ഇതുപോലെ വള്ളമായിട്ട് ആരെങ്കിലും ഒക്കെ ഇവിടെ അത്ര

0: നല്ലത് സ്വന്തക്കാര് തീരെ നല്ല തിരിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അവർക്ക് ഇത് അറിയാല്ലാത്ത ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ ഞങ്ങള് വള്ളത്തിലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും.
1: ആ ശരി ശരി. അപ്പോ എന്തെങ്കിലും ടൂറിസം ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, ഞങ്ങളിത് ഇവിടെ കട്ട്ലേറ്റിന്റെ പണിയാ.
1: ഓ ശരി.
0: ഞങ്ങൾ 9 പേരുണ്ട്. ഞങ്ങൾ 9 പേര്, പേര് പറഞ്ഞോട്ടെ?
1: ആ പറഞ്ഞു.
0: ലൗലി, പിന്നെ ശാന്തമ്മ, വിജയമ്മ, മൃദുല, സുജാത, സരിത, പിന്നെ പേര് സുജ, 2 സുജാതമാരുണ്ട്. പിന്നെ ഈ പാവം ഞാനും.
1: സ്വയം അങ്ങ് പറഞ്ഞേക്കുവാ പാവമാണെന്ന്. ശരി, ഞങ്ങള് വിശ്വസിച്ചു പാവം ഷീലയാണെന്ന്. ശരി, അപ്പോ ഈ കൂട്ടുകാരോടെല്ലാം അന്വേഷണം പറയണോ കേട്ടോ? കേട്ടോണ്ടിരിക്കയാണ്, എന്ത് പറയാനല്ലേ വേറെ പ്രത്യേകിച്ച്. ശരി, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഓ എന്താ
0: എന്നിട്ട് കിട്ടുന്നില്ല ഞങ്ങൾക്ക്. പിന്നെ എന്റെ ലാൻഡ് ഓർത്തിന്റെ ഈ ലാൻഡ് ഫോണിന്റെ നമ്പർ ആയതുകൊണ്ടാണ് എടുക്കാത്തുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു.
1: ഇപ്പൊ സംശയം തീർന്നില്ലേ? വിളിച്ചാ കിട്ടും, ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടും.
0: കിട്ടും, അതെ
1: അതെ. അപ്പൊ ഏതാ പാട്ട് വേണ്ടത് ഷീല?
0: പാട്ട് വേണ്ടത് ശ്രുതി
1: പാട്ട് വയ്ക്കാൻ. നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. ഞാൻ നല്ല ശബ്ദം എന്ന് പറഞ്ഞത് തെറ്റിയില്ല, നല്ല പാട്ടും പാടി നന്നായിട്ട്. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാട്ടോ.
0: അപ്പൊ
1: ഷീലയ്ക്കും ബാക്കി കൂട്ടുകാർക്കും ഒക്കെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. ശരി എന്നാ.

പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88.

0: മറ്റൊരു നമ്പർ 04842426397, പിന്നെ 04842426387. ഹലോ
1: ഹലോ, ഞാനാണ് സജീവ് ജോണാണ്.
0: എവിടുന്ന വിളിക്കുന്നത്?
1: ഞാൻ പിറവത്തുനിന്നാണ് വിളിക്കണേ.
0: പിറവത്ത്? പിറവത്ത്? എന്ത് സ്ഥലപ്പേര് പറഞ്ഞെന്തായിരുന്നു? ടൗണിൽ തന്നെയാണ്. ഓക്കെ, ശരി. ശരി ശരി, ഓക്കെ. അപ്പോ എന്താണ് ഫുഡൊക്കെ? അതൊരു സന്തോഷമാണ്.
1: ആ സന്തോഷാണ്, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ച് നമ്മളെടുക്കുമ്പോ അതനുസരിച്ച് വില കൂടിയാണല്ലോ.
0: അതെ, ഇത് വാങ്ങിക്കുന്ന ഞങ്ങൾക്കാണല്ലോ അല്ലേ ഇച്ചിരി സങ്കടം വരുന്നത്.
1: അതിന്റെ ബുദ്ധിമുട്ട് തന്നെ. ഒരിടയ്ക്ക് ഇത് കുറഞ്ഞാൽ പിന്നെ വീണ്ടും കൂടി കൂടി വരും. ഇപ്പൊ തേങ്ങ കുറച്ച് ഇല്ലല്ലോ. തേങ്ങ ഭയങ്കര ഷോർട്ടേജല്ലേ. അത് തേങ്ങ പണ്ടത്തെ പോലെ ആചാരത്തിന് കൃഷി ചെയ്ത് വളമൊന്നും ചെയ്യുന്നില്ല, നോക്കുന്നില്ല. അതൊക്കെ എന്റെ പ്രശ്നങ്ങളൊക്കെ. ആ കൊഴപ്പില്ല. ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു, ദുബായിലൊക്കെ
0: ആയിരുന്നു. ഇവിടെ വന്നിട്ട് എത്ര കാലമായി?
1: ഇപ്പൊ 7 വർഷമായി. എന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞങ്ങള് കമ്പനി കോവിഡ് കാലൊക്കെ വന്നപ്പോ കമ്പനിയൊക്കെ വൈകി പായിട്ട്.
0: ഓ ശരി.
1: ഇവിടെ ആയി വയസ്സ് 57 വിട്ടായില്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്ലസ് കിട്ടാനൊക്കെ പ്രായം 7 ഓവറായിട്ട്.
0: അപ്പൊ ഇനി എന്തായാലും ഇവിടെ വന്ന് എന്താ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതെ, പിന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതിന്റെ ഒരു സുഖമൊക്കെ ഇല്ലേ?
1: അതെ,
0: ഈ ഗൾഫിൽ ജീവിച്ച ആളാണോ നമ്മുടെ ചൂടിന് കുറ്റം പറയണേ? ആ അതെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിക്കാറുണ്ട്. അവിടെ വരുന്ന ആളുകളെ കൊണ്ട് നമ്മൾ വിളിപ്പിക്കാറുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആളെ. അതെ തന്നെ. ഓക്കെ, അപ്പോ അദ്ദേഹം അടുത്ത് നിപ്പുണ്ട് അല്ലേ? ആ ശരി. അപ്പോ ആ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണോ പാട്ട്? ഇല്ല, സൂര്യഗ്രഹണം എന്നുള്ള പാട്ട് വയ്ക്കാം. ഒരു പെണ്ണിന്റെ കഥ അല്ലേ? അതല്ലേ സിനിമയുടെ പേര്?
1: നല്ല പാട്ടാണോ? ഞാൻ അത് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണ്ട. പാട്ടൊന്നും പാടാനായിട്ട് ഞാൻ കരോക്കെ ഇട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
0: ആഹാ, എവിടെയെങ്കിലും പാടാനാണോ അതോ നമ്മുടെ സ്വന്തം സന്തോഷത്തിന്?
1: കയ്യടി ചെയ്തിട്ടുണ്ട്. അത് ഗാനം പാടാനൊക്കെ വന്ന കഴിവുണ്ട്. അത്യുച്ച പാടുന്നുണ്ട്, ഒത്തിരി പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ട് പൊണ്ടെങ്കിലും ഞാൻ ഗാനത്തില്.
0: ശരി. ഓ, എന്റെ പേര് റിയ. ആരെങ്കിലും സജീവനോട് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ ഈ പാട്ട് പഠിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇന്ന് പാടി കേൾപ്പിക്കും ഒരു ദിവസം. ആ ഓക്കെ ഓക്കെ, രണ്ട് ലൈൻ പാടിക്കോളൂ, പെട്ടെന്ന്
1: പാടിക്കോളൂ. ഗ്രഹണം കഴിഞ്ഞാൽ അസ്തമനം, അസ്തമനം, അസ്തമനം.
0: ആ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഒരിത്തിരി കൂടെ പ്രാക്ടീസ് വേണം, എന്നാലും കുഴപ്പമില്ല. ശരി കേട്ടോ. അപ്പോ ആ അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ എന്നാ.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് 3 മണിക്ക് ലോക ഹൃദയ ദിനം പ്രമാണിച്ച് പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം എന്ന വിഷയം ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് 3 മണിക്ക് 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ വിളിക്കുന്നത്?
1: ഷഹീർ
0: മന്നത്ത് എന്നല്ലേ? എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം,
0: സുഖായിരിക്കുന്നു. പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു അല്ലേ? ഇഷ്ടാണോ ഇന്ന് ഇന്ന് വന്ന പാട്ടുകളൊക്കെ? ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഷഹീറിന് ഇന്ന് ഏതോ പാട്ട് കേൾക്കണ്ടേ? കിഴക്ക് പൂക്കും എന്നുള്ള പാട്ട്. ഓക്കെ, ഇത് ആർക്കു വേണ്ടിട്ടാ? ഓ,
1: യൂട്യൂബ് ചാനലുണ്ട്.
0: ആണോ?
1: ഞങ്ങളുണ്ട് അതില്.
0: ആഹാ, എന്താ യൂട്യൂബ് ചാനലിന്റെ പേര്?
1: ഷഹീർ ആൻഡ് ഷമിന.
0: ഷഹീർ ആൻഡ് ഷമിന. ഓക്കെ, ശരി. ആ, എന്തൊക്കെയാ അതില്?
1: പാട്ടുകളൊക്കെ ഉണ്ട്, പടവരിക്കലുണ്ട്, മാടകം, എല്ലാം ഉണ്ട്.
0: ഓ ശരി, എല്ലാം ഉണ്ടല്ലേ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട് അല്ലേ? ആ ശരി ശരി. അപ്പോ വളർന്നങ്ങ് വലുതാവട്ടെ ആ യൂട്യൂബ്. ശരി, അപ്പോ ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാ? ഓ, എന്താ ഷമീന? എന്റെ പേര് റിയ.
1: ആ,
0: കഴിച്ചു കഴിച്ചു. എവിടെയോ? രണ്ടുപേരും കഴിച്ചല്ലേ? ഓ, എന്താ?
1: ഞങ്ങളെ ചോറൊക്കെ നേരെ

0: പാട്ട് കേട്ടായിരുന്നു.
1: ശരി,
0: ആ
1: ഓക്കെ. ആ അപ്പോൾ ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാ ഷഹീർ?
0: എന്റെ എല്ലാവർക്കും വേണ്ടി,
1: ഓക്കെ, ഷഹീറിന്റെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കൊടുക്കാം. എന്താ ഷമീൻ എന്തോ പറഞ്ഞല്ലോ? ആ ശരി, ഓക്കെ. വാപ്പാക്കും ഉമ്മാക്കും ഷഹീറിനും ഷമീനയ്ക്കും പിന്നെ എല്ലാവർക്കും അല്ലേ? ശരി കേട്ടോ, അപ്പൊ പാട്ട് കേൾക്കാമേ. അയ്യോ, എന്റെ കയ്യില് ഫോണില്ല, ഞാൻ സ്റ്റുഡിയോയിലല്ലേ. ആ ഫോണില്ല കയ്യില്. ആ ശരി കേട്ടോ എന്നാ.
0: ശരി, ഓക്കെ
1: ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ,
1: ബിനു തൃശ്ശൂരിന്ന്.
0: ബിനു തൃശ്ശൂരിന്ന്. ഓക്കെ, ശരി. ആ, തൃശ്ശൂർ എവിടെയായിട്ടാ ബിനു?
1: തൃശ്ശൂർ കത്തിക്കാട് ചാനത്ത്.
0: ഓക്കെ, എനിക്ക് അറിഞ്ഞിട്ട് ചോദിക്കണമെന്നില്ല, നല്ല സ്ഥലപ്പേരൊക്കെ അറിഞ്ഞിട്ട് എനിക്കല്ല ഒന്ന് എഴുതി ചോദിക്കുന്ന കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ ശരി. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ. ആ ശരി. ഇന്നുണ്ടായിരുന്നില്ലേ ജോലി? നാളെ ഉണ്ടല്ലേ. ഓക്കെ. ആ അപ്പൊ എല്ലാ ദിവസവും കേൾക്കാറുണ്ടോ വെള്ളിത്തിര? ജോലിക്ക് പോകുമ്പോ കേൾക്കാൻ പറ്റാറില്ലായിരിക്കുമല്ലോ. എന്താണ്?
1: ഞാൻ ജനിച്ചപ്പോ തൊട്ട് റേഡിയോ കേട്ടിട്ടാ പറഞ്ഞിട്ടുള്ളത്. അത് ഫിലിപ്സ് റേഡിയോ അപ്പച്ചോ അമ്മ ഇല്ലപ്പോ റേഡിയോ കേട്ടിട്ടാ പാട്ട് കേട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്.
0: ഓ ശരി. ഓക്കെ.
1: അപ്പൊ ടിവിയിലേക്ക് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, നേരം പോകില്ല. അപ്പൊ അങ്ങനെ ജോലിക്ക് പോകുമ്പോ കുഴപ്പമില്ല.
0: അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്തായാലും റേഡിയോ ഒക്കെ കേട്ട് അല്ലേ നമ്മുടെ ജോലിയൊക്കെ കഴിയാനും അതാ നല്ലത്. ആ ശരി. അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാ ബിനു? ഓക്കെ. അപ്പൊ ഈ ഹസ്ബൻഡിന്റെ പേരുകൂടെ ഒന്ന് പറഞ്ഞോളൂ.
1: ബിനു ബാബുരാജ്.
0: ബാബുരാജ്. ഓക്കെ ശരി.
1: വേറെ തമിഴ് സോങ്ങാണെങ്കിൽ

0: ആ ആ പാട്ട് നല്ലതാണ്, എനിക്കും ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ നമ്മള് വെള്ളിത്തിരയിലേ മലയാളം പാട്ടുകൾ മാത്രമേ കൊടുക്കുള്ളൂ, അതാണ്. ഏ ആ ശരി ശരി, തീർച്ചയായിട്ടും. ഇതെന്തായാലും പറഞ്ഞത് നമ്മളിങ്ങനെ ഈ കുറെ കാലമായിട്ട് മറന്നിരുന്ന ഒരു പാട്ട് ഓർമ്മിപ്പിച്ചതിന് നന്ദി.
1: ആ
0: അപ്പൊ ശരി കേട്ടോ, പാട്ട് കേൾക്കാം. നമുക്ക് 1000 പാദസരങ്ങൾ എന്നുള്ള പാട്ട് കൊടുക്കാം. ആ ശരി കേട്ടോ, ഓക്കെ.

0: ഹലോ,
1: ഹലോ
0: ഇതാരാണ് സംസാരിക്കുന്നത്?
1: റിയ മാഡം, ഞാൻ ഇന്ദിര. ഞാൻ വിളിച്ചിട്ടുണ്ട് റിയ മാഡത്തെ.
0: നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ, ചാലക്കുടി.
1: ഉണ്ട് ഉണ്ട്
0: ആ, അപ്പൊ നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം.
1: സ്വാഗതം. ഞാൻ 3 മാസത്തിലൊക്കെ വിളിക്കാറുള്ളൂ മാഡം. അപ്പം ഇന്നലെ 5 പ്രാവശ്യം മുറിഞ്ഞ് ഇത് എടുത്തില്ല. പക്ഷെ പണ്ടത്തെ കാര്യമല്ല, ഇപ്പോഴൊക്കെ ശ്രോതാക്കൾ കൂടിയിരിക്കണ്, വിളിച്ചാൽ കിട്ടുന്നില്ല. പണ്ടൊക്കെ ഞാൻ വിളിക്കുമ്പോഴേക്കും എല്ലാവരും ചോദിക്കും, എനിക്ക് വിളിക്കുമ്പോഴേക്കും കിട്ടും. ഞാൻ വിചാരിക്കുന്ന ദിവസം ഇന്നലെ വിളിച്ചു, 5 പ്രാവശ്യം റിങ് ചെയ്തു, പക്ഷെ ഇന്ന് കിട്ടി.
0: ഈ വിചാരിക്കുന്നതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശ്രോതാക്കൾക്ക് ആ വിദ്യ ഒന്ന് പറഞ്ഞു കൊടുക്കൂ.
1: ഒരു വിദ്യയില്ല, ഞാൻ പെട്ടെന്ന്, എനിക്കൊരു സ്ഥലത്ത് പോകണം, അപ്പൊ ഞാൻ വെറുതെ ഇന്നലെ 5 പ്രാവശ്യം റിങ് ചെയ്തപ്പോ എനിക്ക് വിഷമായി, എനിക്ക് വേണ്ട. അല്ല, വിളിക്കാത്തവര് വിളിച്ചോട്ടെ, ഞാൻ നോക്കാറില്ല അങ്ങനെ.
0: ഓക്കെ, ശരി.
1: അപ്പം അപ്പൊ അങ്ങനെ ഞാൻ
0: ഇന്ന് എന്തായാലും കിട്ടി, ആ 5 പ്രാവശ്യത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ഇന്ന് തീർന്നു അല്ലേ.
1: പിന്നെ അങ്ങനെ വിഷമൊന്നുമില്ല. പ്രീതി മാഡം, പിന്നെ അവരൊക്കെ ലവ്ലി, പിന്നെ ശശികുമാർ സാർ ആയിരുന്നു, അങ്ങനെ എല്ലാവരും വിളിക്കാറുണ്ട്. പിന്നെ അഖിൽ സാറൊക്കെ പോയല്ലോ,
0: അതെ,
1: എല്ലാവരും മാറി മാറി വേണ്ട വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ തോന്നിപ്പൊന്ന് വെറുതെ വിളിച്ചു കിട്ടി.
0: പിന്നെ എന്തൊക്കെയാ വിശേഷം, പുതിയ വിശേഷങ്ങളോടെ?
1: പുതിയ വിശേഷം, നല്ല വെയില്, കുറച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ നല്ല മഴ കിട്ടി. പിന്നെ ഇനി പൂരവയ്പ്പും മഹാനവമി ഇതൊക്കെയല്ലേ വരുന്നേ, അതിന്റെ പരിപാടികള്. പിന്നെ ഞങ്ങള് കുറച്ചുപേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുപേര് ശാസ്താംപാട്ട് പഠിക്കുന്നുണ്ട്,
0: എനിക്ക് ഓർമ്മയുണ്ട്.
1: അതന്നെ. അപ്പൊ അങ്ങനെ എന്ത്, ഞങ്ങക്ക് ചാലക്കുടിയിൽ 11-ാം തീയതി പരിപാടി ഉണ്ട് അവിടെ.
0: ആണല്ലേ, ആ ശരി. അമ്പലത്തിലാണോ?
1: അതെ അതെ, അമ്പലത്തിൽ, കണ്ണമ്പലം അമ്പലം എന്ന് പറയുന്നത് ചാലക്കുടി എല്ലാവർക്കും അറിയാം.
0: ആ ശരി, അപ്പൊ അവിടെ വെച്ചിട്ടാണല്ലേ.
1: രണ്ട് മണിയൊക്കെ അവിടെ, മണി കലാഭവൻ മണിയൊക്കെ അവിടെ എന്തൊക്കെയോ ചെയ്തിരുന്നു, നല്ല ഇതായിരുന്നു. മണിയിലേക്ക് പരിപാടിയൊക്കെ ഉണ്ട് അവിടെ, അവിടെ അടുത്ത് തന്നെയാണ് അവരൊക്കെ.
0: ഇത് നിങ്ങൾ എത്ര പേരെ ഇത് ചെയ്യാൻ പോണേ ശാസ്താം പാട്ട്?
1: ഞങ്ങള് 10 പേരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒഴിവ് കഴിവുകള്, ഓരോരുത്തർക്ക് അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ 8 പേരുണ്ട്.
0: എന്തായാലും ഈ അവസരം പാഴാക്കരുത് കേട്ടോ.
1: ഇരുന്നുകൊണ്ട് ചമ്പരം പടിഞ്ഞിരിക്കുന്നു, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്.
0: പലർക്കും ഈ മുട്ട് ഒരു ബുദ്ധിമുട്ട് കാണും, ഇങ്ങനെ ചമ്പരം പടഞ്ഞിരിക്കുമ്പോ.
1: ചിന്ത ഇപ്പൊ അങ്ങനെ ആരും ഇരിക്കില്ല, ചിന്ത ചിന്ത എന്ന് പറഞ്ഞ നിന്നിട്ട് ആടി ആടി ചെയ്യാവുന്നതാണ്. ഇത് ഇരുന്ന് ചമ്പരം പടിഞ്ഞിരിക്കുന്നത് 2-3 മണിക്കൂറൊക്കെ നമുക്ക് വിളക്കൊക്കെ ഇല്ലേ, വൃശ്ചികമാസം തുടങ്ങിയൊക്കെ, അതൊക്കെ ആകുമ്പോ 3 മണിക്കൂറൊക്കെ നമ്മൾക്ക് ഇങ്ങനെ അതിൽ തുടർച്ചയായിട്ട് കുറഞ്ഞിരിക്കേണ്ടി വരും. അപ്പൊ എല്ലാവർക്കും അങ്ങനെ താല്പര്യം കുറവാണ് അതിന്.
0: ഈ കാലൊരു വഴിയാകും അല്ലേ.
1: അതന്നെ, പിന്നെ അതിന്റെ നമ്മളിപ്പോ എല്ലാത്തിനും താളവും ഇതൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ താളവും പാട്ടും ഒക്കെ ഒപ്പം നിക്കണം.
0: അതെ, അപ്പൊ എന്തായാലും നന്നായി നടക്കട്ടെ ഇതെല്ലാം.
1: അതെ,
0: ശരി. അപ്പൊ ഏതാ പാട്ട് വേണ്ടേ ഇന്ന്?
1: ഞാൻ അങ്ങനെയല്ല, ഇപ്പൊ നമുക്കിപ്പോ എല്ലാം യൂട്യൂബിൽ കിട്ടില്ല, അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ സ്വരകന്യാമാർന്നില്ലേ ആ പാട്ടില്ലേ, അത് പറഞ്ഞു നോക്കാം. ഞാൻ രണ്ടുപേര് പാടട്ടെ? പാടി
0: ഓ, പാടിക്കോളൂ പാടിക്കോളൂ, രണ്ടുപേര് പാടിക്കോളൂ.
1: പെട്ടെന്ന് പോവാൻ നിക്കുവാ. ഒരു കൊച്ചു സ്വപ്നത്തിൽ

കൊള്ളാം. ശരി, അപ്പൊ എന്തായാലും നമുക്കിപ്പോ സ്വരകന്യകമാർ എന്നുള്ള പാട്ട് കേൾക്കാം. അപ്പൊ സന്തോഷം, വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ശരി എന്നാ.

0: ഹലോ,
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: മണ്ണഞ്ചേരി, ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി.
0: ആ ശരി, ഇതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ടോ നമ്മൾ? അല്ലേ, ആ
1: നമ്മള് സംസാരിച്ചിട്ട് ഇപ്പോ ഒരു 2 വർഷത്തോളമായി.
0: 2 വർഷമൊന്നുമല്ല തോന്നുന്നു, കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷല്ലേ? ഓക്കെ,
1: കഴിഞ്ഞ വർഷമല്ല. അത് ഒരു രസകരമായ സംഭവം ഒന്നുണ്ടായിരുന്നു മാഡം പറഞ്ഞത്. ഒരു മരണത്തിനെ
0: ആ മരണം, അത് തന്നെ ഞാനും അതാ ആലോചിച്ചോണ്ടിരുന്നത്, അത് തന്നെ ആലോചിച്ചോണ്ടിരുന്നേ. അതാ ഞാൻ ഓർത്ത, കഴിഞ്ഞ വർഷമല്ലേ, ഇത്ര പെട്ടെന്നല്ലേ സമയം പോണേ?
1: അതിപ്പോ 2 ആണ്ട് കഴിഞ്ഞു.
0: ആ അതെ, ശരി. പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ അവിടെ?
1: എനിക്കായിരുന്നു വിശേഷം ഉണ്ടായിരുന്നത്, വേറെ ആർക്കും വിശേഷമില്ല. എനിക്ക് ബൈപ്പാസ് ഒക്കെ ചെയ്യേണ്ടി വന്നു.
0: ഓ ശരി, ഇപ്പൊ എല്ലാം ഓക്കെ ആയോ?
1: എല്ലാം റെഡിയായി, ഒരു കുഴപ്പമില്ല. ജോലിയൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ സുഖമായിട്ടിരിക്കും.
0: നമുക്ക് പാട്ടൊന്ന് പറയാം, അത് എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം.
1: ചിത്രത്തില് അശോക പൂർണിമ വിടരും വാനം.
0: അശോക പൂർണിമ, അത് മറുനാട്ടിലൊരു മലയാളി എന്ന് പറയുന്ന സിനിമയല്ലേ?
1: ചിത്രം തെറ്റിപ്പോയതാ.
0: ഓക്കെ ശരി, അപ്പോ അത് ആ പാട്ട് കൊടുക്കാം. ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
1: പാട്ട് നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും. രണ്ടു പേര് സുജിത് കുമാർ നീലേശ്വരം, ഉമ്പാച്ചൻ ഉമ്പാച്ചൻ വീട്ടിൽ മോഹനൻ ഭാര്യ, ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് സമർപ്പിക്കും.
0: ഓക്കെ, മോഹനനും ഭാര്യയും കൂടെ കൂട്ടുമ്പോ 3 പേരായി. സുജിത് കുമാർ, മോഹനൻ, ഭാര്യ. ശരി, ഓക്കെ. അപ്പോ ഇവർക്ക്, ഈ പറഞ്ഞവർക്ക്, സുജിത് കുമാറിനും മോഹനനും
1: പറഞ്ഞ വേറൊരു കാര്യം കൂടി മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അശ്വതി എന്ന വാർത്ത വായനക്കാരുടെ സൗണ്ടും മാഡത്തിന്റെ സൗണ്ടും ഒരേപോലെയാണ്.
0: അശ്വതി അശ്വതി വായ എനിക്കറിയില്ല, ഈ അശ്വതി ആരാണെന്ന്. ക്ഷമിക്കണേ, ഇല്ല ഇല്ല, കേട്ടിട്ടില്ല. ആണല്ലേ, ശരി. അപ്പൊ ഞാൻ ഈ തപ്പി നോക്കാം അതാരാണ് എന്റെ ശബ്ദമായിട്ട് സാമ്യമുള്ള ആളെന്ന്. ശരി കേട്ടോ. ഓക്കെ, എന്നാ പാട്ട് വെക്കുകയാണേ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജി വർഗീസ്, രാധാകൃഷ്ണപിള്ള. പാട്ടുകളെടുക്കാൻ സഹായിച്ചത് ദീപ സ്വരൂപ്. ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 48 സെക്കൻഡ്.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ UDFനും 18 സീറ്റിൽ LDFനും ഒരിടത്ത് 2020 വിജയം. UDFന്റെ 7 സീറ്റുകൾ പിടിച്ചെടുത്ത് LDF വ്യക്തമായ മേൽക്കൈ നേടി. LDFന്റെ 4 സീറ്റുകളാണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്തൃക്ക പഞ്ചായത്തിലെ കോലഞ്ചേരി ഈസ്റ്റ് വാർഡ് 2020 നിലനിർത്തി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൗജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വന്യജീവി സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 21 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന് മന്ത്രി ഷിബു ബേബിജോൺ. വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് മന്ത്രി CP ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് 7 മുതൽ 11 വരെ അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മറയൂർ നാച്ചിവയൽ സ്വദേശി റോസ്മേരിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് സെഷൻ കോടതി. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോ വിഭാഗത്തിൽ വെങ്കലം നേടി നരേന്ദർ ബർവാൾ.
2: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകഹൃദയദിനം. ലോകഹൃദയദിനം പ്രമാണിച്ചുള്ള ഈ പ്രത്യേക പരിപാടിയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു, ഹൃദ്രോഗങ്ങളെ അറിയാം, ഹൃദയസ്തംഭനം ഒഴിവാക്കാം. ഹൃദ്രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും അറിയാൻ ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസാണ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത്. ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446455888. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397, ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ വിനോദ് തോമസ് സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു. സ്നേഹാദരങ്ങളോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായി ലോക ഹൃദയദിനത്തിൻ്റെ പ്രമേയം ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു. ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ്?
1: തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക ഹൃദയദിനം, വേൾഡ് ഹാർട്ട് ഫെഡറേഷനാണ് ഈ ഒരു ആശയം നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ദിനം പ്രതി മരണപ്പെടുന്നത് ഹൃദയ സംബന്ധമായ അസുഖം മൂലമാണ്. ലോകമെമ്പാടും ഒരു 20 ദശലക്ഷം ആളുകളെങ്കിലും ഒരു വർഷത്തിൽ നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം മരണപ്പെടുന്നു. അപ്പോൾ ഇതിനെതിരെ ഒരു പ്രതിവിധി, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നമ്മൾ പലപ്പോഴും ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചില വ്യതിയാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ധമനികളെയും ബാധിക്കുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് ചില നടപടികൾ സ്വീകരിച്ചാൽ ഇതിന് നമുക്കൊരു ഒരു പരിധിവരെ തടയിടാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് ഇതിലേക്ക് ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെപ്പറ്റി ഒരു അവബോധം ജനിപ്പിക്കാനും അതുപോലെ തന്നെ അതിന് ചില നടപടികൾ സ്വീകരിച്ചാൽ ഈ ഒരു ഹാർട്ട് ഡിസീസ് നമുക്ക് തടയാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ഇങ്ങനൊരു ആശയം വെച്ചത്. അപ്പോൾ ഈ വർഷത്തെ തീമെന്നും പറയണത് ഡോണ്ട് മിസ് എ ബീറ്റ്. ഇതിൽ ഓരോ ഹൃദയത്തിൻ്റെ ഇടിപ്പും താളവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു പ്രഷ്യസ് ഗിഫ്റ്റായിട്ട് നമ്മൾ കാണുകയും ഹൃദയം തരുന്ന ഓരോ ഇൻഫർമേഷനും നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയം തന്നെ നമുക്ക് ചില മെസ്സേജസ് തരും. അപ്പം ഓരോ ഹൃദയത്തിനും നമുക്ക് നമ്മളോട് സംവദിക്കാനുണ്ടാവും. അത് നമ്മൾ കേൾക്കാതെ പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്.
0: നമുക്ക് ഒരു കോളിലേക്ക് പോകാൻ തോന്നുന്നു. ഒരുപാട് ശ്രോതാക്കൾ വിളിക്കുന്നുണ്ട്. ഹലോ, ഹലോ, കേൾക്കാമോ? FM ഹെൽത്ത് ലൈൻ ആണ്. ഇന്നത്തെ വിഷയം അറിയാമല്ലോ. ഡോക്ടർ വിനോദ് തോമസ് ആണ് നമ്മുടെ ഗസ്റ്റ്. ഫോണിന്റെ റേഡിയോയുടെ അടുത്തു നിന്ന് മാറി ഇന്ന് ഫോണിൽ ശ്രദ്ധിക്കും, എന്നിട്ട് ചോദിച്ചോളൂ, ഡോക്ടർ മറുപടി പറയും.
1: ചോദിച്ചോളൂ.
2: എനിക്ക് ഇങ്ങനെ ഹാർട്ടിന് ബ്ലോക്ക് വന്നിട്ട് 3 വർഷമായി. ഫസ്റ്റ് തന്നെ അത് ബ്ലോക്ക്, ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു 80%. അപ്പൊ ഒരു ആൻഡിയോഗ്രാം ചെയ്യണം, അതിന് ആൻഡിയോളജി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തു. എന്നിട്ടൊരു കാണുന്നുണ്ട്. ഡോക്ടർ മരുന്ന് തരും, കൊളസ്ട്രോളിന്റെ, പ്രഷറിന്റെ, പിന്നെ ഈ എക്കോസ്പിരിൻ 75. ഈ 3 ഗുളിക നമ്മൾ 3 വർഷമായിട്ട് കണ്ടിന്യൂ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അന്ന് ചെയ്തതല്ലാണ്ട് പിന്നീട് വേറെ ഒരു ടെസ്റ്റുകളൊന്നും ഇപ്പൊ ചെയ്യണില്ല.
1: തീർച്ചയായിട്ടും. അപ്പം അതിലുള്ള മെസ്സേജ് വളരെ ക്ലിയർ ആണ്. നമുക്കിപ്പം ഇദ്ദേഹത്തിന് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. പിന്നീടും നമുക്ക് തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, നമുക്ക് അതിൻ്റെ ചെക്കപ്പുകൾ ചെയ്യണോ എന്നുള്ളതൊക്കെയാണ് ആളുടെ ഒരു സംശയമുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നമ്മളതിനെ കാണണം. പലപ്പോഴും ഒരു ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ഒരു ബൈപ്പാസോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്ത് കഴിയുമ്പം പലരും ഈ ഒരു ചെക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാതെ മുന്നോട്ട് പോവുകയും ചിലപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ചിലപ്പോൾ മരുന്ന് നിർത്തുന്ന പ്രക്രിയയും പലർക്കും കാണാറുണ്ട്. ആദ്യത്തെ ഒരു ചൂടുണ്ടാവും, പിന്നെ അത് കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയും.

0: വരുമ്പോൾ തണുത്ത് വന്ന് പിന്നെ ചെക്കപ്പ് ചെയ്യില്ല, ഭക്ഷണം കഴിയാൻ ശ്രദ്ധിക്കില്ല, അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മൂന്ന് കാര്യമാണ്. നമ്മൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോഡി നേച്ചർ ഇതിനകത്തുണ്ട്, ബ്ലോക്ക് വരാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഒന്ന്, ആഹാര രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് പോകണം. മരുന്നുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് കഴിക്കണം. മൂന്ന്, റെഗുലർ ചെക്കപ്പുകൾ നമ്മൾ കൃത്യമായ ഇൻ്റർവെല്ലുകൾ ചെയ്യണം. അതിൽ ഇപ്പോൾ നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 വർഷം ആയതുകൊണ്ട് നമുക്ക് ഒരു ECG എടുക്കാം, ഒരു എക്കോ കാർഡിയോഗ്രാം ചെയ്യാം, വേണ്ടി വന്നാൽ ഒരു ട്രെഡ്മിൽ ടെസ്റ്റും 1 വർഷത്തിലൊരിക്കൽ ചെയ്താൽ പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോയെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് ചെയ്താൽ മതിയാവും നമുക്ക്. ആ, അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഒരു ചെക്കപ്പ് ചെയ്യണമെന്ന് നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യണോണ്ട് വിരോധമൊന്നുമില്ല. ഡോക്ടർ അതിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കുന്നതായിരിക്കും.
1: ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. ഇന്ന് രാവിലത്തെ പത്രം നമ്മൾ മറിച്ചു നോക്കുമ്പോൾ വളരെ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. 50 വയസ്സുള്ള ഒരു സംഗീത സംവിധായകൻ, അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കെ വീണ് കൊളാപ്സ് ആയി മരിക്കുന്നു അദ്ദേഹം. അതേപോലെ 59 വയസ്സുള്ള ഒരു അധ്യാപിക, അവർ ടൂറ് പോയിട്ട് ഒരു കയറ്റം കയറുന്ന ഇടയിൽ ഇതേപോലെ മരണപ്പെടുന്നു. ഇത് രണ്ടും ഹൃദയാഘാതം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണമാണെന്ന് കാണുന്നു. എന്തുകൊണ്ടാണ് ഇത്? കാരണം ഈ മുന്നറിയിപ്പൊന്നും ഇവർ കേൾക്കാത്തതാകുമോ കാണാത്തതാകുമോ കാരണം ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുക, 50 വയസ്സേ ഉള്ളൂ, ഒരു ഹൃദ്രോഗം എന്നൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മൾ 60-ന് ശേഷം 70-ന് ശേഷം ഒക്കെയാണ് ആളുകൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ വളരെ ചെറുപ്പക്കാരിലേക്ക് ഈ അസുഖം വരുന്നു. എന്തുകൊണ്ട്? ഇന്നത്തെ പത്രവാർത്തയാണ് ഇത് കാണുന്നത്. അതോടൊപ്പം BPL-കാർക്ക് ട്രോപ്പോൺ ടി എന്താ പറയുന്നത് പരിശോധന ഇനി മുതൽ സൗജന്യമാകും എന്നൊരു വാർത്തയും കാണുകയുണ്ടായി. നമ്മുടെ നാടിൽ ഇത്രയധികം ഹൃദ്രോഗികൾ വരുന്നത് എന്തുകൊണ്ടാണ്?
0: തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ ഈ ഒരു ജനിതകമായ ഒരു കോമ്പോസിഷനിൽ നമുക്ക് ഒരു അമേരിക്കക്കാരനേക്കാളും 3 ഇരട്ടി ഹൃദ്രോഗ സാധ്യത നമുക്ക് ഇന്ത്യക്കാർക്കുണ്ട് ജനിതകമായി തന്നെ. അതുപോലെ തന്നെ ഒരു ചൈനീസ് ആളെ നോക്കുകയാണെങ്കിൽ നമുക്ക് 6 ഇരട്ടി ഹൃദയ സാധ്യത നമുക്ക് കൂടുതലാണ്. ഒരു ജാപ്പനീസ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുക നമുക്ക് 20 ഇരട്ടി ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ജീനുകൾ നമുക്ക് ഉണ്ടായിട്ടുള്ള നമ്മൾ വന്നിട്ടുള്ള ഫോളോ ചെയ്തിട്ടുള്ള ജീനുകളിലൂടെ തന്നെ നമുക്ക് ഒരു ഹൃദ്രോഗത്തിൻ്റെ സാധ്യത നമുക്ക് കൂടുതലുണ്ട്. കൂടാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലും മറ്റ് പ്രശ്നങ്ങളും എല്ലാം കൂടി ഒത്തുവരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും കൂടുതലായിട്ട് വരുന്നത്. ഈവൻ ചെറുപ്പക്കാർ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ജിമ്മിൽ പോകുന്നു, കുഴഞ്ഞു വീണുന്നു, ഒരുപാട് സോഷ്യലി റെലവൻ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ വരെ ഈ ഇടയ്ക്ക് നമുക്ക് പലപ്പോഴും പലർക്കും ചിലർ ഓടാൻ പോകുമ്പം പ്രശ്നം വരുന്നു. അപ്പോൾ ഇതിൽ 2 കാര്യമുള്ളത്, ഒന്ന് നമ്മൾ ഒരു ചെക്കപ്പുകൾ ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കാത്തതിൻ്റെ ഒരു അവസ്ഥ. കാരണം ഇപ്പം ആരാണെങ്കിലും വിചാരിക്കുന്നത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്കൊരു അസുഖം വരില്ല എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്ക് ആ പ്രശ്നം വരില്ല, ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ വരാമെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെക്കപ്പുകൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു അഭാവം. 2, നമുക്കീ പറഞ്ഞ പോലെ ഹൃദയം ചെറിയ വാണിങ്ങുകൾ തരും. ആ വാണിങ്ങുകൾ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട്. 3, നമുക്കൊരു ഹാർട്ട് ഡിസീസ് ഉള്ളപ്പം നമ്മളൊരു വലിയൊരു എക്സസൈസ് ചെയ്യാൻ പോയാൽ പലപ്പോഴും ഇതുപോലുള്ള കോൺസിക്വൻസ് ചിലപ്പം വരാനുള്ള സാധ്യതയുണ്ട്. ഈ 3 ഫാക്ടേഴ്സും ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കാം ഈ വ്യക്തികളിൽ പലപ്പോഴും ഇങ്ങനൊരവസ്ഥ നമുക്കുണ്ടാവുന്നത്.
1: നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ കോൾ വരുന്നുണ്ട്, മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ആ കോൾ കട്ടായി അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ,
2: നമസ്കാരം.
1: ഡോക്ടർ വിനോദ് തോമസ് ഉണ്ട്, സംസാരിക്കൂ.
2: പുത്തനിറ വെള്ളൂരിൽ നിന്ന് രമേശ്
0: ചോദിച്ചോളൂ.
2: അതെ സാറേ, ഈ 3 ദിവസമായി എന്റെ ഈ ഇടത് സൈഡില്, ഈ നെഞ്ചിന്റെ ഇടത് സൈഡില് ഒരു ജെർക്കിങ് മാതിരി ഇങ്ങനെ വരുന്നത്. നമ്മ ഫോണൊക്കെ ഈ പോക്കറ്റിലിട്ടിട്ട് വൈബ്രേഷൻ വരൂല്ലേ, അതേമാതിരി ഒരു വൈബ്രേഷൻ വന്നോണ്ടിരിക്കുന്നു. 3 ദിവസമായി ഇപ്പൊ തുടങ്ങിയിട്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, തിരിയാരം കഴിയുമ്പോൾ മാറും, വീണ്ടും അതേമാതിരി തന്നെ വരുന്നു. അതെന്താണെന്ന് അറിയാനാണ്.
0: അത്

ഒരു ഹാർട്ടിൻ്റെ ഒരു സിംറ്റം അല്ല. നമ്മളീ പറയുന്നത് നമുക്ക് ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് വരുന്ന ഒരു ജെർക്കിംഗ് മൂവ്മെൻറ്റ്സ് ആണ്. പലപ്പോഴും ആ ഒരു ജെർക്കിംഗ് മൂവ്മെൻറ്റ്സ് വരുന്നത് നമ്മുടെ ഹൃദയത്തിന് പേശികൾക്കല്ല, നമ്മുടെ ഹൃദയത്തിന് പുറത്തുള്ള മസിൽസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയും, നമ്മുടെ റിബ്സിൻ്റെ ഇടയിലൊക്കെയുള്ള മസിൽസ്, അതിനൊരു തുടിപ്പുകൾ

0: അപ്പൊ എന്താണ് ഈ ഒരു ഹാർട്ടിന്റെ സിംപ്റ്റം എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് ഹൃദയത്തിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ നടുഭാഗത്ത്, നമ്മുടെ സ്റ്റെർണം എന്ന് പറഞ്ഞ ബോണ്ടുണ്ടല്ലോ, രണ്ട് എല്ലും വന്ന് ചേരുന്ന നടുവിലെ എല്ലിൻ്റെ അവിടെ നമുക്കൊരു കൈ കൊണ്ട് ചൂണ്ടിക്കാണിക്കാം. ഒരു വിരലുകൊണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, പലപ്പോഴും നമുക്ക് ആ ഒരു കൈ വെച്ച് കാണിക്കാൻ പറ്റും. അതിൽ ഒരു ഡീപ്പായിട്ട് വരുന്ന ഒരു ഡിസ്കംഫർട്ട്, ഹൃദയം ഒരു ആന്തരിക അവയവം ആയതുകൊണ്ട് അതൊരിക്കലും ഇങ്ങനെ ഒരു ചെറിയ വേദന പോലെ അല്ലെങ്കിൽ കുത്തുന്ന പോലെ നമുക്കൊരിക്കലും വേദന അനുഭവപ്പെടില്ല. അതൊരു മൊത്തത്തിലൊരു പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു വേദന അല്ലെങ്കിൽ ഒരു ഒരു ഭാരം വെച്ചതുപോലെ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ് പലപ്പോഴും പല പേഷ്യൻസും പറയുന്നത്. പലപ്പോഴും നമ്മളൊരു വേദന ഉണ്ടെന്ന് ചിലപ്പോൾ ആ ഒരു വേദന ഇല്ലാന്ന് തന്നെ പറയും. കാരണം ഇതൊരു ഒരു ഒരു വലിഞ്ഞു മുറുകുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുക. അത് നമ്മളിത്തിരി നടക്കുകയോ അല്ലെങ്കിൽ ഒരു കയറ്റം കയറുക അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറുക അല്ലെങ്കിൽ ആയാസമുള്ളൊരു ജോലി ചെയ്യുമ്പോൾ അത് കൂടുതലാവും. മാത്രമല്ല അത് നമ്മുടെ ജോ നമ്മുടെ താടിയല്ലുകളിലേക്ക് വേണമെങ്കിൽ വ്യാപിക്കാം, കൈയിൻ്റെ ഉൾവശത്തേക്ക് വേണമെങ്കിൽ വ്യാപിക്കാം, കൂടുതൽ വേർപ്പ് അനുഭവപ്പെടാം, ചിലപ്പോൾ തലകറക്കം അനുഭവപ്പെടാം, ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്ഷീണം, നമുക്കൊരു ഫെറ്റീഗ് എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറയാണല്ലോ, അപ്പോൾ എല്ലായിടത്തേക്കും ഓക്സിജൻ ഡെലിവറി കുറയുമ്പോൾ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടാം. ഇങ്ങനെയുള്ള അവസ്ഥകളാണ് സാധാരണ ഉണ്ടാകുന്നത്.
1: ഇത് എത്ര സമയം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും ഡോക്ടർ?
0: ഇത് രണ്ട് രീതി വരാം. നമുക്കിപ്പോൾ ഒരു ഒരു പ്രോബ്ലത്തിൻ്റെ ആരംഭമാണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് വരുള്ളൂ, നമ്മൾ റെസ്റ്റ് എടുത്താൽ കുറയും. ഇതിൻ്റെ നെക്സ്റ്റ് ഫേസിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴും വരും. അതൊരു 30 മിനിറ്റിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത്.
1: ഡോക്ടർ, ഇവിടെ സംഭവിക്കുന്ന ആദ്യം വേദന വരികയാണോ അതോ ആദ്യം വേർക്കുമോ ക്ഷീണമാണോ ആദ്യം തോന്നുക, എന്തായിരിക്കും ആദ്യം അനുഭവം?
0: ആദ്യം ഒരു പ്രയാസം തന്നെയായിരിക്കും, അധികം പേർക്ക് അസ്വസ്ഥത ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും.
1: നമുക്ക് ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, എഫ് എം എൽ ത്രണ്ണിലേക്ക് സ്വാഗതം, കേൾക്കാമോ? സംശയം ചോദിച്ചോളൂ. ഡോക്ടർ വിനോദ് തോമസ് ആണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്, ചോദിക്കൂ.
2: ഡോക്ടർ നമസ്കാരം.
0: നമസ്കാരം.
2: എന്റെ ചേച്ചിയുടെ മകനെയാണ് ഞാൻ ഇത് ചോദിക്കുന്നത്, ഒരു സംശയമാണ്.
0: ചോദിച്ചോളൂ.
2: അവന് 32 വയസ്സുണ്ട്, ഫുഡ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നു. അവൻ ജിമ്മില് പോകുന്നുണ്ട്, അപ്പൊ ഓഫീസ് ജോലിയാണ്, അല്ലാണ്ടുള്ള ശരീരത്തിന് ഇത് കിട്ടുന്നില്ല. രാത്രിയില് ഊണൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നടക്കും, അങ്ങനെയല്ലണ്ട് മദ്യപാനില്ല, പുകവലിയില്ല, ഒന്നുമില്ല, റെഡ് മീറ്റ് ഒന്നും കഴിക്കൂല, അങ്ങനെ പഞ്ചസാര മൈദ ഇതൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ അവൻ ജിമ്മില് പോണണ്ടെന്നും പറഞ്ഞ് 12 മുട്ട കഴിക്കും ഒരു ദിവസം. അത് വെള്ളക്കരി മാത്രമല്ല, മുട്ടം കഴിക്കും. അപ്പൊ അതെനിക്കൊരു സംശയം. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഇപ്പൊ ഞാൻ അവന്റെ അമ്മയുടെ അനിയത്തില്ലേ, അപ്പൊ എനിക്ക് അറ്റാക്ക് 8 കൊല്ലം മുമ്പ് വന്ന് ഞാൻ ആൻജിയോഗ്രാം ചെയ്ത് ഞാൻ ഇപ്പോഴും മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റാണ്. പിന്നെ എന്റെ ആങ്ങളൊക്കെ ചേട്ടന് അറ്റാക്ക് 48 വയസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ എന്റെ അച്ഛന് 68 വയസ്സിൽ അറ്റാക്ക് വന്നാണ് മരിച്ചത്.
0: ഇപ്പൊ പാരമ്പര്യമായിട്ട് കുടുംബത്തില് ഹൃദയരോഗ സംബന്ധമായ അസുഖങ്ങളുണ്ട്.
2: അപ്പൊ ഇവൻ ഇങ്ങനെ കഴിക്കുമ്പോ ഞാൻ എപ്പോഴും എന്നോട് ഇങ്ങനെ പറയുമ്പോ ഞാൻ വഴക്കിടാറുണ്ട്. അപ്പൊ അവന് അതൊക്കെ ഇതാക്കും, കളിയാക്കും. അപ്പൊ അത് ഡോക്ടറോടൊന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹൃദ്രോഗത്തിന്റെ ഒരു ഡോക്ടറുടെ ഫോണിൽ പരിപാടി വരുമ്പോ എന്തായാലും ഞാൻ കുട്ടിയിരുന്ന് വിളിച്ച് ഡോക്ടറോട് ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു.
0: അത് തീർച്ചയായിട്ടും വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആൾ ചോദിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം എക്സസൈസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ ജിമ്മിൽ പോകുന്നവർക്കൊക്കെ മെയിൻലി നമ്മുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ഭക്ഷണരീതി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ പൊതുവെ കുറവാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കൂടുതൽ ചോറും കുറച്ച് കറിയും പിന്നെ വേണമെങ്കിൽ ഒരു ഫിഷോ അല്ലെങ്കിൽ അത് മാത്രമേ കഴിക്കുന്നുണ്ടാവുള്ളൂ. അപ്പം കുറച്ച് പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ ആഹാരത്തിൽ എന്തായാലും കുറവാണ്. അപ്പോൾ നാച്ചുറലി ഒരു പ്രോട്ടീൻ ഒരു സപ്ലിമെൻറ്റേഷൻ ഒരു ജിമ്മിൽ പോകുന്ന വ്യക്തി എന്തായാലും ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ പലപ്പോഴും അത് അമിതമായി പോകുമ്പോഴാണ് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും 3 രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തടസ്സമില്ല. കാരണം വെച്ചാൽ മുട്ട എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. പക്ഷെ അതിൽ വൈറ്റാണ്, ഈ എഗ് വൈറ്റാണ് നമുക്ക് കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ് അതിനകത്തുള്ളത്. അപ്പം ഒരാൾക്ക് സത്യം പറഞ്ഞപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് പലരും ചോദിക്കും, ഇപ്പോൾ മുട്ടയെ സംബന്ധിച്ചോളം പല കോൺട്രവേഴ്സീസും ഉണ്ട്. എന്തായാലും തീർച്ചയായിട്ടും പണ്ട് നമ്മൾ മഞ്ഞ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു, പിന്നെ ഇപ്പോൾ അടുത്തുള്ള കുറേ പഠനങ്ങളിൽ അതിലുള്ള കൊളസ്ട്രോൾ അത്ര ഹാംഫുൾ അല്ല എന്ന് പറഞ്ഞ പഠനങ്ങളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കോൺട്രവേഴ്സ്യൽ ഒരു സബ്ജക്റ്റിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളിതിനെ ബാലൻസ്ഡ് ആയിട്ട് സമീപിച്ചാൽ മതി. നമുക്ക് ഒരാൾക്ക്

0: ഒരു 30s വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഒരു യെല്ലോ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 30s വ്യക്തിയാണെങ്കിൽ കൊളസ്ട്രോളൊന്നുമില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു യെല്ലോ കഴിക്കാം. ബാക്കി മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം മാത്രം കഴിക്കുക. അതേസമയം ഒരു 50-60 വയസ്സ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ ഒരാഴ്ചയിൽ 2-3 യെല്ലോ കഴിക്കുന്നതായിരിക്കും ഉത്തമം. പക്ഷേ എന്താ പറയുക, പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എക്സസായിട്ട് കഴിക്കുന്നത് പലപ്പോഴും ചിലപ്പോൾ ദോഷമായിട്ട് വരാം. കാരണം അതിനകത്ത് ഡെഫിനറ്റ്ലി ചെറിയ എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ നമുക്ക് ഇതിനകത്ത് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് മസിൽ ബിൽഡ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ വെള്ളം മാത്രം കൂടുതൽ ഉപയോഗിച്ചാൽ മതി.
1: ഹലോ, എനിക്ക് കോൾ കട്ട് ആയി തോന്നുന്നു. അവർക്ക് വേണ്ട ഉത്തരം കിട്ടിയാലോ. എന്തായാലും ഇത്തരത്തിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളിലൊരു വ്യത്യാസം വരുത്തേണ്ട അത്യാവശ്യമാണ് അല്ലേ, ഹൃദ്രോഗങ്ങളെ അകറ്റി നിർത്താൻ?
0: തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളതിന് 3 വിഭജിക്കുക. അതിൽ 1/3 പോർഷൻ നമുക്ക് അന്നജം അല്ലെങ്കിൽ കാലോറീസ് സ്റ്റാർച്ചുള്ള ഫുഡ് നമുക്ക് കഴിക്കാം. 1/3 നമ്മൾ പ്രോട്ടീൻ കഴിക്കാൻ ശ്രമിക്കണം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് പയർ, പരിപ്പ്, അതുപോലെ ഫിഷ്, എഗ്ഗ് കഴിക്കാം, ചിക്കൻ കഴിക്കാവുന്നതാണ്. എല്ലാം കൂടുതലും എണ്ണമയം ഇല്ലാത്ത രീതിയിൽ കഴിച്ചാൽ മതി. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും, ഇത് ഒരു പോർഷൻ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഈ പ്രോട്ടീൻ്റെ കൺസംഷനും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ കൺസംഷനാണ് നമ്മുടെ ആഹാരത്തിൽ കുറച്ച് കുറവായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് ഒരു 1/3, 1/3, 1/3 പോർഷൻ ആക്കിയിട്ട് നമ്മൾ കഴിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. മാത്രമല്ല, ഈ ഓയിലിൻ്റെ ഉപയോഗം, എണ്ണയിൽ ഉള്ള ഇതിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. എണ്ണയുടെ ഉപയോഗം വളരെ ടേസ്റ്റിന് വേണ്ട ഒരു മിനിമം ഓയിൽ മാത്രം ഒരാൾ ഉപയോഗിച്ചാൽ മതി. അത് ഏത് ഓയിൽ ഉപയോഗിക്കണം എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഒന്നുകിൽ വിർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കനോല ഓയിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ റീസണബിളി ഹാർട്ടിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ്, പക്ഷെ അത് ഫ്രൈ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ വിർജിൻ കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, അതൊക്കെ മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള ഓയിലുകളാണ്. അത് ഹാർട്ടിന് റിലേറ്റീവ്ലി ഹാംഫുള്ളാണ്, അല്ല ഹാംലെസ് ആണ്. പിന്നെ ഒമേഗ3 ഫാറ്റി ആസിഡ്സ് നല്ലതാണ്. ഫിഷിലുള്ള ഓയിലിൻ്റെ ഒമേഗ3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഓയിലും കുറച്ച് കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓയിലുകൾ, പക്ഷേ ഏത് ഓയിൽ ഉപയോഗിച്ചാലും അത് അളവ് കുറച്ച് ഉപയോഗിക്കുക. പിന്നെ ഡീപ് ഫ്രൈയിങ് അവോയ്ഡ് ചെയ്യുക.
1: നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, FM Health Line സ്വാഗതം.
2: ഹലോ,
1: റേഡിയോയുടെ അടുത്തു നിന്ന് മാറി ഇന്ന് സംശയം ചോദിക്കണേ. ഡോക്ടർ വിനോദ് തോമസ് ആണ് നമ്മുടെ ഗസ്റ്റ്. ഓക്കെ, റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിൽക്കൂ, കാരണം നമുക്ക് അതിന്റെ എക്കോ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നു. ഓക്കെ, ആ ഇനി ചോദിക്കൂ.
2: എനിക്കൊരു 3 ആകാൻ പോണേയുള്ളൂ ഉണ്ടായിട്ട്. അപ്പൊ അത് എന്റെ പുറം വേദന ആദ്യം വന്നാണ് എനിക്ക് ഇങ്ങനെ അസുഖം ഉണ്ടാവേ.
0: ഓക്കെ,
2: അപ്പൊ പുറം വേദന ഇപ്പോഴും മാറുന്നില്ല സാറേ. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അതിനകത്ത്.
0: എന്ത് ചികിത്സ അവിടുന്ന് എടുത്തത്? എന്ത് ട്രീറ്റ്മെന്റ് അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്തത്?
2: അല്ല, എനിക്ക് മറ്റേ ഹാർട്ടിന്റെ
0: ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഓക്കെ ഓക്കെ. അതേ തീവ്രതയിലാണോ അതോ കുറവാണോ അതിന്റെ നേച്ചർ? അന്ന് ഈ നമുക്ക് ഈ ഹാർട്ട് പ്രശ്നം വന്നപ്പോ ഉണ്ടായ അതേ തരത്തിലുള്ള വേദനയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്? പക്ഷെ അതിപ്പം എനിക്ക് തോന്നണില്ല, നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായപ്പം നമുക്കൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടായെങ്കിലും, അല്ല ബാക്ക് പെയിൻ ആയിട്ടാണ് വന്നത്, പുറം വേദന ആയിട്ടാണ് വന്നെങ്കിൽ പോലും ആ തരത്തിലുള്ള വേദനയാണ് ഇപ്പൊ നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ അത് കൂടുതലൊരു മസ്കുലർ പെയിൻ ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു വേദന കൂടുതലും ഒരു മസിൽസിൽ നിന്ന് വരുന്ന ഒരു നീർക്കെട്ട് പോലെയാണ് കൂടുതൽ തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു ബാക്ക് മസിൽസിലൊക്കെ നീര് വീഴുമ്പോണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ, അതുപോലെയാണ് തോന്നുന്നത്.

0: ടത്തോളം അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. അതൊരു ഹാർട്ടിന്റെ പ്രശ്നമായിട്ട് അങ്ങനെ തോന്നണില്ല. നടക്കുമ്പോഴൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? ഇപ്പൊ നമ്മള് കുറച്ച് എക്സസൈസ് ചെയ്യണേനും കുഴപ്പങ്ങളൊന്നും ഇല്ല. നടക്കാനും 30 മിനിറ്റ് നടക്കണേനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
1: രാവിലെ 5 മണിക്ക് നടക്കും.
0: എത്ര ദൂരം നടക്കും?
1: ഒരു 3/4 മണിക്കൂർ നടക്കും.
0: ആ, നടക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൽക്കാലം എനിക്ക് തോന്നുന്നത് അത് എന്തെങ്കിലും ഓയിന്റ്മെന്റോ അല്ലെങ്കിൽ ഇത്തിരി ചൂട് പിടിക്കോ അങ്ങനത്തെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. മരുന്ന് കഴിച്ചോ, കുഴപ്പമില്ല. ഇത് അത്ര പേടിക്കേണ്ട വേദനയായിട്ടും തോന്നണില്ല കേട്ടോ. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമ്മളപ്പോൾ നെഞ്ചുവേദന അത്തരത്തിലാണ്, നെഞ്ചിൻ്റെ നടുക്കിലാണ് വേദന വരിക, അസ്വസ്ഥത വരിക എന്ന് പറഞ്ഞു. ഇങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ്?
0: നമ്മൾ ഒരു സിംറ്റം വന്നാൽ നമുക്കിപ്പം നമ്മുടെ കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്താനുള്ള സൗകര്യം അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ എത്താനുള്ള സൗകര്യം നമുക്ക് ഇന്നുണ്ട്. മിക്ക ക്ലിനിക്കുകളിലും ഒരു ECG സൗകര്യം എന്തായാലും ഉണ്ടാവും. ഒരു ECG എടുക്കാനുള്ള സൗകര്യം എടുക്കാനായിട്ട് മാക്സിമം ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു കേരളത്തിൽ ഒരാൾക്ക് യാത്ര ചെയ്യേണ്ടി വരില്ല ഒരു ECG എടുക്കാനായിട്ട്. അപ്പം ഒരു ECG എന്ന് പറയുന്നത് ഒരു ഡോക്ടർ കാണിച്ച് ഒരു ECG എടുക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇപ്പോഴും നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് ECG തന്നെയാണ്. രണ്ട്, പിന്നെ ഒരു ഡോക്ടറുടെ അസസ്മെൻറ്റ്. ഈ ഒരു സിംറ്റത്തിനെ നമ്മളൊന്ന് ശരിക്കും പ്രോപ്പറായിട്ട് വിലയിരുത്തി അത് ഹാർട്ടിൻ്റെ ആണെന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ഡോക്ടറുടെ ഒരു നിഗമനം, ഒരു ECG. പിന്നെ നമ്മൾ ഈ ട്രൊപ്പോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ്, അതാണ് ഇപ്പം ഇന്ന് നമ്മുടെ എല്ലാ ആരോഗ്യ മേഖലയിലെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റിന് ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 500 to 1,000 rupees വരെ നമുക്ക് ചിലവ് വരുന്ന ഒരു ടെസ്റ്റാണ് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പം ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ അത് ബ്ലഡിലേക്ക് കലരും. ട്രോപ്പോണിൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിൽസിലുള്ള ഒരു എൻസൈമാണ്. ആ മസിൽ ബ്രേക്ക് ഡൗൺ വരുമ്പോൾ, നമുക്കൊരു ഇഞ്ചുറി വരുമ്പോൾ അറിയാമല്ലോ മസിലിനൊരു ബ്രേക്ക് ഡൗൺ വരും, ആ ബ്രേക്ക് ഡൗൺ വരുമ്പോൾ അതിൻ്റെ അംശം ബ്ലഡിലേക്ക് കലരും. അപ്പോൾ ഇതിൻ്റെ അളവ് ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ഈവൻ സ്പെസിഫിക്കുമാണ്, നമ്മൾ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ഒരു 4 to 6 hours നമ്മുടെ ശരീരം ഈ ബ്ലഡിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് കൂടുന്നത് ഡെഫിനറ്റ്ലി നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചനയാണ് നമുക്ക് തരുന്നത്. ഈവൻ ആദ്യത്തെ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും നമ്മളൊരു 6 hours കഴിയുമ്പോൾ മിക്കപ്പോഴും ഒന്നും കൂടി ചെയ്ത് നോക്കും. ഇപ്പോൾ രണ്ടാമതൊരു ECG എടുക്കണ പോലെ, ചിലപ്പോൾ ആദ്യത്തെ ECG ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവില്ല, സെക്കൻഡ് ECG ചിലപ്പോൾ ചേഞ്ച് വരും. അതുപോലെ തന്നെ ഈ ട്രോപ്പോണിനും ഈ 4 മുതൽ 6 മണിക്കൂർ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ രണ്ടാമതൊരു വാല്യൂ കൂടി പലപ്പോഴും ചെയ്ത് നോക്കും. അപ്പം ഇത് രണ്ട് ECG നോർമലാണ്, രണ്ട് ECG നോർമലാണ്, ട്രോപ്പോണിൻ നെഗറ്റീവാണ്, ഡോക്ടറുടെ അസംഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് റിലേറ്റീവ്ലി നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് അല്ല, നമുക്ക് റീസണബിളി കൺക്ലൂഡ് ചെയ്യാം. പക്ഷെ അതേസമയം ഇതിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം.
2: ഒരു സംശയം ചോദിക്കട്ടെ, ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് ഒരിക്കലൊരു ചെറിയൊരു മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഒരു ഇങ്ങനൊരു അസുഖം ഉണ്ടായാൽ എന്നും ബ്ലഡിലുണ്ടാവുമോ, അതോ വൺസ് ഫോർ ആളാണോ ഇത്? ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും ബ്ലഡിൽ ഈ കമ്പോണൻ്റ് ഉണ്ടായിരിക്കുമോ?
0: ട്രോപ്പോണിൻ ഇല്ല. നമുക്കിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിക്ക് ഇപ്പോൾ ട്രോപ്പോണിൻ എന്തായാലും കൂടും. ഇത് 2 ആഴ്ച കൊണ്ട് വീണ്ടും പഴയ നിലയിലാവും. 2 weeks ആണ് അതിൻ്റെ ഒരു കാലപരിധി എന്ന് പറയുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതൊരു നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. പിന്നെ വീണ്ടും ആ 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ ഇത് കൂടുകയുള്ളൂ.
2: അപ്പോൾ ഇങ്ങനെ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പരിശോധന നടത്തിയിട്ടേ ഫലമുള്ളൂ അല്ലേ? 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്ന് പറഞ്ഞ നിലയ്ക്ക് പോയി പരിശോധിച്ചിട്ട് കാര്യമില്ല.
0: ഇല്ല.
2: നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, FM Health Line സ്വാഗതം.
3: ഹലോ,
2: റേഡിയോയുടെ അടുത്തു നിന്ന് മാറി എന്ന് സംശയം ചോദിക്കൂ.
3: ആ സാറേ, ഞാനേ ബൈപ്പാസ് കഴിഞ്ഞിട്ട് ഒരു 5 മാസം കഴിഞ്ഞു. അപ്പൊ ഈ മരുന്നൊക്കെ തന്നുണ്ട്. അപ്പൊ ഇനി 6 മാസം കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജനുവരിയിലാണ് ചെല്ലാൻ പറഞ്ഞേക്കാം. അപ്പൊ എന്നോട് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ രാവിലെ. അപ്പൊ ഞാനങ്ങനെ നടക്കും. എനിക്ക് ഈ

0: ഇതിന്റെ ആ വയസ്സിരുന്നുകൊണ്ട് ഒരു ഈ ഈ ഓപ്പറേഷന് മുന്നേണ്ടായ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ ഒരു വേദന പോലെ വരും. അപ്പൊ അങ്ങനെ ഒരു പിടുത്തം പോലെ ഒരു വേദന വരുമ്പോ പിന്നെ ഞാൻ വേറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ തലയുടെ അതങ്ങോട്ട് വന്നിട്ട് തലയുടെ വയസ്സോട്ട് എന്തൊരു പെരിച്ചിൽ പോലെയൊക്കെ വരും. പിന്നെ അത് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും 5 മിനിറ്റ് ഇരിക്കുക നിൽക്കൊക്കെ ചെയ്തിട്ട് ഞാൻ ചെയ്യണ പണി, ആദ്യം എനിക്ക് ഈ സോർബിട്രേറ്റ് തന്നിരുന്നല്ല ഈ ഓപ്പറേഷൻ. അപ്പൊ അപ്പൊ ആ ഗുളികാണ്ട് കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോ ആ കെട്ടങ്ങാട് കീഴ്പോട്ടിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇനി ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം വല്ല കുഴപ്പമായിട്ടുണ്ടോ ഡോക്ടറെ? അതറിയാനാണ് വിളിക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞൊരു സിംപ്റ്റം ഹാർട്ടിൻ്റെതായ ഒരു സിംപ്റ്റം ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കൂടുതലും നടക്കുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനൊരു ഫർദർ ചെക്കപ്പ് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് നടക്കുമ്പോഴാണ് കൂടുതൽ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഡോക്ടറെ തന്നെ കണ്ട് ആ ഒരു അതിനൊരു ഫർദറായിട്ടുള്ള ഒരു ചെക്കപ്പ് നമ്മൾ ചെയ്യണം.
0: അപ്പോ നാളെ ഞാൻ പോകുന്നുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലെ. അപ്പൊ അവിടെ ഒരു എക്കോ ബുക്ക് ചെയ്ത് പോവാ. 20-ാം തീയതിയാണ് എനിക്ക് ഡേറ്റ് കിട്ടിയേക്കണത്, ഒക്ടോബർ 20. അപ്പൊ ഞാൻ നാളെ ചെല്ലുമ്പോ ഒരു എക്കോന്റെ ഇത് ബുക്ക് ചെയ്യട്ടെ ഡോക്ടറെ?
1: എടുത്തോളൂ, എക്കോ ബുക്ക് ചെയ്യാം. മാത്രമല്ല ഡോക്ടറെ കണ്ടിട്ട് ഈ ഒരു സിംപ്റ്റം പറഞ്ഞിട്ട് അതിന് വേണ്ട ഒരു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് ചോദിച്ചിട്ട് അതിന് മരുന്നുകൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇല്ല, സോർബിട്രേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ തൽക്കാലത്തേക്ക് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം കൂടുകയും നമുക്ക് ഈ ഒരു സിംപ്റ്റം കുറയുകയും ചെയ്യും. തീർച്ചയായിട്ടും
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മൾ ഈ ഹൃദ്രോഗത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ടൈം ഈസ് മസിൽ, ഗോൾഡൻ അവർ ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. അതൊന്ന് വിശദമാക്കാമോ? ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു നെഞ്ചുവേദന വന്നാൽ എത്ര സമയത്തിനുള്ളിലെങ്കിലും നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിയിരിക്കണം?
1: ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നമുക്ക് അറിയാം, ഒരു ഹൃദയധമനി പൂർണ്ണമായിട്ട് അടയുമ്പോഴാണ് നമുക്കൊരു മേജർ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പോൾ ആ രക്തധമനി സപ്ലൈ ചെയ്യുന്ന ഹാർട്ട് മസിൽസ് അപ്പോൾ ഡാമേജ് ആയി പോവുകയാണ്. തന്മൂലം ഹൃദയത്തിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കുറയും. അപ്പോൾ നമ്മൾ എത്രത്തോളം ലേറ്റ് ആവുന്നോ നമ്മളതിനകത്ത് നമ്മൾ ഒരു ഈ ആർട്ടറി തുറന്ന് നമ്മൾ ഇതിനകത്ത് രക്തോട്ടം പുനഃക്രമീകരിക്കാനായിട്ട് എത്രത്തോളം വൈകുന്നു, അത്രത്തോളം നമുക്ക് ഹാർട്ടിന് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ടൈം ഈസ് മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഒരു ഗോൾഡൻ അവർ ഓഫ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു നെഞ്ചുവേദന വന്ന് ആദ്യത്തെ 1 മണിക്കൂറാണ് ഏറ്റവും ക്രൂഷ്യൽ. അപ്പോൾ അവിടെ നമുക്കൊരു ഈ ഒരു ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയാൽ നമുക്കൊരു ഒരു എമർജൻസി ആയിട്ട് പലപ്പോഴും ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനും സാധിച്ചാൽ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള അതിനുള്ള മരുന്നുകൾ എടുക്കാൻ സാധിച്ചാൽ, ഈ ഗോൾഡൻ അവറിൽ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഹാർട്ടിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യും. നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പം അയാളുടെ ഹൃദയം നിയർ നോർമൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു നോർമൽ അവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു വരും. എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ. പക്ഷെ അതേസമയം നമ്മൾ ലേറ്റായിട്ടാണ് ഒരു രോഗീനെ ചികിത്സിക്കണമെന്നൊക്കെ, നമ്മൾ വളരെ വൈകി ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് വന്ന് വൈകി ഹാർട്ട് മസിലിന് ഒരുപാട് ഡാമേജ് ഉണ്ടായിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഈ ഹാർട്ട് മസിലിന് ഓൾറെഡി ചെറിയ ഡാമേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ പമ്പിങ് എഫിഷ്യൻസി കുറയും. ഒരു വ്യക്തിയുടെ നോർമൽ പമ്പിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 60 മുതൽ 65% നമ്മുടെ ഇടതുവശത്തെ അറയ്ക്ക് ഉണ്ടാകുന്ന പമ്പിങ് എഫിഷ്യൻസിയാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പമ്പിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതൊരു 60-65% ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ആയാസമുള്ള ജോലികളും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു കയറ്റം കയറാം, ട്രക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും.

0: ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം ആ പമ്പിങ് കപ്പാസിറ്റി ഒരു 30-35 കുറഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സസൈസ് കപ്പാസിറ്റി കുറയും. അപ്പം ഹാർട്ടിൻ്റെ മസിൽസിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്.
1: അതുകൊണ്ടാണ് ടൈം ഇസ് മസിൽ എന്ന് പറയുന്നത്.
0: ടൈം ഇസ് മസിൽ.
1: ഈ 60-65 എഫിഷ്യൻസി ഡോക്ടർ പറഞ്ഞല്ലോ, ഇതാണ് ഒരു നോർമൽ ഹൃദയത്തിൻ്റെ എഫിഷ്യൻസി, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവ്.
0: കഴിവ് എന്ന് വെച്ചാൽ ഒരു 100 ml നമ്മുടെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞ ഇതിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു 65 ml പുറത്തോട്ട് പമ്പ് ചെയ്യുന്നത്, ബാക്കിയൊരു 30 ml ഹാർട്ടിൽ തന്നെ ഉണ്ടാവും.
1: നമുക്ക് എന്തായാലും അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, FML 9 സ്വാഗതം. ഹലോ, കേൾക്കാമോ? ആ, റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിന്ന് ഫോണിൽ ശ്രദ്ധിക്കൂ. ഇന്നത്തെ ഗസ്റ്റ്
2: ആ ഓക്കെ സർ
1: ഡോക്ടർ വിനോദ് തോമസ് ആണ്.
0: ആ പറഞ്ഞോളൂ, കേൾക്കാം.
2: ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർക്ക് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ആൻജിയോഗ്രാം എന്തായാലും മൊത്തമായിട്ട് ചെയ്യുന്നു, TMT എക്കോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുറച്ച് വേരിയേഷൻ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഇത് വേറെ ഡോക്ടറെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ ഒരു ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഡ്നിക്ക് ബുദ്ധിമുട്ട് വരുന്നു പറഞ്ഞത്.
0: നമ്മുടെ ക്രിയാറ്റിൻ വാല്യൂ എത്ര ഉണ്ടായിരുന്നു എന്നറിയാമോ? കുഴപ്പമില്ല, അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. പ്രധാനമായിട്ടും ഇതിനകത്തുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഒരു മരുന്ന് ഉപയോഗിക്കും, അതിന് കോൺട്രാസ്റ്റ് എന്ന് പറയും. അയഡിൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ നമ്മുടെ ഹൃദയധമനികൾക്ക് ചെറിയ തോതിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആൻജിയോഗ്രാമിൽ സാധാരണ രീതിയിൽ ഒരു 50 ml കോൺട്രാസ്റ്റ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. ഒരു ആൻജിയോ പ്ലസ് എന്ന് പറയുമ്പം ഒരു 100 മുതൽ ചിലപ്പോൾ 150 ml വരെ നമുക്ക് ഒരു കോൺട്രാസ്റ്റിൻ്റെ ഉപയോഗം വരാം. ഒരു 100-150 ml നമ്മൾ ഈ കോൺട്രാസ്റ്റ് ഉപയോഗിക്കും ആൻജിയോ പ്ലാസ്റ്റ് ചെയ്യുമ്പം. ആൻജിയോഗ്രാം എന്ന് പറയുമ്പം ഒരു 50 ml താഴെയായിരിക്കും അതിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. അപ്പോൾ ഈ കോൺട്രാസ്റ്റ് നമുക്ക് പലപ്പോഴും ഒരു നോർമൽ കിഡ്നി ഫംഗ്ഷനുള്ള ആളാണെങ്കിൽ, നോർമൽ ക്രിയാറ്റിൻ നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, സാധാരണ രീതിയിൽ അതൊരു 24-48 അവേഴ്സിനുള്ളിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. പിന്നെ അതിന് ഇമ്പാക്റ്റ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ കിഡ്നി ഫംഗ്ഷനിൽ ഓൾറെഡി പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ, ലൈക്ക് ക്രിയാറ്റിൻ ഇപ്പോൾ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു 1.2-1.3 വരെയൊക്കെയാണ് നോർമൽ. പക്ഷേ അതേസമയം ക്രിയാറ്റിൻ ഒരു 2 ഉള്ള ആളാണെങ്കിൽ പലപ്പോഴും ഈ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ചിലപ്പോൾ ഒരു 48-72 അവേഴ്സ് വരെ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ ചെറുതായിട്ടത് അഫക്റ്റ് ചെയ്യാം. അതിന് കോൺട്രാസ്റ്റ് നെഫ്രോപ്പതി എന്ന് പറയും. അപ്പോൾ നോർമൽ കിഡ്നി ഫംഗ്ഷനുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ കോൺട്രാസ്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ക്രിയാറ്റിൻ കൂടുതലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അതിൻ്റെ അളവ് ഏറ്റവും കുറച്ച് ഉപയോഗിക്കുകയും, മാത്രമല്ല കിഡ്നിക്ക് സേഫ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരികയും, പിന്നെ നമ്മൾ ചെയ്താലും നമ്മൾ ഇപ്പോൾ ക്രിയാറ്റിൻ 2 ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ 1-2 ദിവസം അത് മോണിറ്റർ ചെയ്യാനും നമ്മൾ ശ്രമിക്കും. കാരണം ക്രിയാറ്റിൻ കൂടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പക്ഷേ ഇതൊരു പെർമനൻ്റ് ഒരു ഡാമേജ് ഒരിക്കലും നമ്മുടെ ഈ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഒരിക്കലും കിഡ്നിക്ക് ഉണ്ടാവില്ല. ഒരു ടെമ്പററി ചിലപ്പോൾ ഒരു ഇൻക്രീസ് ഉണ്ടാവാമെന്നല്ലാണ്ട് ഒരിക്കലും ഒരു പെർമനൻ്റ് ഡാമേജ് കിഡ്നിക്ക് വരാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം അല്ല, ഇനിയിപ്പോൾ 8 പ്രാവശ്യം ആൻജിയോഗ്രാം ചെയ്താലും നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ നോർമലാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മരുന്ന് കഴിക്കണ പോലെ, നമ്മൾ പാരസെറ്റമോൾ ഗുളിക കഴിച്ചു, അത് 24 hours കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പോവും. അതുപോലെ തന്നെയാണ് ഈ കോൺട്രാസ്റ്റും, അത് ഒരു 24 മുതൽ 48 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കലി എക്സ്ക്രീറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് അതിന് ഇത്ര തവണ ഉപയോഗിക്കാം അങ്ങനെയില്ല. നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ നോർമലാണോ എന്ന് ആണെങ്കിൽ ഇത് എത്ര തവണ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല.
2: പിന്നെ എനിക്ക് ഒരു അല്ല എനിക്ക് വല്ലാണ്ട് ഇരിക്കാനൊക്കെ തോന്നും, പക്ഷെ കാലി പെട്ടെന്ന് നിൽക്കണം പോലെ. അപ്പൊ ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഡോക്ടറെ കാണിക്കുന്നത്. അവിടെയാണ് എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. ഡോക്ടർ ജോസ് പെരിയാപ്പള്ളി സാറാണ് എന്റെ ഓപ്പറേഷൻ എടുത്തത്.

0: എന്തെങ്കിലും കാലിന്റെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. കാലിന്റെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാലിൽ, അതിന്റെ പേരിലാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞത്. ക്ലിറ്റോസ് ക്ലിറ്റോസ് തിന്നിട്ടുണ്ട്. പിന്നെ വേറൊരു മരുന്നും കൂടി ഉണ്ട്. അപ്പൊ അത് അത് കഴിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പോ. അപ്പൊ ഞാൻ അത് തുടർച്ചയായിട്ട് കഴിക്കുന്നതാണോ?
1: തീർച്ചയായിട്ടും അത് തുടർച്ചയായിട്ട് കഴിക്കേണ്ട മരുന്നാണ്. അതിനകത്തുള്ള വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ഈ ഹാർട്ടിൻ്റെ അസുഖത്തിൽ പറഞ്ഞുവല്ലോ, നമ്മൾ കൂടുതൽ എക്സേർട്ട് ചെയ്യുമ്പം ഹാർട്ടിന് ഈ ഒരു സിംറ്റം വരേണ്ട പോലെ നമ്മുടെ കാലുകളിലേക്കുള്ള രക്തോട്ടത്തിനും ചിലപ്പോൾ തടസ്സം വരാം. കാലിലേക്കുള്ള രക്തധമനികൾ ഇതുപോലുള്ള ബ്ലോക്കുകൾ വരുമ്പോൾ നമ്മൾ നടക്കുമ്പം കാലിന് കൂടുതൽ ബ്ലഡ് വേണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മസിൽസിന് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ബ്ലഡ് കിട്ടില്ല, അപ്പോഴാണ് ഈ നമുക്ക് നിൽക്കേണ്ടി വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിന്ന് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് നടക്കാനായിട്ട് സാധിക്കും. ആ ഒരു സിംറ്റത്തിന് നമ്മൾ പലപ്പോഴും ക്ലോഡിക്കേഷൻ എന്ന് പറയും. നമ്മൾ ഹാർട്ടിൽ ബ്ലഡ് കിട്ടാതെ നമുക്ക് വരുന്നതിന് നമ്മൾ അഞ്ചൈന എന്നാണ് പറയുന്നത്. കാലിൽ വരുന്നതിന് നമ്മൾ ക്ലോഡിക്കേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമ്പം കാലിലെ മസിൽസിന് രക്തോട്ടം കുറവ് വരുമ്പോൾ നമ്മൾ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്കാണ് ഈ ക്ലോഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുള്ളത് ഈ ക്ലോഡിക്കേഷൻ എന്ന് പറഞ്ഞ സിംറ്റമാണ്. അത് കാലിലേക്കുള്ള രക്തോട്ടം കുറവാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കണം. പിന്നെ ആ ഒരു സിംറ്റം വന്നാൽ നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അത്രയും ദൂരം തന്നെ നടക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ കൂടി വരികയാണെങ്കിൽ നമ്മൾ കാലിലേക്കുള്ള ബ്ലഡ് വെസൽസിൻ്റെ 5 ഗ്രാം ചെയ്ത് ആ തടസ്സങ്ങൾ നമുക്ക് 5+ ചെയ്ത് വേണമെങ്കിൽ നീക്കം ചെയ്യാനും പറ്റും, ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് ചെയ്യണതിനും തടസ്സങ്ങളൊന്നുമില്ല. അതും എടുത്തോളൂ, കുഴപ്പമില്ല.
0: നോക്കിയിട്ടും കുറയുന്നില്ല സാർ. ഞാൻ ഭക്ഷണത്തിന് വളരെ നിയന്ത്രണം പഠിക്കുന്ന ആളാണ്. എന്നിരുന്നാലും എന്തോ എനിക്ക് ഷുഗർ കുറയുന്നില്ല, എന്താണെന്നറിയില്ല. ഞാനങ്ങനെ വളരെ ആക്റ്റീവായിട്ട് എല്ലാം ചെയ്തിരുന്ന ആളാണ്. ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര തളർച്ച തോന്നും, ഇടയ്ക്ക് കുഴഞ്ഞു പോകും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എനിക്ക് 67 ഇയേഴ്സ് ആയി.
1: മനസ്സിലായി. അപ്പം എനിവേ നമ്മൾ തൽക്കാലം മരുന്നിലൊക്കെ പോവാം. പിന്നെ ഈ ഷുഗറിന്റെ കൺട്രോളും ഏതെങ്കിലും നല്ലൊരു ഡോക്ടർ കാണിച്ചത് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്ത് ഓപ്റ്റിമൈസ് ചെയ്ത് പോകേണ്ടി വരും. അത് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ച് പോയാൽ മതി കേട്ടോ.
0: ഓക്കെ,
2: നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാമല്ലേ. ഹലോ, എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?
3: ഹലോ, കേൾക്കാം.
2: ഡോക്ടർ വിനോദ് തോമസ് ഉണ്ട്, സംശയം ചോദിക്കൂ പ്ലീസ്.
3: സാറേ നമസ്കാരം.
1: നമസ്കാരം.
3: എനിക്ക് എന്റെ പേര് രമണി, കോടാജി എന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു 13 വർഷം മുന്നേ എനിക്ക് ഇങ്ങനെ നെഞ്ചിന് വേദനയും വയർപ്പും കൈയിന്റെ അത് ദിവസത്തിൽ കൂടെ ഇങ്ങനെ വേദനയും വല്ലാണ്ടുണ്ടായി. അത് അന്ന് വീട്ടിലാരും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വല്ലാണ്ട് വിഷമം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോ വേദന ഇങ്ങനെ പയ്യനെ കുറയുന്നത് പോലെ തോന്നി. അങ്ങനെ അന്ന് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. കൊളസ്ട്രോളിന്റെ ഗുളിക അന്ന് അന്നത്തെ ദിവസം ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിരിക്കായിരുന്നു. അന്ന് മേടിച്ച് കഴിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഫങ്ഷൻ ഉണ്ടായി, അത് കാരണം പോവാനും പറ്റിയില്ല മേടിക്കാൻ. അപ്പൊ ഈ ഫങ്ഷന് പോകുമ്പോ ഇത് ഡോക്ടറെ കണ്ട് ഇതാവാന്നും പറഞ്ഞായിട്ട് യാത്രയായി ഞങ്ങ പോയി. അപ്പൊ ഞാൻ വേദന വന്നു കഴിഞ്ഞ് ഒരു കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഞാൻ പൈപ്പ് തുറന്നിട്ട് കുളിച്ച് ഇതായി കഴിഞ്ഞപ്പോ പിന്നെയും തിരിങ്ങോട്ട് വേദനയൊക്കെ കുറഞ്ഞു. ഞങ്ങൾ ഫങ്ഷന് പോയി, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ തന്നെ വേറൊരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോ ഡോക്ടർ തന്നെ വല്ലാണ്ട് ചീറ്റൊക്കെ പറഞ്ഞു വിചാരിക്കണം ആയിട്ടില്ല. അപ്പൊ എനിക്ക് വേദനയൊക്കെ പോയപ്പോ ഒരു തമാശ മട്ടില്ലാന്നൊന്ന് തോന്നി ഡോക്ടർക്ക്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ശരിയാവില്ല, ഇപ്പൊ തന്നെ പോണം, നല്ല രീതി കാണണം, നല്ല ആസ്പത്രി പോണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടായി. അപ്പൊ അന്ന് പോവാൻ പറ്റിയില്ല. അപ്പൊ ഡോക്ടറോട് ഞാൻ പറഞ്ഞു പോകാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഫങ്ഷന് പോകുമ്പോ മുകളിലോടേക്കാണ് പോണത്. അപ്പൊ മുകളിലോടെ വണ്ടി ഉണ്ട്, അപ്പൊ വേദന വരുമ്പോ പിന്നെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് ആ വേദന വന്നില്ല. പിന്നെ അതി

0: ഇന്ന് വന്നില്ല, അത് ഇന്ന് ഒരു കൊറേ ഒരു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തപ്പോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ECG എടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയണത്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ECG എടുക്കുന്നുണ്ട്, എക്സ്റേ എടുക്കുന്നുണ്ട്. അപ്പോഴൊന്നും കുഴപ്പമില്ല. ഇനി അതിനെ കുറിച്ച് പേടിക്കാനുണ്ടോ?
1: ഒരു TMT ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രെഡ്മിൽ TMT എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ?
0: ഇല്ല.
1: അത് ചെയ്യണം. നമ്മൾ ഒരു നമുക്കൊരു വേദനയുണ്ട്, നമ്മുടെ ECGയിൽ പലപ്പോഴും ചേഞ്ചസ് ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാം. നമ്മളിപ്പം നെഞ്ചുവേദനയായിട്ട് പോകുന്നു, നമുക്ക് ECG നോർമലാണ്, ട്രോപ്പണിൻ നോർമലാണ്, പക്ഷേ ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ നമ്മൾ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഒരു എക്കോ കാർഡിയോഗ്രാം ചെയ്യും, അതുപോലെ ഒരു ട്രെഡ്മിൽ എക്സസൈസ് ടെസ്റ്റ് TMT. ഇത് രണ്ടും അത്ര വലിയ എക്സ്പെൻസീവ് ടെസ്റ്റല്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ടെസ്റ്റുകളാണ്. അപ്പോൾ അതിൽ ഒരു എക്കോയും ഒരു ട്രെഡ്മിൽ ടെസ്റ്റും നിങ്ങൾ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് വേദന ഉണ്ടാകുന്നത് കൊണ്ട്. ഒരു എക്കോയും TMTയും ചെയ്താൽ നമ്മുടെ പ്രശ്നം ഹാർട്ടിൻ്റെ ആണോ അതോ ഒരു മസിൽ പെയിൻ ആണോ എന്ന് നമുക്ക് വേർതിരിക്കാനായിട്ട് സാധിക്കും, കേട്ടോ?
0: അത് അന്ന് അതങ്ങനെ ചെയ്തില്ല, പിന്നെ അത് പിന്നെ വീണ്ടും എനിക്ക് അത് ഉണ്ടായിട്ടില്ല, വേദന ഉണ്ടായിട്ടില്ല. അതുപോലെ സൈലന്റ് അറ്റാക്ക് ആണോ എന്നുള്ള ഒരു സംശയം മാത്രമേ എനിക്ക്.
1: അതെ, അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ടെസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. എക്കോയും TMTയും ആ രണ്ടും ചെയ്തോ, കുഴപ്പമില്ല.
2: ഓക്കെ, വിളിച്ചത് നന്ദി. നമ്മൾ സാധാരണ ഈ കൊളസ്ട്രോൾ, BP, പ്രമേഹം ഇതെല്ലാം ഹൃദ്രോഗ സാധ്യതകളെ വർദ്ധിപ്പിക്കുമെന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് ഇത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഈ രക്താതിമർദ്ദം? BP വളരെ വർദ്ധിക്കുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ മസിലുകൾക്ക് നാശം സംഭവിക്കാനിടയുണ്ടോ?
1: ഉണ്ട്. ബ്ലഡ് പ്രഷർ രണ്ട് രീതിയിലാണ് നമ്മുടെ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയപേശികൾ വർക്ക് ചെയ്യുന്നത് ഈ ബ്ലഡ് പ്രഷറിന് അഗെയിൻസ്റ്റാണ്. ഇപ്പോൾ നമ്മളൊരു മോട്ടറും പൈപ്പും ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ പൈപ്പുകൾ വളരെ സുഗമമായിട്ട് ബ്ലഡ് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ മോട്ടറിൻ്റെ എഫിഷ്യൻസി കൂടുള്ളൂ. അപ്പോൾ ഹാർട്ടിന് സുഗമമായി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ബ്ലഡ് വെസൽസ് നല്ല കംപ്ലയൻ്റ് ആയിരിക്കണം, നല്ല സ്പീഡിൽ ബ്ലഡ് നമ്മുടെ കൈകളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് വളരെ ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഹാർട്ടിന് റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ BP കൂടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയവും സ്ട്രെസ്സിലാവും. ഹാർട്ട് നമ്മുടെ ഈ സ്ട്രെസ്സിനെതിരെ വർക്ക് ചെയ്യുമ്പം ഹൃദയപേശികൾക്ക് കനം കൂടും. ആ കനം കൂടുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ജിമ്മിൽ പോയിട്ട് നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ മസിൽസിന് ഇത് കൂടും, തടിപ്പ് കൂടും. പക്ഷേ ഹാർട്ടിൻ്റെ മസിൽസിന് തടിപ്പ് കൂടുമെന്ന് വെച്ചാൽ ഹൃദയത്തിന് രണ്ട് പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് പമ്പിങ് ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഈ പമ്പിങ് ഫംഗ്ഷൻ ഇത് അഫക്റ്റ് ചെയ്യില്ല, പക്ഷേ അതേസമയം ഇതൊരു ബ്ലഡ് റിസീവ് ചെയ്യാനും പറ്റണം. സോ നല്ല പ്ലയൻ്റായിട്ട് അടുത്തൊരു സൈക്കിളിൽ വരുന്ന ബ്ലഡിന് ഇത് റിസീവ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ബലൂൺ വികസിക്കുന്ന ഒരു ഈസിയോട് കൂടിയിട്ട് ഇത് വികസിക്കാൻ വേണം. അപ്പോൾ ആ വികസിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി, അതിൻ്റെ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കുറയും, കോംപ്ലയൻസ് നമ്മൾ പറയാം, അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിസിറ്റി നമുക്ക് കോമൺ ആയിട്ട് പറയാം, ആ ഇലാസ്റ്റിസിറ്റി കുറയും. അപ്പോൾ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് റിസീവ് ചെയ്താലല്ലേ പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പം ഹാർട്ടിൻ്റെ എഫിഷ്യൻസിയും എല്ലാം കുറയും. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് ഇത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ട്, ഈ ഹാർട്ടിലേക്ക് ഉള്ള രക്തധമനികളിലും ഈ ബ്ലഡ് പ്രഷർ കൂടുമ്പം ഈ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയും, അതുപോലെ സ്ട്രോക്ക്, പക്ഷാഘാതം എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ ക്യാപ്പിലറീസൊക്കെ പൊട്ടി നമ്മുടെ ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ സ്ട്രോക്ക്, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, ഈ മൂന്ന് പ്രശ്നങ്ങൾക്കും ബ്ലഡ് പ്രഷർ ഒരു വില്ലനാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ BP കൂടുമ്പം ഇതിന് ഒരു സിംറ്റവും കാര്യമായിട്ടുണ്ടാവില്ല. പലപ്പോഴും ഒരു 200 മേലെയൊക്കെ ബ്ലഡ് പ്രഷർ സഡനായിട്ട് ഷൂട്ടപ്പ് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ഹെഡ് ഏക്കൊക്കെ പലപ്പോഴും ഉണ്ടാവുള്ളൂ. അധികം ആളുകൾക്കും നിശബ്ദമായിട്ടാണ് അല്ലെങ്കിൽ ഒരു സിംറ്റം ഇല്ലാതെയാണ് ബ്ലഡ് പ്രഷർ എക്സിസ്റ്റ് ചെയ്യുന്നത്.
2: അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും? BP ഒരു നോർമലായി നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ BP ഉള്ള ഒരു വ്യക്തി മരുന്ന് കഴിക്കുന്നുണ്ട്, അയാളത് കറക്റ്റായി കൊണ്ടുപോകാൻ എങ്ങനെ കഴിയും?
1: ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു 20 കഴിയുമ്പോൾ മുതൽ തന്നെ, 20 കഴിഞ്ഞാൽ തന്നെ നമ്മൾ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും BP ചെക്ക് ചെയ്യണം. ഇപ്പോൾ BP എന്ന് പറയുന്നത് ഒരു 20s-30s വളരെ കോമൺ ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു 20 കഴിഞ്ഞ ഒരാൾ മുതൽ ബ്ലഡ് പ്രഷർ നോക്കണം. ഈ ബി പി നോക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് ഗാഡ്ജറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ

0: നമ്മുടെ ഈ കയ്യിൽ കെട്ടിക്കൊണ്ടുള്ള ഓട്ടോമാറ്റിക് ബി പി അപ്പാരറ്റസ് ഇപ്പോൾ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരുപാട് അപ്പാരറ്റസുകൾ നമുക്ക് കൊമേഴ്സ്യലി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നോക്കാവുന്നുള്ളൂ, ഒരു രണ്ടോ മൂന്നോ വാല്യൂ നോക്കിയിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്താലും കുഴപ്പമില്ല. നമുക്കൊരു 5 മിനിറ്റ് ഇൻ്റർവെല്ലിൽ ഒരു രണ്ട് വാല്യൂ അല്ലെങ്കിൽ മൂന്ന് വാല്യൂ നോക്കിയിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുക്കുന്നത് കുഴപ്പമില്ല. ഇരുന്നെടുത്താൽ മതി, കിടന്നെടുക്കണേക്കാളും നല്ലത് നമ്മൾ ഇരുന്നുകൊണ്ട് ബ്ലഡ് പ്രഷർ നോക്കുന്നതാണ്. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ എടുത്താൽ മതി. അപ്പം ആ ബി പി നോക്കുമ്പോൾ തന്നെ നമുക്കിത് കൺട്രോളാണോ കൂടുതലാണോ എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. പിന്നെ ബി പി കൂടുതലാണെങ്കിൽ ഉപ്പിൻ്റെ ഉപയോഗം നമ്മൾ നല്ലോണം കട്ട് ചെയ്യണം. നമ്മുടെ ആഹാരത്തിലുള്ള സോൾട്ടിൻ്റെ കൺസംഷൻ നല്ലോണം കുറയ്ക്കണം. മാത്രമല്ല വേണ്ടി വന്നാൽ നമ്മൾ മരുന്നുകൾ എടുക്കുകയും വേണം. അപ്പോൾ ഈ മരുന്നുകൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഡോക്ടറെ കണ്ടാലും മതി. ആ വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് ഇത് കറക്റ്റായിട്ടാണോ പോണെന്നുള്ളത്, നമ്മൾ കൺട്രോളിലാണോ പോണെന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രം മതി.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം, കൊളസ്ട്രോളിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഹലോ, എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം.
2: ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ആ ഡോക്ടർ വിനോദ് തോമസ് ആണ്, സംശയം ചോദിച്ചോളൂ.
2: ഗുഡ് ഈവനിങ് ഡോക്ടറെ, ഹൃദയദിന ആശംസകൾ.
0: ഗുഡ് ഈവനിങ്.
2: പരിപാടി എല്ലാം ഞാൻ കേട്ടിട്ടിരിക്കുക, ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ഇതിനകത്ത് ചെറിയ ഡൗട്ട് വന്നത്, ഈ ബി പി പൊതുവെ ലോ ബി പി ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ എന്റെ വൈഫ് അതുപോലെ കിടക്കുന്നത്, പൊതുവെ ലോ ബി പി എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ ഡോക്ടറെ ഒക്കെ കാണിക്കുമ്പോ പറയുന്നത് മിക്കവാറും ഒരു 100, 70 അല്ല 110, 90 ആദ്യം കൂടുതൽ ഇതുവരെ ബി പി വന്നിട്ടില്ല, ലോ ബി പി. അപ്പൊ ഇവർക്ക് ഇങ്ങനെ പൊതുവെ, അപ്പൊ ഈ എന്റെ മക്കൾക്കൊക്കെ അതേപോലെ തന്നെ ബി പി ഇങ്ങനെ ഒരു 100, 90 അല്ലെ 100, 70 ആ രീതിയിലുള്ള ബി പികളാണ്. അപ്പൊ ഇവ അങ്ങനെയുള്ള ഈ ലോ ബി പി ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നത് ഏത് രീതിയിലായിരിക്കും ബി പി?
0: അതും നമ്മളിപ്പോൾ ഹൈ ബി പിയെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഈ ലോ ബ്ലഡ് പ്രഷറും റീസണബിളി കോമൺ ആണ് പലപ്പോഴും. പക്ഷെ അതിന് വലിയ മരുന്നുകളൊന്നും കൊടുക്കേണ്ടി വരാറില്ല, എങ്കിലും ഈ ലോ ബി പി വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ നോർമൽ ചിലപ്പോൾ നോക്കുമ്പം ഒരു ഈ പറഞ്ഞ പോലെ സിസ്റ്റോളിക് ബി പി, അതാണ് നമ്മുടെ അപ്പർ ബി പി എന്ന് പറയുന്നത്, അതൊരു 100, 90, മറ്റത് ഒരു 70 അങ്ങനെയുള്ള വാല്യൂസ് ഇഷ്ടം പോലെ പേർക്ക് കാണാം. ഇത് പ്രത്യേകിച്ച് പല ആളുകൾക്കും ഒരു അസുഖം ഇല്ലാതെ തന്നെ ഇത് കാണാറുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അസുഖം ഇല്ലാതെ തന്നെ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആകെ ശ്രദ്ധിക്കാനുള്ള രണ്ട് കാര്യം, മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. ഒന്ന്, നമ്മുടെ വെള്ളത്തിൻ്റെ ഉപയോഗം, ഹൈഡ്രേഷൻ. നമ്മളൊരു ഡീഹൈഡ്രേഷൻ വരുമ്പോഴാണ് പലപ്പോഴും ഈ ബി പി 100 നിന്ന് വീണ്ടും കുറഞ്ഞു പോകാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കുക, ഒരു 2 ലിറ്റേഴ്സ് എങ്കിലും ഒരു ദിവസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബി പിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം നാച്ചുറലായിട്ട് തന്നെ. നമുക്ക് വേറെ മരുന്നുകളുടെ ഉപയോഗമൊന്നുമില്ലാതെ നമുക്കിത് നാച്ചുറലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട്, അപ്പോൾ ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്യുക. രണ്ട്, നമ്മൾ മറ്റേ സോൾട്ട് നമ്മൾ കുറയ്ക്കണം എന്ന് പറഞ്ഞു, ഇതിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു നോർമൽ സോൾട്ടിൻ്റെ ഉപയോഗം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റും. കൂടുതൽ കഴിച്ചില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അത് കുറയ്ക്കാതിരിക്കേണ്ട അത് നോക്കാം. പിന്നെ മാത്രമല്ല വളരെ അപൂർവമായിട്ട് ആളുകൾക്ക് ഇതിൻ്റെ ഒരു സിംപ്റ്റം എന്ന് പറയുന്നത്, ബി പി കുറയുമ്പോൾ എന്ന് പറയുന്നത്, നമ്മൾ ഇരുന്നെണീക്കുക അല്ലെങ്കിൽ കിടന്നെണീക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഔട്ട്, നമുക്കൊരു ഒരു തലകറക്കം അല്ലെങ്കിൽ ഒരു ഗിഡിനെസ് ഒക്കെ തോന്നാവുന്ന സാഹചര്യം ഉണ്ടാവാം. അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അതിന് എന്തെങ്കിലും മരുന്നുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ ഇത് കറക്റ്റ് ചെയ്യാനാണ് കൂടുതലും ശ്രമിക്കുക. വളരെ അത്യാവശ്യം ചിലർ തല കറങ്ങി വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്.
1: ഈ ലോ ബി പി ശരിക്കും ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
2: ഹലോ,
0: താങ്ക് യു
1: വിളിച്ചതിന്.
2: ഹലോ,
1: ആ കേൾക്കാം, പറഞ്ഞോളൂ. നമുക്ക് ആ കോൾ കട്ടായി തോന്നുന്നു. ലോ ബി പി എങ്ങനെയാണ് ഹൃദയത്തെ ബാധിക്കുന്നത്?
0: ലോ ബി പി നമ്മുടെ ഹൃദയത്തിനേക്കാളും കൂടുതൽ രണ്ട് കാരണങ്ങൾക്കും ഉണ്ടാവാം ലോ ബി പി എന്ന് പറയുന്നത്. ഒന്ന്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലോ ബി പി പലർക്കും ഉണ്ടാവും, നമ്മളിപ്പോൾ നോർമൽ ആളുകൾക്ക് ഉണ്ടാവാം. ആ ആളുകൾക്ക് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല. അവർക്ക് നമ്മൾ ഈ ബ്രെയിനും ഹാർട്ടായിട്ടുള്ള കണക്ഷൻ വരുന്നത് ഈ ബ്ലഡ് പ്രഷറിലാണ്. ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മിനിമം ബി പി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ചില ആളുകൾക്ക് അബ്നോർമലായിട്ട് ബി പി കുറയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹാർട്ടിൻ്റെ എഫിഷ്യൻസിയെ പറ്റി പറഞ്ഞല്ലോ, ആ എഫിഷ്യൻസി കുറയാന്ന് വിചാരിക്കും. ഒരു 30%ലൊക്കെ താഴെ ചില ആളുകൾക്ക് വരുന്ന സമയത്ത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുമ്പം അതനുസരിച്ച് ബി പിയും കുറയും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളതിന് പ്രത്യേകം മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും.
1: ഈ ലോ ബി പി വരുന്ന ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ടാകാം,
0: എഫിഷ്യൻസി കുറഞ്ഞാലും വരാം.
1: അല്ലാതെ തിരിച്ച് ഹൃദയത്തെ അത് മോശമായി ബാധിക്കണം.

0: ചെയ്യുന്നില്ല, ലോബി
1: ഇല്ല, ഇല്ല, കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യില്ല.
0: നമുക്ക് ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, എഫ് എം എൽത്തിനിലേക്ക് സ്വാഗതം.
2: എക്സ്ക്യൂസ് മീ സാറേ, ഞാൻ ഒരു കാര്യം കൂടെ വിട്ടുപോയതുകൊണ്ടാണ് വീണ്ടും വിളിച്ചത്. സാറേ, ഈ ഞാൻ ലോ ബി പി എന്ന് പറഞ്ഞ ആളുകൾ ഈ തൈറോക്സിൻ കഴിക്കുന്ന T4 ഒക്കെ നോക്കിയിട്ട് കുറച്ച് കൂടുതലായിരുന്നു, ഇപ്പോഴൊക്കെ നോർമൽ റേഞ്ച് പോവാ, അത് അത് ഇതിനെ ബാധിക്കൂ?
1: ഇല്ല, ഇല്ല, തൈറോയ്ഡ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യില്ല. ഇവ തൈറോയ്ഡ് കുറഞ്ഞാച്ചിട്ട് ബ്ലഡ് പ്രഷർ കൂടാനേ സാധ്യതയുള്ളൂ, അതുകൊണ്ട് തൈറോയ്ഡ് കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്, അതിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ ഉണ്ട്. ആ ഹോർമോൺസ് കുറവ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയും. അപ്പം അങ്ങനത്തെ അഡ്രീനൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോൺസ് കുറവാണെങ്കിൽ മാത്രമേ ബ്ലഡ് പ്രഷറിനെ അഫക്റ്റ് ചെയ്യുള്ളൂ.
0: നന്ദി. നമ്മളിപ്പോൾ കൊളസ്ട്രോളിൻ്റെ കാര്യം കൂടി പറയും ബാക്കിയുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് ഹൃദയരോഗ അല്ലെങ്കിൽ ഹൃദയ ആരോഗ്യത്തെ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത്?
1: കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഏറ്റവും നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന കൊളസ്ട്രോൾ, അതിന് LDL കൊളസ്ട്രോൾ നമ്മൾ പറയും. അതിൽ കൂടുതൽ അതിനേക്കാൾ തൊട്ട് താഴെ അപകടകരമായ കൊളസ്ട്രോളാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് അപകടകര കൊളസ്ട്രോളാണ് APOLIPOPROTEIN B എന്ന് പറയുന്നത്. പിന്നെ അതിനും വ്യത്യസ്തമായിട്ടുള്ളൊരു കൊളസ്ട്രോൾ ഉണ്ട്, ചീത്ത കൊളസ്ട്രോളാണ് LIPOPROTEIN A എന്ന് പറയും. ഇങ്ങനെ 4 ചീത്ത കൊളസ്ട്രോളാണ് പ്രധാനമായിട്ടും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ ഒരു നല്ല കൊളസ്ട്രോളും കൂടെ ഉണ്ട്, HDL എന്ന് പറഞ്ഞ കൊളസ്ട്രോളും കൂടെ ഉണ്ട്. അപ്പം ഈ ചീത്ത കൊളസ്ട്രോളുകൾ നമ്മുടെ ഈ കൊളസ്ട്രോളിന് ലിവറിലാണ് നമ്മുടെ കൊളസ്ട്രോൾ ഉൽപ്പാദനം നടക്കുന്നത്. ഇതിന് ടിഷ്യൂസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ചീത്ത കൊളസ്ട്രോളൊക്കെ ചെയ്യുന്നത്. ലിവറിലുണ്ടാവുന്ന കൊളസ്ട്രോളിനെ എടുത്ത് നമ്മുടെ രക്തധമനികളിൽ കൊണ്ടുപോയി അതിൻ്റെ കോശങ്ങളുടെ ഉള്ളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഈ 4 പേരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനായിട്ടാണ് HDL എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ, അത് തിരിച്ച് റിവേഴ്സ് കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ടാണ്, ടിഷ്യൂസിൽ നിന്ന് നേരെ തിരിച്ച് ലിവറിലേക്ക് കൊണ്ടിരിക്കുക, അവിടെ നിന്ന് പുറത്തോട്ട് എക്സ്പെൽ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് HDL ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റുകൾ വരുന്നതാണ് നമ്മുടെ രക്തധമനികളിൽ തടസ്സം ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും LDL കൊളസ്ട്രോളിനെ നമ്മൾ ഏറ്റവും മിനിമത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു തടസ്സങ്ങൾ, നമുക്ക് ഈ ഹൃദയരോഗ തടസ്സങ്ങൾ നമ്മൾ വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് LDL കൊളസ്ട്രോളാണ്. LDL കൊളസ്ട്രോളിനെ നമ്മൾ നോർമൽ ആളുകളാണെങ്കിൽ ഒരു 100 താഴെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം.
0: അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പൊരിച്ചതും എണ്ണയൊക്കെ ഒഴിവാക്കുക,
1: എക്സസൈസ് ചെയ്യുക, ശരീരഭാരം കറക്റ്റായിട്ട് നിലനിർത്തുക, അമിതഭാരമുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക, അപ്പോൾ HDLന്റെ അളവ് കൂടും. എക്സസൈസ് ആണ് HDL നമുക്ക് കൂടാനായിട്ടുള്ള.
0: മരുന്നൊന്നും പറ്റില്ല HDL കൂട്ടാനായിട്ട്?
1: മരുന്നുകളുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് എക്സസൈസ് ആണ്. LDL കുറയ്ക്കാനായിട്ട് മരുന്നുകളുണ്ട്, സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ HDL കൂട്ടാനായിട്ട് പലപ്പോഴും നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കാറില്ല, കൂടുതലും നാച്ചുറൽ മെത്തേഡ്സിലാണ് റിലേ ചെയ്യുന്നത്.
0: എന്ന് പറഞ്ഞാൽ വ്യായാമം,
1: എക്സസൈസ്.
0: നമ്മളിപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, ഒരു ജീവിതശൈലി രോഗം എന്നുള്ള നിലയ്ക്ക് അതൊരു കോളിലേക്ക് കൂടി പോകണം.
1: പ്രമേഹത്തെ പറ്റി പറയാം നമുക്ക് എന്തായാലും.
0: നമുക്ക്
1: നമ്മുടെ എന്തായാലും
0: അതെ ഒരു ജീവിതശൈലി രോഗമായിട്ട് പറയാറുണ്ട് ഹൃദ്രോഗത്തെ. ഇതെങ്ങനെയാണ്, കാരണം നമ്മൾ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയാറുണ്ട്, അപ്പോൾ അതുകൂടി അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും.
1: ഒരു ആൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അതിനിപ്പോൾ നമ്മൾ ശരിക്ക് ഹാർട്ട് ഡിസീസിൻ്റെ ഇക്വലൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു ഹൃദ്രോഗം വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അയാളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻസ് ഉള്ളത്. അപ്പോൾ നമ്മളീ പറഞ്ഞ കൊളസ്ട്രോളിൻ്റെ അളവും ബ്ലഡ് പ്രഷറിൻ്റെ അളവും ഷുഗറിൻ്റെ അളവും ഒക്കെ എല്ലാം വളരെ കൃത്യമായിട്ട് കുറേയും കൂടി കരുതലോടുകൂടി. നമ്മളിപ്പോൾ ഡയബറ്റീസ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഹാർട്ടും അപ്പോൾ തന്നെ റിസ്കിലായെന്ന് തന്നെ നമ്മൾ മെൻ്റലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പേടിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കാനല്ല, നമ്മൾ അതിനുള്ള റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മളൊരു എക്സ്ട്രാ കെയർ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഷുഗർ കൺട്രോളിൽ വെക്കുക, നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോളിൽ വെക്കുക, നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോളിൽ വയ്ക്കുക, ശരീരഭാരം കൺട്രോൾ ചെയ്യുക, റെഗുലർ എക്സസൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രിവെൻറ്റീവ് നടപടികൾ നമ്മൾ ഡയബറ്റീസിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഡയബറ്റീസ് വരുമ്പം പലപ്പോഴും ഹൃദയത്തിൻ്റെ രക്തധമനികളിൽ ഒരു ബ്ലോക്കൊന്നും ആയിരിക്കില്ല, ചിലപ്പം കൂടുതൽ ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം നമ്മളിത് ഡിറ്റക്റ്റ് ചെയ്ത് നമ്മൾ അതിനെ ഏറ്റവും പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത്യുത്തമം.

0: നല്ല ഉത്തമമായിരിക്കും.
1: നമുക്ക് അവസാനമായിട്ട് ഈ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ഒരു മൂന്ന് നിർദ്ദേശങ്ങൾ പറയാൻ പറഞ്ഞാൽ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് മൂന്നേ മൂന്നെണ്ണം പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും?
0: ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ പറയാം. ഒന്ന്, സ്റ്റേ ആക്റ്റീവ്. നമ്മൾ സെഡൻഡറി ലൈഫ് വിട്ട് നമ്മളൊരു ആക്റ്റീവ് ലൈഫിലേക്ക് മാറുക. രണ്ട്, സ്മോക്കിംഗ് ഉള്ളവർ ക്വിറ്റ് ചെയ്യുക. നാല്, പ്രോപ്പർ ആഹാരം, ഒരു ബാലൻസ്ഡ് ഡയറ്റും നമ്മുടെ വെയ്റ്റും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, മെൻ്റൽ സ്ട്രെസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ സ്ട്രെസ്, ഏറ്റവും പിരിമുറുക്കം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ സ്ട്രെസ്സിൽ അതെല്ലാം ഏറ്റവും മിനിമത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക.
1: എന്തായാലും ഇന്ന് ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് നടന്ന ഈ പ്രത്യേക പരിപാടിയിൽ നമ്മുടെ ശ്രോതാക്കളുടെ ഹൃദയാരോഗ്യ സംബന്ധമായ സംശയങ്ങളെക്കുറിച്ച് ഇത്രയും വിശദമായി മറുപടി പറഞ്ഞതിന് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനോദ് തോമസ് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരിക്കൽ കൂടി നന്ദി. നന്ദി, നമസ്കാരം.
2: FM ഹെൽത്ത് ലൈൻ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ UDFനും 18 സീറ്റിൽ LDFനും ഒരിടത്ത് 2020 വിജയം. UDFന്റെ 7 സീറ്റുകൾ LDF പിടിച്ചെടുത്തു. LDFന്റെ 4 സീറ്റുകളാണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പുതുരക്ക പഞ്ചായത്തിലെ കോലഞ്ചേരി ഈസ്റ്റ് വാർഡ് 2020 നിലനിർത്തി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൗജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ. വന്യജീവി സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 21 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഒക്ടോബർ 7 മുതൽ 11 വരെ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാസാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ അന്തരിച്ചു. കോട്ടയം രാമപുരം കൂടപ്പുലത്ത് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 2 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. കൂടപ്പുലം സ്വദേശി വിവിറ്റ് ജോയിയുടെ മകൾ ക്രിസ്റ്റീന ജോയിയാണ് മരിച്ചത്. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോ വിഭാഗത്തിൽ വെങ്കലം നേടി നരേന്ദർ ബർവാൾ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റ് 19 സെക്കൻഡ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാല് മണിപ്പോക്കിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അങ്ങനെ നാലുമണി ആകുമ്പോൾ ഓർമ്മകൾ സംഗീതത്തിലേക്ക് ഉണരുന്നു. പ്രിയ ഗാനങ്ങളുമായി ഇതാ നിങ്ങളുടെ സ്വന്തം നാലുമണിപ്പൂക്കൾ. ഒരു മെസ്സേജ് അയക്കൂ നാലുമണിപ്പൂക്കളിലേക്ക് നിങ്ങളുടെ പ്രിയ ഗാനത്തിനായി. നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ നാലുമണിപ്പൂക്കളിലൂടെ. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.

മണിപ്പൂക്കളിലേക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ അറിയാമല്ലോ, 94 46 45 58 88, 9446455888. നിങ്ങളുടെ സന്ദേശത്തിനായി ഞാനിവിടെ കാത്തിരിക്കുകയാണ് നാല് മണിപ്പൂക്കളിൽ. ആദ്യ മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രേമയാണ്. പ്രേമ ചാവക്കാട് നിന്നാണ്. എൻ്റെ നാലുമണിപ്പൂവേ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്തോ എനിക്കൊരു പാട്ട് വേണം, ഞാൻ ചാവക്കാട് നിന്ന് പ്രേമയാണ്, നല്ലൊരു പാട്ട് വെച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നു. മഞ്ജു, സ്ഥലം സത്താർ ഐലൻഡ്. ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ജലജ ചേച്ചി എപ്പോഴും നാലുമണിപ്പൂക്കൾ കേൾക്കാറുണ്ട്. ആ ചേച്ചി എന്നോട് മെസ്സേജ് അയക്കാൻ പറയാറുണ്ട്. ജലജ ചേച്ചി എന്താ മെസ്സേജ് അയക്കാത്തത്? മഞ്ജുവും ജലജ ചേച്ചിയും എല്ലാവരും മെസ്സേജ് അയക്കൂ. ജലജ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല സോങ് വേണമെന്ന് പറയുന്നു. അപ്പോൾ ജലജ ചേച്ചിക്ക് വേണ്ടിയിട്ടും മഞ്ജുവിന് വേണ്ടിയിട്ടും ആദ്യം മെസ്സേജ് അയച്ചത് പ്രേമയാണ്. പ്രേമയ്ക്ക് വേണ്ടിയിട്ടും ഇതാ നല്ലൊരു മെസ്സേജ്, നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം.

നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. മെസ്സേജുകൾ ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണ് കേട്ടോ. നാലുമണിപ്പൂവേ, സുന്ദരിപ്പൂവേ, നിനക്ക് സുഖമാണോ? ചായ കുടിച്ചോ? ഇന്നൊരു വിശേഷമുണ്ട്, അത് പറയട്ടെ. പറയൂ പറയൂ. പിന്നെ ചായ കുടിച്ചു കേട്ടോ, ചായ കുറച്ച് നേരത്തെ കുടിച്ചു. അപ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് ജിൻസു മജോയാണ് ഇരിങ്ങിയാൽ കൂടെ നിന്ന്. ഇന്ന് എൻ്റെ മകൾ ലെന മോളുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ മകൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോള് ലെന മോൾക്ക് എല്ലാ ആശംസകളും നാനുമണിപ്പൂക്കളിൽ നിന്ന് എല്ലാ നന്മകളും നേരെയാണ്. അപ്പോൾ മറ്റൊരു മെസ്സേജ്, ഹായ് നാലുമണിപ്പൂവേ, നിനക്ക് സുഖമാണോ? എനിക്ക് ബത്ലഹേം കുടുംബം ഒണിച്ചെന്ന ചിത്രത്തിലെ ഇന്ദ്രജാലം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? ചോദിച്ചിരിക്കുന്നത് രാജേഷാണ്, തുരുത്തിയെന്ന് കുറുപ്പമ്പടി. രാജേഷിന് വേണ്ടിയിട്ടും മെസ്സേജ് അയച്ച ജിൻസു മജോ ഇരിങ്ങാൽ കൂടെ നിന്ന് മെസ്സേജ് അയച്ച ജിൻസുവിന് വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ ബർത്ത്ഡേ ഗേൾ ലെനമോൾക്ക് വേണ്ടിയിട്ടും ഇതായി പാട്ട് കേട്ടിട്ട് വരാം കേട്ടോ.

നല്ലൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുപോലെ നോർത്ത് പറവൂരിൽ നിന്ന് ശ്രീജ പറഞ്ഞിരിക്കുന്നത് പുളിയിലെ കരയോലും എന്ന സിനിമ, ജാതകം എന്ന സിനിമയിലെ

ഞാൻ ജമീല, കൊടുങ്ങല്ലൂരാണ് വീട്. ഞാൻ പല പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടും ഇതുവരെ പാട്ട് വെച്ച് കിട്ടിയില്ല. ഇനി ഞാൻ മെസ്സേജ് അയക്കണോ? അയക്കണം, തീർച്ചയായിട്ടും അയക്കണം. ജമീല മെസ്സേജ് അയച്ചതിന് വളരെ സന്തോഷം. ഒത്തിരി ആൾക്കാരുടെ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപക്ഷേ വായിക്കാതെ പോകുന്നതാവാം, അത് അറിഞ്ഞുകൊണ്ടല്ല. നിങ്ങൾ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കൂ, തീർച്ചയായിട്ടും വായിക്കും. ഇന്നിപ്പോൾ വായിച്ചല്ലോ, പരാതി മാറിയല്ലോ. എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ എല്ലാ ഓഫീസ് ജീവനക്കാർക്കും എൻ്റെ കുടുംബക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നല്ലൊരു പാട്ട് വെച്ച് തരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂർ എന്നുള്ള ജമീല, പിന്നെ നമസ്തേ, ഏതേ ദിൽ ദിവാന ഫ്രം മൂവി പ്രദേശ്. പ്ലീസ് ഡെഡിക്കേറ്റ് ടു ഓൾ മൈ ഫ്രണ്ട്സ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വൈഷ്ണവിയാണ്, തൃപ്പൂണത്ത് നിന്നും. തൃപ്പൂണത്തിലുള്ള വൈഷ്ണവിക്കും വൈഷ്ണവിയുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി, അതോടൊപ്പം ജമീലയ്ക്കും ജമീലയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവനക്കാർക്കും വേണ്ടി നല്ലൊരു ഹിന്ദി പാട്ട്.

നമ്മൾ നാലുമണിപ്പൂക്കളിലാണുള്ളത്. നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജസ് അയച്ചോളൂ, നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ, നിങ്ങളുടെ ഡെഡിക്കേഷൻസ് എല്ലാം അയച്ചോളൂ. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും പറയാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഹലോ നാലുമണിപ്പൂക്കൾ, ഞാൻ ഗോപികയാണ്, ചോറ്റാനിക്കരുത് എന്ന് മെസ്സേജ് അയക്കുന്നു. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ 4, അടുത്ത മാസം 4-ാം തീയതി അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മയ്ക്ക് അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ്. അമ്മയ്ക്കൊരു നല്ല പാട്ട് വെച്ച് തരണേ. അമ്മയുടെ പേര് ഗീത എന്നാണ്. അപ്പോൾ ഗീത അമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട്. ഒപ്പം ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് രേഖ ഹൃദലേഷ്. എൻ്റെ മകന്, അവൻ്റെ പേര് അഖിലേഷാണ്. അഖിലേഷിന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ? മോന് ഭയങ്കര ഇഷ്ടമാണ് തുടരുമെന്ന സിനിമയിലെ കൺമണിപ്പൂവേ എന്ന ഗാനം. അപ്പം അഖിലേഷിന് വേണ്ടി രേഖ ചോദിച്ചിരിക്കുന്നു. ഒപ്പം കുറച്ച് കൂട്ടുകാർ, ഒരു ട്യൂഷൻ സെൻറ്ററിൽ ട്യൂഷന് പോകുന്ന കുറച്ചുകാരുണ്ട്, കൂട്ടുകാരുണ്ട്. അവർ കൂട്ടുകാർ അവരുടെ ടീച്ചേഴ്സിന്, സിൽവി ടീച്ചറിനും മീനു ടീച്ചറിനും വേണ്ടി, ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി തുടരും സിനിമയിൽ കൺമണി പോയി എന്ന പാട്ട് അവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ട്യൂഷൻ സെൻറ്ററിലെ കൂട്ടുകാർക്കും സിൽവി ടീച്ചറിനും മീനു ടീച്ചറിനും, ഒപ്പം ഗീതാമ്മയ്ക്കും, ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന ഗീതാമ്മയ്ക്കും, പിന്നെ നമ്മുടെ അഖിലേഷ് കുട്ടനും വേണ്ടിയിട്ട് ഏതാ തുടരും സിനിമയിലെ ഈ പാട്ട് കേൾക്കാം.

നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ തന്നെ മെസ്സേജുകളിലുള്ള നല്ല നല്ല പാട്ട് സെലക്ഷനാണ്, എന്തെല്ലാം സൂപ്പർ സെലക്ഷൻസ് ആണ്. എല്ലാ മെസ്സേജും വായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമുക്ക് 4 മണിപ്പൂക്കൾ 2 മണിക്കൂറാക്കിയാലോ എന്നിങ്ങനെ ആലോചിക്കേണ്ടി വരും അല്ലേ. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹലോ 4 മണിപ്പൂവേ, എൻ്റെ ചക്കരപ്പൂവേ, ഞാൻ ലക്ഷ്മി ശിവരാമനാണ്, വയസ്സ് 76, സീനിയർ സിറ്റിസൺ ആണെന്നറിയിക്കാൻ വേണ്ടിയിട്ട് വയസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലക്ഷ്മി അമ്മേ നമസ്കാരം, സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. ആലങ്ങാട് കല്ലുപോലമാണ് സ്ഥലം, എനിക്കേറെ ഇഷ്ടമാണ്. ഈ പ്രോഗ്രാം ശ്രോതാക്കളുടെ മെസ്സേജ് വായിക്കുന്നത് സന്തോഷത്തോടെ കേൾക്കും. എൻ്റെ മെസ്സേജ് വായിച്ചില്ലെങ്കിലും പരിഭവമില്ല കേട്ടോ, ഏതെങ്കിലും സോങ് തന്നാൽ മതി. ആഹാ, എന്താ മെസ്സേജ് അല്ലേ. എന്തായാലും ലക്ഷ്മി അമ്മയ്ക്ക് ഇന്നൊരു പാട്ട് വെച്ച് തന്നിട്ട് തന്നെ കാര്യം. ഹലോ 4 മണിപ്പൂവേ, ഞാൻ വേറൊരു ലക്ഷ്മി, വീണ്ടും നോർത്ത് പറവൂരിൽ നിന്ന് ലക്ഷ്മിയാണ്. എല്ലാവർക്കുമായി കേൾക്കുവാൻ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ദൈവം തന്ന പൂവേ എന്ന് നമ്മുടെ സ്വന്തം പി ജയചന്ദ്രൻ പാടിയ ഗാനം വെച്ചു തരുമോ. തീർച്ചയായിട്ടും ലക്ഷ്മി അമ്മയ്ക്കും അതോടൊപ്പം നോർത്ത് പറവൂരിലുള്ള ലക്ഷ്മിക്കും പിന്നെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിന്ദു ബേബിയാണ്, പാലക്കാട് കണ്ണമ്പ്ര എന്ന സ്ഥലത്ത് നിന്നാണ്. നല്ലൊരു പാട്ട് വെച്ചിരുമോ, ഹായ് 4 മണിപ്പൂവേ, ഒരു പാട്ട് വെച്ചിരുമോ, ഞാൻ ബിന്ദു ബേബി പാലക്കാട് കണ്ണമ്പ്ര. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ട്, ലക്ഷ്മി അമ്മയ്ക്കും നോർത്ത് ഓറോ ലക്ഷ്മിക്കും കണ്ണമ്പ്രയ്ക്കും പിന്നെ എല്ലാവരും ഇവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി നോർത്ത് ഓറോയെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന 4 മണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, എന്നാൽ പെട്ടെന്ന് ഈ പാട്ട് കേട്ടിട്ട് വന്നാലോ.

ഹായ് നാലുമണി പോയെ, ഞങ്ങൾ വൈക്കത്ത് നിന്നും ആര്യനന്ദയും ആദി ദേവുമാണ്. ഞങ്ങൾക്ക് നല്ലൊരു പാട്ട് വെച്ചുതരുമോ? ഞങ്ങളുടെ അച്ഛൻ മനോജന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ പാട്ട്. എൻ്റെ നാലുമണി പോയെ, എനിക്കൊരു പാട്ട് വേണം. ഞാൻ അയക്കുന്നത് പ്രേമയാണ്. ചാവക്കാട് നിന്ന് എനിക്ക് നല്ലൊരു പാട്ട് വെച്ചു തരില്ലേ? തീർച്ചയായിട്ടും. എൻ്റെ പേര് സിന്ധുവാണ്, ഹസ്ബൻഡ് ശ്രീകാന്ത്. ഞങ്ങൾ കുന്നുംപുറത്ത് നിന്ന് കാക്കനാട് ഒരു വാച്ച് ഷോപ്പ് നടത്തുകയാണ് കുന്നുംപുറത്ത്. ഇന്ന് വേൾഡ് ഹെൽത്ത് ഹേർട്ട് ഡേ ആയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരുമോ? എല്ലാവരുടെയും ഹൃദയ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഹായ് നാലുമണിപ്പോയെ, എൻ്റെ പേര് ഉഷ, തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി

നല്ലൊരു പാട്ട് വെച്ച് തരുമോ, നാട്ടു പച്ചക്കളിപ്പെണ്ണി എന്ന പാട്ട് വെച്ച് തരാമോ. അപ്പോൾ മെസ്സേജ് അയച്ച് ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടും, പ്രത്യേകിച്ചും ഉഷയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഈ പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.

നാലുമണിപ്പൂക്കളുടെ അടുത്ത മെസ്സേജ്. ഹായ് നാലുമണിപ്പൂവേ, ശുഭ സായാഹ്നം. എൻ്റെ മോൻ ദീപക് ശങ്കറിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഒരു ദീപക് ശങ്കറിന് നാലുമണിപ്പൂക്കളുടെ എല്ലാ ആശംസകളും കെട്ടിപ്പിടിച്ചിരുമ്മ, എല്ലാ നന്മകളും നേരുന്നു. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിന്ദു ദിലീപാണ്, കൊടകര നിന്ന്, തൃശ്ശൂരിൽ നിന്നാണ്. കട്ടച്ചിറ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ചു ആണ്. എൻ്റെ മക്കളായ അമ്പാടിക്കുട്ടനും അത്തുക്കുട്ടനും വേണ്ടി ഒരു നല്ല പാട്ട് വെച്ചുതരുമോ? തീർച്ചയായിട്ടും. ബിനീഷ് കുമാർ മെസ്സേജ് അയച്ചിരിക്കുന്നു കൊച്ചി നസ്രത്ത് നിന്ന്. ദക്ഷമോളുടെ തേർഡ് ബർത്ത്ഡേ ആണ്. ദക്ഷമോളെ ഹാപ്പി ബർത്ത്ഡേ. ദക്ഷമോൾക്ക് നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. പിന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപക് ശങ്കറിൻ്റെ ബർത്ത്ഡേ ആണ്. ദീപക് ശങ്കർ കൂട്ടുകാരിയുടെ മോനാണ്. മാഗി ജോർജ് വൈബിൾ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രിയ കൂട്ടുകാരി ബിന്ദുവിൻ്റെ മോൻ ദീപക് ശങ്കറിൻ്റെ ബർത്ത്ഡേ ആണ്. ദീപക് ശങ്കറിൻ്റെ ബർത്ത്ഡേ ആശംസകൾ, ദക്ഷമോൾക്ക് ബർത്ത്ഡേ ആശംസകൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും വേണ്ടി. അതോടൊപ്പം പൂക്കൾ ഒളഞ്ചിരിക്കും എന്ന പാട്ട് ഫിലിം ജീൻസിലെയാണ്. ദിവ്യ സന്തോഷ് ചോദിച്ചിരിക്കുന്നു, ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂർ നിന്നും, നാലുമണിപ്പൂവേ ഒരു പാട്ട് വെച്ച് തരുമോ ജീൻസിലെ, ഈ പാട്ട് വെച്ച് തരാമോ? തീർച്ചയായിട്ടും വെച്ച് തരാം. ഇപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ബർത്ത്ഡേ ബോയ്സിനും ഗേൾസിനൊക്കെ വേണ്ടിയിട്ട് ഇത് പാട്ട് കേട്ടിട്ട് വരാം.

പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നാല് മണിപ്പൂക്കളുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഒത്തിരി പേര് മെസ്സേജുകൾ അയച്ചു, കുറച്ചൊക്കെ പേരുടെ മെസ്സേജ് വായിക്കാൻ സാധിച്ചില്ല. മെസ്സേജ് വായിക്കാൻ പറ്റാത്തവർ ദേഷ്യപ്പെടരുത്, തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജ് മറ്റൊരു ദിവസത്തിൽ വായിക്കുന്നതാണ്. ഇന്നത്തെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇന്ന് നാല് മണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നാല് മണിപ്പൂക്കളുടെ നന്ദി അറിയിക്കുകയാണ്. നാല് മണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. പാലക്കാട് മുട്ടട IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് സ്കിൽസിൽ അടുത്ത മാസം ആരംഭിക്കുന്ന UGC നെറ്റ് പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. രജിസ്ട്രേഷനായി 81 36 88 23 89 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം, 81 36 88 23 89.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: പട്ടികജാതി വിഭാഗം വനിതകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുന്നതിനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദാക്ഷായണി സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 5 ഓ അതിലധികമോ വനിതകൾ അംഗങ്ങളായിട്ടുള്ളതും അതത് രജിസ്ട്രാർ ഓഫീസിൽ, കുടുംബശ്രീയിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ സ്വയം സഹായ സംഘങ്ങൾക്കും വ്യക്തിഗത സംരംഭകർക്കും അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയരുത്. 21-നും 55-നും ഇടയിൽ പ്രായമുള്ള 7-ാം ക്ലാസ് പാസ്സായ വനിതകൾക്കാണ് അവസരം. ഗ്രൂപ്പുകൾക്ക് പദ്ധതി തുകയുടെ 75% പരമാവധി 10 ലക്ഷം രൂപ വരെയും വ്യക്തികൾക്ക് പ്രൊജക്ട് കോസ്റ്റിൻ്റെ 75% പരമാവധി 3.75 ലക്ഷം രൂപ വരെയും സബ്സിഡി ലഭിക്കും. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അടുത്ത മാസം 3-നകം ബന്ധപ്പെട്ട ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭ പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. വിശദാംശങ്ങൾക്ക് ബന്ധപ്പെടാം 0491-2505-005 0491-2505-005. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ 179 ദിവസത്തേക്ക് താൽക്കാലിക നിയമനം നടത്തും. യോഗ്യത BSc MLT അല്ലെങ്കിൽ +2 ശേഷം DMLT. ഈ മാസം 30 രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം താലൂക്ക് ആശുപത്രി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും 2025 ജനുവരി മുതൽ 2026 ഓഗസ്റ്റ് വരെ റദ്ദായതുമായ എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കി നൽകുന്നു. എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ കാർഡിൽ 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെ രേഖപ്പെടുത്തിയവർക്കാണ് രജിസ്ട്രേഷൻ പുതുക്കാൻ അവസരം. അവസാന തീയതി 31 മാസം. താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ തൊഴിൽ രജിസ്ട്രേഷൻ കാർഡുമായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് 6-8 വഴി ആലപ്പുഴ എന്ന വിലാസത്തിൽ നേരിട്ടോ ദൂതൻ മുഖേനയോ തപാൽ മാർഗമോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477-224-5673 0477-224-5673. കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡൻ്റിൻ്റെ 17 ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.com

കേരള കോട്സ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് 0484256223 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ യു ഡി എഫിനും 18 സീറ്റിൽ എൽ ഡി എഫിനും ഒരിടത്ത് 2020 വിജയം. സംസ്ഥാനത്തെ സർക്കാർ ആയുർവേദ ആശുപത്രികളിലെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും തെറാപ്പിസ്റ്റുകളുടെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വന്യജീവി സംഘർഷം രൂക്ഷമായ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും വന്യജീവി ആക്രമണങ്ങളിലെ നഷ്ടപരിഹാര തുക നിലവിലുള്ളതിന്റെ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഒക്ടോബർ 7 മുതൽ 11 വരെ അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. തിരുവനന്തപുരം വേളി ടൂറിസം വില്ലേജിൽ നിന്നാരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് മന്ത്രി സി പി ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇതുവരെ 12,673 പേരെ അറസ്റ്റ് ചെയ്തു. കേസുകളുടെ എണ്ണം 11,757. മുതിർന്ന ആർ എസ് എസ് പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാസാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ എം എ കൃഷ്ണൻ അന്തരിച്ചു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരുധാണ്ഡയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോ വിഭാഗത്തിൽ വെങ്കലം നേടി നരേന്ദർ ബർവാൾ.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5:02:45. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം റൺ ബേബി റൺ എന്ന ചിത്രത്തിൽ മോഹൻലാൽ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രതീഷ് വേഗ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട ഗാനം, എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ.

ചിത്രം ചന്ദ്രേട്ടൻ എവിടെയാ. ഹരിചരൺ, പ്രീതിപിള്ള എന്നിവർ ആലപിച്ച ഈ ഗാനത്തിൻ്റെ വരികൾ സന്തോഷ് വർമ്മ, സംഗീതം പ്രശാന്ത് പിള്ള.

0: ഒരു ദിവസം പത്ത് കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
1: ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി. എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
3: അടുത്ത ഗാനം ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
1: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ചാന്ദ്പുട്ട് എന്ന ചിത്രത്തിൽ ഷഹബാസ് അമൻ, സുജാത എന്നിവർ പാടിയത്. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട ഗാനം, നിഖിൽ മാത്യു പാടിയത്. ചിത്രം അയാളും ഞാനും തമ്മിൽ.

അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതംഗം, അഗ്നിതീർത്ഥം, രാജയോഗം, രുദ്രമഹായോഗം, ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ നൈനപ്പാ.

0: എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി ശ്രീകുമാർ ഈണമിട്ട് ചതുരംഗം എന്ന ചിത്രത്തിൽ ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വൈകിട്ട് 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. വക്കീൽ ജോലിക്കൊപ്പം വളർത്തുമൃഗങ്ങളുടെ വിശാല ഫാമും അതിലെ വലുതും ചെറുതുമായ അന്തേവാസികളും അവയെ സ്നേഹിച്ച് വളർത്തുന്നതിന് വിശാലമായ മനസ്സുമുള്ള വ്യക്തിത്വത്തിനുടമയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പഞ്ചായത്തിലെ പരശുവയ്ക്കലിന് സമീപം ഗംഗോത്രി ഫാം ഉടമ അഡ്വക്കേറ്റ് വിജയകുമാർ. നഗരത്തിൽ നിന്നും മാറിയുള്ള വിശാലമായ പുരയിടം, ചുറ്റും വയലുകളും കൈത്തോടുകളും, പ്രകൃതിയോടിണങ്ങിയുള്ള വാസസ്ഥലം, ജോലിയുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ താമസിക്കുമ്പോഴും ഇത്തരം പ്രത്യേകതകൾ നിറഞ്ഞ തന്റെ ഭൂമിയിൽ വിശാലമായ ഒരു ഫാം ആരംഭിക്കാനുള്ള ആഗ്രഹം സഫലമായത് മനുഷ്യനെ താളം തെറ്റിച്ച കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലാണ്. പ്രതിസന്ധികൾക്കിടയിൽ തുടങ്ങിയ ഫാം എന്ന ആഗ്രഹ സഫലീകരണം ഇന്ന് നിരവധി മിണ്ടാപ്രാണികളുടെ അഭയകേന്ദ്രമാണ്, ഒപ്പം മികച്ച വരുമാന മാർഗവും. പാൽ ചുരത്തുന്ന നിരവധി പശുക്കൾ, ആട്, കോഴി, താറാവ്, കാടക്കോഴി തുടങ്ങി വളർത്തുമൃഗങ്ങൾ നിരവധി. ശുദ്ധമായ സമീകൃത ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിജയകുമാറിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം.
2: ചെറിയ നാളുകളിൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കൃഷി ഉണ്ടായിരുന്നു. വാഴയും മരച്ചീനിയും മറ്റു കൃഷികളൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൃഷികളുണ്ടായിരുന്നു. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് തൊഴിൽ രംഗത്ത് നിൽക്കുമ്പോൾ അപ്പോഴും ഈ കൃഷി തുടർന്നു കൊണ്ടുവരികയായിരുന്നു വലിയ ലെവലിൽ. അതിനിടയിലാണ് ഈ കോവിഡ് വരുന്നത്, 2020 മാർച്ച് കാലഘട്ടത്ത്. അപ്പോൾ ആൾക്കാർക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു. ഞാനും നാട്ടിലോട്ട് വരുന്നു. ഇവിടെ കുറച്ച് ദിവസം ആ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ പ്രാധാന്യം എനിക്ക് അറിയാമായിരുന്നു. നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മേഖലയിലോട്ട് തിരിയണമെന്ന്, കാരണം ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഫാമിനോട് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ചെറിയ നാളുകളിൽ നമുക്ക് പശുവും എരുമയൊക്കെ വളർത്തിയിട്ടുണ്ട്, ആ ഒരു പരിജ്ഞാനമുണ്ട്. അപ്പൊ അന്നേരം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തൊക്കെ തന്നെ ഉണ്ടായിരുന്നാലും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ ഫുഡ് ഇൻഡസ്ട്രിക്കാണെന്നൊരു ധാരണ അത് ഇപ്പോഴും ഉണ്ട്. അന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നെങ്കിലും എന്തൊക്കെ പുതുതായിട്ട് അത് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെങ്കിലും ഇതിന് ബദലായിട്ടൊരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ അതിന് ചെറുപ്പനാൾ മുതലേ ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. കോവിഡ് വന്നപ്പോൾ ഫാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിന് മുമ്പ് കൃഷി ഉണ്ടായിരുന്നത് ഇപ്പം നിലവിൽ തുടർന്ന് വരികയാണ്.
1: ഇതൊരു സമ്മിശ്ര ഫാമാണല്ലോ. ഇവിടെ പശുക്കൾ, എരുമ, ആട്, കോഴി, പോത്ത് അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ഒരു മിക്സഡ് ഫാമാണ് നമ്മുടേത്. പശു വളർത്തലുണ്ട്, അതിനോടൊപ്പം പോത്തുണ്ട്, പിന്നെ ഇന്ന് വളരെയധികം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന എരുമ വളർത്തുന്നുണ്ട്, അതിനോടൊപ്പം ആടുണ്ട്, പിന്നെ വ്യത്യസ്തങ്ങളായ കോഴികൾ, താറാവ്, നമ്മുടെ ഈ കുട്ടനാട് നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന താറാ കുഞ്ഞുങ്ങൾ, അത് ഏകദേശം 500 മുതൽ 1000 താറാവ് ഉണ്ട് വളർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാടക്കോഴി നമ്മൾ വളർത്തുന്നുണ്ട്, പിന്നെ ഗൂസുണ്ട്. അങ്ങനെ എത്രത്തോളം വ്യത്യസ്തങ്ങളായ ഈ വിഭാഗങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ അതിങ്ങനെ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ മേഖലകളിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്.
1: എത്ര പശുക്കളുണ്ട് ഈ ഫാമിൽ?
2: നിലവിൽ കറവയുള്ള 20 പശുക്കളും ഗർഭിണികളായതൊരു 5 എണ്ണം ഉണ്ട്. പിന്നെ കുറച്ച് അതിന്റെ കുട്ടികൾ വളർന്നു വരുന്നതും പ്രസവിച്ച് നിൽക്കുന്നതും. ഇപ്പം മിക്കവാറും മാസത്തിൽ ഒരു പശുവെങ്കിലും പ്രസവിക്കുന്ന ലെവലിലാണ് ഈ 20 പശുക്കളെന്ന് പറയുമ്പോൾ. പുതിയ കുറച്ചെണ്ണം ചെന വരും, കുറച്ചെണ്ണം കറവ നിർത്തും. അങ്ങനെ ഒരു 25 മുതൽ 30 പശുക്കളുണ്ട് എല്ലാം കൂടെ ചേർത്താൽ.
1: അപ്പൊ പാല് എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത്? ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങുകയാണോ അതോ ക്ഷീര സംഘങ്ങളിലേക്ക് എത്തിക്കുകയാണോ?
2: പാലിന്റെ വിൽപ്പന ഇവിടെ തൊട്ട് അടുത്തുള്ള അയൽവാസികൾ 1-2 പേര് വന്ന് വാങ്ങുന്നുണ്ട്. ബാലൻസ് ഭൂരിഭാഗം പാല് നമ്മുടെ മിൽമയുടെ നിയന്ത്രണത്തിലുള്ള അപ്കോസ് ക്ഷീരോത്പാദക സഹകരണ സംഘമുണ്ട്, അവിടെയാണ് നമ്മുടെ പാല് നൽകുന്നത്. ന്യായമായ വിലയും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അവിടുന്ന്.
1: സാർ, ഈ പശുക്കളുടെ പരിചരണം എങ്ങനെയാണ്?
2: പശുക്കളുടെ പരിചരണം ശ്രദ്ധിച്ചില്ല എങ്കിൽ വ്യാപകമായി

0: മടിനീരും പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുകയും നഷ്ടത്തിലോട്ട് എത്തുകയും ചെയ്യും. അപ്പോൾ അതിന് പരിപാലനം വലിയൊരു മേഖലയാണ്. അത് ശുചിത്വം പാലിക്കണം, വൃത്തിയായിട്ട് തൊഴുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ചേർന്നതിന് ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യും. വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ശുചിത്വത്തിന്.
1: പശുക്കളുടെ തീറ്റ ക്രമം എങ്ങനെയാണ്?
0: കാലിത്തീറ്റ ഒരു നിശ്ചിത പെർസെൻറ്റേജ്, പിന്നെ ഗോതമ്പ് തവിട്, ചോളം, മിക്സഡ് ആയിട്ടുള്ള മറ്റു ചില പുണ്ണാക്കെല്ലാം കൂടെ ചേർന്ന് മിശ്രിതമായിട്ടാണ് കൊടുക്കുന്നത്. അത് പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടിയില്ലെങ്കിലും പശുവിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും അടുത്ത് ഗർഭം ധരിക്കുന്നതിനും ഒക്കെ ഇതാണ് ഉപകരിക്കുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ വ്യാപകമായിട്ട് തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. സൂപ്പർ നേച്ചർ എന്നും CO3 എന്നും CO5 എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ പുല്ലുവിത്ത് നടുകയും വ്യാപകമായി പുൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെയും പുല്ലാണ് ഇട്ട് കൊടുക്കുന്നത്, വൈകുന്നേരം ചെറിയൊരളവിൽ വൈക്കോല് കൊടുക്കും. കൂടുതലും ഞങ്ങളുടെ പുല്ലാണ് കൊടുക്കുന്നത്. 3-4 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി.
1: ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഈ ഫാമിൽ 500-ഓളം നാടൻ കോഴികളുണ്ടെന്ന്. ഈ കോഴികളുടെ പരിപാലനവും മുട്ടയുടെ വിപണനവും ഒക്കെ എങ്ങനെയാണ്?
0: പരിപാലനം നമ്മുടെ സാധാ കൊടുക്കുന്ന ആഹാരം, സാധാ എന്ന് ഉദ്ദേശിച്ചത് ഈ ചോറും അങ്ങനെയൊന്നുമല്ല. അതിനുവേണ്ടി കോഴിത്തീറ്റയുണ്ട്, പിന്നെ ഗ്രോവറുണ്ട്, ഗോതമ്പ് തവിടുണ്ട്, പിന്നെ തേങ്ങാ പുണ്ണാക്ക്, ഇങ്ങനെയുള്ളതാണ് ഭക്ഷണമായിട്ട് കോഴിക്ക് കൊടുക്കുന്നത്. അതിൻ്റെ മുട്ടയുടെ വിതരണം ഇപ്പം നാടൻ മുട്ടയ്ക്ക് വളരെ മാർക്കറ്റുള്ളത് കൊണ്ട് നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലൊക്കെ ഇതിൻ്റെ ഡിമാൻഡ് കൂടുതലാണ്. നമുക്ക് ഇവിടെ തന്നെ 4-5 ഷോപ്പുകളിലാണ് സ്ഥിരമായിട്ട് മുട്ട കൊടുക്കുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് ചിലവാകുന്നുണ്ട്, പിന്നെ ഒറിജിനൽ നാടനായതുകൊണ്ട്. താറാവിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ഹോട്ടലിൽ നിന്ന് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഹോട്ടലുകളിൽ താറാവ് മുട്ടയുടെ ആവശ്യകത കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിപണനവും നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട്. ആട് ഇതുപോലെയാണ്, നമ്മുടെ ആട്ടുകുട്ടിയാണ് അതിനകത്തുള്ള വലിയൊരു ഉൽപ്പന്നം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആട്ടുംപാല് ആരോഗ്യത്തിനും പിന്നെ ഔഷധ ഗുണമുള്ളത് കൊണ്ട് വല്ലപ്പോഴും ആൾക്കാർ ആട്ടുംപാല് ഉയർന്ന വില നിന്ന് വാങ്ങാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മളങ്ങനെ വലിയ വിൽപ്പനയ്ക്കില്ല, കാരണം ആട്ടുംകുട്ടികൾ തന്നെ ഇത് ആവശ്യമായതുകൊണ്ട് അത് കുടിച്ചോളും. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി പാലിന് വന്നാൽ മാത്രം ഇങ്ങനെ കുറച്ച് കറന്നു കൊടുക്കുന്ന രീതിയാണ്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ വളർത്താൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടല്ലോ. കൊച്ചുകുട്ടികളുള്ള വീടുകളിൽ ആട്ടുകുട്ടിക്ക് വേണ്ടി കുട്ടികൾ കിടന്ന് പിടിവാശി കാണിക്കാറുണ്ട്. കുട്ടി ആട്ടുകുട്ടി വാങ്ങിച്ചത് അങ്ങനെയൊക്കെ വരുമ്പോൾ ആട്ടുകുട്ടി വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ആൺ നാടൊക്കെ ആണെങ്കിൽ ഇറച്ചിക്ക് തന്നെയാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നത്.
1: ഇവിടെ ധാരാളം നാടൻ കോഴികളുണ്ട്, താറാവുണ്ട്, കൂടാതെ കാടക്കോഴികളും ഉണ്ടല്ലേ?
0: ആ ഞങ്ങൾക്ക് 1500-2000 കാട കോഴികളുണ്ട്. കാട ലാഭകരമായൊരു ബിസിനസ്സാണ്. കാടമുട്ടയുടെ ആവശ്യകത നമ്മുടെ സൊസൈറ്റിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ എവിടെ ഏത് സൂപ്പർ മാർക്കറ്റുകളിൽ പോയിരുന്നാലും കാടമുട്ട പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ലാഭകരമായൊരു ബിസിനസ്സാണ് ഈ കാട ബിസിനസ്. കാരണം ഇത് 42-48 ദിവസം വളർച്ച ആകുമ്പോൾ തന്നെ ഇത് മുട്ട ഇട്ട് തുടങ്ങും. ഏകദേശം 6 മാസം മുതൽ 9 മാസം വരെ എൻ്റെ മുട്ട തുടർച്ചയായിട്ട് കിട്ടും. അത് കഴിയുമ്പോൾ എൻ്റെ മുട്ടയുടെ അളവ് കുറയും. പിന്നെ അങ്ങനെ അവശേഷിക്കുമ്പോൾ അത് ഇറച്ചിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കാട ഇറച്ചി ഹോട്ടലുകളിൽ വ്യാപകമായി അതിൻ്റെ ആവശ്യകത കൂടി വരുന്നുണ്ട്. ഇവിടെ മിക്കവാറും ഒക്കെ ഒന്ന് ഹോട്ടലിൻ്റെ ആൾക്കാർ ചോദിക്കാറുണ്ട് കാട ഉണ്ടോ കൊടുക്കാനെന്ന് ഇറച്ചിക്ക് വേണ്ടി. അത് വലിയൊരു മേഖലയായിട്ട് വളർന്നു വരുന്നുണ്ട്.
1: ഈ ഫാമിലെ കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഇതിന് സഹായത്തിനായിട്ട് എത്ര തൊഴിലാളികൾ കൂടെയുണ്ട്?
0: നിലവില് കോഴികളൊക്കെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ ഇപ്പുണ്ട്. പിന്നെ ഫാമിലെ പശുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു നേപ്പാളി ഫാമിലി ഹെൽപ്പുണ്ട്. അതിന് പുറമെ ഈ പുല്ലിന് വെള്ളം അടിക്കാനും പുല്ലിന് എല്ലാ സംരക്ഷണം നോക്കാനും കുറച്ച് ആടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ വേറൊരാളുണ്ട്, തമിഴ്നാട്ടുകാരനൊരാൾ. അങ്ങനെ നിലവിൽ ഒരു ഫാമിലി മറ്റ് 2 ജീവനക്കാരും ഉണ്ട്. ഇതിന് പുറമെ കൃഷിക്ക് വേണ്ടി മിക്കവാറും ആഴ്ചയിൽ 3-4 ജീവനക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെയാണ് കൃഷിപ്പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്നുള്ളതാണ്.
1: ഇപ്പോൾ ഈ ഫാമിലെ വിശേഷങ്ങളെല്ലാം തന്നെ സാറ് പങ്കുവച്ചു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇതുപോലെ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
0: അതായത് വളരെ നല്ലൊരു മേഖലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഇൻഡസ്ട്രി എന്ന് തന്നെ പുറകിലോട്ട് പോയിരുന്നാൽ പോലും ഈ ഇൻഡസ്ട്രി ഒരിക്കലും പുറകിലോട്ട് പോകുന്ന ഇൻഡസ്ട്രി അല്ല. ഭക്ഷണം, ഈ ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന ഈ മേഖല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ലാഭകരമാക്കി കൊണ്ടുപോകാനും കഴിയും. ഉത്തരായിട്ട് കുറേ ആൾക്കാർ ഈ 1-2 പശുക്കളെ കെട്ടുന്നതല്ലാതെ ഇപ്പോൾ പലരും വിദേശത്തൊക്കെ പോയിട്ട് വന്ന് ഈ മേഖലയിലോട്ട് കടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇതിനൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങുകയാണ് എങ്കിൽ തുടക്കത്തിലുണ്ടാകുന്ന നഷ്ടം പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വേണ്ടി ഒരു കാര്യം ശ്രദ്ധ വലിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എപ്പോഴും അതിനകത്തൊരു ശ്രദ്ധ വേണം ഓരോ കാര്യങ്ങളിലും.
1: അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയിലോട്ട് കടന്നു വരുന്നവർക്ക് മികച്ച വരുമാനം കണ്ടെത്താൻ ഇതിൽ നിന്നും സാധിക്കും അല്ലേ?
0: തീർച്ചയായും. അതായത് ഒരു ഫാമിലിയായിട്ട് നടത്തുന്ന ഒരാളിന് ഇന്നത്തെ നിലവിലത്തെ ഒരു 5 പശുക്കളെ വളർത്തിയാൽ പോലും ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം ഇതിനകത്തിന് കിട്ടുമെന്നുള്ളതാണ്. അവർക്ക് മറ്റ് ജോലിക്കാരെ ആശ്രയിക്കുന്നില്ല. ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ഇതിനകത്ത് പണിയെടുത്ത് അവർ തന്നെ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു കുടുംബത്തിന് വളരെ സംതൃപ്തിയോടുകൂടി ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. വെറും 5 പശുക്കൾ മതി ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം അതിനകത്തിന് കിട്ടുമെന്നുള്ളതാണ്.
1: ഈ ഒരു അഭിഭാഷക ജോലിയുടെ തിരക്കിനിടയിലും ഇത്രയും നല്ലൊരു ഫാം സാറ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവാർഡുകൾ എന്തെങ്കിലും കിട്ടിയിരുന്നോ?
0: അതുകൊണ്ട് പഞ്ചായത്ത് തലത്തില് ചിങ്ങമാസം 1-ാം തീയതി കർഷക ദിനമായിട്ട് ആചരിക്കാറുണ്ട്. ബാറസല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കർഷക ദിനമായിട്ട് ആചരിച്ച ദിവസം ഒരു അവാർഡ്

0: ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷി വകുപ്പിന്റെ മറ്റു ചില പ്രോത്സാഹനം എന്നുള്ള രൂപത്തിൽ സഹായ സഹകരണങ്ങളൊക്കെ വരുന്നുണ്ട്, സാമ്പത്തികപരമായിട്ടും. പിന്നെ പശു വാങ്ങുന്നതിനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോണുകളൊക്കെ മിൽമ സൊസൈറ്റി വഴി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഞങ്ങളുടെ ഇവിടുത്തെ കർഷകർക്ക് കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു ശ്രമം നടത്തുന്നുണ്ട്. എനിക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ മറ്റു കർഷകർക്കും ഇത്തരത്തിലുള്ള സ്കീമുകൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മിൽമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഫാമിലെ കാര്യങ്ങളെല്ലാം സാർ പറഞ്ഞു, കൂടാതെ മറ്റ് എന്തൊക്കെ കൃഷികളാണുള്ളത്?
0: കുറച്ച് വയലുകളൊക്കെ ഉള്ളത് കൊണ്ട് മരച്ചീനിയുണ്ട്, വാഴയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ കൃഷി ചെയ്യുന്നത്. ഈ പ്രദേശത്തും ഇത് രണ്ടുമാണ് കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നത്, മരച്ചീനിയും വാഴയൊക്കെയാണ്. ഇത്ര 25 മുതൽ 30 പശുക്കൾ ഉണ്ടാകുമ്പോൾ നല്ലൊരളവ് ചാണകം ഓരോ ദിവസവും കിട്ടും. ഇത് നമ്മുടെ കുറച്ചൊക്കെ ചാണകം നമ്മുടെ പുല്ലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് തെങ്ങുണ്ട്, പുരയിടമുണ്ട്, ഇതിനോട് നമ്മുടെ ഫാമിനോട് ചേർന്ന് തന്നെ. അവിടെയൊക്കെ ഈ ചാണകം, പിന്നെ വാഴയ്ക്കും മരച്ചീനിക്കും ഒക്കെ ഈ ചാണകമാണ് ഉപയോഗിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വേനൽക്കാലത്തൊക്കെ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഉണ്ണാക്കും ചാണകമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ആവശ്യക്കാരും കൂടുതലാണ് ആ സമയത്ത് നമ്മുടെ ഉൽപ്പന്നം മേടിക്കുക. കാരണം ഈ ചാണകവും ഉണ്ണാക്കും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളത് കൃഷി ചെയ്യുന്നതുകൊണ്ട്.
1: ഇത്രയും തിരക്കിനിടയിലും ഞാറ്റുവേല ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഫാമിലെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
0: ഗംഗോത്രി ഫാമിന് വേണ്ടി ഇത്ര ഒരു പരിപാടി ചെയ്യാൻ തയ്യാറായ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയ്ക്കിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു.
1: സമീപവാസികൾക്ക് സമീകൃത ആഹാരം, സമൂഹത്തിലെ ഉയർന്ന തൊഴിലിനൊപ്പം ഗംഗോത്രി എന്ന മൃഗപരിപാലന കേന്ദ്രം, ഇത് അഭിഭാഷകനായ ശ്രീ വിജയകുമാറിനെ പോലെ ഏവർക്കും സാധിക്കും. കൃഷിയും മൃഗസംരക്ഷണവും മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ അവശ്യ ഘടകങ്ങളാണെന്ന തിരിച്ചറിവ് നാം ഓരോരുത്തരിലും ഉണ്ടാകണം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ 59:30. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള

0: തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: This is Akashvani. The news read by Anuja Kumar. Defense Minister Rajnath Singh has emphasized that India must make geostrategic thinking

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കാലാവസ്ഥ അധിഷ്ഠിത വിള പരിപാലനം. ഡോക്ടർ നീരജ സിയാറുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് VK സഞ്ജു. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. കാക്കനാട് ഭവൻസ് ആദർശ് വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. 14 മുതൽ 16 കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംബോസിയത്തിൽ ക്യുസാറ്റ് സെന്റർ ഫോർ ന്യൂറോ സയൻസിലെ ഡയറക്ടറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ PS ബേബി ചക്രപാണി നൽകിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. 9:30 കഥാപ്രസംഗം, കല്ലുവാതുക്കൽ പുരുഷോത്തമൻ അവതരിപ്പിച്ചത്. കഥ ചന്ദനക്കട്ടിൽ, തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: 3 കോളേജിലെയും
2: ഡോണ്ട് വറി
1: ഫീസ് നോക്ക്.
3: എന്തുണ്ടോ വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൂൺ സ്പൈസസ് കാവ്യധാര, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ഋതുമതി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ FM ഡയറി തുടരും. ഇതിൽ സമകാലികം. ചവിറ്റുകൊട്ടയോ, നമ്മുടെ പൊതുവിടങ്ങൾ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, അനീമിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സഹയാത്രിക, KV ലീല, TS ധന്യ എന്നിവരുടെ കഥകൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ.

5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് മധുരം ഗീതം ലളിതഗാനം.

0: നമ്മുടെ പൊതുവിടങ്ങൾ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 മുതൽ എഫ് എം ഈവനിംഗ് തുടരും. ഇതിൽ ഒരിടത്തൊരിടത്ത് മായാബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 എഫ് എം ഹെൽത്ത് ലൈൻ. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ കെ എസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംബോസിയത്തിൽ സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ സെക്രട്ടറി ഗിരിജ മധു നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. എം ജി ശ്രീകുമാർ പാടിയത്. രചന മഹാദേവൻ തമ്പി. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. മധുരം ഗീതം ലളിതഗാനം വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ജനുവരി 2025 മുതൽ ഓഗസ്റ്റ് 2026 വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ, റദ്ദായ രജിസ്ട്രേഷനുകൾ എന്നിവർക്ക് അടുത്ത മാസം 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ID കാർഡുകൾ പുതുക്കാം. www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഓപ്ഷൻ മുഖേന ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടും രജിസ്ട്രേഷൻ പുതുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0479244502, 0479242452. എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മേളം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകൽ പദ്ധതിയിലേക്ക് ചെണ്ട, തകിൽ, വലംതല, റിഥംപാട്, പെരുമ്പറ, കൊമ്പ് എന്നീ വാദ്യോപകരണങ്ങൾ സപ്ലൈ ചെയ്യുവാൻ തയ്യാറുള്ള

0: അംഗീകൃത സ്ഥാപനങ്ങൾ, ഏജൻസികൾ, അംഗീകൃത കരാറുകാർ എന്നിവരിൽ നിന്നും മുദ്രവെച്ച ടെൻഡറുകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 04842422256. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842422256.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളിതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ KP രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. 1 നവംബർ മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇനി പറയുന്ന നമ്പറുകളുമായി ബന്ധപ്പെടാം. 94 47 11 06 45. മറ്റൊരു നമ്പർ 97 41 20 90 08. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 94 47 11 06 45, 97 41 20 90 08.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ തസ്തികയിൽ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. recruitment.hckerala.nic.in recruitment.hckerala.nic.in.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അക്കാദമിയുടെ 3 സെന്ററുകളിലാണ് ക്ലാസ് നടക്കുന്നത്. വിശദവിവരങ്ങൾക്ക് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 97 44 84 45 22, 97 44 84 45 22. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ

0: ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. 2 സിറ്റിംഗ് MLA മാരുടെ വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ പിടിച്ചെടുത്ത് LDF ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടി. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ആണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്രിക്ക ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് 2020 നിലനിർത്തി. വിശദാംശങ്ങളിലേക്ക്.
1: കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് കുറ്റിച്ചിറ വാർഡുകൾ നിലനിർത്താൻ UDFന് കഴിഞ്ഞു. എന്നാൽ ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ഒഴിഞ്ഞ പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡ് UDFന് നഷ്ടമായി. ഇരു സ്ഥാനാർത്ഥികളും തുല്യമായ എണ്ണം വോട്ട് നേടിയതോടെ നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ വിജയിയെ നിർണയിച്ചത്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ 24ാം വാർഡ് UDFും മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡ് LDFും നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബ് പ്രതിനിധാനം ചെയ്തിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷൻ UDFനും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFനും നിലനിർത്താനായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 ഇടത്ത് LDFും 2 ഇടത്ത് UDFുമാണ് ജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ 5 തെങ്ങ് വാർഡും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ വാർഡും UDFൽ നിന്നും LDF പിടിച്ചെടുത്തു. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 13 ഇടത്ത് UDFും 9 ഇടത്ത് LDFുമാണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി, മുട്ടം, പത്തനംതിട്ട, കുന്നന്താനം, തൃശൂർ, ചേലക്കര, പാലക്കാട്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളാണ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, മംഗലപുരം, കോട്ടയം, പാമ്പാടി, കണ്ണൂർ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ UDFിൽ നിന്നും LDFും പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത്ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് DMOമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: എന്തെല്ലാം ഏതൊക്കെ മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും DMOമാരോട് ചോദിച്ചാൽ നിങ്ങളോട് പറയും. എല്ലാ മരുന്നും എല്ലാ കാലത്തും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, അതിന് ക്ഷാമവുമില്ല. ചില മരുന്നുകളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് 18 ഐറ്റം മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കും. KMCL കാരോട് അതിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
0: സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പുതിയ നടപടികളെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. വൈകുന്നേരം 6:45 രാത്രി 12 മണിക്കും ഇടയിലായിരിക്കും നിയന്ത്രണം. 65ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ 5 ദിവസങ്ങളിലായി എറണാകുളത്ത് നടക്കും. മറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ ഉപവേദികളുമായിരിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. അത്ലറ്റിക്സ് വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ വിദ്യ പ്രാചി സഖ്യമാണ് 2ാം സ്വർണം നേടിയത്. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. 10,000 മീറ്ററിലും 1,500 മീറ്ററിലും വെള്ളി നേടിയ ഗുൽവീറിന്റെ ഏഷ്യൻ ഗെയിംസിലെ 3ാം മെഡലാണിത്. വനിതകളുടെ ഹൈജമ്പിൽ പൂജയും ഇന്ത്യയ്ക്കായി ഇന്ന് വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയാണ് ഇന്ത്യക്ക് ഇന്നത്തെ ആദ്യ സ്വർണം നേടിക്കൊടുത്തത്. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നരേന്ദർ ബർവാൾ വെങ്കലം നേടി.

0: ആറ് സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10th സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സാമ്പത്തിക ശാക്തീകരണവും സമഗ്ര സാമ്പത്തിക ഉൾച്ചേർക്കലും ലക്ഷ്യമിട്ട് 2014 നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2026 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 59 കോടി അക്കൌണ്ടുകൾ ഇതിന്റെ ഭാഗമായി തുറക്കാൻ സാധിച്ചു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് അക്കൌണ്ട് വഴി നേരിട്ട് കൈമാറുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൌജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വേളി ടൂറിസം വില്ലേജിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച കഠിനംകുളം കായൽ ചുറ്റി 4 മണിക്കൂർ കൊണ്ട് തിരികെ വേളിയിലെത്തുന്നതാണ് യാത്ര. സിയാലിന്റെ സോളാർ ബോട്ട് വാടകയ്ക്കെടുത്താണ് ആദ്യഘട്ട സർവീസ്. ഒരേ സമയം 24 യാത്രക്കാർക്ക് സഞ്ചാരത്തിന് സൌകര്യമുണ്ടാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2.5 മുതൽ വൈകിട്ട് 6.5 വരെയുമാണ് സർവീസുകൾ നടത്തുക. സാധാരണ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രത്യേക നിരക്കുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് വേളിയിൽ നിന്നും കഠിനംകുളത്ത് പോയി തിരികെ വരുന്നതിന് 400 രൂപയാകും ഈടാക്കുക.
0: അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ വൈകിട്ട് 7 മണി മുതലായിരിക്കും സംഗീത പരിപാടികൾ നടക്കുക. മൃദംഗ വിദ്വാൻ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ 105th ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മറ്റന്നാൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ സുനിൽ ആർ ഗാർഗ്യാൻ അവതരിപ്പിക്കുന്ന സംഗീത കൊച്ചേരി ഇതിന്റെ ഭാഗമായി അരങ്ങേറും. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാ സാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കൊല്ലം ഐവർകാലയിലെ വസതിയിൽ എത്തിച്ച ശേഷം നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ. BJP നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി നഗരസഭ. ശുചീകരണ യജ്ഞം നാളെ രാവിലെ മേയർ VB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാരുടെ ടീമിനെയും കോർത്തിണക്കിയായിരിക്കും ക്ലീനിംഗ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 243 പോയിന്റ് ഇടിഞ്ഞ് 72,529, നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിൽ 22,716 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 19,120 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആയുഷ്മാൻ ഭവ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ഗാനം ഈ ചിത്രത്തിൽ എം ബാലമുരളി കൃഷ്ണ പാടിയത്. മുത്തുസ്വാമി ദീക്ഷിത കൃതി. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
2: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
3: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
0: ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴ ലഭിച്ചു. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ചില സ്ഥലങ്ങളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ജീവിതം ഒരു യാത്രയാണ്. എല്ലാ വഴികളും എളുപ്പമാവില്ല, എല്ലാ മുഖങ്ങളും കൂടെ ഉണ്ടാവില്ല. ചില വഴികൾ നമ്മെ

0: തളർത്തും. ചില അനുഭവങ്ങൾ നമ്മളെ മാറ്റും. ഒരുപാട് നഷ്ടങ്ങൾക്കിടയിലും ചിരിക്കാൻ പഠിക്കുന്നതാണ് ജീവിതം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സി ആർ. പതിവ് പോലെ ഇന്നും വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോടായി ഒരു ചോദ്യമുണ്ട്. എന്താണ് മാക്രോ പ്രൊപ്പഗേഷൻ? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ശരിയുത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കൃഷിയുടെ വിജയത്തിൽ മണ്ണിനും വിത്തിനും വളത്തിനുമൊപ്പം കാലാവസ്ഥയ്ക്കും വലിയൊരു പങ്കുണ്ട്. മഴയുടെ അളവിലും താപനിലയിലും ഈർപ്പത്തിലും ഉണ്ടാകാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വിളകളുടെ വളർച്ചയെയും ഉൽപാദനത്തെയും ബാധിക്കാം. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി വിളകളെ എങ്ങനെ പരിപാലിക്കാം, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം. കാലാവസ്ഥാധിഷ്ഠിത വിളപരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സി ആർ. ഡോക്ടർ നീരജയുമായി സംസാരിക്കുന്നത് കൃഷ്ണ ദിലീപ്.
3: മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: വിളപരിപാലനത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മാഡം?
4: നമുക്കറിയാം കാലാവസ്ഥയും കൃഷിയും തമ്മിൽ ഇന്നൊരു അഭേദ്യമായ ബന്ധമാണുള്ളത്. വിള പരിപാലന സമയത്തുള്ള മഴ, അന്തരീക്ഷത്തിന്റെ താപനില, ആർദ്രത, കാറ്റ്, കാറ്റിന്റെ തന്നെ ദിശ, വേഗത, പകൽ രാത്രി ദൈർഘ്യം, ഇവ എല്ലാം കൃഷിയെയും ഓരോ പ്രദേശത്തെയും കാർഷിക പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കപ്പെടുന്ന ഘടകങ്ങളാണ്. മഴയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വിളവിന്റെ അല്ലെങ്കിൽ ആ വിള കാലാവധിയുടെ പീരീഡിലുള്ള ശരാശരി മഴ ഏതൊരു വിളയുടെയും വളർച്ചയ്ക്ക് വളരെയധികം അനിവാര്യമാണ്. അധികമായി വരുന്ന മഴ വെള്ളപ്പൊക്കത്തിനും അതുപോലെ തന്നെ ചുരുക്കമായി അല്ലെങ്കിൽ വിരളമായി പെയ്യുന്ന മഴയാണെങ്കിൽ അത് വരൾച്ചയ്ക്കും കാരണമാകുന്നു. ഇത് അവസാനം കൃഷിനാശം അല്ലെങ്കിൽ വിളനാശത്തിന് കാരണമാകുന്നു. അന്തരീക്ഷ താപനില നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടി വരുന്ന താപനില ജലക്ഷാമത്തിന് കാരണമാകും. താപനിലയിലെ വ്യത്യാസം, ഒരു വിത്തിന്റെ മുളയ്ക്കൽ, വിളകളുടെ വളർച്ച, ഇവയെല്ലാം ബാധിക്കുന്ന ഘടകമാണ്. സൂര്യപ്രകാശത്തിന്റെ അളവ് അഥവാ പകൽ രാത്രിയുടെ ദൈർഘ്യം, ഇവയും മുഖ്യമായിട്ടും വിള പരിപാലനത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പല വിളകൾക്കും ഈ ഒരു ദൈർഘ്യത്തിനനുസൃതമായിട്ടാണ് അവയുടെ പൂവിടലും കായ്ഫലവും എല്ലാം നിർണയിക്കപ്പെടുന്നത്. ആവശ്യമായ സൂര്യപ്രകാശം ആ വിള കാലാവധിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ പരിപൂർണമായ രീതിയിൽ ആ വിള നല്ല രീതിയിൽ വരികയും നല്ല വിളവ് കർഷകന് സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ. ഇതും അന്തരീക്ഷത്തിന്റെ ഒരു ഘടകം തന്നെയാണ്. അതേപോലെ കാറ്റിന്റെ വേഗത, ദിശ, ഇവയും വളരെ പ്രാധാന്യമുള്ളതാണ്. കാറ്റിന്റെ വേഗത കൂടിയാൽ കൃഷിനാശം സംഭവിക്കാൻ ഇടവരുന്നു. കാറ്റിന്റെ ഒരു നല്ല വശം നോക്കിക്കഴിഞ്ഞാൽ പല വിളകളുടെയും പരാഗണത്തിന് കാറ്റ് അനിവാര്യമാണ്. എന്നാൽ കൂടിയ വേഗതയിലുള്ള കാറ്റാണ് കർഷകർക്ക് കൃഷിനാശം വിതയ്ക്കുന്നത്. അതിനാൽ മുൻകൂട്ടിയുള്ള കാറ്റിന്റെ ഈ വേഗതയും അതേപോലെയുള്ള ദിശയുടെ നിർണയവും കാലാവസ്ഥാ അധിഷ്ഠിത വിള പരിപാലനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ ആർദ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിളവിന്റെ കാലാവധിയിൽ ആ ചെടികൾക്കുണ്ടാകാവുന്ന കീടരോഗങ്ങളുടെ സാന്നിധ്യം നിർണയിക്കുന്നത്. അപ്പൊ മുൻകൂട്ടി നമ്മൾ ഇത് നിർണയിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള മുൻകരുതൽ ആ വിള പരിപാലന പീരീഡ് അല്ലെങ്കിൽ കാലാവധിയിൽ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ.
3: ഇവിടെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഏതെല്ലാം രീതിയിൽ കൃഷിയെ ബാധിക്കുന്നുണ്ടെന്ന് ഒന്ന് പറയാമോ?
4: തീർച്ചയായിട്ടും.

0: കൃഷിയിലും അനുബന്ധ മേഖലകളിലും എന്ന പോലെ തന്നെ മറ്റ് ശാസ്ത്രശാഖകളും ഇന്ന് ഏറെ ഗൗരവമായി കാണുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. നമുക്കറിയാം, ഇന്ന് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പല വിളകളുടെയും കാലാവധി അല്ലെങ്കിൽ കാലത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പല പുതിയ രോഗങ്ങളും കീടങ്ങളും കൃഷിയെ ആക്രമിക്കുന്നു. നിരുപദ്രവകാരികളായ പല കീടങ്ങളും ഇന്ന് കൃഷിയിൽ പ്രശ്നകാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു അനന്തര ഫലം തന്നെയാണ്. മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് മാറ്റം സംഭവിക്കുന്നു, മണ്ണിൽ അവയുടെ പ്രവർത്തനത്തിന് മാറ്റം സംഭവിക്കുന്നു, മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത, അതേപോലെ തന്നെ മണ്ണിന്റെ ഊഷ്മാവ്, ഇതിനെല്ലാം ഈ ഒരു വ്യതിയാനം മൂലം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അൾട്ടിമേറ്റ്ലി നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ ബാധിക്കുന്നു. കൃഷിയിൽ പല കളസസ്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാം, പക്ഷേ ഇന്ന് അത്ര പ്രശ്നകാരികളല്ലായിരുന്ന പല കളസസ്യങ്ങളും പല വിളകളെയും ഇന്ന് സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതും കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് അവർക്കത്ര ഒരു റിസർജൻസ് കിട്ടുന്നത്. ഇതിലുപരി വെള്ളപ്പൊക്കം, വരൾച്ച എന്നീ രീതിയിലും കാലാവസ്ഥ കൃഷിക്ക് ക്ഷതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
1: ഇനി മേഡം, എന്താണ് ഈ കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനം എന്ന് പറയുന്നത്? ഒന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായിട്ടും. കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനം, അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ സാധാരണ അതിനെ പറയുന്നത്. കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ, ഞാൻ പറഞ്ഞു ആദ്യം തുടങ്ങിയപ്പോഴേ കുറെ ഘടകങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടത് പറഞ്ഞിരുന്നു. അപ്പൊ ഈ കാലാവസ്ഥയുടെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളകളെ ശരിയായ രീതിയിൽ പരിപാലിക്കുകയും അതുവഴി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനം. പല പേരുകളിൽ നമുക്കിത് അറിയപ്പെടുന്നുണ്ട്, സ്മാർട്ട് ഫാമിങ്, അതേപോലെ തന്നെ സ്മാർട്ട് അർബൻ ഫാമിങ്, എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. നിലവിലുള്ള പ്രതിസന്ധികളെ പല വിധത്തിലുള്ള കാർഷിക പരിപാലന മുറകൾ അനുവർത്തിച്ച് തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് പ്രധാനമായിട്ടും ഊന്നുന്നത്. നമുക്കറിയാം, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വിവിധ കാലാവസ്ഥാ മേഖലകൾ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകൾ എന്നാണ് അവയെ അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 23 കാലാവസ്ഥാ അധിഷ്ഠിത കാർഷിക യൂണിറ്റുകളാണ് നിലവിലുള്ളത്. അതായത് ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കേണ്ടതും കൃത്യമായ പരിപാലന മുറകൾ അനുവർത്തിച്ച് കൃഷിയെ സംരക്ഷിക്കേണ്ടതും ഒരു പരിധിവരെ കൃഷി വിജയകരമാക്കാൻ സഹായിക്കും. പിന്നെ പല ഫാക്ടേഴ്സും നമ്മുടെ മനുഷ്യന്റെ കൈകൾക്കുള്ളിൽ നിൽക്കുന്നതല്ല. പെട്ടെന്നുണ്ടാവുന്ന ഒരു വരൾച്ച, കാറ്റ്, വെള്ളപ്പൊക്കം, ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചില ഘടകങ്ങളാണ്. അപ്പൊ ഇവ ഒഴികെ മാറ്റി നിർത്തിയാൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലാവസ്ഥ അനുസൃതമായിട്ട് തന്നെ മുൻകൂട്ടിയുള്ള പ്രവചന സംവിധാനങ്ങൾ വഴി കൃഷിയെ പരിപാലിക്കാൻ സാധിക്കുന്നതാണ്. കർഷകർക്കുള്ള വിളനാശം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും.
1: മേഡം, ഈ കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനത്തിൽ എന്തെല്ലാം മാർഗങ്ങളാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത്?
0: പല മാർഗങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ഓരോന്ന് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് ചർച്ച ചെയ്തു നോക്കാം. അതില് ഏറ്റവും നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതവും നമ്മൾ എന്നും കേൾക്കുന്നതുമായിട്ട് ഉള്ള ഒരു പ്രധാന മാർഗമാണ് കാലാവസ്ഥ പ്രവചനം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അതായത് വെതർ ഫോർകാസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് ഭാവിയിൽ ഉണ്ടാകാനുള്ള കാലാവസ്ഥയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അനുമാനത്തെയാണ് കാലാവസ്ഥ പ്രവചനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. നമുക്കുള്ള സാറ്റലൈറ്റുകൾ, റഡാർ സംവിധാനങ്ങൾ, കാലാവസ്ഥ കേന്ദ്രങ്ങൾ എന്നിവ വഴി പ്രവചനങ്ങൾ നമ്മൾ ഇതിനായിട്ട് നടത്തുന്നു. കർഷകർക്ക് തങ്ങളുടെ കൃഷിയുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായും മുൻകൂട്ടിയുള്ള ഈ പ്രവചനങ്ങൾ മുഖേന നടത്തുവാൻ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ സഹായിക്കുന്നു. നമുക്കറിയാം, വിത്തിന്റെ വിത, നടീല്, ഒരു വളത്തിന്റെ പ്രയോഗം, കീടനാശിനിയുടെ പ്രയോഗം, ജലസേചനം, പിന്നെ കർഷകൻ ഏറ്റവും ലാസ്റ്റിൽ ചെയ്യുന്ന വിളയുടെ വിളവെടുപ്പ്, ഇതെല്ലാം തന്നെ ക്രമീകരിക്കുവാനും മുൻകൂട്ടിയുള്ള ഈ കാലാവസ്ഥാ പ്രവചനം സഹായകമാകുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ പ്രവചനത്തിനായിട്ട് കുറച്ച് ഏജൻസികൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കാലാവസ്ഥാ പ്രവചന ഏജൻസിയാണ് IMD എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്.

അതാണ് ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രവചനവുമായി അതായത് മുൻപന്തിയിൽ നിൽക്കുന്ന ഏജൻസി. അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഉപഗ്രഹ നിരീക്ഷണങ്ങൾ വഴി കാലാവസ്ഥാ ഡേറ്റ IMD കൈമാറുകയും അവരിതുവഴിയുള്ള പ്രവചനങ്ങള് ജനങ്ങൾക്ക് ലഭ്യമാക്കി നൽകുകയും ചെയ്യുന്നു. പിന്നെ ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ ഉണ്ട് ICAR. ഇവരും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും കൂടെ സംയുക്തമായി കാലാവസ്ഥാ പ്രവചന നിർദ്ദേശങ്ങൾ കൃഷിക്കുള്ളത് കർഷകർക്കായി പുറപ്പെടുവിക്കുന്നുണ്ട്. നമുക്കറിയാം കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളുണ്ട്, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന വിഭാഗത്തിൽ ഉള്ള പ്രദേശങ്ങളുണ്ട്. അതേപോലെ തന്നെ വരൾച്ച ബാധിത പ്രദേശങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഓരോ പ്രദേശങ്ങൾക്കും ഏത് വിളയാണോ നല്ലത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ കേരളത്തിലുള്ള കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മള് വിള കാലാവധി കുറഞ്ഞ വിളകളും ഇനങ്ങളും തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ നമ്മുടെ പ്രധാന ഒരു വിളയാണ് നെല്ല്. ഇപ്പൊ നമുക്കറിയാം നെല്ലിന്റെ ദൈർഘ്യം ഏകദേശം 120 ദിവസം വരെ വരുന്നു. അപ്പം പെട്ടെന്ന് നമുക്കൊരു കാലാവസ്ഥ നിർദ്ദേശം വരികയാണ്, പെട്ടെന്ന് മഴയുണ്ടാകാനൊരു ചാൻസ് ഇങ്ങനെ പ്രവചിക്കുകയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഹ്രസ്വകാല ദൈർഘ്യമുള്ള വിളകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെ നെല്ലിന്റെ കാര്യത്തിൽ മനുരത്ന എന്ന ഒരു നെൽ ഇനമുണ്ട്. അത് കാർഷിക സർവകലാശാലയുടെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ മണ്ണൂത്തിയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത ഒരു ഇനമാണ്. ഏകദേശം 99 മുതൽ 101 ദിവസം ദൈർഘ്യം മാത്രം വരുന്ന വിളയാണ് മനുരത്ന എന്ന ഇനം. നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇത്തരം ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ അങ്ങനൊരു വളരെ ദൈർഘ്യം കുറഞ്ഞ ആ ഒരു ഇനം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2023 മുതൽ കർഷകർക്കിടയിൽ വളരെ പ്രചാരം ഏറി വരുന്ന ഒരു വിഭാഗം വിളകളാണ് ചെറുധാന്യങ്ങൾ. അപ്പൊ ഈ ചെറുധാന്യങ്ങൾക്കും വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ഒരു അസാമാന്യ ശേഷിയുണ്ട്. അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ വളരെ പോഷക സമൃദ്ധമായ ഒരു വിളയാണ് ഈ ചെറുധാന്യങ്ങൾ. അപ്പൊ ഇതും മില്ലറ്റ്സ്. അപ്പൊ ഈ ഒരു മില്ലറ്റ്സും നമുക്ക് ജല ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും കൃഷി ചെയ്യാൻ സാധിക്കുകയാണ്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ മറ്റൊരു പ്രധാന വിളയാണ് മരച്ചീനി. മരച്ചീനി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ഏറ്റവും കൂടുതൽ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു വിള കൂടിയാണ് മരച്ചീനി. അപ്പൊ ഇത്തരം വിളകളുടെ തെരഞ്ഞെടുക്കല് ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ നിലവില് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ മിനിസ്ട്രിയും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറും കേരള കാർഷിക സർവകലാശാലയും എല്ലാം സംയോജിപ്പിച്ച് കേര എന്ന് പറഞ്ഞ ഒരു വലിയ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോ അതിന്റെ കേര മീൻസ് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്ട് എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ അതല്ല കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് എന്താ പറയുക അതിജീവിക്കാൻ സാധിക്കുന്ന കൃഷി രീതികൾക്ക് അതിനാണ് ഇതിൽ കൂടുതലായിട്ട് മുൻതൂക്കം നൽകുന്നത്. അപ്പൊ അതിന് പ്രാധാന്യം നൽകി ആദ്യം ഞാൻ നിർദ്ദേശിച്ച ഓരോ കാർഷിക അധിഷ്ഠിത യൂണിറ്റുകളിലും ഫലവത്തായ ഒരു ടെക്നോളജി ഓരോ വിളകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അതൊരു പാക്കേജ് ആയിട്ട് കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അപ്പൊ ഈ ഒരു ലക്ഷ്യം ഏറ്റെടുത്തിരിക്കുന്ന കാർഷിക സർവകലാശാലയാണ് ഓരോ അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റുകളിലും കൂടുതലായിട്ട് വരുന്ന വിളകളെ ഈ പല ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ അസസ് ചെയ്യുകയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒരു പാക്കേജ് രൂപത്തിൽ നമ്മൾ പുറത്തിറക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഉൽപാദന ക്ഷമതയുള്ള ഇനങ്ങളും കാർഷിക സർവകലാശാല ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഉൽപാദന ക്ഷമതയ്ക്കൊപ്പം
ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതി

0: അതിജീവിക്കാൻ ശേഷിയുള്ള ഇനങ്ങളും കൂടി വേണം നമ്മളെപ്പോഴും കൃഷിക്കായിട്ട് ശുപാർശ ചെയ്യാൻ. നെല്ലിൽ തന്നെ രണ്ടിനങ്ങൾ, അതായത് കെയു ആദ്യ, പുണ്യ എന്നീ രണ്ടിനങ്ങളും, പാവലിലെ പ്രജനി, പ്രഗതി എന്നീ ഇനങ്ങളും, പയർവർഗ്ഗങ്ങളിൽ കെയു അപൂർവ, ശ്രീനന്ദ എന്നീ ഇനങ്ങളും, തെങ്ങിൽ രണ്ടിനങ്ങളും, കൊക്കോയിൽ ആറിനങ്ങളും, കുതിരപ്പുല്ല് അതായത് ഫോഡർ ഗ്രാസ് അഥവാ ഗിനി ഗ്രാസിൽ വരുന്ന ഒരിനം കെയു സുപർണ എന്നീ ഇനവും കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്.
1: മേഡം, ഈ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ഒരുപാട് രോഗ കീടാണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഒന്ന് പറയാം.
0: തീർച്ചയായിട്ടും ഈ രോഗ കീട നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത പ്രധാന മാർഗമായിട്ട് നിർദ്ദേശിക്കേണ്ടത്. വെതർ ബേസ്ഡ് പെസ്റ്റ് മാനേജ്മെന്റ് അഥവാ കാലാവസ്ഥ മുന്നറിയിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള കീട നിയന്ത്രണം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കീടാക്രമണം കാലാവസ്ഥയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മുൻകൂട്ടിയുള്ള ഒരു കാലാവസ്ഥാ പ്രവചനം നൽകുകയാണെങ്കിൽ വിള സംരക്ഷണത്തിനായിട്ടുള്ള മാർഗങ്ങൾ അതത് കൃഷിയിടത്തിൽ കർഷകർക്ക് മുൻകൂട്ടി തന്നെ അവലംബിക്കുവാൻ സാധിക്കും. നമുക്കറിയാം മഴയും താപനിലയും അന്തരീക്ഷ ആർദ്രതയും കൃത്യമായി നമ്മൾ നിരീക്ഷിക്കുക. കീടരോഗബാധയുടെ എന്തെങ്കിലും ചാൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുൻകൂട്ടി തന്നെ നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ജൈവ രീതിയിലുള്ളതും രാസ രീതിയിലുള്ളതുമായ നിയന്ത്രണ മാർഗങ്ങൾ എന്ത് തന്നെയായാലും ഉപയോഗിക്കണം. അപ്പൊ കാലാവസ്ഥാ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇവയുടെ ആപ്ലിക്കേഷൻ ആ ഫീൽഡ് ലെവലില് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കർഷകർ ചെയ്യേണ്ടത്. ഒരു ഫോളിയാർ സ്പ്രേ ആയിട്ട് ഒരു ജൈവ കീടനാശിനിയോ രാസ കീടനാശിനിയോ തളിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു 3.5 മണിക്കൂറിന്റെ ഗ്യാപ്പെങ്കിലും ഉണ്ടെങ്കിലേ പൂർണ്ണമായിട്ടും അതിന്റെ പ്രയോജനം ആ കൃഷിയിൽ ലഭിക്കുകയുള്ളൂ. അപ്പോ കാലാവസ്ഥ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിനാണ് അത്തരം ഒരു സ്പ്രേയിങ് നമ്മൾ കർഷകർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കൃഷിയില് പ്രയോജനമാകും, നല്ല രീതിയിലുള്ള കീട നിയന്ത്രണവും രോഗനിയന്ത്രണവും സാധ്യമാവുകയും ചെയ്യും. ഏതെങ്കിലും ഒരു മാർഗങ്ങൾ രാസം അല്ലെങ്കിൽ ജൈവം മാത്രം അവലംബിക്കുന്നതിന് പകരം സംയോജിതമായിട്ടുള്ളൊരു കീട നിയന്ത്രണ മാർഗങ്ങളും സ്വീകരിക്കുന്നത് നന്നായിരിക്കും.
1: മേഡം, കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനത്തെ കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
0: നന്ദി.
2: കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനം തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സിയാറുമായി കൃഷ്ണ ദിലീപ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,800 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 71,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 4,000 രൂപ മുതൽ 5,000 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ

ചിട്ടയാക്കും. വിരിപ്പിനു ശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് രണ്ടാഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് ഒരു മാസം

0: പച്ചക്കറി വിളകളിൽ കാണുന്ന കുരുടിപ്പ് നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഉപയോഗിക്കാം. മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുകയോ ഒപ്പം വേപ്പധിഷ്ഠിത കീടനാശിനികൾ തളിക്കുകയോ ചെയ്യണം. തെങ്ങിൻ തോപ്പിൽ ഇടയിളക്കുന്നത് കളനിയന്ത്രണത്തിനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും സഹായിക്കും. തെങ്ങിന്റെ കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ മഞ്ഞളിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കൂമ്പുചീയൽ രോഗമാണെന്ന് കണ്ടാൽ കേടുവന്ന കൂമ്പോലകൾ വെട്ടിമാറ്റി മണ്ടയുടെ അഴുകിയ ഭാഗങ്ങൾ വൃത്തിയാക്കി ബോർഡോ കുഴമ്പ് പുരട്ടണം. വെള്ളം ഇറങ്ങാതിരിക്കാൻ മരുന്ന് പുരട്ടിയ ഭാഗം വാവട്ടമുള്ള ഒരു മൺചട്ടി കൊണ്ട് മൂടിവെക്കുകയും വേണം. ഇഞ്ചിയിൽ കാണുന്ന മൂടുചീയൽ രോഗം നിയന്ത്രിക്കാൻ തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്ത് 1% ബോർഡോ മിശ്രിതം കൊണ്ട് കുതിർക്കുക. കൂടാതെ ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് കൾച്ചറുകളിൽ ഏതെങ്കിലും ഒന്ന് മണ്ണിൽ ചേർക്കുന്നത് രോഗം പ്രതിരോധിക്കാൻ സഹായകമാണ്. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപ്പൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ച വച്ച മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് മാക്രോ പ്രൊപ്പഗേഷൻ? ശരിയുത്തരം, വാഴത്തൈകളുടെ പ്രജനനത്തിനായുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് മാക്രോ പ്രൊപ്പഗേഷൻ.
4: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

ആകാശവാണി. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,200 രൂപ, കോട്ടയം 28,400 രൂപ, എറണാകുളം 25,300 രൂപ, കൊച്ചി റെഡി 25,100 രൂപ, ആലുവ 27,500 രൂപ, വടക്കൻ പറവൂർ 26,400 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 15,900 രൂപ, ആലപ്പുഴ പുകരാശി 15,850 രൂപ, എറണാകുളം 15,700 രൂപ, വടക്കൻ പറവൂർ 15,900 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് എറണാകുളം 3,800 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 38,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 ന് എറണാകുളം 31,000 രൂപ, ക്വിന്റലിന് വടക്കൻ പറവൂർ 5,000 രൂപ. തൊടുപുഴ 1,000 ന് 32,500 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ.

രൂപ. കൊച്ചി പറവൂർ 5,300 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,900 രൂപ, അൺഗാർബിൾഡ് 69,900 രൂപ. ആലുവ 67,500 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 69,800 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,350 രൂപ, കട്ടപ്പന 3,000 രൂപ. ചുക്ക ക്വിൻ്റലിന് കൊച്ചി 32,000 രൂപ, തൊടുപുഴ 30,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,500 രൂപ, മൂവാറ്റുപുഴ 25,500 രൂപ, തൊടുപുഴ 25,000 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500 രൂപ, തൊടുപുഴ 18,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,90,000 രൂപ, ആലുവ 1,85,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ, കോഴിമുട്ട 100-ന് വടക്കൻ പറവൂർ 640 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 4,000 രൂപ, അടയ്ക്ക 1,000-ന് എറണാകുളം 4,600 രൂപ, വടക്കൻ പറവൂർ 4,600 രൂപ. നേന്ത്രക്കായ് ക്വിൻ്റലിന് എറണാകുളം 5,200 രൂപ, വടക്കൻ പറവൂർ 4,900 രൂപ, തൊടുപുഴ 5,000 രൂപ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.

0: ഇന്ന് രാത്രി 8:05 വിടരുന്ന മുട്ടകളിൽ കാക്കനാട് ഭവൻസ് ആദർശ് വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കൂ. ഇന്ന് രാത്രി 8:05 വിടരുന്ന മുട്ടകൾ. രാത്രി 9:30 കഥാപ്രസംഗം, കല്ലുപാതുക്കൽ പുരുഷോത്തമൻ അവതരിപ്പിച്ച കഥ ചന്ദനക്കട്ടിൽ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:50. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത് ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.

0: വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചൈനയുമായുള്ള ഇന്ത്യൻ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതി പ്രകടമായതെന്ന് ന്യൂയോർക്കിൽ ഏഷ്യ സൊസൈറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധത്തിലുണ്ടാകുന്ന ഇടിവ് രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: A standoff between us, a dip in our relationship, actually doesn't help either of us. In fact, it is third parties who will take advantage of that. So we also maintained consistently a very elementary principle of statecraft, which is don't get locked into a problem which benefits others. And it took a little while, I think, the Chinese side to agree with that. To the extent there is an improvement in our relations, I think it certainly helps our position.
0: ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ കാര്യത്തിൽ പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഊർജം, സാങ്കേതിക വിദ്യ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൗദി അറേബ്യയും. ദോഹയിൽ നടന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് വാർഷിക യോഗത്തിനിടെ സൗദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനം, ശാസ്ത്രീയ സംഭരണം, വിപണന സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുവരപ്പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ എന്നിവ മിനിമം താങ്ങുവിലയിൽ 100% സർക്കാർ സംഭരിച്ച് 48 മണിക്കൂറിനകം പണം നൽകാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു. ലോകത്തിലെ പ്രധാന വ്യോമയാന കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മുന്നേറുന്നതായും ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമയാന വിപണിയായി മാറാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന റൂട്ട്സ് ഏഷ്യ 2027 സമ്മേളനത്തിന് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള 24 കോടി യാത്രക്കാരിൽ നിന്ന് 2047 യാത്രക്കാരുടെ എണ്ണം 6 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 130 കോടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: We have expanded the airport network in the country, and the next step for us is to improve the connectivity not only at global south but also the bigger part of Asia and as rest of the world. We want to offer direct and more importantly better connectivity with the world. So our focus for route 2027 is going to be to engage with airlines, to engage with the countries, to see how do we unlock the connectivity opportunity that we have.
0: Uttar Pradesh, Uttarakhand samsthanangalile 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലുമാണ് തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതൽ ആരംഭിച്ചു. ഒക്ടോബർ 16 വോട്ടെടുപ്പ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ 2nd യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടെ 31 പേരാണ് കമ്മിറ്റിയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് ചരിത്രപരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരുന്നു.
5: कोई न्याय मिले. कानून तो बाद में बना. पहले राउंड में जब मेरे पास रिपोर्टिंग आया 19 में जीत करके आया तब मेरे पास आया.
4: न्यूज डेस्क आकाशवाणी.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. രണ്ട് സിറ്റിംഗ്

0: എംഎൽഎമാരുടെ വാർഡുകൾ ഉൾപ്പെടെ യു ഡി എഫിന്റെ 7 വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു. എൽ ഡി എഫിന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് യു ഡി എഫ് പിടിച്ചെടുത്തത്. എറണാകുളം പൂത്തൃക്ക ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് 2020 നിലനിർത്തി. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിൽ കിരൺ, പൂവമ്മ, വിദ്യ, പ്രാചി സഖ്യം സ്വർണം നേടി. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ നരേന്ദർ ബർവാളും അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗും വനിതകളുടെ ഹൈജമ്പിൽ പൂജയും വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയ്ക്കാണ് സ്വർണം. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്കായുള്ള തയ്യാറെടുപ്പുകൾ മന്ത്രി അവലോകനം ചെയ്തു. പരമാവധി പൊതുജന പങ്കാളിത്തം ഉണ്ടാകണമെന്നും ശുചിത്വം സ്വഭാവ സംസ്കരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമം വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഗോത്രവർഗ സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം, രേഖപ്പെടുത്തൽ, ഡിജിറ്റൈസേഷൻ, ഗവേഷണം, പ്രോത്സാഹനം എന്നിവയ്ക്കായി കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയവും ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും കരാറിൽ ഒപ്പുവച്ചു. ഗോത്രവർഗ സാംസ്കാരിക പൈതൃകങ്ങളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി സ്ഥാപനപരമായ ചട്ടക്കൂട് രൂപീകരിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. വിദേശ സംഭാവന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിന് കോഴ ആവശ്യപ്പെട്ട 2 സർക്കാർ ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പിടികൂടി. സീനിയർ അക്കൌണ്ടന്റ് അക്കൌണ്ടന്റ് തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഒരു സംഘടനയുടെ തീർപ്പാകാതെ കിടക്കുന്ന FCRA രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നൽകുന്നതിന് കോഴ ആവശ്യപ്പെട്ടതാണ് കണ്ടെത്തിയത്. വിവിധ സംഘടനകളുടെ രജിസ്ട്രേഷനും പുതുക്കലിനുമായി ഇവർ ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് കോഴ ആവശ്യപ്പെട്ടിരുന്നതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമായിരുന്നു ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 21 സെക്കൻഡും.

0: എഫ് എം ഈവനിംഗിൽ ആദ്യം സമകാലികം.
1: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ വി കെ സഞ്ജു തയ്യാറാക്കിയ അവലോകനം. കഴിഞ്ഞ ആഴ്ച കായിക ലോകത്തുണ്ടായ പ്രധാന സംഭവങ്ങളിലൂടെ ഒരു യാത്ര. ജപ്പാനിലെ ഐചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ മുന്നേറ്റം തന്നെയാണ് പ്രധാന വിഷയം. പ്രത്യേകിച്ച് ഷൂട്ടിംഗ് റേഞ്ചിൽ തിളങ്ങിയ മലയാളി താരം വിദർശ വിനോദിന്റെ പ്രകടനം.
2: വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലൂടെയാണ് മെഡൽ പട്ടികയിൽ ആദ്യ മലയാളി തിളക്കം വന്നത്. ഇളവേനിൽ വാളെറിവാൻ, സോനം മാസ്കർ എന്നിവരായിരുന്നു വിദർശ വിനോദിന്റെ ടീംമേറ്റ്സ്. ഈ ഇനത്തിൽ ഇന്ത്യൻ ടീം വെള്ളി മെഡൽ നേടി. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീം ഇനത്തിലായിരുന്നു വിദർശയുടെ 2-ാമത്തെ മെഡൽ. തിലോത്തമ സെൻ, ആശി ചൌക്സെ എന്നിവർക്കൊപ്പമാണ് ഈ ഇനത്തിൽ വിദർശ ഷൂട്ടിംഗ് റേഞ്ചിലെത്തിയത്. ഇവിടെയും വെള്ളി മെഡലാണ് ഇന്ത്യൻ ടീം നേടിയത്. ഇതേ ഇനത്തിലെ വ്യക്തിഗത വിഭാഗത്തിൽ വിദർശ 5-ാം സ്ഥാനത്താണ് എത്തിയത്. ഇതോടെ ഈ ഏഷ്യൻ ഗെയിംസിലെ 2 മെഡലുകളുമായി വിദർശ വിനോദ് തന്റെ ക്യാമ്പയിൻ അവസാനിപ്പിച്ചു. ലോക റാങ്കിങ്ങിൽ മുൻനിരയിൽ ഇല്ലാതിരുന്നിട്ടും കടുത്ത സമ്മർദ്ദത്തിൽ സ്ഥിരതയോടെ പോരാടിയ വിദർശ രാജ്യത്തിനു വേണ്ടി നേടിയ വെള്ളി മെഡലുകൾക്ക് കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ സ്വർണ്ണതിളക്കമുണ്ടാകും.
1: ടി എസ് മനുവാണ് ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇടം പിടിച്ച 2-ാമത്തെ മലയാളി. 4x400 മീറ്റർ മിക്സർ റിലേയിൽ വെള്ളി നേടിയ ഇന്ത്യൻ സംഘത്തിലെ അംഗമായിരുന്നു മനു. പൂവമ്മ, ടി കെ, വിശാൽ, വിദ്യ, രാംരാജ് എന്നിവരാണ് മനുവിനൊപ്പം ട്രാക്കിൽ ഇറങ്ങിയത്. അടുത്ത മലയാളി മെഡൽ വേട്ടക്കാരിയുടേത് പ്രതീക്ഷിച്ച പേര് തന്നെയായിരുന്നു ആൻസി സോജൻ. സാഷാൽ അഞ്ജു ബോബി ജോർജിന്റെ 22 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തിരുത്തിക്കുറിച്ച് ശ്രദ്ധയാകർഷിച്ച ആൻസിക്ക് പക്ഷേ ഏഷ്യൻ ഗെയിംസിൽ വെള്ളിയാണ് നേടാൻ സാധിച്ചത്. 5 റൌണ്ട് വരെ ലീഡ് ചെയ്തിരുന്ന ആൻസിയെ 6-ാമത്തെയും 6-ാം സ്ഥാനത്തെയും ശ്രമത്തിലാണ് ചൈനീസ് താരം 2 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ മറികടന്നത്.
2: അതേസമയം ഏഷ്യൻ ഗെയിംസിലെ ആദ്യ സ്വർണം നേടാൻ ഇന്ത്യക്ക് വനിതാ ക്രിക്കറ്റ് ഫൈനൽ വരെ കാത്തിരിക്കേണ്ടി വന്നു. ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യ ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് കീഴടക്കിയാണ് സ്വർണം നിലനിർത്തിയത്. സ്മൃതി മന്ദനയുടെ 79 റൺസും റിച്ച ഘോഷ് പുറത്താകാതെ നേടിയ 49 റൺസും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി. 216 റൺസ് എന്ന റെക്കോർഡ് സ്കോറാണ് ഇന്ത്യ കുറിച്ചത്. ഇതിനിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 11,000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റർ എന്ന ചരിത്ര നേട്ടവും മന്ദന സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രീലങ്കയാവട്ടെ ദീപ്തി ശർമ്മ, ഷെഫാലി വർമ്മ, ശ്രേയങ്ക പാട്ടീൽ, ശ്രീചരണി എന്നിവരുടെ സ്പിൻ ആക്രമണത്തിന് മുന്നിൽ തകർന്നു. വെറും 69 റൺസിന് അവർ ഓൾഔട്ടായി. ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസിൽ ഒരു ടീമിന് പോലും ഇന്ത്യക്കെതിരെ 3 സ്കോർ കണ്ടെത്താൻ സാധിച്ചില്ല.
1: എന്നാൽ ഇന്ത്യയുടെ ശക്തമായ ഇനങ്ങളിലൊന്നായ ഷൂട്ടിംഗിൽ ആദ്യ സ്വർണത്തിനു വേണ്ടി ഏഷ്യൻ ഗെയിംസിന്റെ 6-ാം ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഗെയിംസ് റെക്കോർഡ് കൂടിയാണ് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യൻ താരങ്ങൾ സ്വർണമണിഞ്ഞത്. കമൽജീത്തും സുരുജി സിംഗുമായിരുന്നു ടീം അംഗങ്ങൾ. ഇതിനു പിന്നാലെ കബഡിയിൽ ഇരട്ട സ്വർണവും ഇന്ത്യയെ തേടിയെത്തി. പുരുഷന്മാരുടെ കബഡിയിൽ 9-ാം വട്ടവും വനിതാ വിഭാഗത്തിൽ 4-ാം വട്ടവുമാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. 2 വിഭാഗങ്ങളിലും ഫൈനലുകളിൽ കീഴടക്കിയത് ഇറാനെയായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾക്ക് ഒരിക്കൽ മാത്രമാണ് കബഡിയിൽ സ്വർണം കിട്ടാതെ പോയിട്ടുള്ളത്. ആ 2 തവണയും ഇറാനായിരുന്നു ഫൈനലിലെ ജേതാക്കൾ.
2: ഇതിനിടെ ഇന്ത്യക്കാർ ഉൾപ്പെട്ട വ്യക്തിപരമായ ചില നേട്ടങ്ങൾക്കും ഏഷ്യൻ ഗെയിംസ് സാക്ഷ്യം വഹിച്ചു. വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി നേടിയ വെങ്കലമാണ് ഇതിലൊന്ന്. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഇനത്തിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. മിക്സഡ് മാർഷൽ ആർട്സ് അതായത് MMA ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ മെഡൽ സൂചിക തരിയാൽ സ്വന്തമാക്കിയതും പ്രത്യേകതയുള്ള പ്രകടനമാണ്. വെങ്കല മെഡലാണ് സൂചിക നേടിയത്. ഇന്ത്യൻ മാരത്തോൺ താരം സാവൻ ബർവാൾ കുറിച്ചതും ചരിത്ര നേട്ടമായിരുന്നു. ഏഷ്യൻ ഗെയിംസ് മാരത്തോണിൽ തന്റെ കരിയറിലെ 2-ാമത്തെ മാത്രം മത്സരത്തിനിറങ്ങിയ സാവൻ സ്വന്തം ദേശീയ റെക്കോർഡ് തകർത്തു. 1982 ശേഷം ഏഷ്യൻ ഗെയിംസ് മാരത്തണിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമെന്ന അപൂർവ നേട്ടവും ഇതോടെ സാവന് സ്വന്തമായി. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ മുൻ ചാമ്പ്യൻ തജീന്ദർപാൽ സിംഗ് തൂർ കഴിഞ്ഞ തവണത്തെ വെങ്കലത്തിന് ശേഷം ഇത്തവണ വെള്ളി മെഡൽ കരസ്ഥമാക്കി.
1: വെയ്റ്റ് ലിഫ്റ്റിംഗും ബാഡ്മിന്റണും അടക്കം ഉറച്ച സ്വർണ പ്രതീക്ഷകൾ പലതും തകിടം മറിഞ്ഞ സ്ഥാനത്താണ് ഇന്ത്യയുടെ ഈ ആശ്വാസ നേട്ടങ്ങൾ. ഇതിനിടെ ഗെയിംസ് നടത്തിപ്പിനെ കുറിച്ച് നേരത്തെ തന്നെ ഉയർന്ന പരാതികൾ ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ടുണ്ട്. റോവിംഗ് മത്സരത്തിൽ ഇടവേളയുടെ ദൈർഘ്യം കുറിച്ചതായിരുന്നു ആദ്യ വിവാദം. ഇപ്പോൾ സംഘാടനത്തെക്കുറിച്ച് ക്രിക്കറ്റ്, ബാഡ്മിന്റൺ താരങ്ങളും അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ക്രൂരമായ മത്സര ക്രമീകരണമാണ് ഏർപ്പെടുത്തിയത്.

0: ിയതെന്ന് വിമർശമുയർന്നു. താമസ സൗകര്യങ്ങളെക്കുറിച്ച് BCCI മുൻപ് പറഞ്ഞ പരാതികൾ ഇപ്പോൾ ബാഡ്മിന്റൺ താരങ്ങളും ആവർത്തിക്കുന്നു. യാത്രാ സൗകര്യങ്ങളുടെ അവസ്ഥയും മോശമാണ്. അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ താരം PV സിന്ധുവിന് ഷട്ടിൽ കോർട്ടിൽ ഇറങ്ങേണ്ടി വന്ന അവസ്ഥ ഇതിന് ഒരു ഉദാഹരണം മാത്രം. അതേ ദിവസം സിന്ധുവിന്റെ 2-ാമത്തെ മത്സരം കൂടിയായിരുന്നു ഇത്. ചില പ്രധാന മത്സരങ്ങൾ TVയിൽ സംപ്രേഷണം ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നില്ല. മത്സരക്രമത്തിന്റെയും യാത്രാ സൗകര്യത്തിന്റെയും പ്രശ്നം കാരണം രാത്രി 12:30 വരെ ഭക്ഷണം കഴിക്കാതെ കഴിയേണ്ടി വന്നതിനെ കുറിച്ച് ഇന്ത്യൻ താരം HS പ്രണോയിയും പരാതിപ്പെട്ടിരുന്നു. താരങ്ങൾക്ക് ഐച്ചി നഗോയയിലെ ഹോട്ടലുകളിലും തുറമുഖത്ത് നങ്കൂരമിട്ട ക്രൂസ് കപ്പലുകളിലുമാണ് താമസമൊരുക്കിയിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് പോലുള്ള വലിയ ടൂർണമെന്റുകളിൽ ഗെയിംസ് വില്ലേജ് ഇല്ലാത്തത് പലർക്കും അവിശ്വസനീയമായാണ് തോന്നുന്നത്.
1: ഏഷ്യൻ ഗെയിംസിന് അകത്തും പുറത്തുമായി 2 ടീമുകളായി തിരിഞ്ഞ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി സംഘടിപ്പിച്ച മത്സരത്തിൽ ഇന്ത്യ ജപ്പാനെ നേരിട്ടതും പുതുമയായി. ജപ്പാനിൽ ക്രിക്കറ്റ് വളർത്തുകയെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ജപ്പാൻ ക്രിക്കറ്റ് അസോസിയേഷൻ മത്സരത്തിനായി ക്ഷണിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. മഴ കാരണം 5 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യക്ക് 35 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചതെങ്കിലും എതിരാളികളെ 33 റൺസിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ഇന്ത്യ ആവേശകരമായ വിജയം പിടിച്ചെടുത്തു.
0: അതേസമയം കേരളത്തിൽ കളിക്കാനെത്തിയ ഏകദിന ടീം വെസ്റ്റിൻഡീസിനെ ആദ്യ മത്സരത്തിൽ 8 വിക്കറ്റിന് അനായാസം കീഴടക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കേരളത്തിൽ കളിക്കുന്ന അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കാനാണ് സാധ്യത. അടുത്ത വർഷം നടക്കുന്ന ഏകദിന ലോകകപ്പ് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്ന് കോഹ്ലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ടീമിലെ ഈ 2 സീനിയർ താരങ്ങളും ഇപ്പോൾ ഏകദിന ഫോർമാറ്റ് മാത്രമാണ് കളിക്കുന്നത്. ലോകകപ്പ് നേടുക എന്നത് തന്നെയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും അതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണെന്നും കോഹ്ലി വ്യക്തമാക്കുന്നു. ലോകകപ്പോടെ വിരമിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനുശേഷം അദ്ദേഹം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സജീവമാകാൻ സാധ്യത വിരളമാണ്. ഏതായാലും കേരളത്തിലെ കാണികൾക്ക് ബാറ്റിംഗ് വിരുന്നൊരുക്കിയാണ് കോഹ്ലി കളം വിട്ടത്. 88 പന്തിൽ 139 റൺസ് എടുത്ത വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ 15,000 റൺസ് തികയ്ക്കുന്ന ലോകത്തെ 2-ാമത്തെ ബാറ്ററായും മാറി. കോഹ്ലിക്ക് പുറമെ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടിയത് തിരുവനന്തപുരത്ത് തടിച്ചുകൂടിയ കാണികൾക്ക് വിരുന്നായി. 108 പന്തിൽ 110 റൺസാണ് ഗിൽ നേടിയത്. 296 റൺസ് വിജയലക്ഷ്യം. 42-ാമത്തെ ഓവറിൽ തന്നെ ഇന്ത്യ മറികടക്കുകയും ചെയ്തു.
1: ഇതിനിടെ പുതുച്ചേരിയിൽ നടന്ന ഇന്ത്യ എ ഓസ്ട്രേലിയ എ അനൌദ്യോഗിക ടെസ്റ്റിലും ഇന്ത്യൻ യുവതാരങ്ങളിൽ തിളങ്ങി. ചതുർദിന മത്സരത്തിൽ വിക്കറ്റ് കീപ്പർ കുമാർ കുശാഗ്രയുടെ ബാറ്റിംഗ് പ്രകടനവും ഷാംസ് മുലാനിയുടെ ബൌളിംഗ് പ്രകടനവുമാണ് ഇന്ത്യൻ യുവനിരയ്ക്ക് തുണയായത്. ഇന്ത്യ എ 162 റൺസിന്റെ ഗംഭീര വിജയം ഈ മത്സരത്തിൽ സ്വന്തമാക്കി. ഇതിനൊപ്പം U19 ടീം ഓസ്ട്രേലിയയുടെ U19 ടീമിനെതിരെ ഏകദിന പരമ്പര സ്വന്തമാക്കി. ഇന്ത്യയുടെ ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിന്റെ മകൻ അൻവയ് ദ്രാവിഡും വെടിക്കെട്ട് ഓപ്പണറായിരുന്ന വീരേന്ദ്ര സെവാഗിന്റെ മകൻ ആര്യ വീർ സെവാഗും ഈ കൗമാര സംഘത്തിൽ ഉൾപ്പെടുന്നു.
0: വനിതകളുടെ എ ടീമും ഓസ്ട്രേലിയൻ വനിതാ എ ടീമിനെതിരെ ഗംഭീര പ്രകടനം പുറത്തെടുത്തു. T20 പരമ്പര നഷ്ടപ്പെടുത്തിയെങ്കിലും 3 മത്സരങ്ങൾ ഉൾപ്പെട്ട ഏകദിന പരമ്പര 2-1 എന്ന നിലയിൽ ഇന്ത്യൻ വനിതകൾ പിടിച്ചെടുത്തു. അവസാന മത്സരത്തിൽ 362 റൺസ് എന്ന റെക്കോർഡ് സ്കോർ പിന്തുടർന്ന ഇന്ത്യൻ വനിതകൾക്ക് കരുത്തു പകർന്നത് 56 പന്തിൽ 88 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന മലയാളി താരം മിന്നുമണിയുടെ മിന്നുന്നം ബാറ്റിംഗ് പ്രകടനമാണ്.
1: വനിതാ ക്രിക്കറ്റിലെ മറ്റൊരു വിശേഷം, അടുത്ത ആഭ്യന്തര ക്രിക്കറ്റ് സീസണിലും ദേശീയ ക്രിക്കറ്റ് താരം ആശാ ശോഭന കേരളത്തിന് വേണ്ടി കളിക്കും എന്നതാണ്. ഇന്ത്യൻ റെയിൽവേസിൽ ജോലിയുള്ള ആശയെ റെയിൽവേ ക്രിക്കറ്റ് ടീമിന്റെ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നതിനാലാണ് കേരളത്തിന് വിട്ടുകിട്ടില്ലെന്ന് ആശങ്കയുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടാണ് ആശയെ കേരള ക്യാമ്പിൽ തിരിച്ചെത്തിച്ചത്. കഴിഞ്ഞ സീസണിൽ കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു ആശ. കേരളത്തിനായി തുടർന്ന് കളിക്കണമെന്ന് ആശ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ആശയെ ടീമിൽ നിലനിർത്താൻ അനുവദിക്കണമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനും അഭ്യർത്ഥിച്ചു. ഇത് പരിഗണിച്ചാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ട് റെയിൽവേ അധികൃതരുടെ അനുമതി നേടിയെടുത്തത്. 2 മാസം മുൻപ് നടന്ന സീച്ചം ട്രോഫിയിൽ ആശയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ കേരള ടീം ചാമ്പ്യന്മാരായിരുന്നു.
0: കേരള ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കാനുണ്ട്. പുരുഷ ടീമിന് പുതിയ കോച്ചിനെ പ്രഖ്യാപിച്ചതാണ് അത്. IPLന്റെ ആദ്യ സീസൺ കണ്ടവർക്ക് മറക്കാനാവില്ല സ്വപ്നിൽ അസ്നോദ്കർ എന്ന ഓപ്പണറെ. ഗോവയുടെയും രാജസ്ഥാൻ റോയൽസിന്റെയും താരമായിരുന്ന അസ്നോദ്കറാണ് കേരള ടീമിന്റെ പുതിയ പരിശീലകൻ. 2008 IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ കിരീടത്തിലേക്ക് നയിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളായിരുന്നു അസ്നോദ്കർ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ശോഭിച്ചിരുന്ന അസ്നോദ്കറെ രാജസ്ഥാൻ റോയൽസിന്റെ കോച്ചും ക്യാപ്റ്റനുമായിരുന്ന ഷെയ്ൻ ഓൺ അവിശ്വസനീയമായ രീതിയിൽ ഒരു തട്ടുപൊളിപ്പൻ T20 ഓപ്പണറാക്കി മാറ്റിയെടുക്കുകയാണ് അന്ന് ചെയ്തത്. 5 അടി 4 ഇഞ്ച് മാത്രം ഉയരമുള്ള അസ്നോദ്കറിന് വോണു അന്ന് നൽകിയ ചെല്ലപ്പേരാണ് ഗോവൻ പീരങ്കിയെന്ന്. ഇപ്പോൾ 42 വയസ്സുള്ള അസ്നോദ്കർ മുൻപ് കേരള അണ്ടർ 23 ടീമിന്റെ മുഖ്യ പരിശീലകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അനുഭവ സമ്പത്ത് പരിഗണിച്ചാണ് ഈ സീസണിൽ രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിലേക്ക് മുഖ്യ പരിശീലകനായി

0: നിയമിച്ചത്. ഇതിനൊപ്പം സീനിയർ പുരുഷ ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി കേരളത്തിന്റെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായ രോഹൻ പ്രേമിനെയും നിയമിച്ചിട്ടുണ്ട്. കേരള അണ്ടർ 19 വിമൻസ് ടീം പരിശീലികയും കെസിഎ വനിതാ അക്കാദമിയുടെ മെന്ററായും മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കരുണ ജെയിനെയും നിയമിച്ചു.
1: ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് അഭിമാനകരമായ മത്സരമാണ് കടന്നുപോയത്. ബംഗളൂരുവിൽ നടന്ന അന്താരാഷ്ട്ര സൌഹൃദ മത്സരത്തിൽ പനാമയെ ഇന്ത്യ 1-1 സമനിലയിൽ തളച്ചു. കഴിഞ്ഞ ലോകകപ്പിൽ കളിക്കാനിറങ്ങിയ ടീമാണ് പനാമ. ഈ ടീമിലെ പല പ്രമുഖരും ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇറങ്ങിയിരുന്നു. എന്നാൽ മത്സരത്തിൽ റയൻ വില്യംസിന്റെ ഗോളിലൂടെ ഇന്ത്യക്ക് ലീഡ് നേടാൻ സാധിച്ചു. പിന്നീട് അത് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഖാലിദ് ജമീലിന്റെ പരിശീലനത്തിന് കീഴിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് ടീം പുറത്തെടുത്തത്. ഒക്ടോബർ ആദ്യം ബ്രസീലിനെയും ഉറുഗ്വേയെയും നേരിടാനിറങ്ങിയ ഇന്ത്യൻ ടീമിന് ഇത് വലിയ ആത്മവിശ്വാസം പകരും. അതേസമയം ഇന്ത്യയോട് സമനില വഴങ്ങിയതിന് പിന്നാലെ വിചിത്ര ന്യായീകരണങ്ങളുമായി പനാമ പരിശീലകൻ തോമസ് ക്രിസ്റ്റ്യൻസൻ രംഗത്തെത്തുകയും ചെയ്തു. പനാമ വലിയ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബംഗളൂരുവിൽ അനുഭവപ്പെട്ട കനത്ത ഗതാഗത കുരുക്കും യാത്രാ ബുദ്ധിമുട്ടുകളും തന്റെ ടീമിന്റെ പ്രകടനത്തെ ബാധിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കളിക്കാർക്ക് ഇതിലും മികച്ച സൗകര്യങ്ങൾ നൽകേണ്ടതുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഒപ്പം കളിക്കളത്തിൽ പനാമയുടെ പ്രതിരോധ നിരയിലുണ്ടായ വിടവുകൾ കൃത്യമായി മുതലെടുക്കാൻ ഇന്ത്യൻ മുന്നേറ്റ നിരക്കായെന്ന് അദ്ദേഹം വിലയിരുത്തി. ഇന്ത്യക്ക് സ്ഥലവും സമയവും നൽകിയാൽ അവർ അപകടകാരികളാകുമെന്നും പ്രത്യേകിച്ച് ഇന്ത്യയുടെ മുന്നേറ്റ നിര പനാമയുടെ പ്രതിരോധ നിരയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയെന്നും ക്രിസ്റ്റ്യൻസൻ പറഞ്ഞു.
0: ഇന്ത്യ പനാമ മത്സരത്തിനൊപ്പം തന്നെ രാജ്യത്ത് ഫുട്ബോൾ പ്രേമികളെ ആവേശം കൊള്ളിച്ച മറ്റൊരു മത്സരവും അരങ്ങേറിയിരുന്നു. അതും നമ്മുടെ കൊച്ചിയിൽ. ഗാലറി ആവേശക്കടലാക്കിയ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയത് ഇന്ത്യ ഓൾ സ്റ്റാഴ്സ് 11 ബ്രസീൽ ലെജൻസുമാണ്. 3-4 ബ്രസീൽ ലെജൻസ് വിജയിക്കുകയും ചെയ്തു. റൊണാൾഡീഞ്ഞോയും റിവാൾഡയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിനിരന്ന മൈതാനത്ത് ഹാട്രിക്കുമായി കളനിറഞ്ഞ ഫെർണാണ്ടീഞ്ഞോയാണ് ബ്രസീലിന്റെ ഇതിഹാസ പടയുടെ വിജയശില്പിയായത്. തോൽവിയിലും ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ മലയാളി താരം സി കെ വിനീതിന്റെ പ്രകടനം ശ്രദ്ധേയമായി. അഷിം ബിശ്വാസാണ് ഇന്ത്യയുടെ 3rd ഗോൾ നേടിയത്. 13th മിനിറ്റിൽ ഇന്ത്യയാണ് മത്സരത്തിൽ ആദ്യം ഗോളടിക്കുന്നത്. മധ്യനിരയിൽ നിന്ന് കിട്ടിയ പന്തുമായി ഒറ്റയ്ക്ക് മുന്നേറിയ വിനീത് ബ്രസീലിയൻ ഗോൾ കീപ്പർ ഗോമസിനെ കാഴ്ചക്കാരനാക്കി പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. എന്നാൽ 21st മിനിറ്റിൽ പെനാൽറ്റി യിലൂടെ റൊണാൾഡീഞ്ഞോ ടീമിനെ ഒപ്പമെത്തിച്ചു. തൊട്ടുപിന്നാലെ ഫെർണാണ്ടീഞ്ഞോയിലൂടെ ലീഡും നേടി. തുടർന്നങ്ങോട്ട് കളി ബ്രസീലിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. അവർ 4 നേടിക്കഴിഞ്ഞാണ് ഇന്ത്യ 2 കൂടി നേടുന്നത്. ഏതായാലും IM വിജയൻ അടക്കമുള്ള ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ രോമാഞ്ചമായിരുന്ന ബ്രസീലിയൻ താരങ്ങളുമായി ഏറ്റുമുട്ടുന്നതിന് സാക്ഷ്യം വഹിക്കാൻ കൊച്ചിയിലെ കാണികൾക്കു സാധിച്ചു.
1: അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് വരുമ്പോൾ യൂറോപ്പിൽ യുവേഫ നേഷൻസ് ലീഗിന്റെ പുതിയ റൌണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ശനിയാഴ്ച നടന്ന മത്സരത്തിൽ വൻ അട്ടിമറികളാണ് സംഭവിച്ചത്. ശക്തരായ ഇംഗ്ലണ്ടിനെ അവരുടെ തട്ടകത്തിൽ 2-3 പരാജയപ്പെടുത്തി ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ മികച്ച വിജയം നേടി. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിലാണ് സ്പെയിൻ വിജയ ഗോൾ കണ്ടെത്തിയത്. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 1-2 ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. സ്കോട്ട്ലൻഡ് സ്ലൊവേനിയ മത്സരം ഗോളുകളൊന്നുമില്ലാതെ സമനിലയിൽ കലാശിച്ചു. ഇതിനിടെ അമേരിക്കയിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ USA 4-1 സ്കോറിന് പെറുവിനെ തകർത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. VK സഞ്ജു തയ്യാറാക്കിയ അവലോകനം.
3: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.
4: സമകാലികം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്
5: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂരാൻ, പാലക്കാട്.

സേവന വാർത്തകൾ. വിമുക്ത ഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ പരിശീലനം സംഘടിപ്പിക്കുന്നു. പാലക്കാട് എഡ്യു ഹോം വഴിയാണ് ആറുമാസം ദൈർഘ്യമുള്ള ബാങ്ക് ക്ലർക്ക് ആൻഡ് പ്രൊബേഷണറി ഓഫീസർ കോച്ചിംഗ് കോഴ്സ് സൗജന്യമായി നടത്തുന്നത്. അടുത്തമാസം ആദ്യവാരത്തിൽ ക്ലാസുകൾ ആരംഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0491 2 97 16 33, 0491 2 97 16 33.

കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചാലഞ്ച്, ക്വിസ്, ഉപന്യാസം, പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടി നൃത്തം, നാടൻപാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാരചന, ഡിസൈൻ ഫോർ ഭാരത്, ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ് സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് ഓണ്ടർപ്രണർഷിപ്പ് ചാലഞ്ച്, യൂത്ത് പാർലമെന്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനായി myBharat.gov.in/vbyld2027 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. myBharat.gov.in/vbyld2027

0: കോട്ടയം ജില്ലയിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ, കരമൊടുക്കിയ രസീത്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം കളക്ട്രേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ, ജില്ലാ ന്യൂനപക്ഷക്ഷേമ സെക്ഷൻ, കളക്ട്രേറ്റ്, കോട്ടയം എന്ന വിലാസത്തിലോ ലഭ്യമാക്കണം. വെബ്സൈറ്റ് www.minoritywelfare.kerala.gov.in www.minoritywelfare.kerala.gov.in.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

പതിയെ താമരത്തണ്ടിലൂടെന്ന പോലെ താഴേക്ക് താഴേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നെ എവിടെയോ ഒരു വലിയ വാതിലിന് മുന്നിൽ ചെന്നിറങ്ങി. താമരയിതളിന്റെ കവചം പതിയെ തുറന്നു വന്നു. അവർ പുറത്തിറങ്ങി. കൊട്ടാര സദൃശമായ വാതിൽ തനിയെ തുറന്നു. അവിടെങ്ങും നിറയെ ലില്ലിപ്പൂക്കൾ, നല്ല സുഗന്ധം. ഒരു ചെറു മൺപാതയിലൂടെ ആട്ടിൻകുട്ടി ഓടി. അതാ അവിടെ മൂന്ന് വലിയ ആടുകൾ. മൈലാഞ്ചി വർണ്ണത്തിൽ നിറയെ രോമം പുതച്ച ഒന്നും വെളുത്തു കൊഴുത്ത മറ്റൊരാടും സിംഹാസനം പോലെ ഒരു പച്ചക്കൂടിനുള്ളിൽ കയറിയിരിക്കുന്നു. അതിനു താഴെ മറ്റൊന്ന്. തൂങ്ങിയാടുന്ന ചെവിയും താടിരോമം നീണ്ടു വളഞ്ഞും രണ്ടു കൊമ്പും ഒരു സെക്യൂരിറ്റിയെപ്പോലെ ഗമയോടെ തലയുയർത്തിയിരിക്കുന്നു. മീനുവിന്റെ ആട്ടിൻകുട്ടി ഓടിച്ചെന്ന് മുൻകാലുകൾ

0: മുന്നോട്ട് നീട്ടിച്ചേർത്ത് വെച്ച് മുഖം കുനിച്ച് അവരെ അഭിവാദ്യം ചെയ്തു. ഇസ്ക് വസ്കിൾ, ഇസ്ക് മിസ്ക്, നുസ്ക് ടിസ്ക്, ഇസ്ക് വസ്ക്, ലസ്ക് അസ്ക് ദിസ്ക്. ഇവൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? മീനുവിന് ഒന്നും മനസ്സിലായില്ല. വാ മീനുട്ടി, വാ. ആട്ടിൻകുട്ടി സന്തോഷത്തോടെ അവളെ വിളിച്ചു. എന്നിട്ട് കൊമ്പുള്ള ആ ആട്ടിൻകുട്ടിയുടെ മുന്നിൽ ഒരടി ദൂരത്തിൽ കൊണ്ടിരുത്തി. അത് മീനുവിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. മീനു വിസ്മയത്തോടെ അതിനെ നോക്കി. ചിരിക്കുന്ന ആടോ? നോക്കിയിരിക്കെ അതിൻ്റെ കണ്ണുകൾ, വെള്ളാരം കണ്ണുകൾ, വലുതായി വലുതായി തിളങ്ങുന്നു. ചെവികൾ വലുതായി ഇരുവശത്തേക്കും തൂങ്ങി ആടാൻ തുടങ്ങി. മീനു തെല്ല് ഭയത്തോടെ നോക്കിയിരിക്കെ ആട് വലുതായി വലുതായി വരുന്നു. ആട് കുലുങ്ങി കുലുങ്ങി ചിരി തുടങ്ങി. അതിനു മുന്നിൽ മീനു ചെറുതായി ചെറുതായി വരുന്നത് പോലെ അതിൻ്റെ ചിരി ഒരട്ടഹാസം പോലെ മുഴങ്ങി. അത് മീനുവിൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. അതിൻ്റെ കണ്ണിൽ നിന്ന് സൂര്യരശ്മികൾ പോലെ ഒരു തീക്കുണ്ഠം ചീറി വരുന്നത് കണ്ട് മീനു അമ്മേ അമ്മേ ഒരലർച്ചയോടെ ചാടിയെണീറ്റു. എന്താ മോളെ, ഏ എന്താ? മുത്തശ്ശിയും ഞെട്ടി ഉണർന്നു. അഷിത്തും ഞെട്ടിയെണീറ്റ് ലൈറ്റിട്ടു. മീനു നോക്കുമ്പോൾ അവൾ കട്ടിലിൽ തന്നെ. അടുത്ത് മുത്തശ്ശിയും അവളുടെ അഷിത് ചേച്ചിയും ഉണ്ട്. വിയർത്ത് കുളിച്ച് ഏന്തി ഏന്തി കരഞ്ഞ് മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചു. എന്തിയ മീനു? അഷിത് ചോദിച്ചപ്പോ ആട്, രാക്ഷസൻ ആട്, ചിരിക്കണോ? പേടിച്ചുപോയി ഞാൻ, അവൾ വിക്കി വിക്കി പറഞ്ഞു. ആട് ചിരിക്കണോ? അഷിതും ശാന്തേച്ചിയും പൊട്ടിച്ചിരിച്ചു. എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു! ആട് ചിരിക്കേ, കരയേ, അതിന് സങ്കടം വരേ? ഇപ്പതാ ഇരുന്ന് കരയണു, മുത്തശ്ശി എന്തെന്നില്ലാതെ പറഞ്ഞു. ഇനി ഇതെങ്ങാനും അമ്മ അറിഞ്ഞാൽ മതി. അഷിത് പിറുപിറുത്തു. അമ്മയ്ക്കെപ്പോഴും പേടിയാ. ആടുള്ള വീട്ടിൽ കൊതുകും ഈച്ചയും വന്ന് വല്ല അസുഖങ്ങളൊക്കെ വരുത്തി വയ്ക്കുമെന്ന് പറയും. ലവ് ബേഡ്സിനെ പോലും വളർത്താൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ വിളിക്കുമ്പോൾ അവിടെ പോവരുത്, ഇവിടെ പോവരുത്, ഇങ്ങനെ നിർദ്ദേശങ്ങൾ തരാനേ നേരമുള്ളൂ.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി. ഹൈ ഹൈ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൗജന്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു. UDF 18 സീറ്റിലും LDF 16 സീറ്റിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 4 സീറ്റുകളിലും വിജയിച്ചു. സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക സർക്കാർ ലക്ഷ്യമാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള നാളെ സമാപിക്കും. സമാപന സമ്മേളനം വൈകുന്നേരം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. സഹകരണ മേഖലയിലെ വായ്പകളുടെ തിരിച്ചടവിനുള്ള സമയപരിധി ഇനിയും ദീർഘിപ്പിക്കണമെന്ന ആവശ്യം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റെയിൽവേ സ്റ്റേഷനുകളിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ധീരു ധാണ്ടയുമാണ് സ്വർണം നേടിയത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ശാസ്ത്രദീപ്തി.
2: നീലക്കുറിഞ്ഞി. ഒരു പൂക്കാലത്തിന് ശേഷം ഒരു വ്യാഴവട്ടക്കാലം കാത്തിരുന്നാൽ മാത്രം കാണാവുന്ന അല്ലെങ്കിൽ പുഷ്പിക്കുന്ന അത്ഭുത സസ്യമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന നീലക്കുറിഞ്ഞി. അക്കാൻതേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമായ ഈ സുന്ദരി പൂക്കളുടെ ചെടികൾക്ക് 30 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരമുണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഉയരം 1.5 മീറ്റർ വരെ ആവുകയും ചെയ്യും. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഈ പ്രത്യേകതയെ ശാസ്ത്രജ്ഞർ മാസ് ഫ്ലവറിംഗ് അഥവാ ഗ്രിഗേറിയസ് ഫ്ലവറിംഗ് എന്ന് വിളിക്കുന്നു. പൂത്തുകഴിഞ്ഞാൽ വിത്തുൽപാദനവും നടക്കുമെങ്കിലും അടുത്ത തലമുറയായി വളർന്നു പൂവിടാൻ 12 വർഷങ്ങളെടുക്കും. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവയുടെ സംഗമ സ്ഥാനമായ നീലഗിരിക്കുന്നുകൾക്ക് പുറമേ ഇരവിക്കുളം, വട്ടവട, മൂന്നാർ, തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നീലക്കുറിഞ്ഞികൾ പൂക്കുന്നു. യഥാർത്ഥത്തിൽ സ്ട്രോബിലാന്തസിന്റെ 400-ലധികം സ്പീഷീസുകളിൽ ചിലത് ഓരോ വർഷവും പൂക്കാറുണ്ട്. കൂടാതെ 7, 8, 12, 16 വർഷം കൂടുമ്പോൾ പൂക്കുന്നവയുമുണ്ട്. കുന്തിപ്പുഴയുടെ പരിസരത്ത് ആദ്യമായി കണ്ടെത്തിയ നമുക്ക് സുപരിചിതമായ നീലക്കുറിഞ്ഞി പൂക്കുന്നത് 12 വർഷം കൂടുമ്പോൾ മാത്രമാണ്. കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നായതും. പരാഗണത്തിൻ്റെ പണിയാളന്മാരായി നമുക്ക് വിവിധങ്ങളായ ധാന്യങ്ങളും ഫലങ്ങളും പ്രദാനം ചെയ്യുവാൻ കാരണക്കാരായ തേനീച്ചകൾ കൂട്ടം കൂട്ടമായി കുറിഞ്ഞിപ്പൂക്കളെ തേടി എത്തുന്നത് ഈ പൂക്കളുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെയാണ് വിളിച്ചോതുന്നത്. കൂടാതെ ചിത്രശലഭങ്ങളും മറ്റു പരാഗണ കീടങ്ങളും ഈ വേളയിൽ ഇവിടെ എത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ പരാഗണം വർദ്ധിക്കുക മാത്രമല്ല നിരവധി ജീവികൾക്ക് ഭക്ഷണം ലഭിക്കുക കൂടി ചെയ്ത് ഒരു മലനിരയുടെ ജൈവ വൈവിധ്യത്തെ ഒന്നാകെ പിന്തുണയ്ക്കപ്പെടുകയാണ് ഈ പൂക്കാലത്തിലൂടെ. അങ്ങനെ മനുഷ്യർക്ക് നേരിട്ടല്ലെങ്കിലും ജൈവ വൈവിധ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവ നമ്മെ സഹായിക്കുന്നു. കൂടാതെ പ്രകൃതി സഞ്ചാരത്തെ പ്രോത്സാഹിപ്പിച്ചും കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതുമാനങ്ങൾ നൽകിക്കൊണ്ടും സാമ്പത്തിക നേട്ടങ്ങൾക്കും ഇവ കാരണമാകുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ സ്പോട്ടായ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്നാണ് നീലക്കുറിഞ്ഞി സംരക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത്. യൂക്കാലിപ്റ്റസ് കൃഷിക്കായി ഈ മേഖലയെ ഒരുക്കിയത് ഇവയുടെ നാശത്തിന് കാരണമായി. ഇത് ഗൗരവതരമായി കണ്ടുകൊണ്ടാണ് കുറിഞ്ഞിമല സാങ്ക്ച്വറി എന്ന പേരിൽ വട്ടവട, കൊടുകമ്പൂർ ഗ്രാമങ്ങളിലെ 32 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചത്. 2018 നാം അവസാനമായി ഈ നീല പരവതാനി ദർശിച്ചത്. ഇനി ഇതിൻ്റെ സ്വാഭാവിക പുഷ്പിക്കൽ കാലയളവനുസരിച്ച് 2030 ഈ മനോഹര കാഴ്ച ദർശിക്കാനാവുക. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നമുക്ക് ഈ കാഴ്ചകൾ കൺകുളിർക്കെ കാണാം. ക്യാമറയിൽ പകർത്തിയെടുത്ത് സായൂജ്യമടയുകയും ആവാം. എന്നാൽ കൈവശപ്പെടുത്തി താലോലിക്കാതിരിക്കാം. അറിയാതെ പോലും ചവിട്ടി മെതിക്കാതെയും ഇരിക്കാം.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു മലയാള പ്രസംഗം സാൻവി എ പ്രഭു അവതരിപ്പിക്കുന്നു.
1: ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അച്ചടക്കവും ജീവിത വിജയവും എന്ന വിഷയത്തെ കുറിച്ചാണ്. അച്ചടക്കം എന്നത് നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ നയിക്കുന്ന ഒരു നല്ല ശീലമാണ്. സമയത്തിന് എഴുന്നേൽക്കുക, പഠനം കൃത്യമായി ചെയ്യുക, മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുക, നിയമങ്ങൾ പാലിക്കുക, ഇവയെല്ലാം അച്ചടക്കത്തിൻ്റെ ഭാഗങ്ങളാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കഴിവ് മാത്രം മതിയാകില്ല, അതിനൊപ്പം അച്ചടക്കവും ആവശ്യമാണ്. കാരണം അച്ചടക്കം നമ്മെ ഉത്തരവാദിത്തമുള്ളവരാക്കുന്നു, നമുക്ക് സമയം വില മതിക്കാൻ പഠിപ്പിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം

0: കുട്ടികൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദിവസവും പഠനത്തിനും കളിക്കും വിശ്രമത്തിനും സമയം ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കും. നമ്മുടെ സമൂഹത്തിലും അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. റോഡ് നിയമങ്ങൾ പാലിക്കുക, പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, ഇവ നല്ലൊരു സമൂഹം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിൽ വിജയിച്ച പല വ്യക്തികളുടെയും പിന്നിൽ അച്ചടക്കവും കഠിനാധ്വാനവും ഉണ്ടായിട്ടുണ്ട്. അവർ അവരുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്ഥിരമായി പരിശ്രമിക്കുകയും ചെയ്തു. അതിനാൽ നാം എല്ലാവരും ഇന്നു മുതൽ അച്ചടക്കം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അച്ചടക്കമുള്ള ജീവിതം നമ്മെ നല്ല വ്യക്തികളാക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അവസാനമായി പറയാനുള്ളത്, അച്ചടക്കമാണ് വിജയത്തിൻ്റെ താക്കോൽ.
1: അടുത്തത് ഒരു ലളിതഗാനമാണ്, നന്ദിനി എ പൈ പാടുന്നു.

ദിക്കറിയാതെ തേജസ്സറിയാതെ ഇരുളെ.

മനസ്സിൽ നിന്നുയർത്തു ദേവി, അറിവിന്റെ ദീപം കാട്ടി നീ ഞങ്ങളെ, തമസ്സിൽ നിന്നുയർത്തു ദേവി. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളുന്ന ദേവി, നിന്മ

0: ഇനി ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് അൻഷിക എ നമ്പ്യാർ അവതരിപ്പിക്കുന്നു.
1: ടുഡേ ഐ എം ഓണേർഡ് ടു സ്പീക്ക് അബൌട്ട് ഡോക്ടർ കനൈലാൽ മാനിക്ലാൽ മുൻഷി, പോപ്പുലർലി നോൺ ആസ് കെ എം മുൻഷി, എ വിഷണറി ലീഡർ, ഫ്രീഡം ഫൈറ്റർ, ലോയർ, റൈറ്റർ, എഡ്യൂക്കേഷനിസ്റ്റ് ആൻഡ് ചാമ്പ്യൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഡോക്ടർ കെ എം മുൻഷി വാസ് ബോൺ ഓൺ 30th December 1887 in Bharuch, Gujarat. Inspired by the great national leaders, he actively participated in India's freedom struggle and dedicated himself to the service of our nation. Munshi ji was also an important member of the Constituent Assembly of India and served the nation in several important positions. But what made him truly visionary was his belief that India's progress depended not only on political freedom but also on education, culture, values and character. His love for nature was equally remarkable. One Mahotsav, the festival of trees, was initiated by Munshi ji, and the first one Mahotsav was celebrated on 1st July 1950. Through this movement, he encouraged people to plant and protect trees and highlighted the importance of forest for our future. With the same spirit of preserving India's cultural heritage, Munshi ji founded Bharatiya Vidya Bhavan in 1938. Its foundation day is observed on 7th November. His vision was to bring together the richness of India's ancient wisdom and the best of modern education. Munshi ji was also a prolific writer.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കാക്കനാട് ഭവൻസ് ആദർശ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ്. ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പുരുഷ നഴ്സിന്റെ ഒരു ഒഴിവിലേക്ക് 3 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3 മാസം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.cochinshipyard.in.

കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡറിന്റെ 17 ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 26th. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842562235. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842562235. വെബ്സൈറ്റ് വിലാസം www.hckrecruitment.keralacourts.in.

കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക നാളെ വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0479241 0568, മറ്റൊരു നമ്പർ 91 88 51 98 54. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0479241 0568, 91 88 51 98 54.

എഫ് എം ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. പ്രേം രോഗ് എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയത്. രചന സന്തോഷ് ആനന്ദ്, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയവും മൈ ഭാരത് പോർട്ടലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് ക്വിസ് 2026 ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ജില്ലയിലെ ബിടെക്, ആർട്സ് ആൻഡ് സയൻസ്, പോളിടെക്നിക്, ITI, ഹയർ സെക്കൻഡറി, VHSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ 15 മുതൽ 29 വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി myBharat.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-2-23-65-42, 0477-2-23-65-42.

വടക്കഞ്ചേരി അപ്ലൈഡ് സയൻസ് കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ SC, ST ജനറൽ വിഭാഗങ്ങൾക്കായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. BCA കോഴ്സിന് സ്പോർട്സ്, ലക്ഷദ്വീപ്, PWD ക്വാട്ടകളിലും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0492225061. മറ്റൊരു നമ്പർ 85 47 00 50 42. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0492225061, 85 47 00 50 42.

ചെറിയ കലവൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വെയർഹൌസ് അസോസിയേറ്റ് സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 96 82 94 95 99 96 82. ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീരജിസ്ട്രേഷൻ നടപടികളും തനത് വർഷത്തെ ലൈസൻസ് പുതുക്കലും നാളേക്ക് മുമ്പ് പൂർത്തിയാക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിൻ്റെയും അക്വാകൾച്ചറിൻ്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരമൊടുക്കുന്നതിനും റീരജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നിവല കൈവശം വെച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം നാളേക്കകം തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് എത്തണം.

എഫ് എം ഈവനിംഗിൽ ഇനിയൊരു ഗാനം കേൾക്കാം. കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

0: കക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആരും വിചാരിക്കാത്ത ഒരു സംഭവം അവിടെയുണ്ടായി. വൈകിട്ട് 6 മണിയാകാറായപ്പോൾ ഒരു പെൺകുട്ടി അലമുറയിട്ടുകൊണ്ട് ക്ലാരയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നത് എല്ലാവരും കണ്ടു. അവൾ ചെന്നുപെട്ടത് നിരത്തിലെ തിരക്കിലായിരുന്നു. പീടികകളിലും പുല്ലും മീനും വിൽക്കുന്നിടത്തും ആളുകളുണ്ടായിരുന്നു. മൈനറും അക്കൂട്ടത്തിൽ അവരോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ അലറിക്കരച്ചിൽ കേട്ടപ്പോൾ എല്ലാവരും അവൾക്ക് ചുറ്റും കൂടി. അവൾക്ക് ഭീതി കൊണ്ട് സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം അവൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അവളുടെ സംസാരം ചേർത്ത് വെച്ച് നാട്ടുകാർ ഈ നിഗമനത്തിലെത്തി. ഗർഭഛിദ്രത്തിനു വേണ്ടി ലൈറ്റ് ഹൗസിനടുത്തുനിന്നും കൊണ്ടുവന്ന പെൺകുട്ടിയാണത്. ഇന്ന് അർദ്ധരാത്രിയാണ് അതിനുള്ള സമയം നിശ്ചയിച്ചിരുന്നത്. അത്രയും സമയം വെറുതെ കിടക്കുകയാണല്ലോ. പതിവായി അവിടെ വരുന്ന ആളുകളെ ക്ലാര വിവരമറിയിച്ചു. അവർ വന്നപ്പോഴാണ് പെൺകുട്ടിക്ക് അപകടം ബോധ്യമായത്. അപ്പോൾ തന്നെ അവൾ തന്റെ നിലപാടും അറിയിച്ചു. അബദ്ധത്തിൽ വയറ്റിലുണ്ടായി എന്നത് നേരാണ്. അതിന്റെ പേരിൽ മറ്റു ആളുകളുമായി ബന്ധപ്പെടാൻ ഞാനില്ല. ക്ലാര ഇത് സമ്മതിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, മറ്റുള്ളവർ ബലം പ്രയോഗിക്കാനും. അതിനിടെയാണ് പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് കുതറി ഓടിയത്. പെൺകുട്ടിയുടെ സംസാരം കേട്ട നാട്ടുകാരിൽ നിന്നും ഉടൻ പ്രതികരണമുണ്ടായി. കെർപ്പം കലക്കി പേറ്റിച്ച് അമ്മ നാടുവിടുക! അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെത്തിയത് ക്ലാരയുടെ വീട്ടുമുറ്റത്തായിരുന്നു. അവിടെ വെച്ച് അവർ ഇത് വിളിച്ചു പറഞ്ഞു. ക്ലാര മുറിയിൽ നിന്നും പുറത്തു വന്നില്ല. പിറ്റേ ദിവസം കാലത്ത് തന്നെ അവർ വീട് വിട്ടതായി നാട്ടുകാർ അറിഞ്ഞു. ക്ലാര പോയെന്ന വിവരം രാമറോട് പറഞ്ഞത് കോരിക്കുട്ടിയായിരുന്നു. അയാൾ തക്ഷൻകുന്നിൽ താമസമാക്കിയിട്ട് 5 വർഷമാവുന്നതേ ഉള്ളൂ. നേരത്തെ മുജുകുന്നിലായിരുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിന് പറ്റിയ സ്ഥലം തക്ഷൻകുന്നാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട്

0: ഇവിടേക്ക് താമസം മാറ്റുകയായിരുന്നു. മുജുകുന്നിലെ സ്ഥലങ്ങൾ വിറ്റ് തക്ഷൻകുന്നിൽ സ്ഥലവും വീടും വാങ്ങി. നല്ലവണ്ണം അധ്വാനിക്കും. പണിയെല്ലാം കഴിഞ്ഞ് ചില നേരങ്ങളിൽ അയാൾ രാമറുടെ അടുത്തെത്തും. കയ്യിൽ ഓല കുത്തിക്കെട്ടിയ ഒരു ചൂട്ടുമുണ്ടാകും. ജുമാഅത്ത് പള്ളിയിൽ നിന്നും ഈശാ ബാങ്ക് വിളി ഉയരുന്നതുവരെ വർത്തമാനം തുടരും. ബാങ്ക് വിളി കേട്ടാൽ നേരം ഒരുപാടായി എന്ന് പറഞ്ഞ് ചൂട്ടും കത്തിച്ചിറങ്ങും. അന്ന് പേറ്റിച്ചിയമ്മയെക്കുറിച്ചാണ് കോരിക്കുട്ടി പറഞ്ഞത്. ഒടുവിൽ സംസാരം എത്തിച്ചേർന്നത് കേളപ്പനിലായിരുന്നു. കേളപ്പനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് കുറേയായി. പത്രങ്ങളിൽ നിന്നും അറിയുന്ന വിവരങ്ങളേ ഉള്ളൂ. കേളപ്പജിയുടെ കാര്യം മഹാകഷ്ടമാണ് എന്ന് പറഞ്ഞാണ് കോരിക്കുട്ടി ക്ലാരയിൽ നിന്നും കേളപ്പനിലെത്തിയത്. രാമറിനും അത് കേൾക്കാൻ ഏറെ താല്പര്യമായിരുന്നു. കേളപ്പനെക്കുറിച്ച് തന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കോരിക്കുട്ടിക്ക് അറിയുകയും ചെയ്യാം. തറവാട്ടിൽ നിന്നും കിട്ടിയ സ്ഥലത്ത് വീടില്ലാത്ത കുറേ പേർക്ക് കേളപ്പജി വീടുണ്ടാക്കി കൊടുത്തു. ഓർക്കൊരു പണി വേണമല്ലോ എന്ന് കരുതി നൂല് നൂൽക്കാൻ പഠിപ്പിച്ചു. ചർക്കയും വാങ്ങിക്കൊടുത്തു. കുറേ കൊല്ലം അത് നന്നായി നടന്നു. കേളപ്പജിക്ക് പിന്നെ കുറേ കാലത്തേക്ക് അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്നപ്പോൾ ഉണ്ടാക്കിക്കൊടുത്ത വീടെല്ലാം വീഴാറായിരുന്നു. നൂല് നൂൽക്കലും നിന്നിരിക്കുന്നു. ആരും ഒരു പണിക്കും പോണില്ല. ഒരു ഭാഗത്ത് കേളപ്പജി ചെന്ന് നോക്കുമ്പോൾ എന്തോ പാചകം ചെയ്യുന്നതാണ് കണ്ടത്. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമാകുമെന്നാ കരുതിയത്. എന്നാൽ അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി അടുപ്പത്തുള്ളത് ചോറല്ല, ആടെ റാക്കുണ്ടാക്കഴിഞ്ഞു. അതിന് വിറകായിട്ട് എന്താ ഉപയോഗിച്ചതെന്നറിയാമോ? ചർക്ക. ചർക്ക കൊത്തി നുറുക്കി വിറകാക്കിയിരുന്നു. കേളപ്പജിയുടെ ഉള്ളു വെന്ത് പോയി എന്നാ പറയുന്നത്. ഒന്നും മിണ്ടാതെ ഓറ് സ്ഥലം വിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോഴേക്കും ഈശാ ബാങ്ക് മുഴങ്ങിയിരുന്നു. ഇനി പിന്നെ കാണാമെന്ന് പറഞ്ഞ് കോരിക്കുട്ടി ചൂട്ട് കത്തിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. ചൂട്ടിൻ്റെ വെളിച്ചം അകന്നുകൊണ്ടിരിക്കെ രാമറുടെ മനസ്സിൽ കേളപ്പൻ്റെ മുഖം കനത്തു വരികയായിരുന്നു. നിരാശയോടെ കുന്നിറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഓരോ ഭാവവും രാമറിനപ്പോൾ വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
2: തിണസങ്കല്പം പ്രാചീന മലയാളത്തിൽ സംഘം സാഹിത്യത്തിൽ പ്രചാരത്തിലിരുന്ന ഒരു സാഹിത്യ സങ്കല്പനമാണ് തിണ. പഴംതമിഴിന്റെ ലക്ഷണഗ്രന്ഥമായ തൊൽക്കാപ്പിയത്തിലെ പൊരുളധികാരത്തിൽ തിണസിദ്ധാന്തം വിവരിക്കുന്നുണ്ട്. തിണ എന്ന വാക്കിന്റെ അർത്ഥം നിലമൊഴുക്കം അഥവാ ഭൂപ്രകൃതിയുടെ പെരുമാറ്റമെന്നാണ്. ഭൂമിശാസ്ത്രപരമായ വിഭജനമാണ് തിണകൾക്ക് ആധാരം. ഇവ പ്രധാനമായും അഞ്ചു തരത്തിലാണ് ഉള്ളത്. അതിനാൽ ഐന്തിണ എന്നറിയപ്പെടുന്നു. കുറിഞ്ചി, പാലൈ, മരുതം, മുല്ലൈ, നെയ്തൽ എന്നിവയാണ് അഞ്ചു തിണകൾ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഓരോ സ്ഥലത്തും ഏറ്റവുമധികം ലഭ്യമാകുന്ന പൂക്കളുമാണ് പേരിന് ആധാരം. കുറിഞ്ചി, കുറിഞ്ഞിപ്പൂക്കൾ ധാരാളമായി ഉണ്ടാകുന്ന ഉയർന്ന മലമ്പ്രദേശമാണ്. പാലൈ, ഏഴിലമ്പാല, യക്ഷിപ്പാല, ദൈവപ്പാല, കുടകപ്പാല, കുരുട്ടുപാല തുടങ്ങി പലവിധ പാലകളാൽ നിറഞ്ഞ അധികം ഫലപുഷ്ടിയില്ലാത്ത വരണ്ട ഭൂമിയാണ്. മരുതം, വെൺമരുത്, നീർമരുത്, മണിമരുത്, ആറ്റുമരുത്, കരിമരുത്, പൂമരുത് തുടങ്ങി സമതല പ്രദേശങ്ങളിലും നദീതടങ്ങളിലും ധാരാളമായുള്ള മരുതുപൂവിൻ്റെ പേരാണ്. മുല്ലൈ, ഇടതൂർന്ന കുറ്റിക്കാടുകളും വനങ്ങളും താഴ്വരകളും നിറഞ്ഞ പ്രദേശം, പലതരത്തിലുള്ള മുല്ലപ്പൂക്കളാൽ നിറഞ്ഞ പ്രദേശമാണിത്. നെയ്തൽ, കടലും തീരപ്രദേശങ്ങളുമാണ്. ഇവിടെ ഏറ്റവുമധികം കാണുന്ന പൂവ് ആമ്പലാണ്. നെയ്തൽ അഥവാ നെയ്യാമ്പൽ, ചെങ്ങഴിനീർപ്പൂവ് എന്നെല്ലാം പറയുന്നു. ഈ തിണകൾക്ക് യഥാക്രമം മുരുകൻ, കൊറ്റവൈ, വേന്തൻ, മായോൻ, വരുണൻ എന്നിങ്ങനെ

0: ഓരോ അതിദേവതയും ഉണ്ട്. അവ ദ്രാവിഡ ദൈവങ്ങളാണ്. ഐന്ധനകളെ അടിസ്ഥാനമാക്കി പുതിയ കൃതികളെ വിലയിരുത്തുന്ന ധാരാളം പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എസ് കെ പൊറ്റക്കാടിൻ്റെ മലമ്പ്രദേശം പശ്ചാത്തലമുള്ള വിഷകന്യക എന്ന നോവൽ കുറിഞ്ഞിത്തിണയാണ്. ആനന്ദിൻ്റെ മരുഭൂമികളുണ്ടാകുന്നത് പാലൈത്തിണ. കൃഷിയിടങ്ങൾ പശ്ചാത്തലമാകുന്ന തകഴിയുടെ രണ്ടിടങ്ങഴി മരുതമാണ്. കടലും തീരവും നിറഞ്ഞ തകഴിയുടെ ചെമ്മീൻ നെയ്തൽ തിണയുമാണ്. ഓരോ തിണയും ഭൂപ്രകൃതിയും അത് രൂപപ്പെടുത്തുന്ന സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക അവസ്ഥകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ ആധുനിക കാലത്ത് ഭൂപ്രകൃതി എന്നതിനപ്പുറം സ്ഥലം അഥവാ സ്പേസ് എന്ന അർത്ഥം സ്വീകരിച്ച് തിണ സങ്കല്പത്തെ വിപുലപ്പെടുത്തിയത് കാണാം. മനുഷ്യർ ഏത് പ്രദേശത്തിരുന്നാലും സൈബർ ഇടങ്ങളിൽ വ്യാപകമായി വിഹരിക്കാൻ തുടങ്ങിയതോടെ സൈബർ തിണകളുള്ള കൃതികളും സൈബർ തിണകളെപ്പറ്റിയുള്ള പഠനങ്ങളും ധാരാളമായി ഉണ്ടാകാൻ തുടങ്ങി. ഇ പി ശ്രീകുമാറിൻ്റെ പരസ്യ ശരീരം പോലുള്ള കഥകളും എം മുകുന്ദൻ്റെ നൃത്തം, ജോസ് പനച്ചിപ്പുറത്തിൻ്റെ ഈ രൗദ്രം പോലുള്ള നോവലുകളും സൈബർ തിണകളായി വിലയിരുത്തപ്പെടുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, 1967 സെപ്റ്റംബർ 29 തീയതി റിലീസ് ചെയ്ത മലയാള ചലച്ചിത്രമാണ് ടി എസ് മുത്തയ്യ സംവിധാനം ചെയ്ത ചിത്രമേള. എന്തായിരുന്നു ഈ ചിത്രത്തിൻ്റെ സവിശേഷത? ഉത്തരം, നഗരത്തിൻ്റെ മുഖങ്ങൾ, പെണ്ണിൻ്റെ പ്രപഞ്ചം, അപസ്വരങ്ങൾ എന്നീ 3 ലഘുചിത്രങ്ങൾ ചേർന്ന മലയാളത്തിലെ ആദ്യ ആന്തോളജി സിനിമയാണ് ചിത്രമേള.

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ഋതുമതി എന്ന കവിത. മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. മുപ്പത്തിയഞ്ചിന് FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ സമകാലികം. ചവിറ്റുകുട്ടയോ നമ്മുടെ പൊതുവിടങ്ങൾ. 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:05 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക്ഷോർ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, അനീമിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. രണ്ടു മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക, KV ലീല, TS ധന്യ എന്നിവരുടെ കഥകൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, നെൽകൃഷിയും വേനൽക്കാല പരിചരണവും എന്ന വിഷയത്തിൽ പൂക്കോട്ടുകാവിൽ നിന്ന് PC അജിത് കുമാർ സംസാരിക്കുന്നു. രാത്രി 8:05 FM ഹെൽത്ത് ലൈൻ, ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ KS അഭിമുഖം. രാത്രി 9:15 ചുറ്റുവട്ടം, 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംബോസിയത്തിൽ സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ സെക്രട്ടറി ഗിരിജ മധു നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്. രാത്രി 10:30 ചില്ലുജാലകം, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ഈ അറിയിപ്പുകളോടെ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ രാത്രി 7:25.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചുറ്റുവട്ടത്തിൽ കേൾക്കാം. 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംപോസിയത്തിൽ കുസാറ്റ് സെന്റർ ഫോർ ന്യൂറോ സയൻസിലെ ഡയറക്ടറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ പി എസ് ബേബി ചക്രപാണി നൽകിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ.
1: ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ചെയ്യുന്നത്. ഇതുവരെ നമ്മുടെ തലച്ചോറിൽ വന്നേക്കുന്ന കണക്ഷൻസിനനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരാളിൽ നിന്ന് ഡിഫറെന്റ് ആവണ എല്ലാം ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫോം ചെയ്തുകൊണ്ട് ഇതുവരെ നമുക്ക് പല ഇൻഫ്ലുവൻസസ് അതുപോലെ തന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഇതുവരെയുള്ള കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആക്ച്വലി ഒരാൾ ഒരിക്കലും മറ്റൊരാളായിട്ട് സിമിലർ ആകാത്ത അവരുടെ ബിഹേവിയർ എല്ലാം, അപ്പൊ അതിനെ നമ്മൾ പല കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു നെഗറ്റീവ് തോട്ട്സ് ആണ് റെഗുലറായിട്ട് എന്റർടൈൻ ചെയ്യണമെങ്കിൽ ആ നെഗറ്റീവ് തോട്ട്സിന് വേണ്ടിയുള്ള നെറ്റ്വർക്ക് നമ്മുടെ ബ്രെയിനിൽ സ്ട്രോങ് ആവും. ഇപ്പൊ നമുക്ക് എങ്ങനത്തെ നെറ്റ്വർക്ക് വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓൾറെഡി വയേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ റീവയറിംഗ് കൊണ്ടുവന്നാൽ മാത്രമേ ആ നെറ്റ്വർക്കിനെ ഓവർകം ചെയ്തിട്ട് നമുക്കൊരു പുതിയ ബിഹേവിയർ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യണ പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും അത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റെഗുലറായിട്ട് ഒരു ഇന്റർവെല്ലിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ മേക്ക് ചേഞ്ചസ് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ നമുക്ക് ഹെൽത്തി ബ്രെയിനിന് വേണ്ടി നമ്മൾ കുറേ ബെറ്റർ ടിപ്സ് നമ്മൾ സമൂഹത്തിൽ കൊടുക്കുന്ന ഈ പല കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മൾ പറയും.

ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ സ്ലീപ്പിന് എന്താ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഓർമ്മയും നമ്മുടെ തലച്ചോറിൽ പതിയണത് സ്ലീപ്പിന്റെ സമയത്താണ്. വി കോൾ ഇറ്റ് ആസ് കൺസോളിഡേറ്റ്.

നെറ്റ്വർക്സിലേക്ക് മാറുന്ന പ്രോസസ്സിനാണ് നമ്മൾ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്നുള്ളതാണ്. ഈ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി നടക്കുന്നത് ആ ഡീപ്പ് സ്ലീപ്പിന്റെ സ്റ്റേജസിലാണ്. ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉള്ള ആൾക്കാരിക്കും, അതുകൂടാതെ നമുക്ക് ആ ഒരു സ്ലീപ്പിന്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യണ ബിഹേവിയേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ കൺസോളിഡേഷനെ ബാധിക്കും. അതുകൊണ്ടാണ് ഉറക്കം ഇല്ലാതെ പഠിക്കുമ്പോഴൊക്കെ അതെല്ലാം ഷോർട്ട് ടേം മെമ്മറിയിൽ മാത്രം നിൽക്കുന്നത്. അത് കുട്ടികള് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ദേ വോണ്ട് ബി ഏബിൾ ടു റീകളക്ട്. ആ ലോങ് ടേം മെമ്മറി പതിയാത്ത കൊണ്ടാണ് അത് വീണ്ടും നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റാത്തത്. അപ്പൊ അതിനാണ് നമ്മൾ സ്ലീപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്ലീപ്പിന്റെ സമയത്ത് വേറൊരു പ്രോസസ്സും കൂടെ നമുക്ക് നടക്കും. ഇമോഷൻസിന്റെ കാര്യം, നമുക്ക് കുറെ ടെൻഷനൊക്കെ വന്നാലും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറെ റിലാക്സ്ഡ് ആവും. അപ്പൊ അതിനെ നമുക്ക് ആ ഇമോഷണൽ ഡ്രെയിനിങ് എന്ന് പറയും. നമ്മുടെ ഉറക്കത്തിന്റെ സമയത്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഈ ഒരു ഉറക്കത്തിന്റെ സമയത്ത് കിട്ടും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ ഇമോഷൻസിനെ ഒരു ബാലൻസിൽ നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ഓർഗൻസിനെ കൺട്രോൾ ചെയ്യണ ഈ ബ്രെയിന്റെ ഓരോ സിഗ്നൽ പോകുമ്പോഴും ദേർ ആർ ലോട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതുകൂടാതെ പല കെമിക്കൽസും എല്ലാം റിലീസ് ചെയ്യും. ഈ കെമിക്കൽസ് എല്ലാം കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യപ്പെടില്ല. അപ്പൊ അൺയൂസ്ഡ് കെമിക്കൽസിനെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണത് ഈ ഉറക്കത്തിന്റെ സമയത്ത്. അത് ക്ലിയറൻസ് പ്രോപ്പർ ആയില്ലെങ്കിൽ ഇതെല്ലാം ക്ലംപ് ചെയ്യും. ഈ ക്ലംപ്സ് ആണ് നമുക്ക് അൽഷിമേഴ്സിൽ കാണുന്ന ബീറ്റാമിലോയിഡ് പ്ലേക്സും പാർക്കിൻസണിൽ കാണുന്ന ആൽഫ സൈനോക്ലിൻ അഗ്രിഗേറ്റ് ആയിട്ടൊക്കെ മാറുന്ന. അപ്പൊ ഇങ്ങനത്തെ ക്ലംപിങ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സ്ലീപ്പിന്റെ ഈ ഫ്ലഷിംഗ് ഔട്ട് സ്റ്റേജിലൂടെ കടന്നു പോകണം. അപ്പൊ അതിനാണ് ഈ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിന് നമ്മൾ മെന്റൽ വെൽബീങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആ മെന്റൽ ഹെൽത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആസ്പെക്ട് ആണ് സ്ലീപ്പ്. കാരണം സ്ലീപ്പ് പ്രോപ്പർ ആയാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ബ്രെയിൻ ഹെൽത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്ട്രെസ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനൊന്നും പറ്റില്ല, പക്ഷെ ആ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആ സ്ട്രെസ് മാനേജ് ചെയ്തില്ലെങ്കിൽ കണ്ടിന്യൂസ്ലി കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്താൽ അത് ബ്രെയിനിലെത്തി ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ റീജിയനിലെ മെമ്മറി ഫോർമേഷനെ അഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് വർക്കിംഗ് മെമ്മറിയിലേക്ക് ഇൻഫർമേഷൻസ് റിട്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഹൈലി സ്ട്രെസ്ഡ് ആണെങ്കിൽ എത്ര പഠിച്ചിട്ട് പോയാലും ആ സമയത്ത് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ടേം മെമ്മറിയിലേക്ക് പഠിച്ച കാര്യങ്ങൾ സ്റ്റോർ ചെയ്യണ കോർട്ടിക്കൽ നെറ്റ്വർക്സിലാണ്. ആ കോർട്ടിക്കൽ നെറ്റ്വർക്സിൽ നിന്ന് ആ ഇൻഫർമേഷൻ ഹിപ്പോ ക്യാമ്പസിന്റെ വർക്കിംഗ് മെമ്മറിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ആ ഇൻഫർമേഷൻ ഒരു ഉത്തരവായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക, അമിഗ്ഡാലയ്ക്കും സ്ട്രെസ്സിന്റെ സമയത്ത് ഓവർ ആക്റ്റീവ് നിൽക്കണം. അപ്പൊ അമിഗ്ഡാല ഓവർ ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ റിട്രൈവൽ ഓഫ് ഇൻഫർമേഷൻ പ്രോപ്പർ ആയില്ല. അപ്പൊ അമിഗ്ഡാലിനെ സൈലൻസ് ചെയ്യാനായിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡൈവേർഷൻ ഓഫ് തോട്ട്സ് അല്ലെ, സെൽഫ് ഹിപ്നോസിസ്, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങൾ ഉണ്ട്. പക്ഷെ അതൊക്കെ പറയണമെങ്കിൽ കൂടുതൽ ടൈം എടുക്കണം. പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മൾ ബ്രീത്തിലൂടെ കൺട്രോൾ ചെയ്യാം. ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡബിൾ ഇൻഹലേഷൻ ഫോളോഡ് ബൈ ലോങ് എക്സലേഷൻ. ഡബിൾ ഇൻഹലേഷൻ ചെയ്യുമ്പോൾ കുട്ടികൾ തേങ്ങിക്കരയുമ്പോൾ എങ്ങനെ കരയണമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഡബിൾ ഇൻഹേൽ ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുമ്പോൾ ബ്രെയിൻ കുറേ കൂടി റിലാക്സ്ഡ് ആവും. അതുകൂടാതെ ലോങ് എക്സലേഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡയഫ്രം മോളിലേക്ക് വരും. ഡയഫ്രം മോളിൽ വരുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് കൂടും. ആ ഹാർട്ട് ബീറ്റ് കൂടുന്ന സിഗ്നല് ബ്രെയിനിലെത്തിയിട്ട് ബ്രെയിൻ വിൽ ടേൺ ഓൺ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പൊ അങ്ങനെ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നിന്ന് പാരാസിമ്പത്തറ്റിക് കുറേ കൂടെ റിലാക്സ്ഡ് ആകുന്ന സിസ്റ്റം സ്വിച്ച് ഓൺ ആവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ആ സ്ട്രെസ് വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ആ വരണ കാര്യം, മനസ്സിൽ വരണ ആ സ്ട്രെസ്ഫുൾ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ജേർണലിംഗ്. ആ സമയത്ത് എഴുതി വെക്കുമ്പോഴത്തേക്ക് ഈ അമിഗ്ഡാല കുറേ കൂടെ സൈലൻസ്ഡ് ആവും. അപ്പൊ നമ്മൾ കുട്ടികളോടൊക്കെ പറയണ എക്സാം, ഇപ്പൊ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകണമെന്ന് ജസ്റ്റ് ആ നമ്മുടെ മനസ്സിൽ വരണ കാര്യങ്ങൾ, ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ പറയും. അത് എഴുതി വെക്കുമ്പോൾ തന്നെ അമിഗ്ഡാലയുടെ ആക്ടിവേഷൻ കുറയും. അതുവഴി നമുക്ക് കോർട്ടെക്സിലൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ പെട്ടെന്ന് വർക്കിംഗ് മെമ്മറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് ഉത്തരം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ, സ്ട്രെസ് കൂടി നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലെ മാർഗം. ഇത് രണ്ടും എളുപ്പത്തിൽ ആർക്ക് വേണേലും എവിടെ വെച്ച് വേണേലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട്. അതുകൂടാതെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ച്, കഴിക്കണ ഭക്ഷണം നമ്മുടെ ആമാശയത്തില് ഗട്ടിലുള്ള സൂക്ഷ്മാണുക്കളെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഹെൽത്തി ബാക്ടീരിയ ബിൽഡ് ചെയ്യണമെങ്കിൽ വി നീഡ് മോർ ഫൈബർ റിച്ച് ഫുഡ്. അപ്പൊ ഫൈബർ അടങ്ങിയ ഭക്ഷണം ചെല്ലുമ്പോഴാണ് ബെറ്റർ മൈക്രോബിയൽ പോപ്പുലേഷൻ നമ്മുടെ ഗട്ടിൽ ബിൽഡ് ചെയ്യണം. ഈ ബെറ്റർ ആയിട്ടുള്ള മൈക്രോബിയൽ പോപ്പുലേഷൻ വരുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കെമിക്കൽസ്, ഈ ബാക്ടീരിയ എല്ലാം പല രീതിയിലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യും. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നവരുടെ ഈ കംപ്ലീറ്റ് ബെനിഫിഷ്യൽ ബാക്ടീരിയ എന്ന് മാറി
നമുക്ക് പാത്തോജനിക് ബാക്ടീരിയ ഓവർ ക്രൗഡ് ചെയ്യാൻ തുടങ്ങും. ഓട്ടിസം കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്നതായിട്ട്, അപ്പൊ അതിനെല്ലാത്തിനും കാരണം ഈ മൈക്രോബിയൽ പോപ്പുലേഷൻ്റെ വന്ന

0: ഇഷ്ടമാണ്. അപ്പൊ നമ്മള് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും അതുകൊണ്ടാണ് ഇത്രയും ബ്രെയിൻ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് നമ്മള് ഫൈബർ അടങ്ങിയ ഭക്ഷണവും പിന്നെ രണ്ടാമത്തത് ആന്റി ഓക്സിഡന്റ് നിറഞ്ഞ ഭക്ഷണവും. അതാണ് കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ അടുത്തത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള എക്സർസൈസ് അല്ലെ ട്രെയിനിങ് ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് മാറ്റം വരും എന്നുള്ള കാര്യം. കാരണം കൂടുതലും നമ്മള് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആ യോഗ ആവാം അല്ലെങ്കിൽ എക്സർസൈസ് എന്തെങ്കിലും ഒരു ചെറിയ തോതിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ എത്താൻ തുടങ്ങും. ആൻഡ് ബ്രെയിൻ ഓൾസോ റിലീസസ് വേരിയസ് ബെനിഫിഷ്യൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഡിപ്രഷന്റെ കേസിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സെറട്ടോണിന്റെ ലെവലൊക്കെ വളരെയധികം കുറയും. അപ്പൊ നമ്മൾ കൂടുതൽ ആക്ടിവിറ്റി കൊടുക്കാൻ പറയണം, അതുകൊണ്ടാണ് അവർ എന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും സെറട്ടോണിൻ ലെവൽ കൂടാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി കൊടുത്തിട്ട് നമ്മുടെ ബ്രെയിനിലെ ബെറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഒരു നടത്തുമെങ്കിലും രാവിലെ ഉണ്ടെങ്കിൽ ഈ ബെറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ നമുക്ക് ബ്രെയിനിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിന് ട്രെയിനിങ് കൊടുക്കുക. ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും റിട്ടയർഡ് ആവും. അതിന് പകരം നമ്മൾ കണ്ടിന്യൂസ്ലി ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതാണെങ്കിൽ വി വിൽ മേക്ക് ന്യൂ കണക്ഷൻസ്. നമ്മൾ എപ്പോഴും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ട്രൈ ചെയ്യുക. കാരണം ലെഫ്റ്റ് സൈഡ് ഓഫ് ബോഡി ഈസ് കൺട്രോൾഡ് ബൈ ദ റൈറ്റ് ഹെമിസ്ഫിയർ. കാരണം നമ്മളെല്ലാം റൈറ്റ് ഹാൻഡ് തന്നെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് കൂടുതൽ ആക്റ്റീവ് ആണ്. അതിന് പകരം നമ്മൾ ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും റൈറ്റ് ഹെമിസ്ഫിയറിലും കൂടുതൽ ന്യൂറോൺസ് സ്ട്രൗട്ട് ചെയ്യാനായിട്ടും പുതിയ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും തുടങ്ങും. സോ വി ഹാവ് ടു ബി ക്രിയേറ്റീവ് ഈച്ച് ടൈം. നിങ്ങൾ റിട്ടയർമെന്റിന് ശേഷമൊക്കെ പുതിയ ലാംഗ്വേജ് പഠിക്കാം അല്ലെങ്കിൽ പുതിയ എന്ത് ആക്ടിവിറ്റിയും ഇപ്പൊ ഡാൻസ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണ ഒരു യങ് ആയിട്ടിരിക്കാനുള്ള കാര്യം. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണ നമ്മുടെ സെന്ററിന്റെ ഒരു റിസർച്ച് ഏരിയ എന്ന് വെച്ചാൽ റിവേഴ്സിംഗ് ബ്രെയിൻ ഏജിങ്. കാരണം ദാറ്റ് ഈസ് പോസിബിൾ അറ്റ് എനി ഏജ്. ശരിക്കും നമുക്കത് പ്രൂവ് ചെയ്യാൻ ഓൾറെഡി സെവറൽ എക്സ്പെരിമെന്റൽ എവിഡൻസ് ഉണ്ട്. നമുക്ക് ബ്രെയിൻ ഏജിങ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതിന് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ മെന്റൽ സ്റ്റിമുലേഷൻ ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ പല രീതിയിലുള്ള പുതിയ ബുക്സ് വായിക്കാം. ഏറ്റവും കൂടുതൽ ബുക്കൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഈ ഗാഡ്ജറ്റ്സിനെല്ലാം കൂടുതൽ നമുക്ക് ആ ക്രിയേറ്റീവ് തോട്ട് പ്രോസസ് എൻറിച്ച്ഡ് ആവും ബ്രെയിനിൽ. കാരണം നമ്മൾ ഈ റീലിന് പുറകെ റീലായിട്ട് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ഒരു ഡോപ്പാമിൻ ലെവൽ ഉണ്ട്. ആ ഡോപ്പാമിൻ ഒരു നമ്മൾ പറയുന്ന ബേസ് ലൈൻ ഡോപ്പാമിൻ ലെവൽ എന്ന് പറയും. ആ ബേസ് ലൈൻ ഡോപ്പാമിൻ ലെവൽ ഭയങ്കര ഹൈ ആയിപ്പോകും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു റീല് കഴിയുമ്പോൾ തന്നെ അടുത്ത ഡോപ്പാമിൻ സർജ് തന്നെയാണ്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി ആ ഡോപ്പാമിൻ സർജ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബേസ് ലൈൻ ഡോപ്പാമിൻ ലെവലിൽ ഷിഫ്റ്റ്. ആ ബേസ് ലൈൻ ഡോപ്പാമിൻ ലെവൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ സാധാരണ എൻജോയ്മെന്റ് നമ്മളിപ്പോ ഫാമിലിയായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട നേരത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്നും നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് വരാതെ വരും. അതാണ് നമുക്ക് ഈ ഡിപ്പെൻഡൻസ് എല്ലാം വരാൻ കാരണം. അഡിക്ഷന്റെ ഇതേ കാര്യങ്ങളാണ് ആൽക്കോഹോളിസത്തിലും അതേപോലെ തന്നെയാണ് മൊബൈൽ അഡിക്ഷനും എല്ലാം. കാരണം ഇറ്റ്സ് ലൈക്ക് എ ഡോപ്പാമിൻ സർജ് ദാറ്റ് വി ആർ ഗെറ്റിംഗ്. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് അഫക്ട് ചെയ്യുന്ന ഒരു മേജർ റീസൺ. ഇപ്പൊ ഒരു വലിയ വീഡിയോ കണ്ട അത്ര പ്രശ്നമില്ല. ഈ ചെറിയ ചെറിയ വീഡിയോ കണ്ടിന്യൂസ് കണ്ടു കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ഡോപ്പാമിൻ ഈച്ച് ടൈം. ആ ഡോപ്പാമിൻ ഭയങ്കരമായിട്ട് നമ്മുടെ ബേസ് ലൈൻ ലെവലിനെ ഷിഫ്റ്റ് ചെയ്യണേണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുന്നതിനെ തന്നെ ഡോണ്ട് യൂസ് ഇറ്റ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ. അതർവൈസ് യുവർ ബ്രെയിൻ ഇസ് ഗെറ്റിംഗ് റീവൈർഡ്. അപ്പൊ അതാണ് നമ്മൾ ആക്ടിവിറ്റി കൊടുത്തിട്ട് ബ്രെയിനിനെ ചേഞ്ച് ചെയ്യണം. അത് കൂടാതെ സോഷ്യലൈസേഷൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഓവർ ഫയർ ചെയ്യുന്ന ബ്രെയിനിനെ പെട്ടെന്ന് കാമാക്കാൻ പറ്റും. നമ്മളിപ്പോ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. ഇപ്പൊ നമ്മുടെ ഫാദർ ഓഫ് ദ നേഷൻ മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങളിലാ മാറ്റം വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി റിഫ്ലക്ട് ഇൻ ദ സൊസൈറ്റി. അപ്പൊ അങ്ങനെ നമുക്ക് ആ മെന്റൽ വെൽബീങ് കൊണ്ടുവരാൻ പറ്റും സമൂഹത്തിലും. കാരണം നമുക്ക് അത്രയും കേപ്പബിലിറ്റി ഉള്ള ബ്രെയിനാണ്. നമ്മൾ അതിനെ വളരെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം റീൽസ് കാണാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിൽ നമ്മൾ ചുരുക്കുക. നമുക്ക് അത്രയും പോസിബിലിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ഹ്യൂജ് കണക്ഷൻസ് ഇൻ ദ ബ്രെയിൻ. അപ്പൊ അത് നമുക്ക് ഒരു പോസിറ്റീവ് രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾസോ ചേഞ്ച് ദ സൊസൈറ്റി ആസ് വെൽ ആസ് വി വിൽ ഹാവ് എ ബെറ്റർ നേഷൻ ടു ബിൽഡ് അപ്പ്. അപ്പൊ അതാണ് നമ്മുടെ സെന്ററിന്റെ ഒരു ഉദ്ദേശം. നമ്മുടെ ചിന്തകളാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് എ ബെറ്റർ ബ്രെയിൻ കണക്ഷൻ. അങ്ങനെ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ സൊസൈറ്റിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ.
1: ചുറ്റുവട്ടത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിമ്പോസിയത്തിൽ കുസാറ്റ് സെന്റർ ഫോർ ന്യൂറോ സയൻസിലെ ഡയറക്ടറും അസിസ്റ്റന്റ്

0: അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ പി എസ് ബേബി ചക്രപാണി നൽകിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. ചുറ്റുവട്ടം പൂർണ്ണമാകുന്നു. നിർവഹണം എം വി ശശികുമാർ, സഹകരണം ഡോക്ടർ സൂര്യബാബു എസ്.
1: ചുറ്റുവട്ടം
2: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.

ആകാശവാണി കൊച്ചി FM 102.3. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അനീമിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. സമയം 9 കഴിഞ്ഞ് 29:47. ഇനി 9:30 കഥാപ്രസംഗം, തിരുവനന്തപുരം റിലേ.

0: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കല്ലുവാതുക്കൽ പുരുഷോത്തമൻ. കഥ ചന്ദനക്കട്ടിൽ.
1: കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകൾ മറിച്ചു നോക്കിയാൽ ആരും അന്താളിച്ചു നിന്നു പോകുന്ന അവിശ്വസനീയമായ പലതും അവിടെ കാണാൻ കഴിയും. അപരിഷ്കൃതങ്ങളും അലംഘ്യങ്ങളുമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കും. മനുഷ്യ സമൂഹത്തെ സ്വന്തം ഇംഗിതത്തിന് വേണ്ടി കടിഞ്ഞാണിട്ട് പിടിച്ച നിയമ സംഹിതകൾ, ഈശ്വരേച്ഛയായി ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത പഴയ കാലം, വൈവിധ്യമാർന്ന ജീവിതമണ്ഡലത്തെയാകെ സാമ്പത്തിക മേൽക്കോയ്മയുടെ നീരാളിപിടുത്തത്തിൽ ശ്വാസം മുട്ടിച്ച കാലം, പ്രത്യക്ഷ ദൈവതമായ രാജാവിന് വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടുന്തൂണുകളായ നാടുവാഴികൾക്ക് വേണ്ടി, ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്ക് വേണ്ടി ജന്മം തുലച്ച അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലിമാടുകളായി കഴിഞ്ഞ കാലം. മഹാകവി ജീശങ്കരക്കുറുപ്പ് ചേതോഹരമായ തൻ്റെ ആഖ്യാന കാവ്യത്തിലൂടെ കേരള ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ ഏടുകളിലേക്ക് തൂവെളിച്ചം വീശുന്നു ചന്ദനക്കട്ടിൽ.

കേട്ടാൽ വളരെ നിസ്സാരമായ ഒരാവശ്യമാണെന്ന് തോന്നാം, പക്ഷേ ആ കാലം കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. പൊതുജനം നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം, അതായിരുന്നു പതിവ്. കട്ടിലിൽ കിടക്കാൻ സൗഭാഗ്യമുള്ള തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിലും രൂപത്തിലുമുള്ള ഒരു കട്ടിൽ വേണം. തമ്പുരാട്ടിയുടെ ഈ മോഹം സൗകര്യം പോലെ തന്നെ തമ്പുരാനോട് തലയണ മന്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വെമ്പലനാട്,

അടുത്ത കോട്ടയം തന്നെ. വേമ്പനാട്ട് കായലിന്റെ കിഴക്കൻ തീരപ്രദേശങ്ങളെല്ലാം വെമ്പലനാടായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. തമ്പുരാട്ടിക്ക് ഇങ്ങനെയൊരു മോഹം ജനിച്ചപ്പോഴേക്കും തമ്പുരാന്റെ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. ഭരണയന്ത്രം ആകെ ഒന്നോടെ ചലിച്ചു.

ഈ മേൽനോട്ടക്കാരൻ മേനോനാണ് ഈ മേനോക്കി അച്ഛൻ, അതായത് സൂപ്പർവൈസർ. അയാളുടെ സ്റ്റാഫിൽപ്പെട്ടവരാണ് മറ്റു മേനോന്മാർ. മേലെഴുത്തിനുള്ള ആഫീസർമാരാണ് ഈ മേലെഴുത്ത് പിള്ളമാർ. പിന്നെ ക്രമസമാധാന പാലനത്തിനും തടി നാട്ടിൽ കൊണ്ടുവരുന്നതിനും ആൾ വേണമല്ലോ. അതിനാണ് 10-80 പരം നായന്മാർ. പിന്നെ പണി നടക്കണമല്ലോ, അതിന് കൊത്തുപണിക്കാർ. തടി തറയിൽ വന്നല്ലേ പണി നടക്കൂ, അതിന് തച്ചന്മാർ. എന്ത് ഇളക്കമായി പോയെന്ന് നോക്കണം. വാക്കത്ത്

പക്ഷികൾ പാരി നടക്കുന്ന കൊടും കാടുകളിലൂടെ, വൃക്ഷങ്ങൾ ഇടതിങ്ങിയ കുടിയിടങ്ങളിലൂടെ ചന്ദനത്തടി തേടിയിറങ്ങിയ ആ സർക്കാർ സംഘം മുന്നോട്ട് മുന്നോട്ട് പോയി. ഗ്രാമീണ കേരളത്തിന്റെ പ്രകൃതി ഭംഗി കണ്ടു നിൽക്കാൻ നേരമില്ലാതെ നേരെ ചന്ദനം വളരുന്ന കൊടും കാട് തേടി പോവുകയാണ് ആ നാടുവാഴി കിങ്കരന്മാർ.

0: ആ അന്വേഷണ യാത്രക്കിടയിൽ ഇടയ്ക്കിടെ കട്ടിലിന് പറ്റിയ പല തടികളും കണ്ടു. പക്ഷേ അതൊന്നും പോരല്ലോ, തമ്പകം, മരുത്, അതൊന്നും പോരല്ലോ, ചന്ദനം മാത്രം എങ്ങും എവിടെയും കാണാനില്ല. ഇതിനിടെ ചില ഗൂഢാലോചനകളും നടക്കാതിരുന്നില്ല. ചന്ദനത്തടി പോലെ തോന്നിപ്പിക്കുന്ന പല തടികളുമുണ്ട്. അതിലൊരെണ്ണം ഒപ്പിച്ച് തനിച്ചന്ദനമെന്ന് തമ്പുരാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? തമ്പുരാന് തിരുവുള്ളക്കേടുണ്ടാക്കുന്ന ഒരു പണിക്ക് ഇറങ്ങി പുറപ്പെടാത്തതാണ് നല്ലത്. ആ സംഘത്തിലൊരാൾ ഒരു സംഭവം എല്ലാവരുടെയും ഓർമ്മയിൽ കൊണ്ടുവന്നു. കേൾക്കണോ നിങ്ങൾക്ക്?
1: ഒരു പടിയായില്ല കാലമെങ്ങാൻ ഒരു നാടുവഴിയുണ്ടായിരുന്നു, മൂക്കു ചുവക്കുമ്പോൾ എട്ടുവിക്കും മുട്ടുകുത്തിക്കുന്ന

മഹാഭാരതം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മരുമകന് വലിയൊരു ശങ്ക. അമ്മാവ, കബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മരുമോനെ, കബന്ധത്തിൻ്റെ അർത്ഥം അറിയില്ല. മൂക്ക് വിയർക്കുമ്പോൾ എട്ട് ദിക്കും മുട്ടുകുത്തിക്കുന്ന വിരുദനായ മൂപ്പിന് തൻ്റെ മരുമകന് കബന്ധമെന്ന വാക്കിൻ്റെ പ്രകൃതത്തിൽ അർത്ഥം പറഞ്ഞുകൊടുത്തില്ല. പകരം അദ്ദേഹം ഒന്ന് ചിരിച്ചു. മരുമകനെ വിളിപ്പിച്ച് അടുപ്പിച്ച് നിർത്തി, നെറുകയിൽ ചുംബിച്ചു. മൂപ്പിലൊന്ന് അലറി, ഒരടി പിറകോട്ട് മാറി, ആരെവിടെ? ഒരു കിഴവൻ പരിചാരകനെ ഇവിടെ കൊണ്ടുവരട്ടെ. രാജഗംഗരന്മാർ പോയി, ഒരു കിഴവൻ പരിചാരകനെ ഇതാ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. അയാൾ വാഴ്ക്കയും പൊത്തിനിന്നു. നാടുവാഴി തന്റെ വാളെടുത്തു. ഉറയിൽ നിന്ന് ഊരിയ വാൾ വെട്ടിത്തിളങ്ങി. മൂപ്പിൽ ആ വാളിന്റെ വാൾത്തലയിൽ നോക്കിയ നട്ടഹസിച്ചു. ഒരടി പിറകോട്ട് മാറി ആ വാളുയർത്തി ആഞ്ഞൊരു വീശി വീശി. കൊട്ടാരത്തളത്തിൽ ഒരു കുടം ചോര പരന്നൊഴുകി. കിഴവൻ പരിചാരകന്റെ തല ദൂരത്തെറിച്ച് വീണ് തറയിൽ കിടന്നുരുണ്ടു. പ്രാണനറ്റുപോകാത്ത തലയില്ലാത്ത ഉടൽ കിടന്ന് പിടച്ചടിച്ചു. മൂപ്പിൽ പൊട്ടിച്ചിരിച്ചു. മരുമോനെ, ആ കിടന്ന് തുള്ളിക്കളിക്കുന്ന ജഡമില്ലേ, തലയില്ലാത്ത ജഡൻ, അതാണ് കബന്ധം.

മരുമകന്റെ സംശയവും തീർന്നു. കബന്ധം എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ നീ പോയി നിഘണ്ടു മറിച്ചു നോക്കൂ എന്ന് പറഞ്ഞില്ല, പകരം ഒരു കബന്ധം സൃഷ്ടിക്കുകയായിരുന്നു.

എല്ലാവർക്കും നല്ല വിശപ്പ്. നാടുവാഴിയുടെ കഥ കേട്ടപ്പോൾ ഊണ് കഴിക്കേണ്ട സമയവും തെറ്റി. ഏത് ചന്ദനക്കട്ടിൽ പണിയായാലും ശരീരമധ്യം ഖലു ധർമ്മസാധനം. അതുകൊണ്ട് ഊണ് കഴിച്ചിട്ടാകാം ബാക്കി. മേനോക്കി അച്ഛൻ എന്ത് പറയുന്നു? ആ അതെ അതെ, ആ കുന്നിൻ്റെ അരയിൽ നിന്ന് ഊർന്നു വീഴുന്ന അരഞ്ഞാണം പോലുള്ള പാലരുവിയില്ലേ, അതിൻ്റെ തീരത്താകട്ടെ. എല്ലാവരും ഒഴുകുന്ന പൂഞ്ചോലയിൽ പോയി കൈകഴുകി. തൊട്ടടുത്ത് നിഴൽ പരത്തി നിൽക്കുന്ന നീർമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ചമ്രം അടഞ്ഞിരുന്നു. പൊതിയിലച്ചോർ അഴിച്ചു വെച്ച് ഊണ് തുടങ്ങി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരാളത് കണ്ടത്. ഏയ് മൂത്താശാരി, ദേ ആ മരം, അത് ചന്ദനമല്ലേ? ആ വല്ലകത്തിൻ്റെ വടക്കു വശം നിൽക്കുന്നതേ, അത് ചന്ദനം തന്നെയല്ലേ? ഒന്ന് നോക്കി. മൂത്താശാരി മരം നോക്കി പരിശോധിച്ചു. ഇടത് കൈ വിലങ്ങനെ വെച്ച് പുരികൻ ചുളിച്ചുള്ള ആ നോട്ടം അറിയാനുള്ളത് അദ്ദേഹം അറിയും. മൂത്താശാരിയുടെ തീർപ്പ് എന്താണെന്നറിയാൻ അത്യാകാംക്ഷ പൂണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇല ചന്ദനത്തിന്റെ തന്നെ, ഇത് ചന്ദനമരം തന്നെ. ഇത് കേൾക്കാത്ത താമസം എല്ലാവരും അരുവിയിൽ ചെന്ന് കൈനനച്ചു. ആ ചന്ദനമരത്തിന് ചുറ്റും ഓടിക്കൂടി. മൂത്താശാരി ഉളിയുമെടുത്ത് അടുത്ത് ചെന്ന് ചെറു ചില്ല കൊത്തി മണത്തു നോക്കി. ഹായ് നറു ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. ഇനി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട, തടി തറയിലാക്കിയാട്ടെ. ഏയ് തച്ചപ്പണിക്കാരെ, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? അടിയൻ

നിലം പൊത്തുന്നതുവരെ ആ ജനക്കൂട്ടത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട നായകന്മാരാണ് അവർ. കണ്ടില്ലേ ആ ഭാവം, ആ നിൽപ്പ്? പക്ഷേ ആ നിൽപ്പ് അങ്ങനെ അധികം നിന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അടുത്ത നിമിഷം കോടാലിപ്പത്തികൾ അന്തരീക്ഷത്തിൽ ഉയർന്നു, ചന്ദനമരത്തിന്റെ കടയ്ക്കൽ അതമർന്നു. ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കാച്ചിച്ച കോടാലിപ്പത്തികൾ നാല് പുറത്തു നിന്നും വെള്ളിൻ കിളികളെ പോലെ ചീറി ചീറി ആ മരത്തിന്റെ കടയ്ക്കൽ ആഞ്ഞു പതിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിക്കുകയാണ്. ആ പ്രതിധ്വനി മാത്രമല്ല, ആ ചന്ദനമരത്തിന്റെ മണ്ടയിൽ നിന്നൊരു ശബ്ദം ഉയർന്നു, മനുഷ്യ ശബ്ദം. മനുഷ്യ ഭാഷയിൽ

മേനോക്കി അച്ഛൻ ആ മരത്തിന്റെ മണ്ടയ്ക്ക് നിന്നുള്ള മനുഷ്യ ശബ്ദം കേട്ടപ്പോഴേക്കും പെരുവിരലിന്റെ അറ്റത്ത് നിന്ന് തുടങ്ങിയതാണ് ഒരു പെരുപ്പ്. താൻ സംഘത്തലവനാണ്. തന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ ചന്ദനത്തടി നേടുന്ന യജ്ഞത്തിന്റെ ജയാപജയങ്ങൾ. ഇതാ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നിരിക്കുന്നു. തന്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും പ്രതിഭയും ഇളകി പ്രവർത്തിക്കേണ്ടുന്ന മുഹൂർത്തം വന്നിരിക്കുന്നു. തനിക്ക് ഇതുവരെ പരീക്ഷണ ഘട്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. ആകെയുള്ള തന്റെ നേതൃസ്ഥാനം ഈ വെറ്റിലെ കീറി ചുണ്ണാമ്പ് തേക്കലിലൂടെ ലഭിച്ച നേതൃസ്ഥാനമാണ്. അത് തുടരുകയല്ലാതെ മേനോക്കി അച്ഛന് ഒന്നും തോന്നിയില്ല. എങ്കിലും ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ച്, ആ കേട്ടത് മനുഷ്യ ശബ്ദമാണോ? ആളുകൾ തമ്മിൽ തർക്കമായി. അല്ല അല്ല, അത് മനുഷ്യ ശബ്ദമല്ല, അത് വനദേവതയുടെ ശബ്ദമാണ്. പിന്നെ വനദേവതയുടെ ശബ്ദം? ഇയാൾ വനദേവതയുടെ ബാല്യക്കാരനാണെന്ന് തോന്നുമല്ലോ ഈ പറച്ചിൽ കേട്ടാൽ. ഇത് യക്ഷിയുടെ ശബ്ദമാണ്. ഓ, യക്ഷിയുടെ ശബ്ദം! ഇയാള് യക്ഷിയുടെ സഹസേനക്കാരനാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഭൂരിപക്ഷം അഭിപ്രായം വനദേവതകളോ യക്ഷികളോ ഈ ചന്ദനമരത്തിൽ വാസമുറപ്പിച്ചിട്ടുണ്ട് എന്നാണ്.

0: കൊണ്ടും നന്നാവാനല്ലെന്നു ഭൂരിപക്ഷം.
1: വെറുതെ ദൈവകോപം വരുത്തി വെക്കണ്ട, നമുക്ക് ഈ മരവ് ഉപേക്ഷിച്ച് പൊയ്ക്കളയാം. അങ്ങനെയങ്ങ് പോയാലോ? തേടി പിടിച്ച് തേടി നടന്ന് അവസാനം കണ്ട ഈ ചന്ദനമരം, ഇത് നമ്മൾ ഉപേക്ഷിച്ച് പോയാലോ? ഈ കേട്ടതും മനുഷ്യക്കുഞ്ഞിൻ്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. വരുന്നത് വരട്ടെ, ഒന്ന് കയറി പരിശോധിക്കട്ടെ. മേനോക്കിയച്ചു, ആ ഒന്ന് കയറി പരിശോധിക്കുന്നത് കൊണ്ട് അബദ്ധമൊന്നുമില്ല. പക്ഷേ ആ പെരുപ്പുണ്ടല്ലോ, അതിപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. പരിശോധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പരിശോധിച്ചുകൊള്ളൂ. തൻ്റെ ഇടക്കാരനായ ചെറുപ്പക്കാരൻ ആ ചന്ദനമരത്തിൽ കയറാനും പരിശോധിക്കാനും തയ്യാറായി കഴിഞ്ഞു. അയാൾ മരത്തിലേക്ക് പിടിച്ചു കയറുന്നു. ചുറ്റും കൂടി നിന്നവർ അയാളെ പിരിമുറുക്കുന്നു. എടോ, ഒരു മുൻകരുതലായിട്ട് ഒരു മടക്കുവിച്ചാത്തി അരയിൽ തിരുകിക്കൊള്ളൂ, കാരണം ഇരുമ്പിൻ്റെ അംശം ദേഹത്തുണ്ട്.

അയാളെ സഹായിക്കാൻ താഴെ നിന്ന് തുള്ളുന്ന എത്ര ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. അയാൾ മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറിയ അയാൾ ആ മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് ഇടയ്ക്കൊന്ന് നിന്നു. ആധീരനായ ചെറുപ്പക്കാരൻ അല്പം വിശ്രമിക്കുകയായിരുന്നു. എല്ലാവരും ഭയന്ന് നോക്കി. അതാ അയാൾ വീണ്ടും കയറുന്നു. നെറ്റി

ആ മരത്തിലേക്ക് വളരെ കരുതലോടെ അയാൾ നോക്കി. ആ ശബ്ദം കേട്ട പൊത്തിനകം അയാൾ പരിശോധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പൊത്തിനകത്തൊരു കൊച്ചു പെൺകുട്ടിയിരിക്കുന്നു. ഒരു മനുഷ്യക്കുഞ്ഞ്, ഒരു ആരോമന പെൺകുഞ്ഞ്.

മനുഷ്യഗന്ധം വീഴാത്ത ഈ കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ ഈ ആരോമന പെൺകുഞ്ഞ് എങ്ങനെ വന്നുവിട്ടു? കൊടും കാട്ടിലെ പച്ചത്തരപ്പിന്റെ കരളിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ കനകവിഗ്രഹം കണ്ടപ്പോൾ അയാൾക്ക് പലതും തോന്നി. അയാൾ ആ കുഞ്ഞിനോട് സംസാരിച്ചു, വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കുട്ടി പറയുന്നത്, അവളൊരു പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ ഒരു പക്ഷി അവളെ റാഞ്ചിക്കൊണ്ടുവന്നു എന്നാണ്.

നീ വരുമോളെ, നമുക്ക് കാട്ടിൽ നിന്ന് പോകാം. നീ എന്തിന് മരപ്പത്തിൽ കഴിയുന്നു? ഈ മരപ്പത്തിൽ നിന്ന് പോരാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ, എന്താ പക്ഷേ, നീ എന്തിന് കരയുന്നു?

പിന്നെ അധിക നേരം ആ കിളിമകളുടെ കിളിക്കൊഞ്ചൽ അയാൾ കേട്ടു നിന്നില്ല. അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് താഴെ വന്നു. ജനങ്ങൾ അയാളെ പൊതിഞ്ഞു. സന്തോഷം കൊണ്ട് മതിമറന്ന അവൾ ആ കുഞ്ഞിനെ മാറി മാറി കൊണ്ടുപോകുന്നു. അതിൻ്റെ നെറ്റിയിൽ കുഞ്ഞിക്കവളിൽ നെറുവണ്ണ പോലുള്ള ഉള്ളം കാലുകളിൽ മാറി മാറി പലവര് നിറഞ്ഞ മിഴികളോടെ കൊഞ്ചി നിന്ന് ഉമ്മ വയ്ക്കുന്നു. ചന്ദനവനത്തിന് വന്നവർക്ക് ഈ അമൂല്യനിധി അവർക്ക് അഭിമാനമായി മാറി. പത്തി വരുത്തി പാഞ്ഞെടുക്കുന്ന പാമ്പ് പോലെ കോടാലുകൾ പൊങ്ങിത്താഴുന്നു. മണവറ്റ കോണിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം, മാറി നിൽക്കണം. ആ ചുവിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. കൂറ്റൻ ചന്ദനമരത്തിന്റെ ചൂട്ടിൽ മടവച്ച് വെട്ടിയ വിടവിൽ തടിയുടെ കാതലും കാതലും കടന്നു മറുവശം കയറിയപ്പോൾ ആ വിടവിൽ എന്തോ ഞെരിയുന്ന ശബ്ദം കേട്ടു. മാറി നിൽക്കൻ, മാറി നിൽക്കൻ. തച്ചപ്പണിക്കൻ മടയുടെ മറുവശം മാറി നിന്ന് മരത്തിന്റെ മുതുകത്ത്

അന്ന് രാത്രി അച്ചിറകുള്ള അമ്മ ഉറങ്ങിയില്ല. എന്ന് മാത്രമല്ല, അരികിൽ കണ്ട കിളികളോടും നരിയോടും നത്തോടും ചണ്ട കൂടി. ആ നിലാവുള്ള രാത്രിയിൽ നിലത്ത് രക്തത്തുള്ളികൾ പോലെന്തോ അടുത്തടുത്ത് കിടക്കുന്നത് അച്ചിറകുള്ള അമ്മ കണ്ടു. പറന്നിറങ്ങിച്ചെന്ന് പരിശോധിച്ചു. കുഞ്ഞിനെ പുതപ്പിച്ചിരുന്ന കട്ടിയാവിന്റെ തുണ്ട് കഷ്ണകൾ നിരന്നു നിരന്ന് കിടക്കുന്നു. ആ ചിറകുള്ള അമ്മയ്ക്ക്, ആ പക്ഷി അമ്മയ്ക്ക് കണ്ടറിയാൻ വേണ്ടി ആ വളർത്തുമകൾ തന്നെ കൊണ്ടുപോയ വഴിനീളെ തന്നെ പുതപ്പിച്ചിരുന്ന കട്ടിയാവ് കീറി കീറി കഷ്ണങ്ങളായി വഴിനീളെ തുരുതരയിട്ടിരുന്നു.

ചീവിയെടുത്ത ചന്ദനത്തിന്റെ ചീളുകൾ കൊണ്ട് ഒരു ചിതയൊരുക്കി വീരാളി പട്ടിൽ പൊതിഞ്ഞ പക്ഷിയമ്മയെ ദഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ അപ്പൻകുഞ്ഞ് തേങ്ങി തേങ്ങി ബോധമറ്റ് കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ നിന്ന് വന്ന പെൺകുഞ്ഞ് വെമ്പല നാട്ടിലെ തമ്പുരാന്റെ വളർത്തുമകളായി കൊട്ടാരത്തിൽ കഴിഞ്ഞു. പക്ഷിയമ്മയുടെ മകൾ തമ്പുരാന്റെ പൊന്മകളായി വളർന്നു. ഇതാ നിൽക്കുന്നു ഒരു വിശ്വസുന്ദരി, ഒരു അപ്സരസ്.

കട്ടിൽ തീർന്നു ഇളമുറക്കാരനായ തമ്പുരാൻ അതിനൂതന ശില്പ ഭംഗികളാർന്ന പുതിയ ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ ആ മധുവതി രാത്രിയിൽ അദ്ദേഹം തന്റെ പ്രിയപത്നിയുടെ കൈക്ക് പിടിക്കുമ്പോൾ ഇതാ പക്ഷിയമ്മയുടെ മകളുടെ ഇരു കവിളിലും കൂടി കണ്ണീർ കണങ്ങൾ ഉരുണ്ടു വീഴുന്നു. സന്തോഷവും സങ്കുളവും അതിന് കാരണമാകാം. അതിന്റെ കാരണം തേടിപ്പിടിക്കാൻ മഹാകവി സഹൃദയരെ ഭാരമേൽപ്പിക്കുകയാണ്. അവളുടെ

അമ്മയെ കാണാൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ. അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, പുകഴേന്തി. ചിത്രം വിത്തുകൾ.

മിനിമോൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

പി മാധുരി ആലപിച്ച ഗാനം ലൈൻ ബസ് എന്ന ചിത്രത്തിൽ നിന്നും. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

വയലാർ രാമവർമ്മ, ജി ദേവരാജൻ എന്നിവർ ഒരുക്കിയ മറ്റൊരു ഗാനം യേശുദാസ്, പി മാധുരി എന്നിവർ പാടിയത്. ചിത്രം അക്കരപ്പച്ച.

0: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
1: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.
2: സ്മൃതിരാഗം തുടരുന്നു. പ്രവാഹം ഈ ചിത്രത്തിൽ യേശുദാസ്, വാണി ജയറാം എന്നിവർ ആലപിച്ച ഗാനം. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
1: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തുവരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
3: റൗഡി രാമു എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ ബിച്ചു തിരുമല, ഈണമിട്ടത് ശ്യാം.

പൊന്നും പൂവും എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, കെ രാഘവൻ. സ്മൃതിരാഗം സമാപിച്ചു.